നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ശകവർഷം 1948 ഭാദ്രപദം 8, കൊല്ലവർഷം 1202 ചിങ്ങം 14, 2026 ഓഗസ്റ്റ് 30 തീയതി ഞായറാഴ്ച. സമയം 5 മണി കഴിഞ്ഞ് 53 മിനിറ്റും 30 സെക്കൻഡും. മീഡിയം വേവിൽ 258.39, 520.83 മീറ്ററുകളിൽ, 1161, 576 കിലോഹെർട്സുകളിലും, ആലപ്പുഴ എഫ് എം 103.5, പത്തനംതിട്ട എഫ് എം 101, കായംകുളം എഫ് എം 100.1 എന്നീ മെഗാഹെർട്സുകളിലും, പ്രസാർഭാരതി ഡി ടി എച്ച് സർവീസിലും ആകാശവാണി ഇന്റർനെറ്റ് സർവീസിലും ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.

0: സുഭാഷിതം കേൾക്കാം. പ്രൊഫസർ കെ വി ദേവ് അവതരിപ്പിച്ചത്.
1: ധർമ്മവക്താക്കളുണ്ടേറെ, ധാരാളം പുസ്തകങ്ങളും, കേൾക്കുവോരും പഠിപ്പോരും ക്രിയാവാൻ തന്നെ ദുർലഭൻ. ധർമ്മം അറിയുന്നവരും പറയുന്നവരും ധാരാളം. ധർമ്മഗ്രന്ഥങ്ങളാണെങ്കിൽ സുലഭം. ധർമ്മത്തെപ്പറ്റി കേൾക്കുന്നവരും പഠിക്കുന്നവരും അനവധി. പക്ഷേ ധർമ്മം ആചരിക്കുന്നവർ അമ്പേ ദുർലഭം. ജീവിതമൂല്യങ്ങളുടെ അടിസ്ഥാന ഘടകങ്ങൾ രണ്ടാണ്, സത്യവും ധർമ്മവും. മറ്റെല്ലാ മൂല്യങ്ങളും അതിലൊതുങ്ങും. സത്യമില്ലാത്ത സ്നേഹവും ധർമ്മമില്ലാത്ത ദയയും എന്തിനു കൊള്ളാം? ഏതിനും അടിസ്ഥാനം സത്യവും ധർമ്മവും തന്നെ. അതുകൊണ്ടാണ് ശ്രുതി സത്യം വദ ധർമ്മം ചര, നീ സത്യം തന്നെ പറയണം, നീ ധർമ്മം തന്നെ ആചരിക്കണം എന്നനുശാസിക്കുന്നത്. ആ അനുശാസനം പ്രാണന തുല്യം പരിരക്ഷിച്ചു പോന്ന മഹാപുരുഷന്മാർ മാത്രമല്ല, വെറും സാധാരണക്കാർ പോലും നമ്മുടെ നാട്ടിൽ സുലഭമായിരുന്നു. ഇന്ന് പലരും കാഴ്ചയിൽ മാത്രം യോഗ്യൻ, കാമ്പിൽ വ്യത്യസ്തൻ എന്ന് കാണാം. ചെടിയിൽ വിരിയുന്ന പൂക്കളും പ്ലാസ്റ്റിക്കിൽ വിടർന്ന പൂക്കളും തമ്മിൽ തിരിച്ചറിയാൻ നമുക്ക് ബുദ്ധിമുട്ട്. എങ്കിലും തുമ്പികൾക്ക് ഒരു പ്രയാസവുമില്ല. പക്ഷേ നമ്മൾ തുമ്പികളല്ലല്ലോ. പൂജാമുറിയിൽ പോലും നമുക്കിന്ന് സംശയിക്കേണ്ടി വരുന്നു, തനിപ്പൂക്കളാണോ പ്ലാസ്റ്റിക് പൂക്കളാണോ എന്ന്. ഈ അവസ്ഥാവിശേഷം എങ്ങനെ വന്നുകൂടി? കള്ളക്കടത്ത് പ്രമാണി തലയ്ക്കുമേൽ സ്വർണലിപിയിൽ എഴുതിയ ബോർഡ് തൂക്കുന്നു, സത്യം വദ ധർമ്മം ചര എന്ന്. അത് കണ്ട് ചെറുമകൻ ചോദിക്കുന്നു, അപ്പുപ്പനെന്തിനായി ഈ ബോർഡ് ഇങ്ങനെ വെച്ചിരിക്കുന്നത് എന്ന്. ഉത്തരം, തലയ്ക്ക് മുകളിൽ ഇരിക്കുന്നത് കൊണ്ട് ഞാനത് കാണാറില്ല കുഞ്ഞേ, അത് മറ്റുള്ളവർക്ക് കാണാനാണ് എന്ന്. നമ്മുടെ മഹനീയങ്ങളായ പല മുദ്രാവാക്യങ്ങളുടെയും ഗതി അതായിട്ടുണ്ട്. അഹിംസ, ത്യാഗം, സേവനം തുടങ്ങിയ ഏതും നാം ഇന്ന് തലയ്ക്ക് മുകളിൽ തൂക്കിയിരിക്കുന്നു, നമുക്ക് വേണ്ടിയല്ല, അന്യർക്കു വേണ്ടി. ത്രികരണശുദ്ധി എന്ന് പണ്ട് പറയുമായിരുന്നു. വിചാരം, വാക്ക്, പ്രവൃത്തി ഇവയുടെ പൊരുത്തത്തെയാണ് ത്രികരണശുദ്ധി എന്ന് പറയുന്നത്. ദശരഥൻ കൈകേകിക്ക് കൊടുത്ത വരവാഗ്ദാനം ആരെയും സാക്ഷ്യപ്പെടുത്തിയായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അനായാസം ദശരഥന് ആ വാഗ്ദാനം നിഷേധിക്കാമായിരുന്നു. ശക്തി ഉപയോഗിച്ച് രാമാഭിഷേകം നടത്തുകയുമാകാമായിരുന്നു. പക്ഷേ ദശരഥൻ്റെ ത്രികരണശുദ്ധി അതിനനുവദിച്ചില്ല. സ്വന്തം പ്രാണൻ്റെ ബലിദാനം കൊണ്ട് തന്നെ ദശരഥൻ ആ ത്രികരണശുദ്ധി പാലിച്ചു. ദശരഥൻ ഇന്ന് ജീവിച്ചിരുന്നെങ്കിലോ? ശതാഭിഷേകവും ശതാബ്ദിയും കൊണ്ടാടി സുഖമായി ജീവിക്കുമായിരുന്നു. പക്ഷേ ഒരു കാര്യം, ആ ദശരഥനെ കൗസല്യ പോലും ഓർക്കുമായിരുന്നില്ല. പിന്നല്ലേ നാം ഓർക്കുക, ഭൂരിപക്ഷത്തിന് പ്രാധാന്യമേറുന്ന ജനാധിപത്യത്തിൽ വിചാരവും വാക്കും പ്രവൃത്തിയും തമ്മിലുള്ള പൊരുത്തം അതിപ്രധാനമാണ്. ത്രികരണശുദ്ധിയാണ് ജനാധിപത്യത്തിൻ്റെ നങ്കൂരം. ഇന്ന് തൊഴിലാളികൾക്ക് മാത്രമല്ല, ജീവിതത്തിൻ്റെ എല്ലാ തുറകളിൽപ്പെട്ടവർക്കും സംഘടനകളുണ്ട്, അതിൻ്റേതായ ശക്തിയുണ്ട്. ആ സംഘടനകൾക്കെല്ലാം അടിസ്ഥാന പ്രമാണങ്ങളുണ്ട്. അതെല്ലാം ഉദാത്തമായ ധർമ്മസംഹിതകളുമാണ്. അവയുടെ നേതാക്കന്മാരെല്ലാം ഒന്നാംതരം പ്രഭാഷകന്മാരാണ്. പ്രഭാഷണങ്ങളെല്ലാം തന്നെ ധർമാധിഷ്ഠിതങ്ങളുമാണ്. എന്നിട്ടുമെന്തേ സമൂഹം അനുദിനം ജീർണിച്ചുകൊണ്ടേയിരിക്കുന്നത്? അഴിമതി, വെട്ടിപ്പ്, സംഘർഷം, സംഘട്ടനം എന്നീ പദങ്ങൾക്ക് ആവർത്തിച്ച് അച്ചുനിരത്താൻ അച്ചില്ലാതെ വന്നിരിക്കുന്നു. അതിനെന്താണ് കാരണം? ധർമ്മമനുഷ്ഠിക്കുന്നവർക്ക് ദാരിദ്ര്യം, എല്ലാ അർത്ഥത്തിലും ദാരിദ്ര്യം. ഒരു മഹാത്മാവ് വെള്ളത്തിൽ കിടന്ന് വിടയുന്ന ഒരു തേളിനെ കരയ്ക്ക് പിടിച്ചിടാൻ ശ്രമിച്ചു. കയ്യിലെടുത്തതും തേള് കൈക്ക് കുത്തി. കുത്തുകൊണ്ട് വിടഞ്ഞ കയ്യിൽ നിന്നും തേള് കുതറി വെള്ളത്തിൽ വീണു. വീണ്ടും രക്ഷിക്കാൻ നോക്കി, അപ്പോഴും തേള് കുത്തി. നാലഞ്ചു പ്രാവശ്യത്തെ ശ്രമം കൊണ്ട് ആ മഹാത്മാവ് തേളിനെ കരയ്ക്കെടുത്തിട്ടു. കണ്ടുനിന്നയാൾ ചോദിച്ചു, വീണ്ടും വീണ്ടും തേള് കുത്തിയിട്ടും അങ്ങെന്താണ് വീണ്ടും വീണ്ടും അതിനെ രക്ഷിക്കാൻ ശ്രമിച്ചത്? മഹാത്മാവ് പറഞ്ഞു, കുത്തുകയെന്നത് തേളിൻ്റെ ശീലം. ആ ശീലം അതിനുപേക്ഷിക്കാൻ വയ്യ. ആപത്തിൽപ്പെട്ടവരെ രക്ഷിക്കുന്നതാണ് എൻ്റെ ശീലം, ഞാനെന്തിന് അതുപേക്ഷിക്കണം? ശീലം, സ്വഭാവം എന്നൊക്കെ പറയുന്നത് വിചാരവും വാക്കും പ്രവൃത്തിയും തമ്മിലുള്ള പൊരുത്തത്തെയാണ്. അതിനാണ് ഇന്ന് ക്ഷാമം. അതാണ് ഇന്നത്തെ ഗുരുതരമായ പ്രശ്നം. ധർമ്മവക്താക്കളുണ്ടേറെ, ധാരാളം പുസ്തകങ്ങളും, കേൾക്കുവോരും പഠിപ്പോരും ക്രിയാവാൻ തന്നെ ദുർലഭൻ.
0: സുഭാഷിതം അവതരിപ്പിച്ചത് പ്രൊഫസർ കെ വി ദേവ്.

0: ആകാശവാണി.
1: ഉഷമലരി.
2: ഉഷമലരിയിൽ ഇന്ന് ONV കുറുപ്പിന്റെ ഒരു ചിങ്ങം കൂടി എന്ന കവിത കേൾക്കാം. ആലപിക്കുന്നത് അപർണ രാജീവ്.

0: said that a Hindu who believes Muslims should have no place in India ceases to be a Hindu, asserting that Hindutva recognizes the dignity of every human being and accepts different parts to the same truth. Speaking at One World, One Humanity Faith Leaders Conference in New York, Mr. Bhagwat recalled a question posed to him by Muslims during a lecture series in Delhi in 2018, where he answered the same. He said Hindu identity required an acceptance of religious diversity and the equal worth of every individual. In women's cricket, India will begin the T20 Asia Cup campaign against Thailand today at Dubai International Cricket Stadium. The match will start at 8:30 p.m. Indian time. And that is the end of this news bulletin.
1: അറിയിപ്പുകൾ. ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ: 6:15 ഉദയഗീതം, കെ ജി മാർക്കോസ്, കെ എസ് ചിത്ര, കെസ്റ്റർ എന്നിവർ പാടിയത്. 6:30 പ്രഭാതഭേരി, 6:45 പ്രാദേശിക വാർത്തകൾ. 7 മുതൽ 8 വരെ പുലർവട്ടം. ഇതിൽ കാർഷിക മേഖല വാർത്തകൾ, റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്, ആയുരാരോഗ്യം, തൊഴിൽ ദർശനം, കാലം സാക്ഷി, കണ്ടതും കേട്ടതും, നമുക്ക് ചുറ്റും, ഒപ്പം ചലച്ചിത്ര ഗാനങ്ങളും. 7:25 വാർത്തകൾ, 8:30 നോവൽ സഞ്ചാരം, ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും. 8:35 സ്മൃതി മധുരം, 8:45 ഗീതം സംഗീതം, ലളിത സംഗീത പാഠം, രചന ശശി മാവിൻമൂട്, സംഗീതം നൽകി പഠിപ്പിക്കുന്നത് വെൺപകൽ സുരേന്ദ്രൻ, പഠിക്കുന്നത് ആര്യ എം ജി. ഒൻപത് മണിക്ക് ഓർമ്മച്ചെപ്പ്, 10 എഴുത്തുപെട്ടി, 10:20 നിയമരംഗം, വിൽപത്രം തയ്യാറാക്കുന്നതുമായി ബന്ധപ്പെട്ട നിയമങ്ങളും നടപടിക്രമങ്ങളും അഡ്വക്കേറ്റ് ഡോക്ടർ അരുണ ബി കെ സംസാരിക്കുന്നു. 10:30 ചലച്ചിത്ര ഗാനങ്ങൾ, 10:55 മൻ കി ബാത്, പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ നടത്തുന്ന പ്രതിമാസ പ്രഭാഷണ പരിപാടി, തുടർന്ന് ഇതിന്റെ മലയാള പരിഭാഷ. 12 ഏകധാര ലളിത സംഗീത പരിപാടി, 12:30 പ്രാദേശിക വാർത്തകൾ, 12:40 പ്രകാശധാര, പ്രമേഹവും അനുബന്ധ ആരോഗ്യ പ്രശ്നങ്ങളും ഡോക്ടർ റിജി റഷീദ് സംസാരിക്കുന്നു. 12:50 വാർത്തകൾ, 1 രഞ്ജിനി, 2:15 ചലച്ചിത്ര ഗാനങ്ങൾ, 2:30 സ്പൈസ് സ്പോൺസർ പരിപാടി. ഹരിതവാണി കിളിക്കൊഞ്ചൽ 13 ഭാഗം, തേൻകിളികൾ, രചന സി റഹീം. 3 ചലച്ചിത്ര ഗാനങ്ങൾ, 4 രശ്മി. തിരുവനന്തപുരം കുന്നുംപുറം ശാന്തിനികേതൻ സ്കൂളിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ. 4:30 സൺഡേ സെലക്ഷൻസ്, 5 മൊഴിയുറവുകൾ. ബഹുഭാഷാ പണ്ഡിതനും വിവർത്തകനും ശാസ്ത്ര ഗവേഷകനുമായ ഐ സി ചാക്കു പങ്കുവച്ച സ്മരണകൾ. ചലച്ചിത്ര ഗാനങ്ങൾ, 5:45 ഭക്തിഗാനങ്ങൾ, പി സുശീല, വിൻസെന്റ് എന്നിവർ പാടിയത്. 6 പദ്ധതികൾ ജനനന്മയ്ക്ക്, സീഡ് പദ്ധതി. 6:10 ലക്ഷദ്വീപ് വൃത്താന്തം, 6:30 പ്രാദേശിക വാർത്തകൾ. പ്രധാനമന്ത്രിയുടെ മൻ കി ബാത് പ്രഭാഷണ പരിപാടി ആസ്പദമാക്കി പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പരിപാടി. 6:50 വയലും വീടും, അടുക്കളത്തോട്ടത്തിലൂടെ വരുമാനവും ആരോഗ്യവും, ഡോക്ടർ സുഷ വി എസ് മറുപടി നൽകിയ പരിപാടിയുടെ ശബ്ദലേഖനം ആദ്യഭാഗം. 7:20 കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ, തുടർന്ന് കമ്പോള വില നിലവാരം. 7:25 വാർത്തകൾ, 7:30 മുതൽ ഏഷ്യാകപ്പ് വനിതാ T20 ക്രിക്കറ്റ് ടൂർണമെന്റ് 2026 ദുബായ് ഇന്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ ഇന്ത്യയും തായ്ലൻഡും തമ്മിൽ നടക്കുന്ന മത്സരത്തിന്റെ തത്സമയ വിവരണം ഡൽഹിയിലെ. 8 പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി രാവിലെ 11 നടത്തുന്ന മൻ കി ബാത് പ്രഭാഷണ പരിപാടിയുടെ മലയാള പരിഭാഷ പുനഃപ്രക്ഷേപണം. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, ഗ്രാമോദ്യോഗ് വികാസ് യോജന. 8:35 വാർത്താ ബുള്ളറ്റിൻ. 9:30 ഉപരാഷ്ട്രപതി ശ്രീ സി പി രാധാകൃഷ്ണൻ ഇന്ന് കേരളത്തിൽ പങ്കെടുക്കുന്ന ചടങ്ങുകളുടെ റിപ്പോർട്ട്. തുടർന്ന് ക്രിക്കറ്റ് മത്സരം.

സംഗീതത്തിന്റെ തത്സമയ വിവരണം ഡൽഹറിലെ. കാലാവസ്ഥ അറിയിപ്പ്. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം ഭാഗികമായി മേഘാവൃതമായിരിക്കും. ഒന്നോ രണ്ടോ തവണ മഴയോ ഇടിയോടുകൂടിയുള്ള മഴയോ ഉണ്ടാകാൻ സാധ്യത. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 32.4 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24.7 ഡിഗ്രി സെൽഷ്യസ്. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 30.8 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25.3 ഡിഗ്രി സെൽഷ്യസ്. ഇതോടുകൂടി അറിയിപ്പുകൾ കഴിഞ്ഞു.

0: ആകാശവാണി ഉദയഗീതം.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഉദയഗീതത്തിൽ ഇന്ന് കെ ജി മാർക്കോസ്, കെ എസ് ചിത്ര, കെസ്റ്റർ എന്നിവർ പാടിയ ഗാനങ്ങൾ കേൾക്കാം. ആദ്യമായി കെ ജി മാർക്കോസ് പാടിയ ഗാനം എത്ര നല്ലവൻ എൻ യേശുനായകൻ, ഏതു നേരത്തും നടത്തിയിടുന്നവൻ.

0: കെ ജി മാർക്കോസ്, കെ എസ് ചിത്ര, കെസ്റ്റർ എന്നിവർ പാടിയ ഗാനങ്ങളാണ് ഉദയഗീതത്തിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.
1: ആകാശവാണി. പ്രഭാത് ഭേരി

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ. ആദ്യം പത്രവൃത്താന്തം. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ 2 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് കേരളത്തിലെത്തും. എറണാകുളം, ആലപ്പുഴ, പത്തനംതിട്ട, തിരുവനന്തപുരം ജില്ലകളിൽ പരിപാടികളിൽ പങ്കെടുക്കും. നേപ്പാളിൽ മിന്നൽ പ്രളയമുണ്ടായി ഇന്ന് 5 ദിവസം എത്തുമ്പോഴും 8 മലയാളികൾ ഉൾപ്പെടെ 287 ഇന്ത്യക്കാരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇതുവരെ മരണം 700 കടന്നു. 3000-ലേറെ പേരെ കാണാതായി. ISROയുടെ ഈ വർഷത്തെ ആദ്യ വിജയകരമായ ദൌത്യം ലക്ഷ്യമിട്ട് ജിയോ ഇമേജിംഗ് ഉപഗ്രഹം GSAT-1A വഹിച്ചുള്ള GSLV-F17 റോക്കറ്റ് സെപ്റ്റംബർ 4 ശ്രീഹരിക്കോട്ടയിൽ നിന്ന് വിക്ഷേപണം ചെയ്യും. ISROയുടെ ഗഗൻയാൻ ദൌത്യത്തിന് ഇനി തിരുവനന്തപുരംകാരനായ ശാസ്ത്രജ്ഞൻ SR ബിജു നേതൃത്വം നൽകും. 2 ദിവസത്തെ സന്ദർശനത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉസ്ബെക്കിസ്ഥാനിലെത്തി. നാളെ കിർഗിസ്ഥാനിൽ തുടങ്ങുന്ന ഷാങ്ഹായ് സഹകരണ ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിന്റെ മുന്നോടിയായാണ് പ്രധാനമന്ത്രി ഉസ്ബെക്കിസ്ഥാനിൽ എത്തിയത്. കേരളം എന്ന പേരുമാറ്റം നടപ്പാക്കുന്നതിന്റെ ഭാഗമായി അധിക സാമ്പത്തിക ബാധ്യതയോ പാഴ്ചെലവുകളോ ഉണ്ടാകാൻ പാടില്ലെന്ന് ചീഫ് സെക്രട്ടറിയുടെ നിർദ്ദേശം. നിലവിലുള്ള ലെറ്റർ ഹെഡുകൾ, കവറുകൾ, ഫോമുകൾ, രജിസ്റ്ററുകൾ എന്നിവയിൽ മഷി ഉപയോഗിച്ച് തിരുത്തിയാൽ മതിയാകും. വനിതാ T20 ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യയ്ക്ക് ഇന്ന് ആദ്യ മത്സരം. ദുബായ് ഇന്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ നടക്കുന്ന മത്സരത്തിൽ തായ്ലൻഡിനെ നേരിടും.

0: വാർത്താ അവലോകനം
1: തയ്യാറാക്കിയത് തോമസ് വർഗീസ്, സീനിയർ റിപ്പോർട്ടർ ദീപിക തിരുവനന്തപുരം.
2: ലോകമെമ്പാടുമുള്ള മലയാളികൾ സമൃദ്ധിയുടെയും നന്മയുടെയും ആഘോഷമായ ഓണം വിപുലമായി ആഘോഷിച്ചതാണ് പോയ വാരത്തെ പ്രധാന വാർത്ത. രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും എല്ലാ മലയാളികൾക്കും ഓണാശംസകൾ നേർന്നു. മലയാളികൾ ആവേശത്തോടെ ആഘോഷിക്കുന്ന ഉത്സവമാണ് ഓണമെന്നും ഓണം സന്തോഷത്തിന്റെയും ഒത്തൊരുമയുടെയും സന്ദേശം കൂടുതൽ ദൃഢമാകട്ടെയെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആശംസിച്ചു. ഇന്ത്യയിലും വിദേശത്തുമുള്ള മുഴുവൻ മലയാളികൾക്കും രാഷ്ട്രപതി ദ്രൗപദി മുർമുവും ആശംസകൾ നേർന്നു. പുതിയ വിളവെടുപ്പിന്റെ വരവിൽ പ്രകൃതിയോട് നന്ദി പ്രകടിപ്പിക്കാനുള്ള അവസരമാണ് ഓണമെന്നും അവർ പറഞ്ഞു. മിസ് യൂണിവേഴ്സ് ഇന്ത്യ കിരീടം മലയാളി വിദ്യാർത്ഥിക്ക്. ആലപ്പുഴ മാവേലിക്കര സ്വദേശിനി കെസിയ ലിസ് മെജോയാണ് ഈ വർഷത്തെ മിസ് യൂണിവേഴ്സ് ഇന്ത്യയായി തെരഞ്ഞെടുക്കപ്പെട്ടത്. ജയ്പൂരിൽ നടന്ന മത്സരത്തിൽ 53 മത്സരാർത്ഥികളെ പിന്തള്ളിയാണ് 19-കാരിയായ കെസിയ കിരീടം സ്വന്തമാക്കിയത്. തമിഴ്നാട്ടിൽ നിന്നുള്ള വൈഷ്ണവി ഫസ്റ്റ് റണ്ണറപ്പും ഗുജറാത്ത് സ്വദേശിനി അനുശ്രീ സെക്കൻഡ് റണ്ണറപ്പുമായി. നവംബറിൽ പുട്ടോവർക്കോയിൽ നടക്കുന്ന മിസ് യൂണിവേഴ്സ് മത്സരത്തിൽ കെസിയ മെജോ ഇന്ത്യയെ പ്രതിനിധീകരിക്കും. ജോ എബ്രഹാമിന്റെയും സുജ മെജോയുടെയും മകളാണ് കെസിയ. കേരളത്തിന്റെ ഔദ്യോഗിക പേര് കേരളം. സംസ്ഥാനത്തിന്റെ പേര് ഔദ്യോഗികമായി കേരളം എന്നാക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ വിജ്ഞാപനം 25 മുതൽ പ്രാബല്യത്തിൽ വന്നു. മാതൃഭാഷയുടെ തനിമ നിലനിർത്തിക്കൊണ്ടാണ് പേരുമാറ്റം നടപ്പാക്കുന്നത്. ഓണസമ്മാനമായി കേന്ദ്രത്തിന്റെ ഈ തീരുമാനം മലയാളികൾക്കിടയിൽ ശ്രദ്ധ നേടി. ഓണക്കാലത്ത് വെബ്കോ വിൽപ്പന 770 കോടി കടന്നു. ഓണാഘോഷത്തിന്റെ ആദ്യ 8 ദിവസങ്ങളിൽ സംസ്ഥാനത്തെ വെബ്കോ ഔട്ട്ലെറ്റുകളിലൂടെ 771.29 കോടിയുടെ മദ്യവിൽപ്പന നടന്നതായി റിപ്പോർട്ട്. ഉത്രാട ദിനത്തിൽ മാത്രം 126.31 കോടി രൂപയുടെ വിൽപ്പന രേഖപ്പെടുത്തി. ആറന്മുള വള്ളംകളിക്ക് ഒരുക്കങ്ങൾ പൂർത്തിയായി. പമ്പാനദിയിൽ നടക്കുന്ന പ്രസിദ്ധമായ ആറന്മുള വള്ളംകളിക്ക്

വിപുലമായ ഒരുക്കങ്ങളാണ് നടക്കുന്നത്. ചരിത്രപരവും സാംസ്കാരികവുമായ പ്രാധാന്യമുള്ള ജലോത്സവത്തിൽ വലിയ ജനപങ്കാളിത്തമാണ് പ്രതീക്ഷിക്കുന്നത്. പരമ്പരാഗത കലാരൂപങ്ങളുടെയും ഓണാഘോഷങ്ങളുടെയും ഭാഗമായി സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലും പരിപാടികൾ സജ്ജമാണ്. ദശാബ്ദങ്ങളായി കേരളത്തിൽ ഏറ്റവും ചർച്ച ചെയ്യപ്പെടുന്ന കുറ്റാന്വേഷണ കേസുകളിലൊന്നായ സുകുമാരക്കുറുപ്പിന്റെ തിരോധാനത്തിൽ പുതിയ അവകാശവാദം ഉയർന്നു. ബ്രൂണയിൽ അദ്ദേഹം കഴിയുന്നുണ്ടെന്ന അവകാശവാദം ക്രൈംബ്രാഞ്ച് പരിശോധിക്കുകയും ഇന്റർപോളിന്റെ സഹായത്തോടെ സ്ഥിരീകരിക്കാനുള്ള നീക്കം നടക്കുകയും ചെയ്യുന്നു. മഹാരാഷ്ട്രയിലെ അമരാവതി ജില്ലാ വനിതാ ആശുപത്രിയിലെ നവജാത ശിശുക്കളുടെ തീവ്രപ്രചരണ വിഭാഗത്തിൽ ദാരുണമായ തീപിടുത്തമുണ്ടായി. 3 നവജാത ശിശുക്കൾ വെന്തു മരിച്ചു. വെന്റിലേറ്റർ പൊട്ടിത്തെറിച്ചാണ് തീപിടുത്തത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. സംഭവത്തിൽ വിശദമായ അന്വേഷണം ആരംഭിച്ചു. ഭാര്യയുടെ സ്വാതന്ത്ര്യം നിയന്ത്രിക്കാനുള്ള ലൈസൻസ് അല്ല വിവാഹമെന്ന് കർണാടക ഹൈക്കോടതി. വിവാഹം കഴിച്ചു എന്നത് ഭാര്യയുടെ വ്യക്തിത്വത്തെയും സ്വാതന്ത്ര്യത്തെയും സ്വന്തം ഇഷ്ടങ്ങളെയും നിയന്ത്രിക്കാനുള്ള അവകാശം ഭർത്താവിന് നൽകുന്നില്ലെന്ന് കർണാടക ഹൈക്കോടതി വ്യക്തമാക്കി. ഭാര്യ ഭർത്താവിനും ഭർത്താവിന്റെ മാതാപിതാക്കൾക്കും ജോലി ചെയ്യാൻ നിയോഗിക്കപ്പെട്ട ആളല്ലെന്നും കോടതി നിരീക്ഷിച്ചു. ഭാര്യയ്ക്കും കുട്ടികൾക്കും ജീവനാംശം നൽകാനുള്ള കുടുംബ കോടതി ഉത്തരവിനെതിരെ ഭർത്താവ് നൽകിയ ഹർജി തള്ളിക്കൊണ്ടായിരുന്നു കോടതി പരാമർശം. ഇന്ത്യയുടെ വിദേശ നാണയ ശേഖരം റെക്കോർഡ് ഉയരത്തിൽ. രാജ്യത്തിന്റെ വിദേശ നാണയ ശേഖരം 729.33 ബില്യൺ ഡോളറിലെത്തി. വിദേശ നിക്ഷേപം ഉൾപ്പെടെയുള്ള മൂലധന പ്രവാഹം ശക്തമായതും സാമ്പത്തിക മേഖലയിലെ സ്ഥിരതയുമാണ് ശേഖരം ഉയരാൻ സഹായിച്ചത്. രാജ്യത്തിന്റെ സാമ്പത്തിക ശേഷിയുടെ പ്രധാന സൂചകമായാണ് വിദേശ നാണയ ശേഖരത്തെ വിലയിരുത്തുന്നത്. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ കൂടിക്കാഴ്ച നടത്തി. 2 ദിവസത്തെ റഷ്യൻ സന്ദർശനത്തിന്റെ ഭാഗമായി മോസ്കോയിലെത്തിയ വിദേശകാര്യമന്ത്രിയാണ് പുടിനുമായി കൂടിക്കാഴ്ച നടത്തിയത്. ഇന്ത്യ റഷ്യ ഉഭയകക്ഷി സഹകരണം വിപുലീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ചയായി. ഊർജ്ജം, വ്യാപാരം, രാസവളങ്ങൾ, ആണവോർജ്ജം, ഹൈടെക്നോളജി തുടങ്ങിയ മേഖലകളിലെ സഹകരണത്തിനും പ്രാധാന്യം നൽകി. ഇന്ത്യയുടെ ഡിജിറ്റൽ പണമിടപാട് സംവിധാനമായ യൂണിഫൈഡ് പേയ്മെന്റ് ഇന്റർഫേസ് അഥവാ UPI 10 വർഷത്തിലേക്ക് കടന്നു. UPIയുടെ വേഗത്തിലുള്ള വളർച്ചയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. ഓരോ ഇന്ത്യക്കാരനും നെഞ്ചേറ്റിയ ഡിജിറ്റൽ മുന്നേറ്റമാണ് UPI എന്നും രാജ്യത്തിന്റെ അഭിമാനമാണ് പദ്ധതിയെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. അയ്യങ്കാളിക്കും ശ്രീനാരായണ ഗുരുവിനും പ്രധാനമന്ത്രിയുടെ ആദരം. സാമൂഹ്യ പരിഷ്കർത്താക്കളായ മഹാത്മാ അയ്യങ്കാളിയെയും ശ്രീനാരായണ ഗുരുവിനെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദി വെള്ളിയാഴ്ച അനുസ്മരിച്ചു. കേരളത്തിന്റെ സാമൂഹ്യ നവോത്ഥാന ചരിത്രത്തിൽ ഇരുവരും നൽകിയ സംഭാവനകൾ പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി. നേപ്പാളിലും ടിബറ്റിലും മഹാപ്രളയത്തിൽ 100 പേർ മരിക്കുകയും ആയിരങ്ങളെ കാണാതാവുകയും ചെയ്തു. ദുരിതബാധിത പ്രദേശങ്ങളിൽ രക്ഷാപ്രവർത്തനങ്ങൾ തുടരുകയാണ്. ഗതാഗതവും ആശയവിനിമയ സംവിധാനങ്ങളും തകരാറിലായത് രക്ഷാപ്രവർത്തനത്തിന് വെല്ലുവിളിയായി. നേപ്പാളിൽ കുടുങ്ങിയ 60 മലയാളികൾ സുരക്ഷിതരാണെന്ന് നോർക്ക റൂട്ട്സ് അറിയിച്ചു. 8 മലയാളികളെക്കുറിച്ച് ഇപ്പോഴും വിവരമില്ലെന്നും അധികൃതർ വ്യക്തമാക്കി. ദുരിതബാധിത മേഖലകളിൽ കുടുങ്ങിയ ഇന്ത്യക്കാരെ കണ്ടെത്താനും സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റാനും ഇന്ത്യൻ അധികൃതരും നടപടികൾ തുടരുകയാണ്. ഇറാൻ സംഘർഷം പ്രതീക്ഷിച്ചതിലും കൂടുതൽ നീളുന്ന സാഹചര്യമാണുള്ളതെന്ന് റിപ്പോർട്ടുകൾ. യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള നയതന്ത്ര ശ്രമങ്ങൾ തുടരുന്നതിനിടയിലും സംഘർഷം ആഗോള ഊർജ്ജ വിപണിയിലും അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിലും പ്രതിഫലിക്കുന്നുണ്ട്. ഇറാൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ലോകത്തിലെ പ്രധാന എണ്ണ ഗതാഗത പാതകളിലൊന്നായ ഹോർമൂസ് കടലിടുക്കിലിന്റെ സുരക്ഷ വീണ്ടും ചർച്ചയായി. ആഗോള എണ്ണ വിതരണത്തിന് നിർണായകമായ ഈ കടലിടുക്കിൽ തടസ്സമുണ്ടാകുന്നത് ലോക വിപണിയെ പ്രതികൂലമായി ബാധിക്കുമെന്ന ആശങ്കയിൽ നിലനിൽക്കുന്നു. അമേരിക്ക കാനഡ ബന്ധത്തിൽ പുതിയ വിവാദം. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ലേക് ഒന്റാറിയോയ്ക്ക് ലേക് അമേരിക്ക എന്ന പേര് നൽകാനുള്ള ഉത്തരവിൽ ഒപ്പുവച്ചതായി റിപ്പോർട്ട്. അമേരിക്കയും കാനഡയും തമ്മിലുള്ള വ്യാപാര രാഷ്ട്രീയ സംഘർഷം തുടരുന്നതിനിടെയാണ് പുതിയ നീക്കം. വിഷയത്തിൽ കാനഡയുടെ പ്രതികരണവും ശ്രദ്ധേയമായി. റഷ്യ യുക്രൈൻ സംഘർഷത്തിൽ ആശങ്ക തുടരുന്നു. റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ പുതിയ സൈനിക നീക്കങ്ങളെക്കുറിച്ചുള്ള ആശങ്കകൾ തുടരുകയാണ്. യൂറോപ്പിന്റെ സുരക്ഷയിലും ആഗോള രാഷ്ട്രീയത്തിലും യുദ്ധത്തിന്റെ പ്രത്യാഘാതം തുടരുന്നു. ശ്രീലങ്കയ്ക്കെതിരായ 2 ടെസ്റ്റ് സമനിലയിൽ പരമ്പര ഇന്ത്യക്ക്. ശ്രീലങ്കയ്ക്കെതിരായ 2 ടെസ്റ്റ് സമനിലയിൽ അവസാനിച്ചു. 2 ഇന്നിംഗ്സിൽ 246 പന്തിൽ പുറത്താകാതെ 133 റൺസ് നേടിയ സോനാൽ ദിനുഷയുടെ മികച്ച പ്രകടനമാണ് ലങ്കയ്ക്ക് സമനില നേടിക്കൊടുത്തത്. ഇതോടെ 2 മത്സരങ്ങളടങ്ങിയ പരമ്പര ഇന്ത്യ 1-0 സ്വന്തമാക്കി. ഉറുഗ്വേക്കെതിരെ ഇന്ത്യയ്ക്ക് ഫുട്ബോൾ സൗഹൃദ മത്സരം. 2 തവണ ഫിഫ ലോകകപ്പ് നേടിയ ഉറുഗ്വേ ഇന്ത്യക്കെതിരെ അന്താരാഷ്ട്ര സൗഹൃദ മത്സരത്തിനായി എത്തും. ഒക്ടോബർ 6 കൊൽക്കത്തയിലെ സാൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിലാണ് മത്സരം. ലോകോത്തര ടീമിനെതിരെ കളിക്കാനുള്ള അവസരം ഇന്ത്യൻ ഫുട്ബോളിന് വലിയ നേട്ടമാണെന്ന് വിലയിരുത്തൽ. അണ്ടർ 19 ക്രിക്കറ്റ് ടീമിൽ ആര്യവീർ സേവാഗും അൻവേ ദ്രാവിഡും ഇടം പിടിച്ചു. മുൻ ഇന്ത്യൻ താരങ്ങളായ വീരേന്ദ്ര സേവാഗിന്റെയും രാഹുൽ ദ്രാവിഡിന്റെയും മക്കളാണ് ഇരുവരും.

0: ഫ്രഞ്ച് ക്ലബ് ലില്ലയിൽ നിന്നുള്ള 18-കാരനായ മൊറോക്കൻ മിഡ്ഫീൽഡർ അയൂബ് ബുവാദിയെ മാഞ്ചസ്റ്റർ സിറ്റി സ്വന്തമാക്കി. 85.6 മില്യൺ പൗണ്ട് മൂല്യമുള്ള കരാറിലാണ് താരത്തെ സിറ്റി സ്വന്തമാക്കിയത്. ഇതോടെ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ചരിത്രത്തിലെ ഏറ്റവും വില കൂടിയ കൗമാരതാരമായി ബുവാദി മാറി.
1: വാർത്താവലോകനം തയ്യാറാക്കിയത് തോമസ് വർഗീസ്, സീനിയർ റിപ്പോർട്ടർ ദീപിക തിരുവനന്തപുരം.
2: വാർത്താവലോകനം വീണ്ടും അടുത്ത ഞായറാഴ്ച ഇതേ സമയം.
3: പ്രഭാതഭേരി സമാപിക്കുന്നു. വീണ്ടും നാളെ രാവിലെ 6:30.

0: മൻ കി ബാത്ത്,
1: മനസ്സ് പറയുന്നത്, ജനങ്ങൾ പറയുന്നത്
0: കേൾക്കാം. പോരാട്ടങ്ങളുടെ, വിജയങ്ങളുടെ കഥകൾ
1: അറിയാം. അറിയപ്പെടാത്ത പൈതൃകങ്ങളെ കുറിച്ച്
0: പങ്കുവയ്ക്കാം. ഭാരതത്തെക്കുറിച്ചുള്ള പുതു പ്രതീക്ഷകൾ.
1: രാജ്യം കാത്തിരിക്കുന്നു എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ചയ്ക്കായി.
0: മൻ കി ബാത്ത് ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. കേൾക്കൂ ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലൂടെയും. മൻ കി ബാത്ത് ഇന്ന് രാവിലെ 11 മണിക്ക്.
1: തുടർന്ന് മലയാള പരിഭാഷ.
0: പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്ക്. മൻ കി ബാത്ത് ഇന്ന് രാവിലെ 11 മണിക്ക്.
2: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്.
3: എന്നും രാവിലെ 7:13.
2: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
3: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
4: പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40. മറക്കാതെ കേൾക്കുക പ്രകാശധാര.
5: സ്പൈസ് സ്പോൺസേർഡ് പരിപാടി ചൊവ്വം മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.
6: നാളെ രാവിലെ 9:15 ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ. സിമറ്റ് ഡയറക്ടർ ഡോക്ടർ ആശ എസ് കുമാർ പങ്കെടുക്കുന്ന പരിപാടിയുടെ ആദ്യ ഭാഗം കേൾക്കാം.
7: ഇന്ന് ലോകത്തെ ഏത് ഹോസ്പിറ്റലിൽ പോയാലും നമുക്കൊരു മലയാളി നഴ്സിനെ കാണാൻ പറ്റുമെന്നുള്ളതും, പിന്നെ അവരൊന്നൊരു സാധാരണ നഴ്സിന്റെ ജോലിയല്ല അവിടെ ചെയ്യുന്നത്. അതായത് അവർ അഡ്മിനിസ്ട്രേറ്റീവ് ഫീൽഡിലും റിസർച്ചിലും ഒക്കെയുള്ള മേഖലകളിലും സ്വന്തമായി പ്രാക്ടീഷണറായി പോലും US പോലുള്ള സ്ഥലങ്ങളിൽ ചെയ്യുന്നത് നമ്മൾ കണ്ടുവരുന്നുണ്ട്.
6: ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ നാളെ രാവിലെ 9:15.

0: ഇനി 6:45 പ്രാദേശിക വാർത്തകൾ കോഴിക്കോടിലെ, തുടർന്ന് സംസ്കൃതത്തിൽ വാർത്തകൾ ഡൽഹിയിലെ.
1: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2325142.
2: പുതിയ കാർ നേടാനുള്ള അവസരം. വാവ്, പപ്പയ്ക്ക് സർപ്രൈസ് കൊടുക്കും.

0: ഇങ്ങനെയുള്ള പോപ്പ്സിൽ നിന്നും ജാഗ്രത പുലർത്തു. സ്കാമേഴ്സ് പേഴ്സണൽ ഡീറ്റെയിൽസിനെ തെറ്റായി യൂസ് ചെയ്യാം.
1: നിനക്ക് മനസ്സിലായില്ലേ? റിലാക്സ്.
0: പക്ഷേ കാർ കിട്ടിയിരുന്നെങ്കിൽ പപ്പ ഹോംവർക്ക് ചെയ്യില്ലായിരുന്നു.
2: RBI പറയുന്നു, സ്മാർട്ട് ആകൂ.
3: വളരാൻ തയ്യാറാണോ? ഉയരാൻ തയ്യാറാണോ? നിങ്ങളുടെ ബിസിനസ് പുതിയ ഉയരങ്ങളിലെത്തിക്കൂ. 85% വരെ LTVയോടെ മണപ്പുറം IGL ഗോൾഡ് ലോണിലൂടെ ഫണ്ടുകൾ നേടുന്നത് ഇപ്പോൾ വളരെ എളുപ്പമാണ്.
4: നിങ്ങൾക്കായി മാത്രം 5 കോടി രൂപ വരെയുള്ള ലോണുകൾ നിങ്ങളുടെ ബിസിനസിനെ മുന്നോട്ട് നയിക്കാൻ സഹായിക്കുന്നു. ആത്മവിശ്വാസത്തോടെ വളരൂ, നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരൂ. നിങ്ങളുടെ ബിസിനസ് വളർത്താൻ മണപ്പുറം നിങ്ങളെ സഹായിക്കുന്നു.
3: മണപ്പുറം ഫൈനാൻസ് ലിമിറ്റഡ്, മേക്ക് ലൈഫ് ഈസി. ടോൾ ഫ്രീ നമ്പർ 1-800-420-2233.
5: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് VK സുരേഷ്. പ്രധാന വാർത്തകൾ. 2 ദിവസത്തെ സന്ദർശനത്തിന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഇന്ന് കേരളത്തിലെത്തും. സംസ്ഥാനത്തെ ഓണം വാരാഘോഷത്തിന് വൈകിട്ട് സമാപനം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് രാവിലെ 11. ഗവൺമെന്റ് ആശുപത്രികളിലെ ഡോക്ടർമാരുടെയും ജീവനക്കാരുടെയും ഒഴിവുകൾ നികത്തുമെന്ന് മന്ത്രി K മുരളീധരൻ. നേപ്പാളിൽ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 675. ദുബായിൽ ഏഷ്യാകപ്പ് വനിതാ 2020 ക്രിക്കറ്റിൽ ഇന്ത്യ ഇന്ന് ആദ്യ മത്സരത്തിനിറങ്ങും. വാർത്തകൾ വിശദമായി. 2 ദിവസത്തെ സന്ദർശനത്തിന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഇന്ന് കേരളത്തിലെത്തും. രാവിലെ 7:30 കൊച്ചിയിലെത്തുന്ന അദ്ദേഹം ആലപ്പുഴയിൽ കേരളകൗമുദിയുടെ 115 വാർഷികാഘോഷങ്ങളിൽ പങ്കെടുക്കും. ഡെസ്ക് റിപ്പോർട്ട്.
6: ഭൂഷൺ ബഹുമതി ലഭിച്ച SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെ ആദരിക്കുന്ന ചടങ്ങിലും ഉപരാഷ്ട്രപതി പങ്കെടുക്കും. ചടങ്ങിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ മുഖ്യാതിഥിയാകും. തുടർന്ന് പത്തനംതിട്ടയിൽ ആറന്മുള ഉത്രട്ടാതി ജലോത്സവവും വൈകിട്ട് തിരുവനന്തപുരത്ത് ഓണം വാരാഘോഷത്തിന്റെ സമാപന പരിപാടിയും ഉപരാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്യും. നാളെ ലക്ഷദ്വീപ് സന്ദർശനത്തിനുശേഷം കേരളത്തിൽ തിരികെ എത്തുന്ന CP രാധാകൃഷ്ണൻ കൊച്ചി കാക്കനാട്ടെ രാജഗിരി സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആന്റ് ടെക്നോളജിയുടെ രജത ജൂബിലി ആഘോഷങ്ങളിൽ പങ്കെടുക്കും.
5: ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണന്റെ സന്ദർശനത്തോടനുബന്ധിച്ച് പത്തനംതിട്ട ജില്ലയിൽ സുരക്ഷ ശക്തമാക്കി. പത്തനംതിട്ട ആറന്മുള പ്രദേശങ്ങളിൽ ഉച്ചയ്ക്ക് 11:30 ശേഷം ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തും. ഉച്ചയ്ക്ക് 12 ആലപ്പുഴയിൽ നിന്ന് ഹെലികോപ്റ്റർ മാർഗം പത്തനംതിട്ട പ്രമാടം ഇൻഡോർ സ്റ്റേഡിയത്തിലെത്തുന്ന ഉപരാഷ്ട്രപതി റോഡ് മാർഗം 12:35 ആറന്മുളയിലെത്തും. ഉച്ചയ്ക്ക് 1:30 ആറന്മുള വള്ളംകളി ഉദ്ഘാടനം. 2 ദിവസത്തെ സന്ദർശനത്തിന് ഉസ്ബെക്കിസ്ഥാനിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് താഷ്കണ്ടിൽ ഉസ്ബെക്കിസ്ഥാൻ യോഗ ഫെഡറേഷൻ സംഘടിപ്പിക്കുന്ന യോഗ പരിപാടിയിൽ പങ്കെടുക്കും. തുടർന്ന് പ്രസിഡൻഷ്യൽ കൊട്ടാരത്തിൽ ഉസ്ബെക്കിസ്ഥാൻ പ്രസിഡന്റ് ഷൌക്കത്ത് മിർസിയോയേവുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. വ്യാപാരം, നിക്ഷേപം, പ്രതിരോധം, ഡിജിറ്റൽ കണക്ടിവിറ്റി, ഊർജ്ജം, വിദ്യാഭ്യാസം എന്നീ മേഖലകളിലെ സഹകരണം ഇരു നേതാക്കളും അവലോകനം ചെയ്യും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് രാവിലെ 11 ആകാശവാണിയിലും ദൂരദർശനിലും. പരിപാടിയുടെ 137 പതിപ്പാണിത്. ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും ദൂരദർശനും പരിപാടി തത്സമയം പ്രക്ഷേപണം ചെയ്യും. തുടർന്ന് പ്രാദേശിക ഭാഷകളിലെ പരിഭാഷയും കേൾക്കാവുന്നതാണ്. സംസ്ഥാനത്തെ ഗവൺമെന്റ് ആശുപത്രികളിൽ ഡോക്ടർമാരുടെയും ജീവനക്കാരുടെയും ഒഴിവുകൾ നികത്തുമെന്ന് മന്ത്രി K മുരളീധരൻ അറിയിച്ചു. തിരുവല്ല താലൂക്ക് ആശുപത്രിയിൽ നിർമ്മാണം പൂർത്തിയായ ലക്ഷ്യ ലേബർ റൂം, പോളി ഡെന്റൽ ക്ലിനിക്, ഓക്സിജൻ പ്ലാന്റ്, ജെറിയാട്രിക് വാർഡ് എന്നിവ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. വിവിധ ആശുപത്രികളിൽ 139 ഡോക്ടർമാരെ പുതിയതായി നിയമിച്ചെന്നും ഇവർ ഉടൻ ചുമതല ഏൽക്കുമെന്നും മുരളീധരൻ പറഞ്ഞു. നേപ്പാളിലെ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 675 ഉയർന്നു. 320 വിദേശ പൌരന്മാരടക്കം 2400 പേരെ കാണാതായിട്ടുണ്ട്. 261 വിദേശ വിനോദസഞ്ചാരികളടക്കം 4400 പേരെ രക്ഷപ്പെടുത്തുകയോ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റുകയോ ചെയ്തു. ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കായി 15,000 സുരക്ഷാ ഉദ്യോഗസ്ഥരെ വിന്യസിച്ചിട്ടുണ്ട്. കനത്ത നാശനഷ്ടങ്ങൾ സംഭവിച്ച റാസുവ ജില്ലയിൽ മഴയും മൂടൽമഞ്ഞും കാരണം താൽക്കാലികമായി നിർത്തിവച്ചിരുന്ന തിരച്ചിൽ രക്ഷാപ്രവർത്തനങ്ങൾ ഇന്നലെ പുനരാരംഭിച്ചതായി അധികൃതർ അറിയിച്ചു. നേപ്പാളിലെ പ്രളയത്തെ തുടർന്ന് ഹെൽപ്പ് ഡെസ്കിൽ ബന്ധപ്പെട്ട 16 പേർ കൂടി നാട്ടിലെത്തിയതായി നോർക്ക റൂട്ട്സ് അറിയിച്ചു. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്തു നിന്ന് സ്മിതി M പള്ളുരുത്തി.
7: നേപ്പാളിലെ പ്രളയം.

0: പ്രളയത്തെ തുടർന്ന് ഇതുവരെ ആശയവിനിമയം സാധ്യമാകാതിരുന്ന എട്ട് പേരിൽ ഒരാളായ എറണാകുളം സ്വദേശിയടക്കം 16 കേരളീയർ കൂടി നാട്ടിൽ തിരിച്ചെത്തിയതായി നോർക്ക റൂട്ട്സ് അറിയിച്ചു. ഹെൽപ് ഡെസ്കിൽ ബന്ധപ്പെട്ട 45 പേരുടെ സുരക്ഷിതത്വം ഉറപ്പാക്കാനായിട്ടുണ്ട്. ഇവർ നേപ്പാളിലും ഇന്ത്യയിലും വിവിധ സ്ഥലങ്ങളിൽ സുരക്ഷിതരായി കഴിയുന്നുണ്ട്. നേപ്പാളിൽ നിന്ന് ഇന്ത്യയിലെത്തിയവർക്ക് കേരളത്തിലേക്ക് യാത്ര ചെയ്യാൻ സൌകര്യങ്ങൾ ഒരുക്കിയതായും നോർക്ക റൂട്ട്സ് അധികൃതർ തിരുവനന്തപുരത്ത് അറിയിച്ചു.
1: നേപ്പാളിലെ മിന്നൽ പ്രളയത്തിൽ ഇതുവരെ 108 ഇന്ത്യൻ പൗരന്മാരെ രക്ഷപ്പെടുത്തിയതായി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. നേരത്തെ ബന്ധപ്പെടാൻ കഴിയാതിരുന്ന 50 ഇന്ത്യൻ പൗരന്മാരുമായി ബന്ധം പുനഃസ്ഥാപിച്ചതായി വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ സാമൂഹിക മാധ്യമത്തിൽ അറിയിച്ചു. മുല്ലപ്പെരിയാർ സമഗ്ര സുരക്ഷാ പരിശോധനാ സമിതി മറ്റന്നാൾ ഡാം സന്ദർശിക്കുമെന്ന് മന്ത്രി മോൻസ് ജോസഫ് അറിയിച്ചു. സുപ്രീംകോടതി നിർദ്ദേശിച്ച സമ്പൂർണ്ണ സുരക്ഷാ പരിശോധന നടത്തണമെന്ന് കേരളം ആവശ്യപ്പെടുമെന്നും തയ്യാറായില്ലെങ്കിൽ സുപ്രീംകോടതിയെ സമീപിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. സേവനങ്ങൾ അതിവേഗം ജനങ്ങളിൽ എത്തിക്കുകയാണ് സംസ്ഥാന ഗവൺമെന്റിന്റെ ലക്ഷ്യമെന്ന് മന്ത്രി എ പി അനിൽകുമാർ പറഞ്ഞു. മലപ്പുറം തൃപ്രങ്ങോട് എടയൂർ സ്മാർട്ട് വില്ലേജ് ഓഫീസുകളുടെ നിർമ്മാണ പ്രവൃത്തി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. KAP MSB ബറ്റാലിയനുകളുടെ പാസിംഗ് ഔട്ട് പരേഡ് നാളെ കണ്ണൂരിൽ നടത്തും. മന്ത്രി രമേശ് ചെന്നിത്തല അഭിവാദ്യം സ്വീകരിക്കും. KAP 4 ബറ്റാലിയനിലെ 166 പേരും MSB മലപ്പുറത്തെ 139 പേരും ഉൾപ്പെടെ 305 പേരാണ് പരിശീലനം പൂർത്തിയാക്കിയത്. കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡിന്റെ മാനേജിംഗ് ഡയറക്ടറുടെ താൽക്കാലിക ചുമതല എറണാകുളം ജില്ലാ കലക്ടർ ജി പ്രിയങ്കയ്ക്ക് നൽകി സംസ്ഥാന ഗവൺമെന്റ് ഉത്തരവിറക്കി. നിലവിലെ മാനേജിംഗ് ഡയറക്ടർ ലോക്നാഥ് ബെഹ്റയുടെ കാലാവധി ഇന്ന് അവസാനിക്കുന്ന സാഹചര്യത്തിലാണ് പുതിയ തീരുമാനം. ഇന്നു മുതൽ പ്രിയങ്ക നിലവിലെ ചുമതലകൾക്ക് പുറമെ KMRL മാനേജിംഗ് ഡയറക്ടറുടെ അധിക ചുമതലയും വഹിക്കും. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഏഷ്യാകപ്പ് വനിതാ 2020 ക്രിക്കറ്റിൽ ഇന്ത്യ ഇന്ന് ആദ്യ മത്സരത്തിന് ഇറങ്ങും. ദുബായ് ഇന്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ തായ്ലൻഡാണ് ഇന്ത്യയുടെ എതിരാളികൾ. ഇന്ത്യൻ സമയം രാത്രി 8:30 മത്സരം ആരംഭിക്കും. തിരുവനന്തപുരത്ത് കേരള ക്രിക്കറ്റ് ലീഗിൽ കൊച്ചി ബ്ലൂ ടൈഗേഴ്സ് തൃശൂർ ടൈറ്റൻസിനെ 1 തോൽപ്പിച്ചു. ആദ്യം ബാറ്റ് ചെയ്ത കൊച്ചി ഉയർത്തിയ 171 റൺസ് പിന്തുടർന്ന തൃശൂർ ടൈറ്റൻസിന് 20 ഓവറിൽ 170 റൺസ് എടുക്കാനേ കഴിഞ്ഞുള്ളൂ. പൊന്നാനി കടവനാട്ടെ പൂക്കൈത പുഴ ജലോത്സവം ഇന്ന്. മത്സരത്തിന് ട്രാക്കുകൾ നിശ്ചയിക്കുന്ന ഹീറ്റ്സ് നറുക്കെടുപ്പ് ഇന്നലെ പൂർത്തിയായി. 10 മേജർ വള്ളങ്ങളും 11 മൈനർ വള്ളങ്ങളുമാണ് മത്സരത്തിൽ പങ്കെടുക്കുന്നത്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി നടത്തിയ പരിശോധനയിൽ 37 കേസുകളിൽ 46 പേർ കൂടി അറസ്റ്റിലായി. ഇതോടെ ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി എടുത്ത കേസുകളുടെ എണ്ണം 9808 ഉയർന്നു. ആകെ 10,581 പേരെയാണ് ഇതുവരെ അറസ്റ്റ് ചെയ്തത്. KSRTC ജീവനക്കാർക്ക് അർഹമായ ആനുകൂല്യങ്ങൾ നൽകാതിരിക്കുന്നത് നിയമവിരുദ്ധവും ഭരണഘടന ഉറപ്പു നൽകുന്ന അവകാശങ്ങളുടെ ലംഘനവുമാണെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് പറഞ്ഞു. ഗവൺമെന്റിനു വേണ്ടി ഗതാഗത വകുപ്പ് സെക്രട്ടറി, KSRTC മാനേജിംഗ് ഡയറക്ടർ, ലോ ഓഫീസർ, ജീവനക്കാരുടെ യൂണിയൻ പ്രതിനിധികൾ എന്നിവരെ ഉൾപ്പെടുത്തി എത്രയും വേഗം കാര്യങ്ങൾ ചർച്ച ചെയ്ത് ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്ന കാര്യത്തിൽ തീരുമാനമെടുക്കണമെന്ന് കമ്മീഷൻ നിർദ്ദേശിച്ചു. കോഴിക്കോട് മാനാഞ്ചിറ മലാപ്പറമ്പ് 4-വരിപ്പാത നിർമ്മാണം ഉൾപ്പെടെ ജില്ലയിലെ എല്ലാ റോഡ് നിർമ്മാണ വികസന പ്രവർത്തനങ്ങളിലും പൊതുജന സുരക്ഷ ഉറപ്പാക്കാൻ ബാരിക്കേഡുകൾ, മുന്നറിയിപ്പ് ബോർഡുകൾ, മതിയായ ലൈറ്റിംഗ് സുരക്ഷാ സംവിധാനങ്ങൾ എന്നിവ നിർബന്ധമായും ഏർപ്പെടുത്തണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ ഉത്തരവിട്ടു. സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാത്ത കരാറുകാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കാൻ ജില്ലാ കലക്ടർ നിർദ്ദേശം നൽകണമെന്ന് കമ്മീഷൻ ജുഡീഷ്യൽ അംഗം കെ ബൈജുനാഥ് ഉത്തരവിൽ പറഞ്ഞു. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കാസർകോട് ജില്ലകളിലെ തീരപ്രദേശങ്ങളിൽ കാലാവസ്ഥാ വകുപ്പ് ജാഗ്രതാ നിർദ്ദേശം നൽകി. തിരുവനന്തപുരം കാപ്പിൽ മുതൽ പൊഴിയൂർ വരെയും കാസർകോട് കുഞ്ചത്തൂർ മുതൽ കോട്ടക്കുന്ന് വരെയും രാത്രി 11 വരെ കടലാക്രമണത്തിന് സാധ്യതയുണ്ട്. കന്യാകുമാരി തീരത്തും മുന്നറിയിപ്പുണ്ട്. മീൻപിടുത്തക്കാരും തീരവാസികളും ജാഗ്രത പാലിക്കണം. ടൂറിസം വകുപ്പും ജില്ലാ ഭരണകൂടവും കാസർകോട് മുനിസിപ്പാലിറ്റിയും സംഘടിപ്പിക്കുന്ന ഓണം വാരാഘോഷം വൈകിട്ട് സമാപിക്കും. അവസാന ദിനമായി ഇന്ന് വൈകിട്ട് 3 തായലങ്ങാടി ക്ലോക്ക് ടവറിൽ നിന്ന് ഘോഷയാത്ര ആരംഭിക്കും. പുതിയ ബസ് സ്റ്റാൻഡിൽ സമാപിക്കും. സംസ്ഥാന വിനോദസഞ്ചാര വകുപ്പും കോഴിക്കോട് ജില്ലാ ഭരണകൂടവും സംഘടിപ്പിക്കുന്ന ഓണാഘോഷ പരിപാടികൾ ഇന്ന് സമാപിക്കും. സമാപന സമ്മേളനം മന്ത്രി എ പി അനിൽകുമാർ ഉദ്ഘാടനം ചെയ്യുന്നു. തുടർന്ന് സ്റ്റീഫൻ ദേവസ്ഥയുടെ സംഗീത പരിപാടിയും ഉണ്ടാകും. മന്ത്രി വി ഇ അബ്ദുൽ ഗഫൂറിന്റെ നാളത്തെ കാസർകോട് ജില്ലാ സന്ദർശനം അടുത്ത മാസം 8 മാറ്റി. സെപ്റ്റംബർ 8 ചൊവ്വാഴ്ച കാസർകോട് HED കോൺഫറൻസ് ഹാളിലെ അവലോകന യോഗത്തിലും ഉച്ചയ്ക്ക് മത്സ്യഫെഡിന്റെ മികവ് പരിപാടിയിലും മന്ത്രി പങ്കെടുക്കും. വൈകിട്ട് മഞ്ചേശ്വരം തുറമുഖത്ത് 100 ദിന കർമ്മ പരിപാടിയും മന്ത്രി ഉദ്ഘാടനം ചെയ്യും. ഗണേശ ചതുർത്ഥി ആഘോഷങ്ങളോടനുബന്ധിച്ച് അടുത്ത മാസം 14 കാസർകോട് റവന്യൂ ജില്ലയിലെ എല്ലാ ഗവൺമെന്റ് ഓഫീസുകൾക്കും

0: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, പുലർവെട്ടത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ആദ്യം കേൾക്കാം
1: കാർഷിക മേഖലാ വാർത്തകൾ. കൃഷിവകുപ്പ്, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ 2026-27 വർഷത്തിൽ കാർഷിക കേരളം പുതുയുഗ പിറവിയിലേക്ക് എന്ന വിഷയത്തെ ആസ്പദമാക്കി നടത്തുന്ന ഫാം ഫോട്ടോഗ്രാഫി മത്സരത്തിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. കൃഷി, മൃഗസംരക്ഷണം, ക്ഷീരവികസന മേഖലകളിലെ ഹൈടെക് കൃഷിരീതികൾ, നൂതന സാങ്കേതിക വിദ്യകൾ, പുതുസംരംഭങ്ങൾ, സംഘകൃഷി തുടങ്ങിയ കാർഷിക മേഖലയുടെ വിവിധ തലങ്ങൾ എന്നിവ ആസ്പദമാക്കിയുള്ള ഡിജിറ്റൽ ചിത്രങ്ങളാണ് അയക്കേണ്ടത്. കുറഞ്ഞത് 300 DPI ഫയൽ സൈസ് കുറഞ്ഞത് 3 MB വേണം. പ്രായഭേദമന്യേ എല്ലാവർക്കും മത്സരത്തിൽ പങ്കെടുക്കാം. ഒരാൾക്ക് പരമാവധി 3 ഫോട്ടോകൾ അയക്കാം. എഡിറ്റ് ചെയ്ത ഫോട്ടോകൾ പരിഗണിക്കുന്നതല്ല. മുൻവർഷം സമർപ്പിച്ച എൻട്രികൾ വീണ്ടും സമർപ്പിക്കേണ്ടതില്ല. എൻട്രികളിൽ നിന്ന് ലഭിക്കുന്ന ഫോട്ടോകൾ കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പിന്റെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതാണ്. തെരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് 1st 20,000 രൂപ, 2nd 10,000 രൂപ, 3rd 5,000 രൂപ, പ്രോത്സാഹന സമ്മാനം 1,000 വീതം 10 പേർക്ക്. എൻട്രികൾ എഡിറ്റർ, കേരള കർഷകൻ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ, കവടിയാർ, തിരുവനന്തപുരം 6950003 എന്ന വിലാസത്തിൽ പെൻഡ്രൈവ് മുഖേനയോ ഫാം ഫോട്ടോഗ്രാഫി 2026@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലോ സെപ്റ്റംബർ 30 മുമ്പ് ലഭിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് 8078-09-58-60 എന്ന നമ്പറിൽ ഓഫീസ് സമയങ്ങളിൽ വിളിക്കാവുന്നതാണ്. കണ്ണൂർ മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രം ലോക പശുദിനാഘോഷത്തിനോടനുബന്ധിച്ച് ധേനുക 2026 എന്ന പേരിൽ പശുദിനാഘോഷം സംഘടിപ്പിക്കുന്നു. സെപ്റ്റംബർ 1 രാവിലെ 10:30 കണ്ണൂർ മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രം പ്രിൻസിപ്പൽ ട്രെയിനിംഗ് ഓഫീസർ ഡോക്ടർ ജനീഷ പി അഹമ്മദ് അധ്യക്ഷത വഹിക്കുന്ന പരിപാടിയുടെ ഉദ്ഘാടനം കണ്ണൂർ MLA അഡ്വക്കേറ്റ് ടി ഒ മോഹനൻ നിർവഹിക്കും. പശുവളർത്തലിൽ ഏർപ്പെട്ട സംരംഭകരെ ആദരിക്കൽ, പുതിയ സാങ്കേതിക വിദ്യകളുടെ പരിചയപ്പെടുത്തൽ എന്നിവ ഉണ്ടായിരിക്കും. കൂടാതെ കണ്ണൂർ ജില്ലാ മൃഗസംരക്ഷണ ഓഫീസറുമായി ഒരു സംവാദവും. ഈ മേഖലയിലേക്ക് അഭ്യസ്ത വിദ്യരായ യുവതി യുവാക്കളെ ആകർഷിക്കുന്നതിന് പണം ചുരത്തും പശു എന്ന പേരിൽ ഒരു സെമിനാർ കൂടി സംഘടിപ്പിക്കുന്നു. 2026-27 സാമ്പത്തിക വർഷം സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷൻ, കേരള മിഷൻ ഫോർ ഇന്റഗ്രേറ്റഡ് ഡെവലപ്മെന്റ് ഓഫ് ഹോർട്ടിക്കൾച്ചർ MIDH പദ്ധതിയിൽ ഉൾപ്പെടുത്തി ധനസഹായം നൽകുന്നു. ഉൽപാദനക്ഷമത കുറഞ്ഞതും പ്രായമേറിയതും രോഗബാധിതവുമായ വള്ളികൾ, ശാഖകൾ എന്നിവ വെട്ടിമാറ്റി പകരം അത്യുൽപാദനശേഷിയുള്ള പുതിയ തൈകൾ നട്ടുപിടിപ്പിച്ച് ശാസ്ത്രീയമായ കൃഷിരീതികൾ ആവിഷ്കരിക്കുന്നതിന് ധനസഹായം നൽകുന്നു. ഹെക്ടർ 1 മൊത്തം പദ്ധതി ചെലവിന്റെ 40% 24,000 രൂപ ധനസഹായമായി നൽകുന്നു. ഒരു ഗുണഭോക്താവിന് പരമാവധി 2 ഹെക്ടർ സ്ഥലത്തിന് ധനസഹായം ലഭിക്കും. നാളികേര വികസന ബോർഡ് നടപ്പിലാക്കുന്ന തെങ്ങ് പുതുകൃഷി പദ്ധതിയിൽ ഗുണഭോക്താക്കൾക്കുള്ള സഹായധനം വർദ്ധിപ്പിച്ചു. തെങ്ങിൻതൈ 1 ഇനി മുതൽ 350 രൂപ വരെ ധനസഹായം ലഭിക്കും. പരമാവധി 2 ഹെക്ടറിന് കൃഷിയിടങ്ങളിൽ തുറസായ സ്ഥലത്ത് പുതിയ തെങ്ങിൻതൈകൾ ശാസ്ത്രീയമായി നട്ട് കൃഷി വ്യാപിപ്പിക്കുന്നതാണ് പദ്ധതി. 1 ഹെക്ടറിൽ പുതുകൃഷിക്ക് 56,000 രൂപ വരെ ധനസഹായം ലഭിക്കും. കുറഞ്ഞത്

0: അപേക്ഷകൾ ഓൺലൈനായി സമർപ്പിക്കുന്നതിനുള്ള സമയപരിധി ഈ മാസം 31 വരെ ദീർഘിപ്പിച്ചിരിക്കുന്നു. യോഗ്യത, അപേക്ഷാ ഫീസ് എന്നിവയടക്കമുള്ള വിശദമായ പ്രോസ്പെക്ടസ് ഡൌൺലോഡ് ചെയ്യുന്നതിനും ഓൺലൈനായി അപേക്ഷ സന്ദർശിക്കുക. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 0487243319. കാർഷിക മേഖലാ വാർത്തകൾ കഴിഞ്ഞു.
1: റീഗൽ ജ്വല്ലേഴ്സ് പുളിമൂട് തിരുവനന്തപുരം. ചരിത്രത്തിൽ ഇന്ന്
2: പ്രായോജികർ
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
2: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
3: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ? റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്.
4: എല്ലാ വർഷവും ഓഗസ്റ്റ് 30 കാണാതായവർക്കും നിയമവിരുദ്ധമായി തടങ്കലിൽ പാർപ്പിക്കപ്പെട്ടവർക്കുമായി ഈ ദിനം ആചരിക്കുന്നത്. 2010 ഡിസംബറിൽ ഐക്യരാഷ്ട്രസഭ ജനറൽ അസംബ്ലിയാണ് ഓഗസ്റ്റ് 30 ഈ പ്രത്യേക ദിനമായി പ്രഖ്യാപിച്ചത്. ലോകമെമ്പാടുമുള്ള സായുധ സംഘടനകൾ, മനുഷ്യാവകാശ ലംഘനങ്ങൾ എന്നിവ മൂലം കാണാതാകുന്ന മനുഷ്യരുടെ അവസ്ഥയിലേക്ക് ശ്രദ്ധ ക്ഷണിക്കാനാണ് ഇത് സംഘടിപ്പിക്കുന്നത്. ഇരകളുടെ കുടുംബങ്ങൾക്ക് നീതി ഉറപ്പാക്കാനും അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനും ഈ ദിനം ആഹ്വാനം ചെയ്യുന്നു. ഐക്യരാഷ്ട്രസഭയുടെ മനുഷ്യാവകാശ വിഭാഗമാണ് ഈ ആചരണത്തിന് നേതൃത്വം നൽകുന്നത്. 1928 ഓഗസ്റ്റ് 30 ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ പൂർണ്ണ സ്വരാജ് എന്ന ലക്ഷ്യത്തിലേക്ക് വഴി തുറന്ന ഏറ്റവും നിർണായകമായ ഒരു ദിവസമാണ്. ഈ ദിവസമാണ് ജവഹർലാൽ നെഹ്റുവിന്റെയും നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെയും സംയുക്ത നേതൃത്വത്തിൽ ഇൻഡിപെൻഡൻസ് ഫോർ ഇന്ത്യ ലീഗ് ഔദ്യോഗികമായി രൂപീകരിക്കപ്പെട്ടത്. ഇന്ത്യക്ക് ബ്രിട്ടീഷ് കോമൺവെൽത്തിൽ നിന്ന് മാറി സമ്പൂർണ്ണ സ്വാതന്ത്ര്യം നേടിയെടുക്കുക, സ്വാതന്ത്ര്യ സമരത്തിലേക്ക് രാജ്യത്തെ യുവജനങ്ങളെയും തൊഴിലാളികളെയും വൻതോതിൽ ആകർഷിക്കുക എന്നിവയായിരുന്നു ഈ സംഘടനയുടെ ലക്ഷ്യങ്ങൾ. 1984 ഓഗസ്റ്റ് 30 അമേരിക്കയുടെ പ്രശസ്തമായ ബഹിരാകാശ പേടകമായ ഡിസ്കവറി അതിന്റെ കന്നിപ്പറക്കലായ STS-41D ദൌത്യത്തിനായി ആദ്യമായി കുതിച്ചുയർന്നത്. ഫ്ലോറിഡയിലെ കെന്നഡി സ്പേസ് സെന്ററിൽ നിന്നായിരുന്നു ഈ ചരിത്രപരമായ വിക്ഷേപണം. നാസയുടെ സ്പേസ് ഷട്ടിൽ വ്യൂഹത്തിലെ മൂന്നാമത്തെ പേടകമായിരുന്നു ഡിസ്കവറി. 6 ദിവസവും 56 മിനിറ്റും നീണ്ടുനിന്ന ഈ ആദ്യ ദൌത്യം 1994 സെപ്റ്റംബർ 5 എഡ്വേർഡ്സ് എയർഫോഴ്സ് ബേസിൽ വിജയകരമായി ലാൻഡ് ചെയ്തു. ഈ യാത്രയിൽ 3 വാണിജ്യ ആശയവിനിമയ ഉപഗ്രഹങ്ങൾ വിജയകരമായി ഭ്രമണപഥത്തിൽ എത്തിച്ചു. ഭാവിയിലെ ബഹിരാകാശ നിലയങ്ങൾക്ക് ആവശ്യമായ വലിയ സോളാർ പാനലുകൾ വിടർത്തുന്ന സാങ്കേതിക വിദ്യ ഈ ദൌത്യത്തിലാണ് ആദ്യമായി പരീക്ഷിച്ചത്. ഇന്ത്യയുടെ പ്രശസ്തനായ ചരിത്രകാരനും ആധുനിക ഇന്ത്യൻ ചരിത്രരചനയിലെ മാർക്സിസ്റ്റ് ചരിത്രധാരയുടെ വക്താവുമായ പ്രൊഫസർ ബിപിൻ ചന്ദ്ര അന്തരിച്ചത് 2014 ഓഗസ്റ്റ് 30. സ്വാതന്ത്ര്യ സമര ചരിത്രത്തെ കൊളോണിയൽ ബ്രിട്ടീഷ് വീക്ഷണങ്ങളിൽ നിന്നും വിഭിന്നമായി ഇന്ത്യയുടെ ദേശീയ പ്രസ്ഥാനത്തെ അടിത്തട്ടിൽ നിന്ന് അപഗ്രഥിച്ച ചരിത്രകാരനായിരുന്നു അദ്ദേഹം. ഗാന്ധിജിയുടെ സമരമുറകളെയും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ സ്വാധീനത്തെയും അദ്ദേഹം മികച്ച രീതിയിൽ വിലയിരുത്തി. പ്രമുഖ ഇന്ത്യൻ വ്യവസായിയും ബിർള ഗ്രൂപ്പിന്റെ മുൻകാല അമരക്കാരനുമായിരുന്ന ഡോക്ടർ കെ ബിർള അന്തരിച്ചത് 2008 ഓഗസ്റ്റ് 30. ഇന്ത്യയിലെ പ്രമുഖ മാധ്യമ സ്ഥാപനമായ ദി ഹിന്ദുസ്ഥാൻ ടൈംസ് പത്രത്തിന്റെ ചെയർമാനായി ദീർഘകാലം പ്രവർത്തിച്ചു. കോൺഗ്രസ് പാർട്ടിയിൽ ദീർഘകാലം സജീവമായിരുന്ന അദ്ദേഹം 1984 മുതൽ 2002 വരെയുള്ള 18 വർഷക്കാലം രാജ്യസഭാംഗമായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. 1991 ഇന്ത്യയിൽ നടപ്പിലാക്കിയ ചരിത്രപരമായ സാമ്പത്തിക ഉദാരവൽക്കരണ നയങ്ങളെയും ആധുനിക പരിഷ്കരണങ്ങളെയും ആദ്യഘട്ടത്തിൽ തന്നെ ശക്തമായി പിന്തുണച്ച പ്രമുഖ വ്യവസായികളിൽ ഒരാളായിരുന്നു അദ്ദേഹം. അണുഭൗതികശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന പ്രശസ്ത ശാസ്ത്രജ്ഞൻ ഏണസ്റ്റ് റദർഫോർഡ് 1871 ഓഗസ്റ്റ് 30 ജനിച്ചത്. ആറ്റത്തിന്റെ ഘടനയും റേഡിയോ ആക്റ്റീവ് വികിരണങ്ങളും സംബന്ധിച്ച കണ്ടെത്തലുകൾക്ക് 1908 അദ്ദേഹത്തിന് രസതന്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചു.
1: റീഗൽ ജ്വല്ലേഴ്സ് പുളിമൂട് തിരുവനന്തപുരം. ചരിത്രത്തിൽ ഇന്ന്
2: പ്രായോജികർ
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
2: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.

0: പക്ഷേ പിട്ടാപ്പള്ളിയിൽ നിന്നാണ് പർച്ചേസ് ചെയ്യുന്നെങ്കിൽ കാര്യമാണ്.
1: കാരണം ഈ ഓണക്കാലത്ത് തന്നെ 3.75 ഇഞ്ച് നാനോ LED ടിവികൾ, ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുകൾ, ജർമ്മൻ കാർ തുടങ്ങി നിരവധി സമ്മാനങ്ങളാണ് പിട്ടാപ്പള്ളിയിലെ കസ്റ്റമേഴ്സിന് കിട്ടിയത്. ഭാഗ്യവും സമ്മാനങ്ങളും ഒന്നുമല്ല, പിട്ടാപ്പള്ളിയിലെ പർച്ചേസ് തന്നെ ഒരു ഐശ്വര്യമാണ്.
2: ആയുരാരോഗ്യത്തിൽ ഇന്ന് വെജിറ്റേറിയൻ ഭക്ഷണക്രമം. ഇതേക്കുറിച്ച് ഡയറ്റീഷ്യൻ ഉമാ കല്യാണി സംസാരിക്കുന്നു.
3: കേരളീയരുടെ ഭക്ഷണക്രമം നോക്കിയാൽ കൂടുതൽ പേരും നോൺ വെജിറ്റേറിയൻ കഴിക്കുന്നവരാണ്. ഏകദേശം 5% പേർ മാത്രമാണ് വെജിറ്റേറിയൻ ഭക്ഷണമോ വീഗൻ ഭക്ഷണമോ കഴിക്കുന്നത്. ഇപ്പോൾ പലരും ആരോഗ്യപരമായ കാരണങ്ങൾ കൊണ്ടോ മറ്റു പല കാരണങ്ങൾ കൊണ്ടോ മാംസാഹാരം ഒഴിവാക്കുന്നുണ്ട്. വെജിറ്റേറിയൻ ഭക്ഷണശീലമുള്ളവർ മുട്ട, മീൻ, ഇറച്ചി എന്നിവ കഴിക്കാറില്ലെങ്കിലും ചിലർ മുട്ട കഴിക്കാറുണ്ട്. പാലും പാലുൽപ്പന്നങ്ങളായ തൈര്, മോര് എന്നിവ കഴിക്കുന്നു. വീഗൻ ഭക്ഷണശീലമുള്ളവർ തീർത്തും നോൺ വെജിറ്റേറിയൻ ഭക്ഷണങ്ങളായ മുട്ട, മീന്, ഇറച്ചി എന്നിവ കഴിക്കുന്നില്ല. ഓരോ ഭക്ഷണശീലങ്ങൾക്കും അതിന്റേതായ ഗുണങ്ങളും പോരായ്മകളും ഉണ്ട്. പ്രധാന വ്യത്യാസം പ്രോട്ടീൻ, നാരുകൾ, ഒമേഗ 3 ഫാറ്റി ആസിഡുകൾ, വിറ്റമിൻ B12 എന്നിവയിലാണ്. വീഗൻ ഭക്ഷണശീലമുള്ളവർ പൂർണ്ണമായും മാംസാഹാരങ്ങളും പാലും പാലുൽപ്പന്നങ്ങളും ഒഴിവാക്കുന്നതിനാൽ വിറ്റമിൻ B12 തീർത്തും ലഭിക്കുന്നില്ല. കാരണം സസ്യാഹാരങ്ങളിൽ B12 ഇല്ല. അതിനാൽ സപ്ലിമെന്റുകളെ ആശ്രയിക്കേണ്ടി വരും. പക്ഷേ ഇക്കൂട്ടർ നല്ലവണ്ണം പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും കഴിക്കുന്നതിനാൽ ശരീരവടിവ് നിലനിർത്താനും രക്തത്തിലെ കൊളസ്ട്രോൾ നില ഉയരാതിരിക്കാനും സാധിക്കുന്നു. പ്രോട്ടീനിന്റെ കാര്യം നോക്കിയാൽ മാംസാഹാരത്തിൽ നിന്ന് ലഭിക്കുന്ന പ്രോട്ടീൻ കംപ്ലീറ്റ് അഥവാ സമ്പൂർണമാണ്. ഇതിൽ ശരീരത്തിനാവശ്യമായ എല്ലാ അമിനോ ആസിഡുകളും അടങ്ങിയിട്ടുണ്ട്. അതേസമയം സസ്യാഹാരത്തിലെ പ്രധാന സ്രോതസ്സുകളാണ് പരിപ്പും പയറുവർഗ്ഗങ്ങളും. ഇതിലെ പ്രോട്ടീൻ സമ്പൂർണമല്ല, ചില അമിനോ ആസിഡുകളുടെ കുറവുണ്ട്. പക്ഷേ ധാന്യങ്ങളും പയറുപരിപ്പ് വർഗ്ഗങ്ങളും ചേർത്ത് നാം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയാൽ പ്രോട്ടീൻ സമ്പൂർണമാകുന്നു. നാം സാധാരണയായി പ്രാതലിന് കഴിക്കുന്ന പുട്ടും കടലക്കറിയും പുട്ടും പയറും ഇഡലിയും സാമ്പാറുമെല്ലാം ഇതിനുദാഹരണങ്ങളാണ്. ആയതിനാൽ വെജിറ്റേറിയൻ ഭക്ഷണശീലമുള്ളവർ ശരിയായ രീതിയിൽ ഭക്ഷണം ക്രമീകരിച്ചാൽ ഈ പ്രശ്നം പരിഹരിക്കാം. നാരിന്റെ അളവിലുള്ള വ്യത്യാസമാണ് അടുത്തത്. പാലിലും പാലുൽപ്പന്നങ്ങളിലും മുട്ട, മീന്, ഇറച്ചി എന്നീ മാംസാഹാരങ്ങളിൽ നാരിന്റെ അംശം തീരെയില്ല. അതേസമയം സസ്യാഹാരങ്ങളായ തവിടോടുകൂടിയ ധാന്യങ്ങൾ, പയറുപരിപ്പ് വർഗ്ഗങ്ങൾ, ചീര, പച്ചക്കറികൾ, സസ്യവിത്തുകൾ എന്നിവ നാരിന്റെ നല്ല ഉറവിടങ്ങളാണ്. നമ്മുടെ ഭക്ഷണക്രമത്തിൽ ദിവസേന ഏകദേശം 30 മുതൽ 35 ഗ്രാം വരെ നാരുണ്ടായിരിക്കണം. ഇത് ദഹനം സുഗമമാക്കാനും വിശപ്പകറ്റാനും രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് ക്രമീകരിക്കാനും കൊളസ്ട്രോൾ കുറയ്ക്കാനും സഹായിക്കുന്നു. ആയതിനാൽ നോൺ വെജിറ്റേറിയൻ ഭക്ഷണശീലമുള്ളവർ സസ്യാഹാരങ്ങളും മതിയായ അളവിൽ കഴിക്കാൻ ശ്രദ്ധിക്കണം. കടൽ മീനുകൾ, പ്രത്യേകിച്ച് മത്തി, ചൂര എന്നിവ ഒമേഗ 3 ഫാറ്റി ആസിഡുകളുടെ നല്ലൊരു സ്രോതസ്സാണ്. എന്നാൽ സസ്യാഹാരങ്ങളിൽ ഒമേഗ 3 ഫാറ്റി ആസിഡുകളുടെ സ്രോതസ്സുകൾ കുറവാണ്. ചിയാ സീഡുകൾ, ഫ്ളാക്സ് വിത്തുകൾ, വാൾനട്ടുകൾ എന്നിവയാണ് ഒമേഗ 3 ഫാറ്റി ആസിഡുകളുടെ വിരളമായ സസ്യ സ്രോതസ്സുകളിൽ ചിലത്. നോൺ വെജ് ഭക്ഷണങ്ങൾ, പ്രത്യേകിച്ചും മാംസാഹാരങ്ങളിൽ ആരോഗ്യത്തിന് ഹാനികരമായ പൂരിത കൊഴുപ്പുകളും ട്രാൻസ്ഫാറ്റുകളും കാണപ്പെടുന്നു. അതിനാൽ ഇവ കൂടുതലായി കഴിക്കുന്നത് അമിതവണ്ണത്തിനും പലതരം ജീവിതശൈലി രോഗങ്ങൾക്കും കാരണമാകാം. ഇവ പാചകം ചെയ്യുന്ന രീതിയിലും ശ്രദ്ധിക്കണം. വറുത്തതും പൊരിച്ചതുമായ നോൺ വെജിറ്റേറിയൻ ഭക്ഷണങ്ങൾ പരിമിതമായി ഉപയോഗിക്കണം. ഇന്നത്തെ തലമുറയിലെ ചെറുപ്പക്കാരും കുട്ടികളും ഫാസ്റ്റ് ഫുഡുകളിലെ നോൺ വെജിറ്റേറിയൻ ഭക്ഷണ പ്രിയരാണ്. പലരും അത്താഴത്തിന് ഗ്രിൽഡ് ചിക്കൻ അല്ലെങ്കിൽ ഷവായി പോലെയുള്ള ചിക്കൻ പ്രധാന ഭക്ഷണത്തിന് പകരമായി കഴിക്കുന്നു. ഇതും നല്ലൊരു ശീലമല്ല. പ്രധാന ഭക്ഷണം സമീകൃതമാക്കുമ്പോൾ മാംസാഹാരത്തിനോടൊപ്പം പച്ചക്കറികളും തവിടോടുകൂടിയ ധാന്യങ്ങളും കഴിക്കണം. ഇത് അമിതമായി മാംസം കഴിക്കുന്നത് തടയാനും എല്ലാ പോഷകങ്ങളും ശരീരത്തിന് ലഭിക്കാനും സഹായിക്കുന്നു. ആയതിനാൽ നിങ്ങളുടെ ഭക്ഷണശീലം ഏതുമാകട്ടെ, പക്ഷേ മിതമായും മൈൻഡ്ഫുള്ളായും കഴിക്കാൻ ശ്രമിക്കുക.
2: ആയുരാരോഗ്യത്തിൽ ഇന്ന് വെജിറ്റേറിയൻ ഭക്ഷണക്രമം. ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡയറ്റീഷ്യൻ ഉമാ കല്യാണി.

0: മൻ കി ബാത്ത്,
1: മനസ്സു പറയുന്നത്, ജനങ്ങൾ പറയുന്നത്
0: കേൾക്കാം. പോരാട്ടങ്ങളുടെ, വിജയങ്ങളുടെ കഥകൾ
1: അറിയാം. അറിയപ്പെടാത്ത പൈതൃകങ്ങളെ കുറിച്ച്
0: പങ്കുവയ്ക്കാം. ഭാരതത്തെക്കുറിച്ചുള്ള പുതു പ്രതീക്ഷകൾ.
1: രാജ്യം കാത്തിരിക്കുന്നു. എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ചയ്ക്കായി

0: മൻ കി ബാത് ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. കേൾക്കൂ ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലൂടെയും. മൻ കി ബാത് ഇന്ന് രാവിലെ 11 മണിക്ക്.
1: തുടർന്ന് മലയാള പരിഭാഷ.
0: പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്ക്. മൻ കി ബാത് ഇന്ന് രാവിലെ 11 മണിക്ക്.
2: തൊഴിൽ ദർശനം.
3: കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡിൽ അപ്രന്റീസ്ഷിപ്പിന് അവസരം. ഗ്രാജുവേറ്റ് ഡിപ്ലോമ വിഭാഗങ്ങളിലായി 139 ഒഴിവുണ്ട്. ഒരു വർഷമാണ് പരിശീലനം. ഗ്രാജുവേറ്റ് അപ്രന്റീസ് ഒഴിവ് 61. ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് 12, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് 22, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് 5, സിവിൽ എഞ്ചിനീയറിംഗ് 6, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി 4, ഫയർ ആൻഡ് സേഫ്റ്റി എഞ്ചിനീയറിംഗ് 4, മറൈൻ എഞ്ചിനീയറിംഗ് 4, നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ് 4. യോഗ്യത: ബന്ധപ്പെട്ട വിഷയത്തിലുള്ള എഞ്ചിനീയറിംഗ് ബിരുദം അല്ലെങ്കിൽ ടെക്നോളജി. ഡിപ്ലോമ അപ്രന്റീസ് ഒഴിവ് 78. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് 23, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് 15, ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് 8, ഇൻസ്ട്രുമെന്റ് ടെക്നോളജി 4, സിവിൽ എഞ്ചിനീയറിംഗ് 13, കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് 5, കൊമേഴ്സ്യൽ പ്രാക്ടീസ് 10. യോഗ്യത: സ്റ്റേറ്റ് കൌൺസിൽ അല്ലെങ്കിൽ ബോർഡ് ഓഫ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ അംഗീകൃത സ്ഥാപനത്തിൽ നിന്ന് ബന്ധപ്പെട്ട വിഷയത്തിലുള്ള ഡിപ്ലോമ അല്ലെങ്കിൽ ടെക്നോളജി. പ്രായം: ഗ്രാജുവേറ്റ് അല്ലെങ്കിൽ ഡിപ്ലോമ അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതിക്ക് 18 വയസ്സിൽ കുറയരുത്. യോഗ്യത: അവസാന 5 വർഷത്തിനുള്ളിൽ നേടിയതാകണം. 2022 മുതൽ 2026 വരെ. ഗവൺമെന്റ് പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നിലവിൽ അപ്രന്റീസ്ഷിപ്പ് ചെയ്യുന്നവരും അപ്രന്റീസ്ഷിപ്പ് പൂർത്തിയാക്കിയവരും അപേക്ഷിക്കാൻ അർഹരല്ല. https://nats.education.gov.in എന്ന പോർട്ടലിൽ രജിസ്റ്റർ ചെയ്ത് ഓൺലൈനായി അപേക്ഷിക്കാം. പോർട്ടൽ വിലാസം ഒരിക്കൽ കൂടി: https://nats.education.gov.in. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി സെപ്റ്റംബർ 1. വിശദവിവരങ്ങൾക്ക് സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.cochinshipyard.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി: www.cochinshipyard.in. കർണാടകയിലെ മാൽപ്പയിലുള്ള ഉടുപ്പി കൊച്ചിൻ ഷിപ്പ്യാർഡിൽ വിവിധ തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 31 ഒഴിവുണ്ട്. സൂപ്പർവൈസർ ഒഴിവ് 13, മെക്കാനിക്കൽ 10, ഇലക്ട്രിക്കൽ 2, ഫിനാൻസ് 1. യോഗ്യത: ത്രിവത്സര ഡിപ്ലോമ മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ സ്റ്റേറ്റ് ബോർഡ് ഓഫ് ടെക്നിക്കൽ എഡ്യൂക്കേഷനിൽ നിന്നുള്ള ITI. വെൽഡിംഗ്, ഷീറ്റ് മെറ്റൽ വർക്കർ, ബെഞ്ച് ഫിറ്റർ, ഫിറ്റർ, പ്ലംബർ അല്ലെങ്കിൽ 60% മാർക്കോടെയുള്ള BCOM, BBA, BBM. വിദ്യാഭ്യാസ യോഗ്യതയ്ക്ക് പുറമെ 7 വർഷത്തെ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം. പ്രായം 45 വയസ്സ് കവിയരുത്. അസിസ്റ്റന്റ് മാനേജർ ഒഴിവ് 8, ഇലക്ട്രിക്കൽ 1, മെക്കാനിക്കൽ 7. യോഗ്യത: 60% മാർക്കോടെയുള്ള എഞ്ചിനീയറിംഗ് ബിരുദം. ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, മെക്കാനിക്കൽ, മറൈൻ, നേവൽ ആർക്കിടെക്ചർ 3 വർഷത്തെ പ്രവൃത്തി പരിചയം. പ്രായം 30 വയസ്സ് കവിയരുത്. ഓഫീസ് അസിസ്റ്റന്റ് ഒഴിവ് 4, യോഗ്യത: 60% മാർക്കോടെ ഫൈൻ ആർട്സ്, പെർഫോമിംഗ് ഒഴികെയുള്ള ആർട്സ് വിഷയങ്ങളിലുള്ള ബിരുദം. സയൻസ് ബിരുദം, കൊമേഴ്സ് ബിരുദം, ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ 2 വർഷത്തെ പ്രവൃത്തി പരിചയം. പ്രായം 30 വയസ്സ് കവിയരുത്. മറ്റ് തസ്തികകളും ഒഴിവും ടെക്നീഷ്യൻ ഇലക്ട്രിക്കൽ 1, സ്റ്റോർ കീപ്പർ 1, ഡ്രാഫ്റ്റ്സ്മാൻ 2, മെക്കാനിക്കൽ 1, ഇലക്ട്രിക്കൽ 1. ഓൺലൈനായി അപേക്ഷിക്കണം. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി സെപ്റ്റംബർ 1. വിശദവിവരങ്ങൾക്ക് സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.cochinshipyard.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.cochinshipyard.in.
2: തൊഴിൽ ദർശനം.
4: എനിക്ക് ഈ കാർപ്പറ്റുകളും റിക്സും വളരെ ഇഷ്ടമായി. ഈ മാറ്റ് എത്ര മനോഹരമാണ്.
5: നമ്മുടെ ടെറസ് ഗാർഡന് ഈ ഗാർഡൻ ആർട്ടിക്കിൾസ് വളരെ അനുയോജ്യമാണ്. മാത്രമല്ല, ഈ കയർബിത്ത് നമ്മുടെ വിളകൾക്ക് വേഗ വളർച്ചയേകും.
4: ഇവിടെ സ്കൈ ഗാർഡനും വെർട്ടിക്കൽ ഗാർഡനും യോജ്യമായ കയർ ഉൽപ്പന്നങ്ങളുമുണ്ട്.
5: ഭാരത് സർക്കാരിന്റെ കയർ ബോർഡ് ഷോറൂമുകളിലെ കയർ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് നമ്മുടെ വീടിനെ ഒരു എക്കോ ഫ്രണ്ട്ലി ലോകമാക്കാം.
4: കൂടുതൽ വിവരങ്ങൾക്കായി ലോഗ് ഓൺ ചെയ്യൂ kyrboard.gov.in.
5: കയർ, പ്രകൃതിയുടെ ഉപഹാരം.
4: കയർ ബോർഡ്, MSME മന്ത്രാലയം, ഭാരത് സർക്കാർ.
0: പ്രിയ ശ്രോതാക്കളെ, ഒരു ചലച്ചിത്രഗാനം കേൾക്കാം.

സ്വന്തം ചാരിക എന്ന ചിത്രത്തിനു വേണ്ടി പി ഭാസ്കരൻ എഴുതിയ വരികളും കണ്ണൂർ രാജന്റെ സംഗീതവുമാണ് കേട്ടത്. ഗായകർ യേശുദാസും ജാനകിയും. പുലർവട്ടം ഇനി 7:35 തുടരും. അല്പസമയം

0: സമയത്തിനുള്ളിൽ വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഗീതു പ്രകാശ്. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉസ്ബെക്കിസ്ഥാൻ പ്രസിഡന്റ് ഷെവ്കത്ത് മിർസിയോയേവുമായി ഇന്ന് താഷ്കന്തിൽ ഉഭയകക്ഷി ചർച്ച നടത്തും. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഇന്ന് കേരളത്തിൽ. പത്തനംതിട്ടയിൽ ആറന്മുള ഉത്രട്ടാതി ജലോത്സവവും തിരുവനന്തപുരത്ത് ഓണം വാരാഘോഷ സമാപന പരിപാടിയും ഉദ്ഘാടനം ചെയ്യും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഇന്ന് രാവിലെ 11 മണിക്ക് പരിപാടി ആകാശവാണിയിലും ദൂരദർശനിലും തത്സമയം. മിന്നൽ പ്രളയമുണ്ടായ നേപ്പാളിൽ മരിച്ചവരുടെ എണ്ണം 675. 11 ടൺ അവശ്യവസ്തുക്കൾ കയറ്റി അയച്ചതായി വിദേശകാര്യ മന്ത്രാലയം. കേരളത്തിൽ നിന്നുള്ള 16 പേർ സുരക്ഷിതരായി തിരിച്ചെത്തിയെന്ന് നോർക്ക റൂട്ട്സ്. ശക്തമായ മഴ സാധ്യത കണക്കിലെടുത്ത് തിങ്കളാഴ്ച വരെ ഒഡീഷയിൽ ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ച് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വനിതാ T20 ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ ഇന്ന് തായ്ലൻഡിനെ നേരിടും. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് താഷ്കെന്റിൽ ഉസ്ബെക്കിസ്ഥാൻ പ്രസിഡന്റ് ഷെവ്കത്ത് മിർസിയോയേവുമായി ഉഭയകക്ഷി ചർച്ച നടത്തും. ഉസ്ബെക്കിസ്ഥാനിലെ യോഗ ഫെഡറേഷൻ നടത്തുന്ന പരിപാടിയിൽ അദ്ദേഹം പങ്കെടുക്കും. തുടർന്ന് ഉസ്ബെക്കിസ്ഥാൻ പ്രസിഡന്റുമായി ശ്രീ നരേന്ദ്രമോദി ചർച്ച നടത്തും. വ്യാപാരം, നിക്ഷേപം, പ്രതിരോധം എന്നീ മേഖലകളിലെ പങ്കാളിത്തം ഇരു നേതാക്കളും അവലോകനം ചെയ്യും. താഷ്കെന്റ് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി ഓഫ് ഓറിയന്റൽ സ്റ്റഡീസിലെ ശാസ്ത്രി മെമ്മോറിയലും മഹാത്മാഗാന്ധി സെന്ററും പ്രധാനമന്ത്രി സന്ദർശിക്കും. സന്ദർശനത്തിന്റെ രണ്ടാം പാദത്തിൽ കിർഗിസ് റിപ്പബ്ലിക്കിലെത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി 26th SCO ഉച്ചകോടിയിൽ പങ്കെടുക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഇന്ന് രാവിലെ 11 മണിക്ക്. പരിപാടിയുടെ 137th പതിപ്പാണിത്. ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും ദൂരദർശനും പരിപാടി തത്സമയം പ്രക്ഷേപണം ചെയ്യും. തുടർന്ന് പ്രാദേശിക ഭാഷകളിലെ പരിഭാഷയും കേൾക്കാവുന്നതാണ്. മിന്നൽ പ്രളയമുണ്ടായ നേപ്പാളിൽ മരിച്ചവരുടെ എണ്ണം 675. തിരച്ചിൽ രക്ഷാപ്രവർത്തനങ്ങൾ തുടരുകയാണ്. ദുരന്തത്തിൽ ഏകദേശം 2400 പേരെയാണ് കാണാതായത്. വിശദാംശങ്ങളിലേക്ക്.
2: നേപ്പാൾ പ്രളയത്തിൽ അകപ്പെട്ടവർക്കായുള്ള തിരച്ചിലിനായി 15,000-ലധികം സുരക്ഷാ ഉദ്യോഗസ്ഥരെയാണ് വിന്യസിച്ചിട്ടുള്ളത്. 261 വിദേശ വിനോദസഞ്ചാരികളടക്കം 4,400-ലധികം പേരെ രക്ഷപ്പെടുത്തി സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റി. നേപ്പാൾ ചൈനീസ് അതിർത്തി പ്രദേശത്തും 7 പേർ മരിക്കുകയും 550-ലധികം പേരെ കാണാതാവുകയും ചെയ്തിട്ടുണ്ട്. എല്ലാ സർക്കാർ സംവിധാനങ്ങളും ഉപയോഗപ്പെടുത്തി ഊർജിതമായ രക്ഷാപ്രവർത്തനമാണ് നടക്കുന്നതെന്ന് നേപ്പാൾ പ്രധാനമന്ത്രി ബാലേന്ദ്ര ഷാ അറിയിച്ചു. നേപ്പാളിന്റെ മറ്റ് ഭാഗങ്ങളുമായി കാഠ്മണ്ഡുവിനെ ബന്ധിപ്പിക്കുന്ന പ്രധാന പാതയായ മുഗ്ലിക് കാഠ്മണ്ഡു ഹൈവേ ഇന്നലെ തുറന്നു. തുടർച്ചയായ മഴ പെയ്യുന്നതും തകർന്ന റോഡുകളും രക്ഷാപ്രവർത്തനത്തിന് വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: നേപ്പാളിലെ ദുരന്തമുഖത്ത് നിന്ന് ഇതുവരെ 108 ഇന്ത്യൻ പൌരന്മാരെ രക്ഷപ്പെടുത്തിയതായി വിദേശകാര്യ മന്ത്രാലയം. 50 ഇന്ത്യൻ പൌരന്മാരുമായി ബന്ധപ്പെടാൻ കഴിഞ്ഞതായും വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ അറിയിച്ചു. 275 ഇന്ത്യൻ പൌരന്മാരെയും മറ്റ് രാജ്യങ്ങളിൽ പൌരത്വമുള്ള 128 ഇന്ത്യൻ വംശജരെയും കണ്ടെത്താനുണ്ടെന്നും മന്ത്രാലയം വ്യക്തമാക്കി. അതിനിടെ 11 ടൺ അവശ്യവസ്തുക്കളും കരസേനയുടെ 13 അംഗ ടണൽ റെസ്ക്യൂ ടീമിനെയും അയച്ചതായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അറിയിച്ചു. നേപ്പാളിലെ മിന്നൽ പ്രളയത്തിൽ കുടുങ്ങിയ കേരളത്തിൽ നിന്നുള്ള 16 പേർ തിരിച്ചെത്തിയതായി നോർക്ക റൂട്ട്സ്. ഇതുവരെ ആശയവിനിമയം സാധ്യമാകാതിരുന്ന 8 പേരിൽ ഒരാളായ എറണാകുളം പിറവം സ്വദേശി റിനീത് മോഹനും ഇതിൽ ഉൾപ്പെടുന്നു. ഹെൽപ്പ് ഡെസ്കുകളിൽ ബന്ധപ്പെട്ടവരിൽ 45 പേർ സുരക്ഷിതരാണെന്ന് ഉറപ്പാക്കാനായിട്ടുണ്ട്. കൊച്ചിയിൽ നിന്നുള്ള 14 പേരടങ്ങുന്ന സംഘവും തിരിച്ചെത്തിയവരിൽ ഉൾപ്പെടുന്നു. ഓസ്ട്രേലിയൻ പൌരത്വമുള്ള കേരളത്തിൽ നിന്നുള്ള 4 പേർ ഉൾപ്പെടെ 7 പേരെ സംബന്ധിച്ചാണ് ഇനി വിവരം ലഭിക്കാനുള്ളത്. ഭോട്ടെകോസി നദിയിൽ വെള്ളപ്പൊക്കത്തിന് സാധ്യതയെന്ന് മുന്നറിയിപ്പ് നൽകി നേപ്പാൾ ഭരണകൂടം. റാസുവ, നുവകോട്ട്, ധാഡിംഗ് ജില്ലകൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നദിയിലെ ജലപ്രവാഹം വർദ്ധിച്ചതായി ദേശീയ ദുരന്ത സാധ്യത ലഘൂകരണ നിർവഹണ അതോറിറ്റി റിപ്പോർട്ട് ചെയ്തു. ടിബറ്റിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഹിമാലയൻ നദിയാണ് ഭോട്ടെകോസി. രാജ്യരക്ഷാ മന്ത്രി രാജ്നാഥ് സിംഗ് ഇന്ന് ലക്നൌവിൽ നടക്കുന്ന വ്യവസായ കോൺക്ലേവിനെ അഭിസംബോധന ചെയ്യും. പ്രധാനമന്ത്രി സേതു യോജനയ്ക്ക് കീഴിലാണ് കോൺക്ലേവ് സംഘടിപ്പിക്കുന്നത്. ലക്നൌ കന്റോൺമെന്റിൽ 101 കോടി രൂപയുടെ 12 വികസന പദ്ധതി

0: പദ്ധതികൾക്ക് അദ്ദേഹം തറക്കല്ലിടും. വിശാലമായ വിപണി എന്നതിനൊപ്പം ദീർഘകാല നിക്ഷേപത്തിന് അനുയോജ്യമായ സാഹചര്യമാണ് ഇന്ത്യയിലുള്ളതെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ. അമേരിക്കയിലെ ഷിക്കാഗോയിൽ പ്രമുഖ നിക്ഷേപകരുമായും വ്യവസായ പ്രമുഖരുമായും നടത്തിയ ഉന്നതതല ബിസിനസ് റൌണ്ട് ടേബിൾ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അവർ. വിപുലമായ വിപണി, സ്ഥിരതയുള്ള സാമ്പത്തിക വളർച്ച, വൈദഗ്ധ്യമുള്ള മനുഷ്യവിഭവശേഷി തുടങ്ങിയവയുടെ ഒത്തുചേരലാണ് ഇന്ത്യയുടെ നിക്ഷേപ ആകർഷണീയതയ്ക്ക് കരുത്തേകുന്നതെന്നും കേന്ദ്ര ധനമന്ത്രി പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @ANews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @ANews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഇന്ന് കേരളത്തിലെത്തും. രാവിലെ കൊച്ചിയിലെത്തുന്ന അദ്ദേഹം ആലപ്പുഴയിൽ നടക്കുന്ന കേരള കൌമുദിയുടെ 115 വാർഷികാഘോഷങ്ങളിൽ പങ്കെടുക്കും. തുടർന്ന് പത്തനംതിട്ടയിൽ ആറന്മുള ഉത്രട്ടാതി ജലോത്സവവും തിരുവനന്തപുരത്ത് ഓണം വാരാഘോഷത്തിന്റെ സമാപന പരിപാടിയും ഉദ്ഘാടനം ചെയ്യും. നാളെ ലക്ഷദ്വീപ് സന്ദർശനത്തിന് ശേഷം കേരളത്തിൽ തിരികെയെത്തുന്ന ശ്രീ CP രാധാകൃഷ്ണൻ കൊച്ചി കാക്കനാട് രാജഗിരി സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആന്റ് ടെക്നോളജിയുടെ രജത ജൂബിലി ആഘോഷങ്ങളിൽ പങ്കെടുക്കും. ഓണം വാരാഘോഷങ്ങൾക്ക് ഇന്ന് സമാപനം. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ സമാപന ഘോഷയാത്ര ഫ്ളാഗ് ഓഫ് ചെയ്യും. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
2: ഒരാഴ്ച നീണ്ടുനിന്ന ഓണം ടൂറിസം വാരാഘോഷത്തിന്റെ സമാപനം കുറിച്ചുള്ള ഘോഷയാത്ര ഇന്ന് വൈകിട്ട് തിരുവനന്തപുരത്ത് നടക്കും. സമാപന ഘോഷയാത്ര ലോക്ഭവന് സമീപം ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഫ്ളാഗ് ഓഫ് ചെയ്യും. കേരളത്തിന്റെ പാരമ്പര്യവും സംസ്കാരവും സാമൂഹിക പ്രസക്തിയുള്ള വിഷയങ്ങളും ആവിഷ്കരിക്കുന്ന 69 ഫ്ളോട്ടുകളും ഇൻസ്റ്റലേഷനുകളുമാണ് സർക്കാർ വകുപ്പുകൾ അവതരിപ്പിക്കുക. നാടൻ കലകൾ ഉൾപ്പെടെ 99 കലാരൂപങ്ങളും ഘോഷയാത്രയുടെ ഭാഗമാകും.
0: ഉപരാഷ്ട്രപതിയുടെ സന്ദർശനത്തിനോടനുബന്ധിച്ച് ആലപ്പുഴ, പത്തനംതിട്ട, തിരുവനന്തപുരം ജില്ലകളിൽ ഇന്ന് ഗതാഗത നിയന്ത്രണം. പത്തനംതിട്ട കോന്നി ജംഗ്ഷൻ മുതൽ ആറാട്ടുപുഴ വരെയുള്ള സ്ഥലങ്ങളിലും നിയന്ത്രണമുണ്ട്. ഇന്നും നാളെയും കൊച്ചി നഗരപരിധിയിലും കർശന ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തും. ഉച്ചയ്ക്ക് 12:30 മുതൽ വൈകിട്ട് 5:30 വരെയാണ് നിയന്ത്രണം. ഉപരാഷ്ട്രപതിയുടെ തിരുവനന്തപുരം സന്ദർശനത്തിനോടനുബന്ധിച്ച് ലോക്ഭവന്റെ 1 കിലോമീറ്റർ ചുറ്റളവിലുള്ള വ്യോമ മേഖല റെഡ് സോൺ ആയി പ്രഖ്യാപിച്ചു. ഇവിടെ ഡ്രോണുകളോ മറ്റ് വ്യോമ ഉപകരണങ്ങളോ പറത്തുന്നത് പൂർണ്ണമായും നിരോധിച്ചതായി പോലീസ് അറിയിച്ചു. മതപരമായ വൈവിധ്യത്തെയും വ്യക്തികളുടെ മൂല്യങ്ങളെയും അംഗീകരിക്കുന്നതാണ് ഹിന്ദുത്വം എന്ന് RSS മേധാവി മോഹൻ ഭാഗവത്. ന്യൂയോർക്കിൽ ഒരു ലോകം ഒരു മാനവികത എന്ന പേരിൽ സംഘടിപ്പിച്ച മതനേതാക്കളുടെ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യയിൽ മുസ്ലിങ്ങൾക്ക് സ്ഥാനമില്ലെന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് ഹിന്ദുവാകാൻ കഴിയില്ലെന്നും ശ്രീ മോഹൻ ഭാഗവത് പറഞ്ഞു. വനിതാ T20 ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ ഇന്ന് തായ്ലന്റിനെ നേരിടും. ഇന്ത്യൻ സമയം രാത്രി 8:30 ദുബായ് അന്താരാഷ്ട്ര ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലാണ് മത്സരം. ഹർമൻപ്രീത് കൌറാണ് ഇന്ത്യയെ നയിക്കുന്നത്. സ്മൃതി മന്ധാനയാണ് വൈസ് ക്യാപ്റ്റൻ. ഗ്രൂപ്പ് എയിൽ തായ്ലന്റ്, ഹോങ്കോങ്, പാകിസ്ഥാൻ എന്നീ ടീമുകളാണ് ഇന്ത്യയ്ക്കൊപ്പം ഉള്ളത്. ഒഡീഷയിൽ ശക്തമായ മഴ സാധ്യത കണക്കിലെടുത്ത് തിങ്കളാഴ്ച വരെ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. അരുണാചൽ പ്രദേശ്, അസം, മേഘാലയ, ഛത്തീസ്ഗഡ്, ഗംഗാതീര പശ്ചിമബംഗാൾ എന്നിവിടങ്ങളിലെ ചില പ്രദേശങ്ങളിൽ നിന്ന് ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. സാംസ്കാരിക നഗരിയായ തൃശൂരിനെ ആവേശത്തേരിലേറ്റിയ പുലിക്കളി മഹോത്സവത്തിൽ അയ്യന്തോൾ ദേശം ജേതാക്കൾ. താളമേളങ്ങളും പുലിവരയും അച്ചടക്കവും വിലയിരുത്തപ്പെട്ട മത്സരത്തിൽ കന്നിക്കാരായ ഒളരിക്കര ദേശത്തിനാണ് രണ്ടാം സ്ഥാനം. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള താളിയോല ഗ്രന്ഥങ്ങൾ സംരക്ഷിക്കാനും ഡിജിറ്റൈസ് ചെയ്യാനും അത്യാധുനിക റോബോട്ടിക് സംവിധാനമൊരുക്കി ദേശീയ ശ്രദ്ധ നേടി മലയാളി പെൺകുട്ടികൾ. ഹൈദരാബാദിൽ നടന്ന വേൾഡ് റോബോട്ട് ഒളിമ്പ്യാഡ് ഇന്ത്യൻ നാഷണൽസിൽ ഒന്നാം സ്ഥാനം നേടിയാണ് 14-വയസ്സുകാരായ കാത്ലിൻ മേരി ജീസൺ, നവിക ഡി നായർ എന്നിവർ അന്താരാഷ്ട്ര മത്സരത്തിന് യോഗ്യത നേടിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉസ്ബെക്കിസ്ഥാൻ പ്രസിഡന്റ് ഷെവ്കത്ത് മിർസിയോയേവുമായി ഇന്ന് താഷ്കെന്റിൽ ഉഭയകക്ഷി ചർച്ച നടത്തും. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഇന്ന് കേരളത്തിൽ. പത്തനംതിട്ടയിൽ ആറന്മുള ഉത്രട്ടാതി ജലോത്സവവും തിരുവനന്തപുരത്ത് ഓണം വാരാഘോഷത്തിന്റെ സമാപന പരിപാടിയും ഉദ്ഘാടനം ചെയ്യും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഇന്ന് രാവിലെ 11:00 പരിപാടി ആകാശവാണിയിലും ദൂരദർശനിലും തത്സമയം. മിന്നൽ പ്രളയമുണ്ടായ നേപ്പാളിൽ മരിച്ചവരുടെ എണ്ണം 675 ആയി. 11 ടൺ അവശ്യ വസ്തുക്കൾ കയറ്റി അയച്ചതായി

0: വിദേശകാര്യ മന്ത്രാലയം കേരളത്തിൽ നിന്നുള്ള 16 പേർ സുരക്ഷിതരായി തിരിച്ചെത്തിയെന്ന് നോർക്ക റൂട്ട്സ്. ശക്തമായ മഴ സാധ്യത കണക്കിലെടുത്ത് തിങ്കളാഴ്ച വരെ ഒഡീഷയിൽ ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ച് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വനിതാ T20 ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ ഇന്ന് തായ്ലൻഡിനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
1: ശ്രോതാക്കളെ, പുലർവട്ടം തുടരുന്നു. ഇപ്പോൾ കേൾക്കാം കാലം സാക്ഷി.
2: പാശ്ചാത്യ നാടക സങ്കല്പങ്ങളെ മലയാളികൾക്ക് പരിചയപ്പെടുത്തി കൊടുത്ത നാടകരചയിതാവും സംവിധായകനുമായിരുന്നു വയലാ വാസുദേവൻ പിള്ള. 1943 കൊട്ടാരക്കര വയലാ ഗ്രാമത്തിൽ ജനനം. പഠനശേഷം തിരുവനന്തപുരം മാർ ഇവാനിസ് കോളേജിൽ ഇംഗ്ലീഷ് അധ്യാപകനായി. 1984 സ്കൂൾ ഓഫ് ഡ്രാമയിൽ അസോസിയേറ്റ് ഡയറക്ടറായി. 1990 റോം യൂണിവേഴ്സിറ്റിയിൽ ഒരു വർഷത്തെ നാടക പഠനത്തിന് പോയിരുന്നു. തിരുവനന്തപുരത്ത് സുവർണരേഖ എന്ന പേരിൽ തുടങ്ങിയ നാടകസംഘത്തിലൂടെ 30-ലേറെ നാടകങ്ങൾ അദ്ദേഹം അരങ്ങിലെത്തിച്ചിട്ടുണ്ട്. ജി ശങ്കരപ്പിള്ളിയുടെ ശിഷ്യനായി നാടകരംഗത്തേക്ക് കടന്നു വന്ന വയല തനത് നാടകസങ്കല്പങ്ങളെയും വിശ്വോത്തര നാടകധാരകളെയും ഒരുപോലെ സ്വാംശീകരിച്ച വ്യക്തിയായിരുന്നു. യൂറോപ്യൻ നാടകങ്ങളെക്കുറിച്ച് നിരവധി പുസ്തകങ്ങൾ എഴുതുകയും നിരന്തരം പ്രഭാഷണം നടത്തുകയും ചെയ്ത വയലാ വാസുദേവൻ പിള്ളയ്ക്ക് 9 തവണ സംസ്ഥാന തലത്തിലും 3 തവണ ദേശീയ തലത്തിലും ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങളും ബഹുമതികളും ലഭിച്ചിട്ടുണ്ട്. 2011 August 29 വയലാ വാസുദേവൻ പിള്ള അന്തരിച്ചു.
3: നാടക കളരി പ്രസ്ഥാനം മലയാളത്തിലെ അത്യന്തം നൂതനമായ ഒരു നാടകസങ്കല്പമാണ്. അതുവരെ നിലവിലിരുന്ന രചന, രംഗാവതരണം, ആസ്വാദനം എന്നിവയ്ക്ക് വലിയ മാറ്റം വരുത്തിയ ഒരു നാടക പ്രവർത്തനമാണ് നാടക കളരി എന്ന് പറയുന്നത്. ഇത് കേവലം ഒരു പരിശീലനം മാത്രമല്ല, നാടക പരിശീലനം പ്രധാനമാണ്. നാടകം പഠിക്കാൻ കൂടി ഉള്ളതാണ്, പഠിച്ച് ചെയ്യേണ്ടതാണ്. രംഗകലയിൽ പ്രവർത്തിക്കുന്ന മുഴുവൻ ആളുകളും വേണ്ടതുപോലെ പഠിച്ച് അറിഞ്ഞ് ചെയ്യേണ്ടതാണ്. ഇതൊരു ശാസ്ത്രീയമായ സമീപനമാണ് വേണ്ടത് എന്ന ബോധമാണ് നാടകക്കളരിയിലൂടെ ജി ശങ്കരപ്പിള്ള സാർ പ്രധാനമായി മുൻകൈയെടുത്ത് പ്രചരിപ്പിച്ചത്. ശാസ്ത്രൻകോട്ടയിൽ ഇത് സംഘടിപ്പിക്കുമ്പോൾ കേരളത്തിൽ വലിയ കൗതുകമുണർത്തിയ ഒരു പ്രസ്ഥാനമാണിത്. പലർക്കും ഇതെന്താണെന്നറിയില്ല. അവിടെ നാടകം പഠിക്കാൻ വന്ന ആളുകൾ, ആദ്യം പങ്കെടുത്ത ആളുകൾ, ഏറ്റവും രാവിലെ എഴുന്നേൽക്കുകയും കായിക അഭ്യാസം നടത്തുകയും നാടകത്തിനിണങ്ങുന്ന രീതിയിലുള്ള നടന് വേണ്ട കായികാഭ്യാസം നടത്തുകയും തുടർന്ന് സൈദ്ധാന്തികമായ നാടക ക്ലാസ്സുകൾ നടത്തുന്നു. അതിനുശേഷം പ്രായോഗികമായ പഠനം, ഉച്ചകഴിഞ്ഞ് മേക്കപ്പ് അതിനെയൊക്കെ പറ്റി ചെയ്യുന്നു. വൈകിട്ട് നാടകത്തെപ്പറ്റി, നാടകത്തിൻ്റെ വിശദാംശങ്ങളെപ്പറ്റി ഉള്ള കുശല പ്രശ്നങ്ങളും സൗഹൃദ സംഭാഷണങ്ങളും, അങ്ങനെ രാത്രി 10 മണി വരെ പോകുന്ന ഒരു വളരെ വിശിഷ്ടവും നൂതനവുമായ ഒരു ക്യാമ്പായിരുന്നു അന്ന് നാടക കളരി.
2: ഇന്ന് കാലം സാക്ഷിയിൽ നമ്മൾ കേട്ടത് വയലാ വാസുദേവൻ പിള്ളയുടെ ശബ്ദം.

0: ഛായാമുദ്രകൾ.
1: കാലത്തെ മറികടക്കുന്ന പുസ്തകങ്ങളിലൂടെ ഒരു യാത്ര.
2: നാളെ രാത്രി 7:35 മായാമുദ്രകളിൽ
3: കുട്ടിക്കൃഷ്ണമാരാരുടെ ഭാരത പര്യടനം. രചന ഡോക്ടർ അജയപുരം ജ്യോതിഷ് കുമാർ.
0: മായാമുദ്രകൾ എല്ലാ തിങ്കളാഴ്ചയും രാത്രി 7:35.
3: പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40. മറക്കാതെ കേൾക്കുക പ്രകാശധാര.
4: മഴയും തിരക്കുകളും കാരണം ഓണം ഓഫറുകൾ മിസ്സായിരുന്നു. വിഷമിക്കേണ്ട,
5: പിട്ടപ്പിള്ളിയിൽ വമ്പൻ ഓണം കൊമ്പൻ ഓഫറുകൾ തുടരുന്നു. കൂടുതൽ പേർക്ക് വിൻ ചെയ്യാൻ അവസരവും 5,000+ സമ്മാനങ്ങളുമായി പിട്ടപ്പിള്ളിയിൽ ഏജൻസീസ്.
2: കണ്ടതും കേട്ടതും

0: എടാ സുശീല, ഇങ്ങോട്ട് ഇറങ്ങി വാടാ.
1: എന്താ കാര്യം?
0: അയ്യോ, കാര്യമൊന്നും അറിയാത്ത മഹാൻ എന്റെ മതിലിന്റെ ഇപ്പുറത്തേക്ക് നിന്റെ പ്ലാവ് ചാഞ്ഞ് കിടക്കാൻ തുടങ്ങിയിട്ട് മാസങ്ങളായില്ലേ? കൊമ്പ് വെട്ടാൻ മറിച്ചിട്ട് നീ കേട്ടോ?
1: ആ കേട്ടു.
0: ആ കേട്ടത് കൊണ്ട് കാര്യമില്ല. പഴുത്ത ചക്ക വീണ് എന്റെ മുറ്റമാണ് വൃത്തികേടാവുന്നത്. നീ ഇത് വല്ലതും കാണുന്നുണ്ടോ?
1: പിന്നെ നിന്റെ മുറ്റം നോക്കലാണല്ലോ എന്റെ പണി.
0: നല്ല ശീലങ്ങളൊന്നും ഇല്ലാത്ത നിനക്ക് ആരാടാ സുശീലൻ എന്ന് പേരിട്ടത്?
1: എന്റെ പേരിനെ ചോദ്യം ചെയ്യാൻ നീ ആരാടാ?
0: ഞാൻ വേണു.
1: നിന്റെ വേണുഗാനം ഇങ്ങോട്ട് കേൾപ്പിക്കണ്ട.
0: സുശീല, നീ എന്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കണം. ഒരു കാറ്റടിച്ചാൽ അവിടുത്തെ ഇല മുഴുവൻ എന്റെ മുറ്റത്തോട്ടാ വീഴുന്നത്. ഓണമായിട്ട് മുഴുവൻ പറമ്പും വൃത്തിയാക്കലായിരുന്നു എന്റെ ജോലി.
1: എന്നാലേ ഇനി കാറ്റിനോട് അങ്ങോട്ട് വീശണ്ടെന്ന് പറഞ്ഞേക്കാം.
0: നിന്റെ പിടിവാശി കളയണം. ഇങ്ങോട്ട് ചാഞ്ഞു നിൽക്കുന്ന കൊമ്പൊന്ന് വെട്ടിയാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ.
1: ആ നോക്കട്ടെ.
0: ഇതിപ്പം മാസങ്ങളായി നീ നോക്കിക്കൊണ്ട് തന്നെ ഇരിക്കുവാണല്ലോ. സഹിക്കുന്നതിന് ഒരു അതിരുണ്ട് സുശീല. നീയും അതിര് കടന്നു, നിന്റെ പ്ലാവും അതിര് കടന്നു. ഈ നാട്ടിൽ പോലീസൊക്കെ ഉണ്ട്.
1: ആ നാടാവുമ്പോ പോലീസൊക്കെ കാണും, സ്വാഭാവികം.
0: രമ്യമായി പരിഹരിക്കാമെന്ന് വെച്ചാണ് ഞാൻ വീണ്ടും വീണ്ടും നിന്നോട് വന്ന് പറയുന്നത്.
2: ഇട, എന്താടാ വേണു ഇവിടെ ഒരു ബഹളം?
0: ഒന്നും പറയണ്ട അമ്മാവാ.
2: പറയാതെ എങ്ങനടാ കാര്യങ്ങൾ അറിയുന്നത്?
0: ആ പഴയ സംഭവം തന്നെ, പ്ലാവിന്റെ കൊമ്പ്.
2: ഷെടാ കൊച്ചനെ, കൊമ്പ് ഇതുവരെ വെട്ടിയില്ലേ?
1: എന്റെ കൊമ്പ് എന്റെ പ്ലാവ്, എപ്പോ വെട്ടണമെന്ന് ഞാൻ തീരുമാനിക്കും.
2: ഓ ആയിക്കോട്ടെ. ആ ദിവസവും സമയവും കൂടി കുറിച്ച് തന്നിരുന്നെങ്കിലേ ഉപകാരമായേനെ.
1: കളിയാക്കുവാണോ?
2: എടാ, നിന്റെ ഇളയച്ഛനും ഞാനും ഒരുമിച്ച് പഠിച്ചവരാ.
1: അതിന്
2: എടാ, ഞങ്ങളൊക്കെ എന്ത് സ്നേഹത്തിൽ കഴിഞ്ഞതാ. അയൽക്കാരൊരിക്കലും ശത്രുക്കളായിരിക്കാൻ പാടില്ല. ഒരാപത്ത് വരുമ്പോ ഓടി വരേണ്ടവരാ. നിനക്ക് വല്ല അപകടവും പറ്റിയ വേണുമായിരിക്കും ചിലപ്പോ ആദ്യം എത്തുന്നത്. അല്ലാതെ നിന്റെ ഗൾഫിലെ ചേട്ടന്റെ വരവും നോക്കി ഇരുന്നാലേ ചിലപ്പോ നിന്റെ കാറ്റ് പോയെന്ന് വരും.
1: ദേ, പ്രായത്തിന് മൂത്തതാണെന്ന് കരുതി എന്തും പറയരുത്.
2: അല്ലേലും സത്യത്തിന് എപ്പോഴും വികൃത മുഖമാ. അതിന് നീ ദേഷ്യപ്പെട്ടിട്ടൊന്നും ഒരു കാര്യവും ഇല്ല.
0: വിട്ടുകള മാമാ, അവന് കാര്യം പറഞ്ഞാലൊന്നും മനസ്സിലാവില്ല.
2: മോനെ സുശീല, കൊറോണ വന്നപ്പോ നീ ഈ പ്ലാവും കെട്ടിപ്പിടിച്ചോണ്ടാണോ ഇരുന്നത്? അതോ പ്രളയം വന്നപ്പോ ഒഴുകിപ്പോകാതിരിക്കാൻ ഇതിന്റെ കൊമ്പിലെങ്ങാനും നീ പിടിച്ചിരുന്നോ? എടാ, ആപത്ത് സമയത്ത് ഈ അയൽക്കാരനല്ലേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് അണക്കെട്ട് പൊട്ടിയതിന് ശേഷം തോടടയ്ക്കാൻ നിൽക്കാതെ വേഗം ചെയ്യാനുള്ളത് അങ്ങ് ചെയ്തേക്കണം.
1: അല്ല, ഞാനിനി
2: മോനെ, അകലെയുള്ള ബന്ധുവിനേക്കാൾ അരികിലുള്ള അയൽക്കാരന നന്ന് എന്ന് തിരിച്ചറിഞ്ഞ നിനക്ക് കൊള്ളാം, പിന്നെ ദുഃഖിക്കണ്ടല്ലോ.
1: ശരി മാമ.
3: പിന്നണിയിൽ വിനോദ് കല്ലറ, വിഷ്ണുമോഹൻ വെള്ളനാട്, ബിജു കല്ലുവാതുക്കൽ. രചന അജിത് കുമാർ.

നമുക്ക് ചുറ്റും ഓണം, സാംസ്കാരിക ഘോഷയാത്ര, ഉപരാഷ്ട്രപതിയുടെ സന്ദർശനം എന്നിവ പ്രമാണിച്ച് തിരുവനന്തപുരത്ത് ഇന്നും നാളെയും ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. പ്രധാന റോഡുകളിൽ പാർക്കിംഗ് നിരോധിച്ചു. ഇന്ന് ഉച്ചയ്ക്ക് 2 മണി മുതൽ ഘോഷയാത്ര അവസാനിക്കുന്നതുവരെ കവടിയാർ, സ്റ്റാച്ചു, കിഴക്കേക്കോട്ട, വെട്ടിമുറിച്ചകോട്ട, ഈഞ്ചക്കൽ, കല്ലുമൂട് പാതകളിലും ഇടറോഡുകളിലുമാണ് നിയന്ത്രണം. എം സി റോഡിൽ നിന്ന് തമ്പാനൂർ, കിഴക്കേക്കോട്ട ഭാഗങ്ങളിലേക്ക് പോകേണ്ടതും തിരിച്ചു വരേണ്ടതുമായ വലിയ വാഹനങ്ങൾ മണ്ണന്തല നിന്ന് കൊടപ്പനക്കുന്ന്, ശാസ്തമംഗലം, വഴുതക്കാട്, തൈക്കാട് വഴിയും ചെറിയ വാഹനങ്ങൾ പരുത്തിപ്പാറ, മുട്ടട, ശാസ്തമംഗലം, തൈക്കാട് വഴിയും പോകണം. പട്ടത്ത് നിന്ന് കിഴക്കേക്കോട്ടയിലേക്ക് മരപ്പാലം, കവടിയാർ, ശാസ്തമംഗലം, തൈക്കാട് വഴിയും പേരൂർക്കടയിൽ നിന്ന് കിഴക്കേക്കോട്ടയിലേക്ക് പൈപ്പിൻമൂട്, ശാസ്തമംഗലം, തൈക്കാട്, ജഗതി, മേട്ടുക്കട വഴിയും പേട്ടയിൽ നിന്ന് കിഴക്കേക്കോട്ടയിലേക്ക് പാറ്റൂർ, കിള്ളിപ്പാലം വഴിയും തിരുവല്ലത്ത് നിന്ന് തമ്പാനൂരിലേക്ക് അട്ടക്കുളങ്ങര, ചുരക്കാട്ടുപാളയം വഴിയും പോകണം. ഘോഷയാത്ര കടന്നുപോകുന്ന വഴിയിൽ പാർക്കിംഗ് അനുവദിക്കില്ല. വാഹനങ്ങൾ ടാഗോർ തിയേറ്റർ, ജിമ്മി ജോർജ് സ്റ്റേഡിയം, ആറ്റുകാൽ ദേവീക്ഷേത്രം, വട്ടിയൂർക്കാവ് പോളിടെക്നിക്, മണക്കാട് ഹയർ സെക്കൻഡറി സ്കൂൾ, യൂണിവേഴ്സിറ്റി, ആർട്സ് കോളേജ് മൈതാനങ്ങളിലും പോലീസ് അനുവദിച്ചിരിക്കുന്ന മറ്റ് സ്ഥലങ്ങളിലും പാർക്ക് ചെയ്യണം. പാർക്ക് ചെയ്യുന്ന വാഹനങ്ങളിൽ ഡ്രൈവറുടെ മൊബൈൽ നമ്പർ പ്രദർശിപ്പിക്കണം. നാളെ രാവിലെ 5 മണി മുതൽ 9 മണി വരെ ആഭ്യന്തര വിമാനത്താവളം ശംഖുമുഖം ഭാഗത്ത് നിന്ന് ചാക്കയിലേക്കും, ചാക്കയിൽ നിന്ന് ആശാൻ സ്ക്വയർ ലോക് ഭവൻ ഭാഗത്തേക്കും വാഹന ഗതാഗതം നിരോധിച്ചു. നിങ്ങൾ കേട്ടത് നമുക്ക് ചുറ്റും. പ്രിയ ശ്രോതാക്കളെ, ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ഹർഷബാഷ്പം എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസ് പാടിയ ഗാനം ആദ്യം. രചന കാനം ഈജെ, സംഗീതം എം കെ അർജുനൻ.

0: മൻ കി ബാത്ത്,
1: മനസ്സ് പറയുന്നത് ജനങ്ങൾ പറയുന്നത്
0: കേൾക്കാം. പോരാട്ടങ്ങളുടെ വിജയങ്ങളുടെ കഥകൾ
1: അറിയാം. അറിയപ്പെടാത്ത പൈതൃകങ്ങളെ കുറിച്ച്
0: പങ്കുവയ്ക്കാം. ഭാരതത്തെക്കുറിച്ചുള്ള പുതു പ്രതീക്ഷകൾ.
1: രാജ്യം കാത്തിരിക്കുന്നു എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ചയ്ക്കായി.
0: മൻ കി ബാത്ത് ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. കേൾക്കൂ ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലൂടെയും മൻ കി ബാത്ത് ഇന്ന് രാവിലെ 11 മണിക്ക്.
1: തുടർന്ന് മലയാള പരിഭാഷ,
0: പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്ക്. മൻ കി ബാത്ത് ഇന്ന് രാവിലെ 11 മണിക്ക്.
2: കല്ലുകൊണ്ടൊരു പെണ്ണ എന്ന ചിത്രത്തിനു വേണ്ടി MG ശ്രീകുമാറും ചിത്രയും പാടിയ ഗാനം കേൾക്കാം.

സൂര്യപുത്രൻ എന്ന ചിത്രത്തിനു വേണ്ടി എസ് രമേശൻ നായർ വരികൾ എഴുതി അവസ്ഥയപ്പച്ചന ഇനമിട്ട് യേശുദാസും ചിത്രയും പാടിയ ഗാനമാണ് കേട്ടത്. പ്രിയ ശ്രോതാക്കളെ, ഈ ഗാനത്തോടുകൂടി ഇന്നത്തെ പുലർവേട്ടം സമാപിക്കുന്നു. പുലർവേട്ടം വീണ്ടും നാളെ രാവിലെ 7 മണിക്ക്. എല്ലാ ശ്രോതാക്കൾക്കും ശുഭദിനാശംസകൾ.

ആകാശവാണി പ്രസൻസ് മോർണിംഗ് ന്യൂസ്. ഗുഡ് മോർണിംഗ്, ഐ എം അഭിഷേക് മുഖോപാധ്യായ്. ദ ഹെഡ്ലൈൻസ്: പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി ടു ഹോൾഡ് ടോക്സ് വിത്ത് ഉസ്ബെക്കിസ്ഥാൻസ് പ്രസിഡന്റ് ഷഫ്കത്ത് മിർസിയോയേവ് ഇൻ താഷ്കെന്റ് ടുഡേ. Prime Minister to share his thoughts in Mann Ki Baat program on Akashvani at 11 this morning. Death toll from flash floods in Nepal rises to 675. Nearly 2,400 people still missing. Nepal issues fresh flood alert for Bhote Koshi River.

0: Rashtriya Swayam Sevak Sangh RSS chief Mohan Bhagwat has said that a Hindu who believes Muslims should have no place in India ceases to be a Hindu, asserting that Hindutva recognizes the dignity of every human being and accepts different paths to the same truth. Speaking at the One World, One Humanity Faith Leaders Conference in New York, Mr. Bhagwat recalled a question posed to him by Muslims during a lecture series in Delhi in 2018, where he answered the same.
1: Every nation has a mission to accomplish. Every nation has a destiny to fulfill. What is the destiny given to Bharat? Bharat is there to realize and from time to time make the world realize this unity in diversity. We are one, and due to diversity, that oneness is decorated. So diversity has to be celebrated.
0: Mr. Bhagwat's remarks in New York came during the RSS centenary period. UAE's central bank has decided to conduct a special and urgent examination of the Banque Misr branches in the Emirates after the US Treasury flagged that the processed transactions potentially part of the Iranian shadow banking networks. Under Operation Economic Outcast, the US Department of the Treasury had proposed to revoke Banque Misr, UAE's correspondent banking access to US financial institutions. This would effectively block US dollar transactions for UAE branches of Egypt's second largest bank. In women's cricket, India will begin the T20 Asia Cup campaign against Thailand today at Dubai International Cricket Stadium. The match will start at 8:30 p.m. Indian time. Harmanpreet Kaur will lead India, while Smriti Mandhana will be the vice-captain. Union Minister of Youth Affairs and Sports Dr. Mansukh Mandaviya today participated in the 88th edition of Fit India Sundays on Cycle in New Delhi. The event was a special National Sports Day edition of the initiative organized in collaboration with BRICS at the Jawaharlal Nehru Stadium. Talking to media, Dr. Mandaviya said that cycling has become popular among citizens. The India Meteorological Department has issued red colour warning for heavy to very heavy rainfall, with isolated extremely heavy rainfall over Odisha today. The IMD warning is for Baleshwar, Bhadrak, Kendrapara and Mayurbhanj, forecasting heavy to very heavy rainfall at a few places with extremely heavy rainfall at one or two places. And now for a look at today's newspapers, it's over to Shagun Chopra.
2: Thank you, Abhishek. Prime Minister Narendra Modi's visit to Tashkent is noticed prominently by the dailies. Modi flags shared vision in Tashkent, trade and culture to energy defence, headlines the Sunday Express. Hindustan Times quotes RSS Chief Mohan Bhagwat in New York City as saying, must respect and protect diversity. Finance Minister Nirmala Sitharaman urges global companies to build for world from India, states the Economic Times. On the flash floods in Nepal, the Asian Age headlines, Indian experts join rescue relief operations, Nepal lauds Modi, timely aid. And finally, special feeling, Harry Kane reacts after winning Germany's Footballer of the Year award, says the Sunday Statesman. And with that, it's back to you, Abhishek.
0: Thank you, Shagun. And now, before we end the bulletin, the headlines once again. Prime Minister Narendra Modi to hold talks with Uzbekistan's President Shavkat Mirziyoyev in Tashkent today. Prime Minister to share his thoughts in Mann Ki Baat program on Akashvani at 11 this morning. Death toll from flash floods in Nepal rises to 675. Nearly 2,400 people still missing. Nepal issues fresh flood alert for Bhote Koshi River. External Affairs Ministry says 108 Indian nationals rescued so far. India sends forth relief flight carrying 11 tons of humanitarian aid to Nepal. And in women's cricket, India to begin the T20 Asia Cup campaign against Thailand in Dubai this evening. And for details of these stories and more, log on to our website www.newsonair.gov.in and News on AIR app. And with that, we end the morning news. Have a nice day.
3: നോവൽ സഞ്ചാരം.
4: ഉറുബേദിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും, അവതരിപ്പിക്കുന്നത് കുരിപ്പുഴ സജീവ്.
5: മരക്കാരും ഹസ്സനും സുലൈമാനും കൂടി നേരെ ചെന്ന് കയറിയത് അവറാൻകുട്ടി മൂപ്പന്റെ വീട്ടിലാണ്. മൂപ്പൻ ഒരു ഫ്ലാനൽ തലക്കെട്ടുമായി കോലായിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉലാത്തുന്നു. ഉയരം കൂടിയ ഒരു മെതിയടി കാലിലും നീണ്ടൊരു മുസാക്ക് കയ്യിലും. അയാൾ പല്ലു തേക്കുകയാണ്. ആഗതരെ കണ്ടപ്പോൾ മൂപ്പൻ ഒന്ന് നോക്കി.
6: എന്തിരുത്താ മരക്കാരെ, മരം
5: അണച്ചിട്ടുണ്ട്. ആഹാ, പിന്നെ മരത്തിൻ്റെ ഗുണം, തരം, വില എന്നിവയെപ്പറ്റിയെല്ലാം സ്വൽപ്പനേരം സംഭാഷണം നടന്നു. ഒടുവിലാണ് ചോദിച്ചത്, ഇബനേതാ? സുലൈമാനെ പറ്റിയാണ്. മരക്കാർ സുലൈമാനെ ഒന്ന് നോക്കി, ഹസ്സനെയും നോക്കി, എന്നിട്ട് പരുങ്ങിക്കൊണ്ട് പറഞ്ഞു, തെക്കുന്ന സുലൈമാൻ എന്ന പേര്. എന്തിനേ വന്ന്? വല്ലിച്ച പണിയും കൊടുത്താല് നന്ന്. ഞമ്മക്ക് എന്തിനാ മരക്കാരെ ഇപ്പോ ആളി? പണി നല്ലോണം എടുത്തോളും. പിന്നെ എന്തേയ്? മരക്കാർ കോലായ തലപ്പത്തേക്ക് മൂപ്പന്റെ അടുത്തേക്ക് ചെന്ന് പറഞ്ഞു, ഒരു പുതു വിശ്വാസിയ. ഹസൻ സുലൈമാനെ കൂട്ടി പടിക്കലേക്ക് നടന്നു. മൂപ്പൻ എന്തോ സ്വകാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. അവിടെ നിൽക്കുന്നത് ഭംഗിയല്ല. അവരകന്നുപോയപ്പോൾ മൂപ്പൻ മരക്കാരോട് ചോദിച്ചു, ആളെങ്ങനെ? നമ്പാം, തറപാട്ടുകാരനാ. ജഹളയിൽ വന്നുകൂടി വിശ്വാസിയായതാ. ഒരു രച്ച ചെയ്യേണ്ടിയതാ. പണിയെടുക്കുവോ? എടുക്കും. പിന്നെ കള്ളത്തരയില്ല, നല്ല തടി.
6: ശരി, നോക്കട്ടെ.
5: അങ്ങനെയാണ് സുലൈമാൻ അവറാൻകുട്ടി മൂപ്പന്റെ കീഴിൽ ജോലിക്കാരനായി ചേർന്നത്. സുലൈമാനെക്കുറിച്ച് കൂടെ പണിയെടുക്കുന്നവർക്കെല്ലാം ഒരത്ഭുതമായിരുന്നു. അയാൾ അധികമൊന്നും സംസാരിക്കുകയില്ല. സംസാരിക്കാനുള്ള സമയം കൂടി ജോലി ചെയ്യും. മരക്കമ്പോളത്തിലെ ജോലിക്കാർ അർദ്ധജലജീവികളായിരിക്കണം. അരവരെ എപ്പോഴും വെള്ളത്തിലാണ്, ചിലപ്പോൾ മുട്ടോളം ചളിയിലും. അവിടെ നിന്ന് മരത്തടി ഉന്തണം. ജീവിതത്തിൽ പകുതിയും അവർ വെള്ളത്തിൽ കഴിച്ചുകൂട്ടുന്നു. കുഴിനഖം കുത്തിയ കാലടിയും മരവിച്ച മുഖവുമായി ജീവിതം കട്ടികൂടി വരുന്നു. കാലുകൾ പതുക്കെ തുഴകളായി മാറും. പലരെയും നപുംസകത്വം ബാധിക്കും. അവിടെ പരിണാമം പിന്നോക്കം നടക്കുകയാണ്. എന്നാൽ ആ മരത്തടികളോടും ശീതത്തോടും യുദ്ധം വെട്ടി ജയിക്കുവാൻ കഴിയുന്നവൻ ജയിക്കുക തന്നെ ചെയ്യുന്നു. സുലൈമാൻ തോൽക്കാതെ മുന്നോട്ട് നീങ്ങി. കിണഞ്ഞു ജോലി ചെയ്യും. എന്നാൽ വേദനത്തെക്കുറിച്ച് പിറുപിറുപ്പുമില്ല. അവറാൻകുട്ടി മൂപ്പന് സുലൈമാനെ നന്നേ പിടിച്ചു.
6: ഓൻ മോശമല്ല.
5: മൂപ്പന് തന്നെപ്പറ്റി അങ്ങനെ ഒരു അഭിപ്രായമുള്ളത് സുലൈമാൻ അറിഞ്ഞുപോ. കർമ്മം ചെയ്യുക, കാത്തിരിക്കുക എന്നൊരു മട്ടുകാരനാണ് മൂപ്പർ. കൂലി കിട്ടിയാൽ അത് എണ്ണി നോക്കുന്നത് പോലും കണ്ടിട്ടില്ല. എങ്കിലും പണം ചെലവിനടുത്ത് നന്നെ കണിശമുണ്ടായിരുന്നു.
4: ഉറുബെഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും തുടർന്ന് കേൾക്കാം നാളെ രാവിലെ ഇതേ സമയം.

0: ക്യൂ ആർ കോഡിലെ സമ്മാനങ്ങളിലൊന്നും എനിക്ക് വലിയ വിശ്വാസമൊന്നും ഇല്ല. പക്ഷേ പിട്ടാപ്പള്ളിയിൽ നിന്നാണ് പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ കാര്യമാണ്.
1: കാരണം ഈ ഓണക്കാലത്ത് തന്നെ 375 നാനോ LED TV, ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുകൾ, ജർമ്മൻ കാർ തുടങ്ങി നിരവധി സമ്മാനങ്ങളാണ് പിട്ടാപ്പള്ളിയിലെ കസ്റ്റമേഴ്സിന് കിട്ടിയത്. ഭാഗ്യവും സമ്മാനങ്ങളും ഒന്നുമല്ല, പിട്ടാപ്പള്ളിയിലെ പർച്ചേസ് തന്നെ ഒരു ഐശ്വര്യമാണ്.
0: പിട്ടാപ്പള്ളി ഏജൻസീസ്.
2: എനിക്ക് കാർപ്പറ്റുകളും റിക്സും വളരെ ഇഷ്ടമായി. ഈ മാറ്റ് എത്ര മനോഹരമാണ്.
3: നമ്മുടെ ടെറസ് ഗാർഡന് ഈ ഗാർഡൻ ആർട്ടിക്കിൾസ് വളരെ അനുയോജ്യമാണ്. മാത്രമല്ല, ഈ കയർബിത്ത് നമ്മുടെ വിളകൾക്ക് വേഗ വളർച്ചയേകും.
2: ഇവിടെ സ്കൈ ഗാർഡനും വെർട്ടിക്കൽ ഗാർഡനും യോജ്യമായ കയർ ഉൽപ്പന്നങ്ങളും ഉണ്ട്.
3: ഭാരത് സർക്കാരിന്റെ കയർ ബോർഡ് ഷോറൂമുകളിലെ കയർ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് നമ്മുടെ വീടിനെ ഒരു എക്കോ ഫ്രണ്ട്ലി ലോകമാക്കാം.
2: കൂടുതൽ വിവരങ്ങൾക്കായി ലോഗ് ഓൺ ചെയ്യൂ kyrboard.gov.in.
3: കയർ, പ്രകൃതിയുടെ ഉപഹാരം.
2: കയർ ബോർഡ്, MSME മന്ത്രാലയം, ഭാരത് സർക്കാർ.
4: ആകാശവാണി സ്മൃതിമധുരം. ഒരു മഞ്ഞുതുള്ളി, അത് ഒരു സൂക്ഷ്മ കണമായി കരുത. എന്നാൽ ഒരു കവിഭാവനയ്ക്ക് അത് ഒരു കവിത വിരിക്കാനുള്ള പ്രമേയമായി മാറും. മഞ്ഞുതുള്ളി ആസ്പദമാക്കി അതിൽ നിന്ന് വരികൾ ഒരുക്കിയെടുത്ത് മനോഹര സംഗീതത്തിൽ കണ്ണാനന്ദകരമായ ആലാപനത്തിൽ ഗാനമായി മാറിയപ്പോൾ

0: വളരാൻ തയ്യാറാണോ? ഉയരാൻ തയ്യാറാണോ? നിങ്ങളുടെ ബിസിനസ് പുതിയ ഉയരങ്ങളിലെത്തിക്കൂ. 85% വരെ LTVയോടെ മണപ്പുറം IGL ഗോൾഡ് ലോണിലൂടെ ഫണ്ടുകൾ നേടുന്നത് ഇപ്പോൾ വളരെ എളുപ്പമാണ്.
1: നിങ്ങൾക്കായി മാത്രം 5 കോടി രൂപ വരെയുള്ള ലോണുകൾ നിങ്ങളുടെ ബിസിനസിനെ മുന്നോട്ട് നയിക്കാൻ സഹായിക്കുന്നു. ആത്മവിശ്വാസത്തോടെ വളരൂ, നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരൂ. നിങ്ങളുടെ ബിസിനസ് വളർത്താൻ മണപ്പുറം നിങ്ങളെ സഹായിക്കുന്നു.
0: മണപ്പുറം ഫൈനാൻസ് ലിമിറ്റഡ്, മേക്ക് ലൈഫ് ഈസി. ടോൾ ഫ്രീ നമ്പർ 1-800-420-2233.
2: ഹലോ,
3: രാജേഷ് അല്ലേ? ഇത് പോലീസ് സ്റ്റേഷൻ നിന്ന് വിളിക്കുന്നത്.
2: വീണ്ടും
3: നിങ്ങൾ ഡിജിറ്റൽ അറസ്റ്റിലാണ്. വേറൊരു റൂമിലേക്ക് പോകൂ, ഒറ്റയ്ക്ക്. നിങ്ങൾ അയച്ച പാഴ്സലിൽ നിന്നും ഡ്രഗ്സ് കിട്ടിയിട്ടുണ്ട്. പണിയാവേ.
4: 10 ലക്ഷം തന്നാ മതി, വിട്ടേക്കാം.
2: സാർ, ഇത്രയും രൂപ.
4: ഒരു ലിങ്ക് അയച്ചിട്ടുണ്ട്, തൽക്കാലം പ്രോസസിംഗിനായി 2 ലക്ഷം അയക്ക്, ബാക്കി പിന്നെ.
2: 2 ലക്ഷം
5: എന്ത് പറ്റി അച്ഛാ?
2: മോളെ, ഇവര് പറയുന്നു എന്റെ പാഴ്സലിൽ നിന്ന് ഡ്രഗ്സ് കിട്ടിയെന്ന്.
3: അയ്യോ,
2: കട്ട് ചെയ്തു.
5: പേടിക്കാതിരിക്ക അച്ഛാ, ഡിജിറ്റൽ അറസ്റ്റ് എന്നൊന്നില്ല, ഇതെല്ലാം തട്ടിപ്പാണ്.
2: തട്ടിപ്പോ?
5: പോലീസ്, ബാങ്ക്, RBI തുടങ്ങിയ പേരുകളിൽ വരുന്ന സൈബർ കുറ്റവാളികളുടെ ഫോൺ അല്ലെങ്കിൽ വീഡിയോ കോളുകൾ സൂക്ഷിക്കുക. അവർക്ക് പണം അയക്കരുത്. ഉടനെ തന്നെ പോലീസിൽ റിപ്പോർട്ട് ചെയ്യൂ. അപ്പോ നിങ്ങൾ സൂക്ഷിച്ചില്ലെങ്കിൽ
2: നിങ്ങളുടെ പണം നഷ്ടപ്പെടും. RBI പറയുന്നു,
5: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
6: രുചികരമായ ഓണസദ്യ ഇനി പൂർണ്ണമായും സുരക്ഷിതം. അസംസ്കൃത വസ്തുക്കൾ FSSI അംഗീകൃത വിതരണക്കാരിൽ നിന്ന് മാത്രം വാങ്ങുക. വെജിറ്റേറിയൻ, നോൺ വെജിറ്റേറിയൻ ഭക്ഷണങ്ങളും കട്ടിംഗ് ബോർഡുകളും വേർതിരിച്ചുപയോഗിച്ച് ക്രോസ്

0: കണ്ടാമിനേഷൻ ഒഴിവാക്കുക. പച്ചക്കറികൾ 50 PPM ക്ലോറിൻ വെള്ളത്തിൽ കഴുകി അണുവിമുക്തമാക്കാം.
1: ഈറ്റ് റൈറ്റ് കേരളം, ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ പൊതുജന താൽപര്യാർത്ഥം പുറപ്പെടുവിക്കുന്നത്. ടോൾ ഫ്രീ നമ്പർ 1-800-425-1125.
2: വളരാൻ തയ്യാറാണോ? ഉയരാൻ തയ്യാറാണോ? നിങ്ങളുടെ ബിസിനസ് പുതിയ ഉയരങ്ങളിലെത്തിക്കൂ. 85% വരെ LTVയോടെ മണപ്പുറം IGL ഗോൾഡ് ലോണിലൂടെ ഫണ്ടുകൾ നേടുന്നത് ഇപ്പോൾ വളരെ എളുപ്പമാണ്.
3: നിങ്ങൾക്കായി മാത്രം 5 കോടി രൂപ വരെയുള്ള ലോണുകൾ നിങ്ങളുടെ ബിസിനസിനെ മുന്നോട്ട് നയിക്കാൻ സഹായിക്കുന്നു. ആത്മവിശ്വാസത്തോടെ വളരൂ, നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരൂ. നിങ്ങളുടെ ബിസിനസ് വളർത്താൻ മണപ്പുറം നിങ്ങളെ സഹായിക്കുന്നു.
2: മണപ്പുറം ഫൈനാൻസ് ലിമിറ്റഡ്, മേക്ക് ലൈഫ് ഈസി. ടോൾ ഫ്രീ നമ്പർ 1-800-420-4200-223.
4: അക്ഷരങ്ങൾ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയത്. രചന ONV, സംഗീതം ശ്യാം.

0: സ്മൃതിമധുരം സമാപിച്ചു. വീണ്ടും നാളെ രാവിലെ 8:35. ആകാശവാണി ഗീതം സംഗീതം ലളിത സംഗീത പാഠം.
1: പ്രിയ ശ്രോതാക്കളെ, ഗീതം സംഗീതം ലളിത സംഗീത പാഠത്തിൽ ശശി മാവിൻമൂട് എഴുതിയ അത്തം ചിത്തിര എത്തുകയായി വീണ്ടും ഒരു ഓണത്തുടിമേളം എന്ന് തുടങ്ങുന്ന ഗാനത്തിന്റെ അവസാന പാഠഭാഗം പുനഃപ്രക്ഷേപണം കേൾക്കാം. സംഗീതം നൽകി പഠിപ്പിച്ചത് വെൺപകൽ സുരേന്ദ്രൻ, പഠിച്ചത് ആര്യ എം ജി.
2: നമ്മുടെ ഈ പാഠഭാഗം ഇന്നത്തോടെ തീരുകയാണ്. ആ പാട്ടിന്റെ മൊത്തം ഒന്ന് പാടി നോക്കാം.

ഗീതം സംഗീതം ലളിത സംഗീത പാഠത്തിൽ ശശി മാവിൻമൂട് എഴുതിയ ഗാനത്തിന്റെ അവസാന പാഠഭാഗം പുനഃപ്രക്ഷേപണമാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. സംഗീതം നൽകി പഠിപ്പിച്ചത് വെൺപകൽ സുരേന്ദ്രൻ, പഠിച്ചത് ആര്യ എം ജി.

0: മഴയും തിരക്കുകളും കാരണം ഓണം ഓഫറുകൾ മിസ്സായിരുന്നു. വിഷമിക്കേണ്ട,
1: പിട്ടപ്പിള്ളിയിൽ വമ്പൻ ഓണം കൊമ്പൻ ഓഫറുകൾ തുടരുന്നു. കൂടുതൽ പേർക്ക് വിൻ ചെയ്യാൻ അവസരവും 5000-ലധികം സമ്മാനങ്ങളുമായി പിട്ടപ്പിള്ളി ഏജൻസീസ്.
2: വളരാൻ തയ്യാറാണോ? ഉയരാൻ തയ്യാറാണോ? നിങ്ങളുടെ ബിസിനസ് പുതിയ ഉയരങ്ങളിലെത്തിക്കൂ. 85% വരെ LTVയോടെ മണപ്പുറം IGL ഗോൾഡ് ലോണിലൂടെ ഫണ്ടുകൾ നേടുന്നത് ഇപ്പോൾ വളരെ എളുപ്പമാണ്.
3: നിങ്ങൾക്കായി മാത്രം 5 കോടി രൂപ വരെയുള്ള ലോണുകൾ നിങ്ങളുടെ ബിസിനസിനെ മുന്നോട്ട് നയിക്കാൻ സഹായിക്കുന്നു. ആത്മവിശ്വാസത്തോടെ വളരൂ, നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരൂ. നിങ്ങളുടെ ബിസിനസ് വളർത്താൻ മണപ്പുറം നിങ്ങളെ സഹായിക്കുന്നു.
2: മണപ്പുറം ഫൈനാൻസ് ലിമിറ്റഡ്, മേക്ക് ലൈഫ് ഈസി. ടോൾ ഫ്രീ നമ്പർ 1-800-420-2233.
4: രുചികരമായ ഓണസദ്യ ഇനി പൂർണ്ണമായും സുരക്ഷിതം. അസംസ്കൃത വസ്തുക്കൾ FSSI അംഗീകൃത വിതരണക്കാരിൽ നിന്ന് മാത്രം വാങ്ങുക. വെജിറ്റേറിയൻ നോൺ വെജിറ്റേറിയൻ ഭക്ഷണങ്ങളും കട്ടിംഗ് ബോർഡുകളും വേർതിരിച്ചുപയോഗിച്ച് ക്രോസ് കണ്ടാമിനേഷൻ ഒഴിവാക്കുക. പച്ചക്കറികൾ 50 PPM ക്ലോറിൻ വെള്ളത്തിൽ കഴുകി അണുവിമുക്തമാക്കാം.
5: ഈറ്റ് റൈറ്റ് കേരളം, ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ പൊതുജന താൽപര്യാർത്ഥം പുറപ്പെടുവിക്കുന്നത്. ടോൾ ഫ്രീ നമ്പർ 1-800-425-1125.
4: ആകാശവാണി. ഓർമ്മച്ചെപ്പ്, വിസ്മൃതിയിൽ മായാത്ത ചലച്ചിത്ര ഗാനങ്ങൾ കോർത്തിണക്കിക്കൊണ്ടുള്ള പ്രത്യേക പരിപാടി. അവതരണം എൻ.ജെ. ജോഷിലാൽ.

ഏവർക്കും സ്വാഗതം. ഒരു ഓണക്കാലം കൂടി പടിയിറങ്ങുകയാണ്. പൂക്കളങ്ങൾ തീർത്ത പൂക്കൾ മെല്ലെ മെല്ലെ വാടിത്തുടങ്ങി. ഇനി ഒരു വർഷം നീളുന്ന കാത്തിരിപ്പ്. ഒരു ഓണം മുതൽ മറ്റൊരു ഓണം വരെയുള്ള കാത്തിരിപ്പാണല്ലോ മലയാളിയുടെ ജീവിതം എന്ന് പൊതുവെ പറയാറുണ്ട്. സത്യമാണ്, ആ കാത്തിരിപ്പാണല്ലോ നമ്മെ മുന്നോട്ട് നയിക്കുന്നത്. പ്രതീക്ഷകൾ ഒരിക്കലും അസ്തമിക്കാതിരിക്കട്ടെ. ഈ ഓർമ്മപ്പെടുത്തലോടെ ഇന്നത്തെ ഓർമ്മച്ചപ്പ് ആരംഭിക്കുന്നു.

ഒരു പക്ഷേ ഇത് ഒരു നീണ്ട കത്ത് ആയേക്കാം. കാരണം ഞാൻ ആകാശവാണിക്ക് ആദ്യമായാണ് കത്തെഴുതുന്നത്. സത്യന്റെ ചരമദിനത്തിന് ഏതാനും മണിക്കൂറുകൾക്ക് ശേഷമാണ് എന്റെ ജനനം. ജന്മം കൊണ്ട് കോട്ടയം ജില്ലയിലെ കറുകച്ചാൽ ചമ്പക്കരയാണെങ്കിലും 70s അവസാനം കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞങ്ങാട്ടേക്ക് കുടിയേറി. ഞങ്ങളുടെ കുടുംബം എന്റെ സ്കൂൾ പഠനകാലത്ത് അയലത്ത് വീടുകളിൽ താമസക്കാരായ കൊല്ലം ജില്ലക്കാരായ കുറച്ചു പേർ എന്റെ സ്നേഹിതരായിരുന്നു. ബാംഗ്ലൂരിൽ നിന്ന് തുണിത്തരങ്ങൾ കൊണ്ടുവന്ന് തവണ വ്യവസ്ഥയിൽ കാഞ്ഞങ്ങാടും പരിസര പ്രദേശങ്ങളിലും വിതരണം ചെയ്യും. പിന്നീട് കുറച്ച് കുട്ടികളെ പൈസ പിരിക്കാൻ നിയോഗിക്കും. ഇങ്ങനെയായിരുന്നു അവരുടെ ജീവിതം. അവരെല്ലാവരും എന്റെ ബാല്യകാല സുഹൃത്തുക്കളായിരുന്നു. അതിൽ വിക്രമണ്ണൻ, അനിൽ, പ്രസാദ്, യശോധരൻ എന്നിവർ സംരംഭ നടത്തിപ്പുകാരും വിക്രമൻ പിള്ളൈ, സുരേഷ്, സുഗുണൻ, മോഹനൻ എന്നിവർ പിരിവിന് നിയോഗിക്കപ്പെട്ടവരുമായിരുന്നു. ഈ സെറ്റുമായിട്ടായിരുന്നു എന്റെ ബാല്യകാല ചങ്ങാത്തം. 1981 ഒരു ഓണക്കാലം. ടെലഫോൺ സൗകര്യം പോലും ഇല്ലാതിരുന്ന അക്കാലത്ത് കത്തിടപാടുകളിൽ അവർ എന്നെ അവരുടെ നാട്ടിലേക്ക്, കൊല്ലം ജില്ലയിലെ മുഖത്തല എന്ന സ്ഥലത്തേക്ക് ക്ഷണിച്ചു. ചമ്പക്കരയിലുള്ള മാമന്റെ വീട്ടിൽ നിന്നും സദ്യയുണ്ട്. ഞാൻ കൊല്ലത്തേക്ക് വണ്ടി കയറി. KSRTCയുടെ അവസാന സ്റ്റോപ്പിൽ ഇറങ്ങാനാണ് പറഞ്ഞത്. പക്ഷേ ഏതോ ഒരു സ്ഥലത്തെത്തിയപ്പോൾ ബസ്സിലുണ്ടായിരുന്ന മുഴുവൻ ആൾക്കാരും അവിടെ ഇറങ്ങി. ഞാനും ഇറങ്ങി. പിന്നീട് മുഖത്തല ബസിന്റെ സ്റ്റോപ്പ് അന്വേഷിച്ചറിഞ്ഞ് ഞാൻ ബസ് കാത്തു നിന്നു. കുറേ നേരമായിട്ടും ബസ് കിട്ടിയില്ല. അവസാനം എന്റെ ആശങ്ക ഒരാളോട് പങ്കുവച്ചപ്പോൾ റോഡിന്റെ അപ്പുറത്ത് നിന്നും മറുഭാഗത്തേക്കാണ് പോകേണ്ടത് എന്ന് അറിയിച്ചു. അങ്ങനെ ഞാൻ മുഖത്തല ബസ്സിൽ കയറി. ആദ്യമായിട്ടാണ് ഇങ്ങനെ അറിയാത്ത ജില്ലയിൽ അറിയാത്ത സ്ഥലത്തേക്ക് ഒരു യാത്ര ചെയ്യുന്നത്. കിഴക്കേതാ പടിഞ്ഞാറേതാ എന്ന് ഒരു നിശ്ചയമില്ല. ഒടുവിൽ എന്റെ പ്രിയ സുഹൃത്ത് വിക്രമന്റെ വീട്ടിൽ ഞാനെത്തി. വളരെ സന്തോഷമായിരുന്നു മനസ്സിൽ. ചെമ്മണ്ണ് പാതയുള്ള നാട്ടുപ്രദേശം. അവർ എന്നെ അന്ന് വിട്ടില്ല. എല്ലാ വീടുകളിലും കൊണ്ടുപോയി. ഇന്ന് 39 ശേഷം ഇവരിൽ ആരൊക്കെ എവിടെയൊക്കെ ഉണ്ടെന്ന് എനിക്കറിയില്ല. ആകാശവാണി എന്റെ കത്ത് പരിഗണിക്കുകയാണെങ്കിൽ, ഇവരിൽ ഉൾപ്പെട്ട ആരെങ്കിലും ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ബാല്യകാല സുഹൃത്ത് ഇപ്പോഴും കാഞ്ഞങ്ങാടുണ്ട് എന്നറിയിക്കട്ടെ. എനിക്ക് മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു, മതങ്ങൾ ദൈവങ്ങളെ സൃഷ്ടിച്ചു എന്ന ഗാനം ഓർമ്മച്ചപ്പിലൂടെ കേൾപ്പിച്ചു തരുമോ? കുട്ടിക്കാലത്ത് എന്റെ അച്ഛനിൽ നിന്ന് വാങ്ങിയ ആകാശവാണിയോടുള്ള പ്രണയം ഞാൻ ഈ പ്രായത്തിലും കാത്തു സൂക്ഷിക്കുന്നു. എല്ലാ അണിയറ പ്രവർത്തകർക്കും സ്നേഹാന്വേഷണം അറിയിക്കട്ടെ. ഒത്തിരി സ്നേഹത്തോടെ, സത്യരാജ് AN, കൊളവയൽ PO, കാഞ്ഞങ്ങാട്. തീർച്ചയായും ഗാനം കേൾപ്പിക്കാം. ഈ ഗാനം പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ആരെങ്കിലും കേൾക്കുന്നുണ്ട് എന്ന് വിശ്വസിക്കാം, അല്ലേ? കേൾക്കട്ടെ. ഈ ഗാനത്തിന്റെ വരികൾ വയലാർ സംഗീതം ജി ദേവരാജൻ, അച്ഛനും ബാപ്പയും എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയത്.

പ്രിയപ്പെട്ട ഓർമ്മിച്ചപ്പേ, എത്ര കത്തുകൾ നിനക്ക് എഴുതി, എത്ര എത്ര ഓർമ്മകൾ, ഒന്നും പരിഗണിച്ചില്ല. ഈ പരിഭവം എഴുതി അറിയിച്ചിരിക്കുന്നത് തിരുവല്ലയിൽ നിന്നും വസന്തകുമാരിയാണ്. ഏതായാലും കത്ത് ഇപ്പോൾ പരിഗണിച്ചുവല്ലോ, സന്തോഷമായില്ലേ? കുട്ടിക്കാലത്തെ എൻ്റെ ഓണത്തിൻ്റെ ഓർമ്മ നിന്നോട് പങ്കുവയ്ക്കാം. പുലർകാലത്ത് അമ്മ എന്നെ കുളിപ്പിച്ച് കസവും മുണ്ടുടുപ്പിച്ച് ചാണകം മെഴുകിയ തറയിൽ നിലവിളക്ക് കൊളുത്തിവെച്ച് തുമ്പയും തുളസിയും സമർപ്പിച്ച് ചെമ്പരത്തിയും മഞ്ഞക്കൂളാമ്പിയും ഈർക്കലിയിൽ കോർത്ത് വാഴപ്പിണ്ടിയിൽ കുത്തി കുട പോലെ വയ്ക്കും. പത്താം ദിവസമല്ലേ രസം? പൂക്കളത്തിൽ പുലർകാലത്ത് പൂപ്പട സമർപ്പിക്കും. അടുത്ത വീട്ടിലെ ചേട്ടന്മാർ ആർപ്പ് വിളികളോടെ വന്ന് അട വാരിക്കൊണ്ടുപോകും. എത്ര ഉയരത്തിലാ അന്ന് ഊഞ്ഞാൽ കെട്ടുക! ചില്ലാട്ടം പറക്കലും തുമ്പിതുള്ളലും എത്ര മനോഹരമായിരുന്നു! ഞാൻ ഇന്ന് എൻ്റെ മകളെ കൊണ്ടോ മകന്റെ കുട്ടിയെ കൊണ്ടോ പൂക്കളം നിർമ്മിക്കാറുണ്ട്. പക്ഷേ ഇന്നൊരു ചടങ്ങ് മാത്രം. അന്നത്തെ ആരവം ഒന്നുമില്ല. മനസ്സിൽ പച്ചപിടിച്ചു നിൽക്കുന്ന പഴയകാല ഓർമ്മകൾക്ക് വേണ്ടി ഒരു പാട്ട് കേൾപ്പിക്കുമോ? കേരളം കേരളം എന്ന് തുടങ്ങുന്ന ഗാനമാണ് കേൾക്കേണ്ടത്. ശ്രീകുമാരൻ തമ്പി എഴുതി, ജി ദേവരാജൻ ഈണം പകർന്ന് യേശുദാസ് പാടിയ ഗാനം, ചിത്രം മിനിമോൾ.

ആലപ്പുഴ കോമളപുരത്തുള്ള നദാഷ മോഹനൻ അയച്ച കത്ത് ഇനി വായിക്കാം. എന്റെ ഓർമ്മകൾ പങ്കുവയ്ക്കുവാനായി ഞാൻ വീണ്ടും നിന്നെ തേടി വരികയാണ്. തീർച്ചയായും ശ്രോതാക്കളെ, ഞങ്ങളും കാത്തിരിക്കുകയാണ്. ആദ്യം തന്നെ ഞാൻ ആവശ്യപ്പെടുന്ന പാട്ട് ഏതെന്ന് പറയട്ടെ. മണിവത്തൂരിലെ 1000 ശിവരാത്രികൾ എന്ന ചിത്രത്തിലെ നെറ്റിയിൽ പൂവുള്ള സ്വർണച്ചിറവുള്ള പക്ഷി എന്ന ഗാനമാണ് ഓർമ്മച്ചിപ്പിലൂടെ എനിക്ക് കേൾക്കേണ്ടത്. ഇനി ഓർമ്മ പങ്കുവയ്ക്കാം. ഞങ്ങൾക്ക് സംഗമം എന്ന പേരിൽ ഒരു ഗ്രൂപ്പുണ്ടായിരുന്നു. ഇപ്പോഴുമുണ്ട്, പക്ഷേ ഞങ്ങൾ അതിലില്ല. എന്റെ ഭർത്താവും കൂട്ടുകാരുമൊക്കെ ചേർന്നുണ്ടാക്കിയ ഒരു കുടുംബ സംഗമമായിരുന്നു അത്. വർഷത്തിൽ ഒരു ഗെറ്റ് ടുഗദറും ഓർഡിനറി ടൂറുമൊക്കെ നടത്തിയിരുന്നു. അംഗങ്ങളും കുടുംബവും എന്തെങ്കിലുമൊക്കെ കലാപരിപാടികൾ അവതരിപ്പിക്കണമായിരുന്നു. പ്രധാന കോർഡിനേറ്റർ, അനൗൺസർ ഒക്കെ എന്റെ ഹസ്ബൻഡായിരുന്നു. പാടുകയും കഥ എഴുതി വായിക്കുകയുമൊക്കെ ചെയ്യുമായിരുന്നു അദ്ദേഹം. അങ്ങനെ 2010 ഓഗസ്റ്റിലെ ഗെറ്റ് ടുഗദർ ഫംഗ്ഷന് സംഗമത്തിലെ ബേബി സാറിന്റെ മോൾ പാടിയ പാട്ടാണ് ഇത്. ഓരോരുത്തരും പരിപാടി അവതരിപ്പിക്കുമ്പോൾ പ്രോത്സാഹനം എന്ന നിലയിൽ ഹസ്ബൻഡ് അതിനൊരു നറേഷൻ കൊടുക്കും. നല്ല കയ്യടി കിട്ടും. ഞങ്ങൾ പങ്കെടുത്ത അവസാനത്തെ ഫംഗ്ഷനായിരുന്നു അത്. 2010 ഓഗസ്റ്റ് 27 അപ്രതീക്ഷിതമായി അദ്ദേഹം ഞങ്ങളെ വിട്ടുപോയി. ഈ വരുന്ന ഓഗസ്റ്റ് 27 16 ഓർമ്മ ദിനമാണ്. ആ സ്വർണച്ചിറവുള്ള പക്ഷി ഇനിയും പാടാത്തതെന്തേ എന്നോർത്ത് ഞാൻ വിലപിക്കുകയാണ്. ആ സിനിമയുടെ ഇൻട്രഡക്ഷൻ സോങ്ങും എന്നെ വല്ലാതെ വേദനിപ്പിക്കും. കണ്ട് കൊതി തീരാതെ, ജീവിച്ച് കൊതി തീരാതെ ആ ഓർമ്മയ്ക്കായി പാട്ട് വെച്ചു തരാമോ? ആകാശവാണി എന്നെ പലതവണ പരിഗണിച്ചിട്ടുണ്ട്. റേഡിയോ എനിക്ക് സാന്ത്വനമാണ്. പക്ഷേ ഇപ്പോൾ മിക്കവാറും അത് പണിമുടക്കുന്നു. കാലാവസ്ഥയാണോ എന്നറിയില്ല, ഈ പാട്ട് പാട്ടിനെ ഏറെ ഇഷ്ടപ്പെടുകയും കുറച്ചൊക്കെ പാടുകയും ചെയ്യുന്ന എൻ്റെ ഇളയ ആങ്ങളയ്ക്കും റേഡിയോ കേൾക്കുന്ന എൻ്റെ കൂട്ടുകാർക്കും എല്ലാ ശ്രോതാക്കൾക്കും സംഗമത്തിലെ അജയൻ സാറിൻ്റെ വൈഫ് സരള ചേച്ചിക്കും വേണ്ടി സമർപ്പിക്കുന്നു. ആകാശവാണി എൻ്റെ കത്ത് വായിക്കുന്നത് കേട്ട് സരള ടീച്ചർ എന്നെ കാണുമ്പോഴൊക്കെ പറയും. പാട്ട് കേൾപ്പിക്കുമെന്ന പ്രതീക്ഷയോടെ ഏവർക്കും ഓണാശംസകൾ നേർന്നുകൊണ്ട് കത്ത് നിർത്തട്ടെ. സ്നേഹത്തോടെ, നദാഷ മോഹൻ, ആലപ്പുഴ. ഗാനം കേൾക്കാം. മണിവത്തൂരിലെ 1000 ശിവരാത്രികൾ എന്ന ചിത്രത്തിനു വേണ്ടി ONV കുറിപ്പെഴുതി, MV ശ്രീനിവാസൻ സംഗീതം നൽകി ചിത്ര ആലപിച്ച ഗാനം.

0: വളരാൻ തയ്യാറാണോ? ഉയരാൻ തയ്യാറാണോ? നിങ്ങളുടെ ബിസിനസ് പുതിയ ഉയരങ്ങളിലെത്തിക്കൂ. 85% വരെ LTVയോടെ മണപ്പുറം IGL ഗോൾഡ് ലോണിലൂടെ ഫണ്ടുകൾ നേടുന്നത് ഇപ്പോൾ വളരെ എളുപ്പമാണ്.
1: നിങ്ങൾക്കായി മാത്രം 5 കോടി രൂപ വരെയുള്ള ലോണുകൾ നിങ്ങളുടെ ബിസിനസിനെ മുന്നോട്ട് നയിക്കാൻ സഹായിക്കുന്നു. ആത്മവിശ്വാസത്തോടെ വളരൂ, നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരൂ. നിങ്ങളുടെ ബിസിനസ് വളർത്താൻ മണപ്പുറം നിങ്ങളെ സഹായിക്കുന്നു.
0: മണപ്പുറം ഫൈനാൻസ് ലിമിറ്റഡ്, മേക്ക് ലൈഫ് ഈസി. ടോൾ ഫ്രീ നമ്പർ 1800-420-2233.
2: ഓർമ്മച്ചപ്പ് തുടരുന്നു.
3: ഓർമ്മിച്ചപ്പിലെ അടുത്ത കത്ത് വായിക്കാം. ഞാൻ വടശ്ശേരിക്കര പത്തനംതിട്ട ജില്ലയിൽ ഇരുന്നാണ് കത്തെഴുതുന്നത്. ആദ്യമായി ആകാശവാണിയിലുള്ള എല്ലാവർക്കും സമാധാനവും സന്തോഷവും നിറഞ്ഞ ഓണാശംസകൾ അറിയിക്കട്ടെ. ആകാശവാണി മുന്നോട്ട് കൂട്ടിക്കൊണ്ടുപോകുന്ന എല്ലാ നല്ലവരായ ശ്രോതാക്കൾക്കും ഓണാശംസകൾ. കഴിഞ്ഞ വർഷത്തെ ഓണക്കാലത്ത് കുറേ ഓർമ്മകൾ എഴുതിയിരുന്നു. അടുത്ത എഴുത്തുപെട്ടിയിൽ അത് കേൾക്കുകയും ചെയ്തു. 90 വയസ്സുള്ള മുത്തശ്ശി എഴുതിയ ഓണക്കാല അനുഭവങ്ങൾ നല്ലതായിരുന്നു. എന്റെ അമ്മയ്ക്ക് 92 വയസ്സാണ് ഉള്ളത്. പുരുഷന്റെ ശമ്പളവും സ്ത്രീയുടെ വയസ്സും ആരും വെളിപ്പെടുത്തരുത് എന്നല്ലേ. ഇതിനിടയിൽ ലെറ്റർ അയച്ചിരുന്നു. വായിച്ചുവോ എന്നറിയില്ല. പല പ്രാവശ്യവും റേഡിയോ എടുത്ത് എറിയാൻ തോന്നിയിട്ടുണ്ട്. ബാറ്ററിയുടെ കുഴപ്പമാണെന്ന് വിചാരിച്ചു. പുതിയ 6 എണ്ണം വാങ്ങി. ഞങ്ങളുടെ സ്ഥലത്ത് റേഡിയോ നന്നാക്കുന്ന ആരുമില്ല. എന്റെ സങ്കടം കണ്ട് ഒരാൾ വാങ്ങി തുറന്നപ്പോൾ അതിനകത്ത് ഒരു വയർ പൊട്ടിക്കിടക്കുകയായിരുന്നു. അത് ശരിയാക്കി പിന്നെ റേഡിയോ നന്നായി കേൾക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ സന്തോഷവതിയാണ്. ഓരോ ഓർമ്മച്ചപ്പും കേൾക്കുമ്പോൾ കുടുംബാംഗങ്ങൾ എല്ലാവരും തറവാട്ടിലെത്തുന്ന പ്രതീതിയാണ് തോന്നുന്നത്. കുറേ അക്ഷരത്തെറ്റുകളുണ്ട്, അത് നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി കേട്ടോ. മുമ്പ് ഞാൻ എൻ്റെ എല്ലാ ദുഃഖകഥകളും ഓർമ്മച്ചപ്പിൽ അറിയിച്ചിട്ടുണ്ട്. ബാക്കി അടുത്ത കത്തിൽ എഴുതാം. അവസാനം എനിക്ക് ചേരുന്ന ഒരു പാട്ടുകൂടി പറയട്ടെ. നഷ്ടസ്വർഗങ്ങളെ എന്ന് തുടങ്ങുന്ന ഗാനമാണ് കേൾക്കേണ്ടത്. എഴുതി കഴിഞ്ഞിട്ടാണ് എൻ്റെ പേരെഴുതാൻ മറന്നുപോയല്ലോ എന്ന് ഓർത്തത്. എൻ്റെ പേര് നിർമ്മല അമ്മ. പത്തനംതിട്ട ജില്ലയിലെ വടശ്ശേരിക്കരയിലാണ് താമസം.

നിർമ്മലയമ്മ ആവശ്യപ്പെട്ട ഗാനം. വീണപൂവ് എന്ന ചിത്രത്തിനു വേണ്ടി ശ്രീകുമാരൻ തമ്പി എഴുതി, വിദ്യാധരൻ സംഗീതം നൽകി, യേശുദാസ് പാടിയതാണ്. ഇനി കത്തെഴുതുമ്പോൾ കത്തിന്റെ തുടക്കത്തിൽ തന്നെ പേരെഴുതാൻ മറക്കില്ലല്ലോ. പാട്ട് കേട്ടുകൊള്ളൂ.

മാവേലിക്കര ചുനക്കര കിഴക്ക് നിന്നും കെ വി ഗോപാലകൃഷ്ണപിള്ള എഴുതിയ കത്താണ് ഓർമ്മച്ചെപ്പിൽ ഇനി. പ്രിയപ്പെട്ട ഓർമ്മച്ചെപ്പിന്, ഞാനീ കുറിക്കുന്ന സംഭവങ്ങൾ നടന്നിട്ട് 50 വർഷം കടന്നുപോയെങ്കിലും ഇന്നും മനസ്സിൽ പച്ച പുതച്ച് കിടക്കുന്നു. 1971 കാലം. ഞാൻ പന്തളം NSS കോളേജിൽ BSc ഫൈനൽ ഇയറിന് പഠിക്കുന്നു. താമസം ഹോസ്റ്റലിൽ. രാത്രി ഭക്ഷണത്തിനായി 8 മണിക്ക് ബെല്ലടിക്കുന്നു. ഞങ്ങളെല്ലാം മുറി പൂട്ടി ഭക്ഷണത്തിനായി മെസ് ഹാളിലേക്ക് തിരിക്കുകയാണ്. സതീഷ് ബാബു എന്ന ഒരു വിദ്യാർത്ഥി ഉറക്കെ ഒരു പാട്ടിൻ്റെ പാരഡി പാടുന്നു. വൈക്കത്തഷ്ടമി നാളിൽ ഞാനൊരു നാവികനെ കണ്ടു എന്ന പാട്ട്. ശ്രീകുമാരൻ തമ്പി സാറിൻ്റെ പാട്ടിൻ്റെ പാരഡിയായി അയാൾ പാടാൻ കാരണം ഡോക്ടർ NG കുറുപ്പ് സാർ പ്രിൻസിപ്പലായി അവിടെ ഉണ്ടായിരുന്നപ്പോൾ അദ്ദേഹം പ്രധാന വേഷമിട്ട് ഷേക്സ്പിയറുടെ ഹാംലെറ്റ് നാടകം കോളേജിൽ അവതരിപ്പിച്ചിരുന്നു. ആ ഹോസ്റ്റലിലെ ഡെപ്യൂട്ടി വാർഡനായ നാരായണ പണിക്കർ സാർ നാവികനായി അഭിനയിച്ചിരുന്നു. പാട്ട് കേട്ട ഉടൻ തന്നെ കഥക തുറന്ന് പണിക്കർ സാർ ഇടനാഴിയിലേക്ക് ഇറങ്ങി വന്നു. അദ്ദേഹത്തെ കണ്ട സതീഷ് ബാബു ഒരു മിന്നൽ പോലെ ഓടി മറഞ്ഞു. ഭക്ഷണം കഴിക്കാതെ എവിടെയോ പോയി ഒളിച്ചു. പിന്നെ എപ്പോഴോ ആണ് തിരികെ വന്നത്. അന്നത്തെ ആ രസകരമായ ഓർമ്മയ്ക്കായി വൈക്കത്തഷ്ടമി നാളിൽ ഞാനൊരു വഞ്ചിക്കാരിയെ കണ്ടു എന്ന ഗാനം ഓർമ്മിച്ചപ്പിലൂടെ കേൾപ്പിക്കുമോ? ഒരു കാര്യം കൂടെ സൂചിപ്പിക്കട്ടെ. ഡോക്ടർ NG കുറുപ്പ് സാർ 1971 December 9 മധുര വിമാന അപകടത്തിൽ അന്തരിച്ചു. സതീഷ് ബാബു പെൻഷനായി കുട്ടനാട്ടിൽ കഴിയുന്നു. നാരായണ പണിക്കർ സാർ കോട്ടയത്ത് അടുത്ത ദിവസങ്ങളിൽ അന്തരിച്ചതായി കേട്ടു. ഈ ഓർമ്മകളെല്ലാം പങ്കുവച്ചുകൊണ്ടാണ് KV ഗോപാലകൃഷ്ണപിള്ള ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഗാനം കേൾക്കാം. ഭാര്യമാർ സൂക്ഷിക്കുക എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും എസ് ജാനകിയും പാടിയ ഗാനം. വരികൾ ശ്രീകുമാരൻ തമ്പി, സംഗീതം ദക്ഷിണാമൂർത്തി.

0: ഓർമ്മച്ചപ്പ് തുടരുന്നു.
1: പ്രിയപ്പെട്ട ഓർമ്മച്ചപ്പേ, കുറച്ചു നാളായി ഒരു കത്തെഴുതണമെന്ന് കരുതുന്നു. ഞാൻ 1983-2024 വർഷം, ഏകദേശം 30 വർഷം സാമ്പത്തിക ശാസ്ത്ര അധ്യാപകനായി കളമശ്ശേരി സെന്റ് പോൾസ് കോളേജിൽ അധ്യാപകനായിരുന്നു. 2024 വിരമിച്ചതിനു ശേഷം സർവീസ് പെൻഷനേഴ്സ് സംഘടനയുടെ എറണാകുളം ജില്ലാ ജോയിന്റ് സെക്രട്ടറിയായി പ്രവർത്തിച്ചു വരുന്നു. 1968-69 കാലത്ത് നിത്യവും എന്ന പോലെ എറണാകുളം ജില്ലയിൽ ഏലൂർ FACT ഗ്രൗണ്ടിൽ പോയിരുന്നു. ഗ്രൗണ്ടിനടുത്തുള്ള ഉദ്യോഗമണ്ഡൽ തിയേറ്ററിൽ നിന്നും ഒരു ഗാനം കേൾക്കാറുണ്ട്. അന്ന് ഞാൻ 6ാം ക്ലാസ്സിലാണ് പഠിച്ചിരുന്നത്. മാനസേശ്വരി മാപ്പുതരു, മറക്കാൻ മടിയാണെങ്കിൽ മാപ്പുതരു എന്ന ഗാനമാണ് സ്ഥിരമായി ഞങ്ങൾ കേൾക്കുമായിരുന്നത്. ഈ ഗാനം കേൾക്കുമ്പോൾ ഓർമ്മയിൽ വരുന്നത് ഇവിടെ എഴുതട്ടെ. അന്ന് FACT ഫുട്ബോൾ ഗ്രൗണ്ടിൽ ഫുട്ബോൾ ടീമിനെ പരിശീലിപ്പിക്കുന്നത് ഒളിമ്പ്യൻ സൈമൺ സുന്ദർ രാജ് സാറായിരുന്നു. അദ്ദേഹം ഇപ്പോൾ ഇല്ല. 1973 കേരളം ആദ്യമായി എറണാകുളം മഹാരാജാസ് കോളേജ് ഗ്രൗണ്ടിൽ വെച്ച് സന്തോഷ് ട്രോഫി നേടിയ ടീം പരിശീലകനായിരുന്നു അദ്ദേഹം. ആ ടീമിന്റെ ക്യാപ്റ്റൻ മണി, വൈസ് ക്യാപ്റ്റൻ TA ജാഫർ എന്നിവരാണ് ഇരുവരും. ഇന്നില്ല. പെരുമാൾ എന്ന തമിഴ്നാട്ടുകാരൻ, കുണ്ടറ അലിറ്റ്സ് എന്ന ടീമിൽ നിന്ന് വന്ന ബാലകൃഷ്ണൻ, ശിവദാസ്, സണ്ണപ്പൻ, കൊച്ചിക്കാരനായ വില്യംസ്, ജുനേഡ് സെഠ്, ആലുവക്കാരൻ വർഗീസ് ഇവരെല്ലാം 1968-69 കാലത്ത് FACT ടീം അംഗങ്ങളാണ്. ഇവരെ പരിശീലിപ്പിക്കുന്നത് അടുത്തുനിന്ന് കാണാൻ സാധിച്ചിട്ടുണ്ട്. ഈ ഗാനം കേൾക്കുമ്പോൾ ഈ കളിക്കാരെ ഒക്കെ ഓർമ്മ വരും. ഫുട്ബോളിന്റെ സൗന്ദര്യവും ചൈതന്യവും ഡ്രിബിളിങ്ങും ബോൾ പാസും എല്ലാം ഈ പാട്ടിലൂടെ മനസ്സിൽ ഈ കളിക്കാരിലൂടെ ഒഴുകി വരുന്നു. FACT ഫുട്ബോൾ ടീമിനോടൊപ്പം അതിന്റെ അന്നത്തെ ചെയർമാൻ MKK നായരെയും സ്മരിക്കുന്നു. ഈ കത്തിൽ സൂചിപ്പിച്ച മൺമറഞ്ഞു പോയ എല്ലാവർക്കും ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് ഈ ഗാനം ഓർമ്മച്ചപ്പിലൂടെ കേൾപ്പിക്കുമോ എന്നാണ് പ്രൊഫസർ VC ആന്റണി കത്തിൽ എഴുതിയിരിക്കുന്നത്. അടിമകൾ എന്ന ചിത്രത്തിന് വേണ്ടി AM രാജ പാടിയ ഗാനമാണ് ഇത്. ഈ ഗാനത്തിന്റെ വരികൾ വയലാർ, സംഗീതം ജി. ദേവരാജൻ.

അടുത്ത ഓർമ്മകൾ പങ്കുവച്ചിരിക്കുന്നത് പ്രയാർ രാമചന്ദ്രൻ നായരാണ്. കത്ത് വായിക്കാം. എനിക്ക് ഏറെ പ്രിയപ്പെട്ട ഓർമ്മച്ചപ്പിന്, പ്രയാർ RVSMHSS എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലം. അതേ സ്കൂളിൽ പഠിക്കുകയും എൻ്റെ അയൽക്കാരുമായ ശ്രീധരൻ പിള്ളയും വിജയൻ പിള്ളയും ചേർന്നാണ് ഓണക്കളിക്കും പങ്കുകൊള്ളാറുള്ളത്. അത്തം നാൾ മുതൽ ഞാനും അനുജന്മാരും ചേർന്ന് പറമ്പിൽ നിന്നും പൂക്കൾ ശേഖരിക്കാറുണ്ട്. അമ്മയും കുഞ്ഞു പെങ്ങളും കൂടി അത്തപ്പൂക്കളും ഇടും. അച്ഛന് എക്സൈസ് ഡിപ്പാർട്ട്മെന്റിലായിരുന്നു ജോലി. അവധിയെടുത്ത് നാട്ടിൽ വരും. ഊഞ്ഞാലിടും, പലചരക്ക്, പച്ചക്കറി എന്നിവയും വാങ്ങും. ഞങ്ങൾക്കെല്ലാം ഉടുപ്പുകളും മറ്റും വാങ്ങിത്തരും. മറ്റൊന്ന് ഉപ്പേരി വറുക്കലാണ്. ഞാൻ പശുവിന് പുല്ല് പറിച്ചിട്ട് നേരെ ക്ഷേത്രക്കുളത്തിലേക്ക് പോയി കൂട്ടുകാരോടൊത്ത് നീന്തിത്തുടിച്ച് കുളി കഴിഞ്ഞ് അച്ഛനോടൊപ്പം ഞങ്ങൾ ഓണമുണ്ണുന്നു. ശ്രീധരൻ പിള്ള, വിജയൻ പിള്ള എന്നീ ഉറ്റ കൂട്ടുകാരോടൊത്ത് ഓണക്കളി കേന്ദ്രങ്ങളിലേക്ക് കളി കാണാനും കളികളിൽ പങ്കുകൊള്ളാനും തുരുത്തിയിൽ പുരയിടം, ചോണപ്പുരയിടം എന്നിവിടങ്ങളിലേക്ക് ഞങ്ങൾ പോകും. അവിടങ്ങളിൽ തിരുവാതിരക്കളി, ചെമ്പഴുക്കാക്കളി, കുടമൂത്ത് പലതരം കളികളിൽ പങ്കുകൊള്ളും. പല ഭാഗങ്ങളിൽ നിന്ന് പുലികളികളും അവിടെ എത്താറുണ്ട്. ഈ ഓർമ്മച്ചപ്പിലുള്ള അമ്മ, അച്ഛൻ, സുഹൃത്തുക്കളായ ശ്രീധരൻ പിള്ള, വിജയൻ പിള്ള എന്നിവർ ലോകത്തോട് വിട പറഞ്ഞിട്ട് കാലം പലത് കഴിഞ്ഞു. ഒരു പാട്ട് അവർക്കായി സമർപ്പിക്കുന്നു. പൂവേണം, പൂപ്പട വേണം, പൂവിളി വേണം എന്ന് തുടങ്ങുന്ന ഗാനമാണ് ഓർമ്മച്ചപ്പിലൂടെ എനിക്ക് കേൾക്കേണ്ടത്. കേൾപ്പിക്കും എന്ന് വിശ്വസിച്ചുകൊണ്ട് കത്ത് ചുരുക്കുന്നു സ്നേഹാദരങ്ങളോടെ പ്രയാർ രാമചന്ദ്രൻ നായർ. ഗാനം കേൾക്കാം. ഒരു മിന്നാമിനിങ്ങിന്റെ നുറുങ്ങുവേട്ടം എന്ന ചിത്രത്തിന് വേണ്ടി ONV കുറിപ്പെഴുതി ജോൺസൺ ഈണം പകർന്ന് യേശുദാസും ലതികയും പാടിയ ഗാനം.

0: ഇന്നത്തെ ഓർമ്മച്ചപ്പ് ഇവിടെ പൂർണ്ണമാകുന്നു. ഓർമ്മച്ചപ്പിലേക്ക് കത്തുകൾ അയക്കേണ്ട വിലാസം: ഓർമ്മച്ചപ്പ്, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14. വാട്സാപ്പിലൂടെയും പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് സന്ദേശങ്ങൾ അയക്കാവുന്നതാണ്. വാട്സാപ്പ് നമ്പർ ശ്രദ്ധിക്കൂ: 8281420305. നമ്പർ ഒരിക്കൽ കൂടി പറയാം: 8281420305. ആകാശവാണിയുടെ ഫേസ്ബുക്ക് പേജിലൂടെയും പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് സന്ദേശങ്ങൾ അയക്കാവുന്നതാണ്. ഇമെയിലിലൂടെയും സന്ദേശങ്ങൾ അയക്കാം. ഇമെയിൽ വിലാസം: ormachappu.aartvm@gmail.com. പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ ഓർമ്മച്ചപ്പിൽ ഏറെയൊന്നും പറയുവാനില്ല. ഓർമ്മച്ചപ്പിലെ ഗാനങ്ങൾ എല്ലാം പ്രിയ ശ്രോതാക്കൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതട്ടെ. വീണ്ടും കേൾക്കാം അടുത്ത ഓർമ്മച്ചപ്പിൽ. അതുവരെ വിട.
1: ഓർമ്മച്ചപ്പ്, വിസ്മൃതിയിൽ മായാത്ത ചലച്ചിത്ര ഗാനങ്ങൾ കോർത്തിണക്കിക്കൊണ്ടുള്ള പ്രത്യേക പരിപാടി സമാപിക്കുന്നു. അവതരിപ്പിച്ചത് എൻ.ജെ. ജോഷിലാൽ. നിർവഹണം എം.കെ. ദിലീപ്. നിർവഹണ സഹായം പുഞ്ചിരി രാജേന്ദ്രൻ.

0: വളരാൻ തയ്യാറാണോ? ഉയരാൻ തയ്യാറാണോ? നിങ്ങളുടെ ബിസിനസ് പുതിയ ഉയരങ്ങളിലെത്തിക്കൂ. 85% വരെ LTVയോടെ മണപ്പുറം IGL ഗോൾഡ് ലോണിലൂടെ ഫണ്ടുകൾ നേടുന്നത് ഇപ്പോൾ വളരെ എളുപ്പമാണ്.
1: നിങ്ങൾക്കായി മാത്രം 5 കോടി രൂപ വരെയുള്ള ലോണുകൾ നിങ്ങളുടെ ബിസിനസിനെ മുന്നോട്ട് നയിക്കാൻ സഹായിക്കുന്നു. ആത്മവിശ്വാസത്തോടെ വളരൂ, നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരൂ. നിങ്ങളുടെ ബിസിനസ് വളർത്താൻ മണപ്പുറം നിങ്ങളെ സഹായിക്കുന്നു.
0: മണപ്പുറം ഫൈനാൻസ് ലിമിറ്റഡ്, മേക്ക് ലൈഫ് ഈസി. ടോൾ ഫ്രീ നമ്പർ 1800 420 2233.

0: ഹലോ,
1: രാജേഷ് അല്ലേ? ഇത് പോലീസ് സ്റ്റേഷനിൽ നിന്നാ വിളിക്കുന്നത്.
0: വീണ്ടും
1: നിങ്ങൾ ഡിജിറ്റൽ അറസ്റ്റിലാണ്. വേറൊരു റൂമിലേക്ക് പോകൂ ഒറ്റയ്ക്ക്. നിങ്ങൾ അയച്ച പാഴ്സലിൽ നിന്നും ഡ്രഗ്സ് കിട്ടിയിട്ടുണ്ട്. പണിയാവേ.
2: ഒരു 10 ലക്ഷം തന്നാ മതി, വിട്ടേക്കാം.
0: സാർ, ഇത്രയും രൂപ.
2: ഒരു ലിങ്ക് അയച്ചിട്ടുണ്ട്, തൽക്കാലം പ്രോസസിംഗിനായി 2 ലക്ഷം അയക്ക്, ബാക്കി പിന്നെ.
0: 2 ലക്ഷം
3: എന്ത് പറ്റി അച്ഛാ?
0: മോളെ, ഇവര് പറയുന്നു എന്റെ പാഴ്സലിൽ നിന്ന് ഡ്രഗ്സ് കിട്ടിയെന്ന്.
1: അയ്യോ,
0: കട്ട് ചെയ്തു.
3: പേടിക്കാതിരിക്ക അച്ഛാ, ഡിജിറ്റൽ അറസ്റ്റ് എന്നൊന്നില്ല, ഇതെല്ലാം തട്ടിപ്പാണ്.
0: തട്ടിപ്പോ?
3: പോലീസ്, ബാങ്ക്, RBI തുടങ്ങിയ പേരുകളിൽ വരുന്ന സൈബർ കുറ്റവാളികളുടെ ഫോൺ അല്ലെങ്കിൽ വീഡിയോ കോളുകൾ സൂക്ഷിക്കുക. അവർക്ക് പണം അയക്കരുത്. ഉടനെ തന്നെ പോലീസിൽ റിപ്പോർട്ട് ചെയ്യൂ. അപ്പോ നിങ്ങൾ സൂക്ഷിച്ചില്ലെങ്കിൽ
0: നിങ്ങളുടെ പണം നഷ്ടപ്പെടും. RBI പറയുന്നു,
3: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
4: മൻ കി ബാത്,
5: മനസ്സ് പറയുന്നത്, ജനങ്ങൾ പറയുന്നത്
4: കേൾക്കാം. പോരാട്ടങ്ങളുടെ, വിജയങ്ങളുടെ കഥകൾ
5: അറിയാം. അറിയപ്പെടാത്ത പൈതൃകങ്ങളെ കുറിച്ച്
4: പങ്കുവയ്ക്കാം. ഭാരതത്തെ കുറിച്ചുള്ള പുതു പ്രതീക്ഷകൾ.
5: രാജ്യം കാത്തിരിക്കുന്നു എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ചയ്ക്കായി.
4: മൻ കി ബാത് ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. കേൾക്കൂ ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലൂടെയും. മൻ കി ബാത് ഇന്ന് രാവിലെ 11 മണിക്ക്.
5: തുടർന്ന് മലയാള പരിഭാഷ.
4: പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്ക്. മൻ കി ബാത് ഇന്ന് രാവിലെ 11 മണിക്ക്.
6: നാളെ രാവിലെ 9:15 ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ സിമറ്റ് ഡയറക്ടർ ഡോക്ടർ ആശ എസ് കുമാർ പങ്കെടുക്കുന്ന പരിപാടിയുടെ ആദ്യ ഭാഗം കേൾക്കാം.
7: ഇന്ന് ലോകത്തെ ഏത് ഹോസ്പിറ്റലിൽ പോയാലും നമുക്കൊരു മലയാളി നഴ്സിനെ കാണാൻ പറ്റുമെന്നുള്ളതും, പിന്നെ അവരൊന്നൊരു സാധാരണ നഴ്സിന്റെ ജോലിയല്ല അവിടെ ചെയ്യുന്നത്. അതായത് അവർ അഡ്മിനിസ്ട്രേറ്റീവ് ഫീൽഡിലും റിസർച്ചിലും ഒക്കെയുള്ള മേഖലകളിലും സ്വന്തമായി പ്രാക്ടീഷണറായി പോലും US പോലുള്ള സ്ഥലങ്ങളിൽ ചെയ്യുന്നത് നമ്മൾ കണ്ടുവരുന്നുണ്ട്.
6: ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ നാളെ രാവിലെ 9:15.
8: വളരാൻ തയ്യാറാണോ? ഉയരാൻ തയ്യാറാണോ? നിങ്ങളുടെ ബിസിനസ് പുതിയ ഉയരങ്ങളിലെത്തിക്കൂ. 85% വരെ LTVയോടെ മണപ്പുറം IGL ഗോൾഡ് ലോണിലൂടെ ഫണ്ടുകൾ നേടുന്നത് ഇപ്പോൾ വളരെ എളുപ്പമാണ്.
9: നിങ്ങൾക്കായി മാത്രം 5 കോടി രൂപ വരെയുള്ള ലോണുകൾ നിങ്ങളുടെ ബിസിനസിനെ മുന്നോട്ട് നയിക്കാൻ സഹായിക്കുന്നു. ആത്മവിശ്വാസത്തോടെ വളരൂ, നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരൂ. നിങ്ങളുടെ ബിസിനസ് വളർത്താൻ മണപ്പുറം നിങ്ങളെ സഹായിക്കുന്നു.
8: മണപ്പുറം ഫൈനാൻസ് ലിമിറ്റഡ്, മേക്ക് ലൈഫ് ഈസി. ടോൾ ഫ്രീ നമ്പർ 1800-420-2233.
10: മായ മുദ്രകൾ,
11: കാലത്തെ മറികടക്കുന്ന പുസ്തകങ്ങളിലൂടെ ഒരു യാത്ര.
4: നാളെ രാത്രി 7:35 മായാമുദ്രകളിൽ
12: കുട്ടിക്കൃഷ്ണ മാരാരുടെ ഭാരത പര്യടനം. രചന ഡോക്ടർ അജയപുരം ജ്യോതിഷ് കുമാർ.
10: മായാമുദ്രകൾ എല്ലാ തിങ്കളാഴ്ചയും രാത്രി 7:35.

കൈതപ്രം വരികൾ എഴുതി ജോൺസൺ ഈണമിട്ട് ഉത്തമൻ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനമാണ് കേട്ടത്. ചലച്ചിത്ര ഗാനങ്ങൾ ഇനി 10:30 കേൾക്കാം.

0: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഇന്നത്തെ എഴുത്തുപെട്ടിയിലേക്ക് ഹാർദമായ സ്വാഗതം.
1: സ്വാഗതം.
0: എല്ലാവരും ഓണം ആഘോഷിച്ച് വളരെ സന്തോഷത്തോടുകൂടി ഇരിക്കുകയായിരിക്കും. എന്തായാലും ഒരിക്കൽ കൂടി ഓണാശംസകൾ അറിയിക്കുകയാണ്. നമുക്ക് ഓണപരിപാടികളെക്കുറിച്ചും മറ്റ് പരിപാടികളെക്കുറിച്ചും ശ്രോതാക്കൾ എഴുതിയ കത്തുകളും ഇമെയിലൂടെ അയച്ച സന്ദേശങ്ങളും നമുക്ക് വായിക്കാം.
1: അതെ, എന്നാൽ നമുക്ക് ആദ്യത്തെ കത്ത് വായിച്ചാലോ. ഇന്നത്തെ ആദ്യത്തെ കത്ത് പാലക്കാട് നിന്നും MD ശിവരാമനും ഗീതാ ശിവരാമനും എഴുതിയതാണ്. പ്രിയ ആകാശവാണി, 20-ാം തീയതി രാത്രി 8 മണിക്ക് പ്രക്ഷേപണം ചെയ്ത നേർമൊഴി ഏറെ രസകരമായിരുന്നു എന്നെഴുതിയിരിക്കുന്നു. സിനിമാ നിർമ്മാതാവ്, സംവിധായകൻ, ഗായകൻ, നടൻ എന്നീ നിലകളിൽ പ്രശസ്തനായ രാജസേനനുമായി റൂബി ബാബു നടത്തിയ അഭിമുഖം ഉഗ്രൻ എന്ന് പറഞ്ഞിരിക്കുന്നു. ഒപ്പം ആകാശവാണിക്ക് അഭിനന്ദനങ്ങളും അറിയിച്ചിട്ടുണ്ട്. അഭിനന്ദനങ്ങൾ ഏറ്റുവാങ്ങുന്നു. ഒപ്പം ശിവരാമൻ വീണ്ടും എഴുതിയിട്ടുണ്ട്. പ്രിയ ആകാശവാണി, 18-ാം തീയതി ചൊവ്വാഴ്ച രാത്രി 8 മണിക്ക് പ്രക്ഷേപണം ചെയ്ത സർഗ കേരളം ഹൃദ്യമായിരുന്നു. അതുപോലെ 16-ാം തീയതി വൈകുന്നേരം 5 മണിക്ക് പ്രക്ഷേപണം ചെയ്ത മൊഴി ഉറവകൾ ഏറെ രസകരമായിരുന്നു.

0: പതിനെട്ടാം തീയതി രാത്രി 9:30 പ്രക്ഷേപണം ചെയ്ത കൊല്ലം കാർത്തിക് അവതരിപ്പിച്ച ഒരു പെണ്ണിന്റെ കഥ നന്നായിരുന്നു. ഇത്രയും കാര്യങ്ങളാണ് പാലക്കാട് നിന്നും MD ശിവരാമനും ഗീതാ ശിവരാമനും അറിയിച്ചിരിക്കുന്നത്.
1: കാർത്തിക അണ്ടല്ലൂരിൻ്റെതാണ് അടുത്ത കത്ത്. അത്തംനാൾ ആകാശവാണി നിലയം പ്രക്ഷേപണം ചെയ്ത ആവണി പൊന്നുഞ്ഞാൽ പരിപാടി ഏറെ ആസ്വാദ്യകരമായിരുന്നു. ക്യാൻസർ ചികിത്സാ വിദഗ്ധൻ ഡോക്ടർ VP ഗംഗാധരൻ അവതരിപ്പിച്ച ആവണി പൊന്നുഞ്ഞാലിനെ കുറിച്ചാണ് ഈ അഭിപ്രായം. മുൻകാലങ്ങളെ അപേക്ഷിച്ച് ഗാനങ്ങളുടെ എണ്ണം അല്പം കുറഞ്ഞുപോയോ എന്ന ഒരു സംശയമുണ്ട്. കൂടാതെ സംഗീത സംവിധായകൻ ശരത്, മധു ബാലകൃഷ്ണൻ, വൈക്കം വിജയലക്ഷ്മി എന്നിവർ അവതരിപ്പിച്ച ആവണി പൊന്നുഞ്ഞാൽ വളരെ നല്ല നിലവാരം പുലർത്തി. ഓണം കവിതാനേരം, കഥാവേള, ഓണം സംഗീതശില്പം എന്നിവയെല്ലാം ഓണപ്പരിപാടിയെ മാറ്റുകൂട്ടുന്നവയായിരുന്നു. നിയമരംഗത്തിൽ അഡ്വക്കേറ്റ് കോക്കില ബാബു അവതരിപ്പിച്ച സൈബർ കുറ്റകൃത്യങ്ങളും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും എന്ന വിഷയം ആധുനിക കാലത്ത് ഏറെ കാലിക പ്രസക്തി ഉള്ളതായിരുന്നു. ബാലോകത്തിൽ കൊല്ലം പത്തനാപുരം സെന്റ് സ്റ്റീഫൻസ് ഹൈസ്കൂളിലെ കൂട്ടുകാർ അവതരിപ്പിച്ച ഓരോ പരിപാടിയും ഒന്നിനൊന്ന് മെച്ചമായിരുന്നു. എന്നിങ്ങനെയാണ് കാർത്തിക അണ്ടല്ലൂരിന്റെ അഭിപ്രായം.
0: അടുത്ത കത്ത് കൊല്ലം കുന്നിക്കോട് നിന്നും ചക്കുവരക്കൽ രാമചന്ദ്രൻ പിള്ളയുടേതാണ്. ഓണാഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് അത്ത ദിനത്തിൽ ആകാശവാണിയുടെ ഓണാഘോഷ പരിപാടികളുടെ ആരംഭം വളരെ നന്നായിരുന്നു. ഡോക്ടർ VP ഗംഗാധരൻ പങ്കെടുത്ത ആവണി പൊന്നുഞ്ഞാൽ ശ്രദ്ധേയമായി. ഒരു സാധാരണ മലയാളിയെപ്പോലെ തന്റെ ഓണ അനുഭവങ്ങളും ഇഷ്ടഗാനങ്ങളും അവതരിപ്പിച്ചത് ശ്രോതാക്കളുടെ മനം കവർന്നു. അഭിനന്ദനങ്ങൾ. ഒപ്പം തന്നെ ലോക മനുഷ്യത്വ ദിനമായ August 19 ആ വിഷയം വാർത്താവീക്ഷണത്തിൽ അവതരിപ്പിച്ച ആകാശവാണിയെ അഭിനന്ദിക്കുന്നു.
1: പ്രാദേശിക വാർത്താ വിഭാഗമാണ് ആ പരിപാടി തയ്യാറാക്കുന്നത്.
0: നമ്മുടെ രാജ്യത്തിന്റെ 80th സ്വാതന്ത്ര്യ ദിനം സമുചിതമായി ആഘോഷിക്കുന്നതിന്റെ ഭാഗമായി പൂർവ്വസന്ധ്യ മുതൽ ആകാശവാണി പ്രക്ഷേപണം ചെയ്ത വ്യത്യസ്ത പരിപാടികളെല്ലാം ദേശാഭിമാനം ഉദ്ദീപിപ്പിക്കുന്നതായിരുന്നുവെന്നും ദേശഭക്തി ഗാനങ്ങളെ തുടർന്ന് രാഷ്ട്രപതിയുടെ ഹിന്ദിയിലും ഇംഗ്ലീഷിലുമുള്ള സ്വാതന്ത്ര്യദിന പ്രക്ഷേപണം കേട്ടിരുന്നു പോയി എന്നും എഴുതിയിരിക്കുന്നു ചക്കുവരക്കൽ രാമചന്ദ്രൻ പിള്ള.
1: എഴുത്തുപെട്ടിയുടെ കൊച്ചുകൂട്ടുകാരൻ വെള്ളായണിയിലെ കിരൺ അയച്ച കത്താണ് അടുത്തത്. രണ്ട് കത്തയച്ചിട്ടുണ്ട്, ഒന്ന് ഇല്ലെങ്കിലും ഒന്ന് കാറിലുമാണ്. ആകാശവാണി തിരുവനന്തപുരം നിലയത്തിലെ ബാലോകം പരിപാടിയിൽ കൊല്ലം പത്തനാപുരം സെന്റ് സ്റ്റീഫൻസ് ഹൈസ്കൂളിലെ കൊച്ചുകൂട്ടുകാർ അവതരിപ്പിച്ച സംഘഗാനം, കഥാപ്രസംഗം, സംസ്കൃത ഗാനാലാപനം, ഇംഗ്ലീഷ് കവിത, ഓട്ടംതുള്ളൽ എന്നിവ നല്ല നിലവാരം പുലർത്തി. മറ്റൊരു കത്തിൽ പറയുന്നത് ആകാശവാണി തിരുവനന്തപുരം നിലയത്തിലെ സുഭാഷിതം പ്രൊഫസർ KV ദേവ് അവതരിപ്പിച്ചത് നല്ല നിലവാരം പുലർത്തി എന്നാണ്.
0: അടുത്ത കത്ത് പ്രിയപ്പെട്ട ചേട്ടനും ചേച്ചിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങിയിരിക്കുന്നത്. പ്രമേഹവും രക്താതി സമ്മർദ്ദവും കരൾ രോഗങ്ങളുമൊക്കെ സമ്പന്നർക്ക് മാത്രം പിടിപെടുന്ന രോഗങ്ങളായി കരുതിയിരുന്ന കാലമുണ്ടായിരുന്നു. ഇപ്പോൾ ജനനസമയത്ത് തന്നെ ഇത്തരത്തിൽ ഏതെങ്കിലും രോഗാവസ്ഥ പിടിപെടുന്ന കാലമാണ്. ഇത്തരത്തിലുള്ള ആശയങ്ങൾ പ്രകടിപ്പിച്ചുകൊണ്ട് നടത്തുന്ന പരിപാടിയാണ് ആയുരാരോഗ്യം. ആയുരാരോഗ്യം പരിപാടിയെ അഭിനന്ദിച്ചിരിക്കുന്നു സജീവ് മണക്കാട്ടുപുഴ. സജീവിന്റെ തന്നെ മറ്റൊരു കത്താണ്, വേനൽക്കാലത്ത് പരക്കി പിടിപെടുന്ന ഒന്നാണ് കൺകുരു എന്ന ബുദ്ധിമുട്ട്. ഇതിന്റെ കാരണങ്ങളും പരിഹാരമാർഗങ്ങളും മറ്റും വിശദമായി പറഞ്ഞ ആയുരാരോഗ്യം പരിപാടിക്ക് അഭിനന്ദനം അറിയിക്കുകയാണ്.
1: VMK നമ്പൂതിരി കുട്ടമ്പേരൂർ അയച്ച കത്താണ് അടുത്തത്. 18th രാത്രി 10 കലാമണ്ഡലം ഹൈദരാലിയുടെ നളചരിതം 3rd കഥകളി പദങ്ങൾ വളരെ ആസ്വാദ്യകരമായിരുന്നു. ഒപ്പം മറ്റൊരു നിർദ്ദേശം കൂടിയുണ്ട്, കലാമണ്ഡലം ശങ്കരനെമ്പ്രാന്തിരി, കലാമണ്ഡലം ഹരിദാസ് എന്നിവരുടെ പാട്ടുകളും വരും ദിവസങ്ങളിൽ കേൾപ്പിക്കണം എന്നാണ്. വരും ദിവസങ്ങളിൽ കലാമണ്ഡലം ശങ്കരനെമ്പ്രാന്തിരിയുടെയും കലാമണ്ഡലം ഹരിദാസിന്റെയും കഥകളി പദങ്ങൾ കേൾപ്പിക്കാം എന്ന് ഉറപ്പു നൽകുന്നു.
0: വക്കം വാഹിദ് കല്ലറ 19th മുതൽ 23rd വരെയുള്ള പരിപാടികളെക്കുറിച്ച് കത്തുകൾ അയച്ചിട്ടുണ്ട്. 19th ഡോക്ടർ ജോർജ് ഓണക്കൂർ നടത്തിയ സുഭാഷിതം, ഉഷമലരിയിൽ PV പ്രീത ആലപിച്ച ഇടശ്ശേരിയുടെ കറുമ്പിപ്പയ്യ് എന്ന കവിത വളരെ നന്നായിരുന്നു. രാത്രി 9:30 വെച്ചൂർ ശങ്കരന്റെ സംഗീത കച്ചേരിയും ഇഷ്ടപ്പെട്ടു. 20th ഉഷമലരിയിൽ സരിത RC നായർ ആലപിച്ച നാലാങ്കൽ കൃഷ്ണപിള്ളയുടെ ഓണക്കാഴ്ച എന്ന കവിതയും, 6:15 പാറശാല പൊന്നമ്മാൾ പാടിയ ഉദയഗീതവും, വൈകിട്ട് 5:45 ഉണ്ണിമേനോൻ പാടിയ ഭക്തിഗാനങ്ങളും വളരെ ഇഷ്ടപ്പെട്ടു എന്നെഴുതിയിരിക്കുന്നു. അതുപോലെ തന്നെ രാത്രി 8:00 നേർമൊഴിയിൽ സംവിധായകൻ രാജസേനനുമായി നടത്തിയ അഭിമുഖം ഏറെ ഇഷ്ടപ്പെട്ടു. ഇനി 21st നീലേശ്വരം സദാശിവൻ നടത്തിയ സുഭാഷിതവും, ഉഷമലരിയിൽ കവിതാ സ്വരലയ ആലപിച്ച പാലയുടെ ഓണത്തുമ്പികൾ എന്ന കവിതയും, രാത്രി 9:45 മൊഴിയാം ഒരു കഥയിൽ ഐശ്വര്യ പറഞ്ഞ കഥ കാരൂരിന്റെ തലയിലെഴുത്തും ഇഷ്ടപ്പെട്ടു. 10:00 പ്രക്ഷേപണം ചെയ്ത ലയവിന്യാസവും നന്നായി ആസ്വദിച്ചു. അതുപോലെ 22nd ഫാദർ സുശീൽ വർഗീസ് നടത്തിയ സുഭാഷിതവും, ഉഷമലരിയിൽ KS ഹരിശങ്കർ ആലപിച്ച P കുഞ്ഞിരാമൻ നായരുടെ ഓണപ്പൂവെ എന്ന കവിതയും, 6:15 ദിവ്യ, ജയ, ജ്യോതി, സന്തോഷ് എന്നിവർ പാടിയ ഉദയഗീതവും ഇഷ്ടപ്പെട്ടു. പുന്നമടക്കായലിൽ നടന്ന നെഹ്റു

0: വിനു എബ്രഹാം എഴുതി അവതരിപ്പിച്ച തട്ട് എന്ന കഥ. പാച്ചുപിള്ള ദീർഘകാലം കോടതി പരിസരത്ത് തട്ടുകട നടത്തിയ കാലം, ഈ കാലഘട്ടത്തിനെ കുറിച്ചൊക്കെയുള്ള വിശദീകരണം വളരെ നന്നായി എന്നെഴുതിയിരിക്കുന്നു.
1: ചേർത്തലയിലെ തിരുനെല്ലൂർ നിന്ന് ആൻ്റപ്പൻ രണ്ട് കത്തുകൾ അയച്ചിട്ടുണ്ട്. അതിലൊന്ന്, ആഗസ്റ്റ് 19 രാവിലെ 10:15 രാഗാമൃതത്തിൽ കർണാടക സംഗീതത്തെ സമ്പന്നമാക്കുന്ന മലയാള കൃതികളിൽ അത്തം മുതൽ ചതയം വരെ പ്രക്ഷേപണം ചെയ്യുന്ന ആലാപനങ്ങളിൽ മുഖത്തല ജി ഗോപകുമാറിന്റെ ആലാപനം വളരെ മികച്ചതായി എന്ന് എഴുതിയിരിക്കുന്നു. ഒപ്പം 21 ഉച്ചയ്ക്ക് 1 പ്രക്ഷേപണം ചെയ്ത ആവണി പൊന്നുഞ്ഞാൽ അൽഫോൺസ് ജോസഫിന്റെ അവതരണം വളരെ ഭംഗിയായിരുന്നു. 1 എങ്ങനെ പോയെന്നറിയില്ല. അദ്ദേഹത്തിന്റെ വ്യക്തി ജീവിതത്തെപ്പറ്റിയുള്ള വിവരണം മറ്റുള്ളവർക്കും പ്രചോദനം നൽകുന്നതായിരുന്നു. ചേർത്തലയിലെ തിരുനെല്ലൂർ നിന്നും ആൻ്റപ്പൻ എഴുതുന്നു.
0: ഗിരിജ വെച്ചൂരിൻ്റെതാണ് അടുത്ത കത്ത്. ഓഗസ്റ്റ് 16 നാടൻ ചിന്തിൽ വേണു അവതരിപ്പിച്ച മലയൻ പാട്ട് വളരെ നന്നായിരുന്നു. ആദ്യമായിട്ടാണ് റേഡിയോയിലൂടെ മലയൻ പാട്ട് കേട്ടത്. നാടൻ ചിന്തിൽ ഇനി കാക്കാരശ്ശി നാടകവും കേൾക്കാൻ കാത്തിരിക്കുന്നു. തീർച്ചയായും ഉൾപ്പെടുത്താൻ ശ്രമിക്കാം. കൂടെ തന്നെ വേറൊരു കത്തുകൂടി എഴുതിയിട്ടുണ്ട് ഗിരിജ വെച്ചൂർ. ജൂലൈ 17 മുതൽ ഓഗസ്റ്റ് 16 വരെ എല്ലാ ദിവസവും രാമായണ പാരായണവും രാമായണ പൊരുളും കേട്ടു. വളരെ നന്നായിരുന്നു. എന്നാൽ 2 അതിന് മുൻകൊല്ലങ്ങളിലെ പോലെ രാവിലെ 15 വായിക്കുന്നില്ല. അതിൽ നിന്നും സമയം കുറച്ച് ഉദയഗീതം എന്നതിനായി സമയം കണ്ടെത്തേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല.
1: കായംകുളം കരിയിലക്കുളങ്ങര നിന്ന് ജി മോഹൻകുമാർ അയച്ച കത്താണ്. 3 അയച്ചിട്ടുണ്ട്. 1 ആകാശവാണിയിലെ ജീവനക്കാർക്കും പേരു വെച്ചെഴുതിയിട്ടുണ്ട്. ജീവനക്കാർക്കും വിരമിച്ച ജീവനക്കാർക്കും ഓണാശംസകൾ അറിയിച്ചുകൊണ്ടുള്ളതാണ്. മറ്റ് 2 അതിൽ ഒരെണ്ണം വായിക്കാം. പാട്ടും പൊരുളും എന്ന പരിപാടിയിൽ ജീവിച്ചിരിക്കുന്ന ഗാനരചയിതാവിന്റെ പാട്ട് വിശകലനം ചെയ്തതിൽ സന്തോഷം. കഴിഞ്ഞ ആഴ്ച ശ്രീകുമാരൻ തമ്പി സാറിന്റെ പൂവിളി പൂവിളി പൊന്നോണമായി എന്ന പാട്ട് എടുത്തതിന് നന്ദി. ഏത് അക്ഷരമറിയാത്തവർക്ക് പോലും ആ പാട്ടിന്റെ പൊരുൾ നന്നായി അറിയാം എന്നത് മറ്റൊരു കാര്യം. ഷിബു ചക്രവർത്തി, രാജീവ് ആലുങ്കൽ, കെ ജയകുമാർ, പി കെ ഗോപി എന്നിവരുടെ പാട്ടുകളുടെ പൊരുളുകൾ കൂടി അവതരിപ്പിക്കുന്നതിനുള്ള ധൈര്യം നിങ്ങൾ കാണിക്കണം എന്നാണ് മോഹൻകുമാർ എഴുതിയിരിക്കുന്നത്. പുതിയ ഗാനരചയിതാക്കളുടെ ഗാനങ്ങളും വരുന്ന ദിവസങ്ങളിൽ പാട്ടും പൊരുളും പരിപാടിയിൽ ഉൾപ്പെടുത്തും. മോഹൻകുമാർ മറ്റൊരു കത്തിൽ എഴുതിയിരിക്കുന്നത് ആവണി പൊന്നുഞ്ഞാലിൽ മധു ബാലകൃഷ്ണൻ അതിഥിയായി പങ്കെടുത്ത് വളരെ നന്നായിരുന്നു എന്നാണ്.
0: കൊല്ലം ഉളിയക്കോവിൽ നിന്നും സോമരാജനും പാട്ടും പൊരുളിനെ കുറിച്ചാണ് എഴുതിയിരിക്കുന്നത്. മരിച്ചുപോയ ഗാനരചയിതാക്കളുടെ പാട്ടുകൾക്ക് മാത്രമേ പൊരുളുള്ളൂ എന്ന വിശ്വാസം തെറ്റാണ്. ജീവിച്ചിരിക്കുന്ന ഗാനരചയിതാക്കളുടെ പാട്ടുകൾക്കും പൊരുൾ ഉണ്ട് എന്ന് ആകാശവാണി കാണിക്കണം. കൈതപ്രം, ഷിബു ചക്രവർത്തി, ഹരിനാരായണൻ, കെ ജയകുമാർ, ശ്രീകുമാരൻ തമ്പി, മുരുകൻ കാട്ടാക്കട എന്നിവരുടെ പാട്ടുകൾ കൂടി പാട്ടും പൊരുളിൽ അവതരിപ്പിക്കണം എന്നെഴുതിയിരിക്കുന്നു സോമരാജൻ ഉളിയക്കോവിൽ.
1: കഴിഞ്ഞ കത്തിന് മറുപടിയായി പറഞ്ഞു തന്നെ വീണ്ടും പറയാം, പുതിയ കാല ഗാനരചയിതാക്കളുടെ ഗാനങ്ങളും പാട്ടും പൊരുളും പരിപാടിയിൽ വരും ദിവസങ്ങളിൽ ഉൾപ്പെടുത്തും. ആകാശവാണിയിലെ എല്ലാ പരിപാടികളും ഒന്നിനൊന്ന് മെച്ചം തന്നെയാണ് എന്ന് എഴുതിക്കൊണ്ട് കുരുവിക്കോണം രവീന്ദ്രൻ ഒരു അഭിപ്രായം പറയുകയാണ്. ആഴ്ചയിൽ എന്നെങ്കിലും 1/2 നാടകഗാനങ്ങളും അതുപോലെ വല്ലപ്പോഴും വിൽപ്പാട്ട് എന്ന മനോഹരമായ പരിപാടിയും കേൾപ്പിക്കണം എന്ന് നിർദ്ദേശിക്കുന്നു. ഈ 2 പരിഗണിക്കാം. വിൽപ്പാട്ട് ഇടയ്ക്ക് കേൾപ്പിക്കാറുണ്ട്.
0: അടുത്ത കത്ത് ചാവക്കാട് ആചാരി തിരുവത്ര എഴുതിയിരിക്കുന്നു. വെരിക്കോസ് വെയിൻ ഇന്ന് പലർക്കും ബാധിക്കുന്ന ഒരു രോഗമാണ്. വെരിക്കോസ് വെയിൻ പാരമ്പര്യമാണെന്നും വന്നുകഴിഞ്ഞാൽ ഭേദമാകാൻ പ്രയാസമാണെന്നും ഒരു വിഭാഗം ആളുകൾ ഇന്നും വിശ്വസിക്കുന്നുണ്ട്. ഇന്നത്തെ കാലഘട്ടത്തിൽ വെരിക്കോസ് വെയിൻ എന്നല്ല പല രോഗങ്ങളും ചികിത്സിച്ചു മാറ്റാൻ കഴിയും. 19 ബുധനാഴ്ച ഉച്ചയ്ക്ക് 12:40 പ്രക്ഷേപണം ചെയ്ത പ്രകാശധാരയിൽ ജിമ്മിലെ അമിത വ്യായാമം വെരിക്കോസിന് കാരണമാകുമോ, ഐരാണിമുട്ടം ഹോമിയോ മെഡിക്കൽ കോളേജിലെ ഡോക്ടർ R.V. Seena നടത്തിയ പ്രഭാഷണം ഉജ്ജ്വലമായി. വെരിക്കോസ് വെയിനെ എങ്ങനെ പ്രതിരോധിക്കാം എന്നതിനെക്കുറിച്ച് സമഗ്രമായി പ്രതിപാദിച്ച പ്രസ്തുത പ്രഭാഷണം വളരെയേറെ ഉപകാരപ്രദമായി.
1: അപർണ രാജീവ് പങ്കെടുത്ത ഹലോ പ്രിയഗീതം പരിപാടി ലളിതമായ അവതരണമായിരുന്നു, വളരെ ഇഷ്ടപ്പെട്ടു. അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് P.M. Vasudevan നമ്പൂതിരി, മുളഞ്ഞൂർ, ഒറ്റപ്പാലം എഴുതിയിരിക്കുന്നു.
0: ആലപ്പുഴ ജില്ലയിലെ മുഹമ്മയിൽ നിന്നും ബേബി പാപ്പാളി അയക്കുന്നു. കേസ് ചിത്രപാടിയ ആവഴിത്താരയിൽ എന്ന് തുടങ്ങുന്നതും ജി വേണുഗോപാൽ പാടിയ കായാമ്പൂമിഴികളിൽ എന്ന് തുടങ്ങുന്നതുമായ ലളിതഗാനങ്ങൾ ആകാശവാണി തിരുവനന്തപുരം നിലയത്തിലൂടെ പ്രക്ഷേപണം ചെയ്ത് കേൾക്കുവാൻ ആഗ്രഹിക്കുന്നു. കേൾപ്പിക്കുമെന്ന പ്രതീക്ഷയോടെ ബേബി പാപ്പാളി. തീർച്ചയായും വരും ദിവസങ്ങളിൽ ഈ ഗാനങ്ങൾ കേൾപ്പിക്കുന്നതാണ്.
1: കണ്ണൂർ പാറക്കാടിയിൽ നിന്ന് അഭിലാഷ് പ്രധാനമായും കാലസാക്ഷി എന്ന പരിപാടി ഇഷ്ടപ്പെടുന്ന ആളാണ്. ജൂബ രാമകൃഷ്ണപിള്ളയുടെ ശബ്ദം കേൾപ്പിച്ചതിൽ നന്ദി അറിയിക്കുന്നു. ഒപ്പം ഭരത് മുരളിയുടെ ശബ്ദം കേട്ടു. ആഗസ്റ്റ് 20 കാലസാക്ഷി എന്ന പരിപാടിയിൽ മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ ശബ്ദം കേൾപ്പിച്ചത് വളരെ ഇഷ്ടപ്പെട്ടു എന്നറിയിക്കുന്നു. നഗരപുരാണം എന്ന പരിപാടിയിൽ നാഴിയെക്കുറിച്ച് പറഞ്ഞു തന്ന കാര്യങ്ങളും വിജ്ഞാനപ്രദമായി.

0: കേരളത്തിൽ ഓണം ചിത്രീകരണം ആസ്വദിച്ചു. ഇതൊന്നും ഒരിക്കലും നിർത്തിയേക്കരുതേ എന്നാണ് അഭിലാഷ് പാറക്കാടിയുടെ അപേക്ഷ. ഓണപരിപാടികൾ വരും വർഷങ്ങളിലും വളരെ ഗംഭീരമായി തന്നെ പ്രക്ഷേപണം ചെയ്യും, ഇതൊന്നും നിർത്തുകയില്ല. അഭിലാഷേ, ശ്രോതാക്കളയച്ച കത്തുകൾ നമ്മൾ വായിച്ചു കഴിഞ്ഞു. അടുത്തതായി ഇമെയിലിലൂടെ അയച്ച സന്ദേശങ്ങൾ വായിക്കാം. മൊയ്തീൻ കുഞ്ഞ് തൃക്കാക്കര അയച്ച മെയിൽ വായിക്കാം.
1: മൊയ്തീൻ കുഞ്ഞ് തൃക്കാക്കര എഴുതിയിരിക്കുന്നു, 22-ാം തീയതി നേർവഴി പരിപാടിയിൽ എതിർപ്പുകളെ അതിജീവിച്ച് തന്റെ ജോലിയിലൂടെ ജീവിത വിജയം നേടിയ ഐരാണിമുട്ടം സാമൂഹ്യ ആരോഗ്യ കേന്ദ്രം ചാർജ് മെഡിക്കൽ ഓഫീസർ സിവിൽ സർജൻ ഡോക്ടർ ജലജ കുമാരി TSമായി സെവിൽ ജിഹാൻ നടത്തിയ അഭിമുഖം ശ്രദ്ധേയമായി. പിന്നീട് പറഞ്ഞിരിക്കുന്ന ആവണി പൊന്നൂഞ്ഞാലിനെ കുറിച്ചാണ് പ്രശസ്ത ചലച്ചിത്ര സംഗീത സംവിധായകൻ ശരത്ത് ഓണവിശേഷങ്ങൾ പങ്കുവച്ചുകൊണ്ട് മനോഹരമായ ഗാനങ്ങൾ കോർത്തിണക്കി അവതരിപ്പിച്ച 22-ാം തീയതിയിലെ ആവണി പൊന്നൂഞ്ഞാൽ വളരെ ഇഷ്ടപ്പെട്ടു. തിരുവോണ ദിനത്തിൽ തന്റെ ഇഷ്ടഗാനങ്ങളും ഓണവിശേഷങ്ങളും പങ്കുവച്ചുകൊണ്ട് ടൂറിസം സാംസ്കാരിക വകുപ്പ് മന്ത്രി PC വിഷ്ണുനാഥ് അവതരിപ്പിച്ച ആവണി പൊന്നൂഞ്ഞാൽ ഇഷ്ടപ്പെട്ടു. പഴയകാല കേരളത്തിൽ ഓണാഘോഷത്തിന്റെ ഭാഗമായിരുന്ന പ്രധാന നാടൻ കലകളും വിനോദങ്ങളും ആധുനികതയുടെ കുത്തൊഴുക്കിൽ നമുക്ക് നഷ്ടമായിക്കൊണ്ടിരിക്കുന്നു. അന്യമായിക്കൊണ്ടിരിക്കുന്ന നാടൻ കലകളുടെ ചരിത്രത്തിലേക്ക് തിരനോട്ടം നടത്തിയ ചിത്രീകരണം, അതും വളരെ നന്നായിരുന്നു. 23-ാം തീയതി രാത്രി 9:30 പ്രക്ഷേപണം ചെയ്ത NV സുകുമാരൻ രചിച്ച തിരുവോണത്തിന്റെ തിരുവരങ്ങിൽ അവസരോചിതമായി. അതുപോലെ കാലം സാക്ഷിയെക്കുറിച്ച് എഴുതിയിരിക്കുന്നു, ലളിതവും എന്നാൽ ആഴമേറിയതുമായ മെലഡികളിലൂടെയും പശ്ചാത്തല സംഗീതത്തിലൂടെയും മലയാളികളുടെ ഹൃദയം കീഴടക്കിയ ചലച്ചിത്ര രംഗത്തെ വിഖ്യാതനായ സംഗീത സംവിധായകൻ ജോൺസൺ മാസ്റ്ററുടെ ശബ്ദം 24-ാം തീയതി കാലം സാക്ഷിയിൽ കേൾപ്പിച്ചത് അവസരോചിതമായി. അതുപോലെ സാഹിത്യരംഗത്തിൽ പ്രകൃതി സ്നേഹവും ലാളിത്യവും തുളുമ്പുന്ന കവിതകളാണ് കുമാരൻ ആശാന്റെ ബാലസാഹിത്യ കൃതികളിലേത്. ആശാന്റെ ബാലസാഹിത്യ കൃതികളെക്കുറിച്ച് 25-ാം തീയതി സാഹിത്യരംഗത്തിൽ ഡോക്ടർ MS സുചിത്ര നടത്തിയ പ്രഭാഷണം കാവ്യഭാവനയുടെ ഉത്സവക്കാഴ്ച ശ്രദ്ധേയമായി. ആനപ്പുഴയ്ക്കൽ അനിൽ അവതരിപ്പിച്ച ഗോവണിപ്പടിക്കരികിൽ എന്ന കവിത അർത്ഥസമ്പുഷ്ടമായിരുന്നു. ആദിനാട് തുളസി അവതരിപ്പിച്ച കഥ അപ്പുചെട്ടി തെരുവിലെ റിക്ഷാക്കാരൻ ജീവിക്കാൻ വേണ്ടി റിക്ഷ വലിക്കുന്ന വോളിബോൾ താരത്തിന്റെ ദയനീയാവസ്ഥ വരച്ചുകാട്ടി. ഇനി കിസാൻ വാണിയെക്കുറിച്ചാണ്. സുരക്ഷിത കൃഷിക്ക് സുരക്ഷിത വളങ്ങളും ജൈവ ജീവാണുവളങ്ങളും എങ്ങനെ പ്രയോജനപ്പെടുത്താം എന്ന വിഷയത്തെക്കുറിച്ച് 25-ാം തീയതി കിസാൻ വാണിയിൽ ഡോക്ടർ N.ചിത്രയുമായി ഷിബു ജോർജ് നടത്തിയ അഭിമുഖത്തിലൂടെ ഈ വിഷയത്തെക്കുറിച്ച് ഉപകാരപ്രദമായ ഏറെ കാര്യങ്ങൾ അറിയാൻ കഴിഞ്ഞു. കേരളത്തിലെ സാമൂഹിക നവോത്ഥാനത്തിന് അടിത്തറയിട്ട മഹാനായ ആത്മീയ ദാർശനികനും സാമൂഹിക പരിഷ്കർത്താവുമായിരുന്ന ശ്രീനാരായണ ഗുരുവിന്റെ ജീവിതകഥ വരച്ചുകാട്ടിയ 25-ാം തീയതി രാത്രി 9:30 CS സോമശേഖരും സംഘവും അവതരിപ്പിച്ച കഥാപ്രസംഗം ശ്രീനാരായണ ഗുരുദേവൻ ഇഷ്ടപ്പെട്ടു. സുഭാഷിതം തിരുവോണ ദിനത്തിൽ ഡോക്ടർ ജോർജ് ഓണക്കൂർ അവതരിപ്പിച്ച സുഭാഷിതം വളരെ ശ്രദ്ധേയമായി. ഇടപ്പള്ളി രാഘവൻ പിള്ളയുടെ അർത്ഥസമ്പുഷ്ടമായ വരികൾ കോർത്തിണക്കിയ പോവല്ലേ പോവല്ലേ പൊന്നോണമേ എന്ന കവിത ലക്ഷ്മി രംഗൻ ആലപിച്ചത് അവസരോചിതമായി. ഓണം ദ റിയൽ എക്സിറ്റ് എന്ന നാടകം പ്രായമായ മാതാപിതാക്കളെ തനിച്ചാക്കി വിദേശത്തേക്ക് ജോലി തേടിപ്പോകുന്ന പ്രവാസികളുടെ കഥ. പ്രവാസ ജീവിതം നയിക്കുന്നതിന്റെ പേരിൽ ഓണത്തിനു പോലും നാട്ടിലെത്താതെ വിഷമിക്കുന്ന പ്രവാസി ജീവിതത്തിന്റെ ആകുലതകൾ പങ്കുവച്ച നാടകം ഷെരീഫ് പാങ്ങോട് രചിച്ച് റൂബി ബാബു സംവിധാനം ചെയ്ത് ഉത്രാട ദിനത്തിൽ പ്രക്ഷേപണം ചെയ്ത ഓണം ദ റിയൽ എക്സിറ്റ് വളരെ ഇഷ്ടപ്പെട്ടു. കുട്ടിക്ക് ശബ്ദം നൽകിയ അളകനന്ദ DB മികച്ച പ്രകടനം കാഴ്ചവച്ചു. സ്വർണ്ണപ്പണി ചെയ്യുന്ന പരമ്പരാഗത തൊഴിൽ മേഖല നേരിടുന്ന പ്രതിസന്ധികൾ പങ്കുവച്ച് സ്വർണ്ണപ്പണി ചെയ്യുന്ന ES ബിജുവുമായി റൂബി ബാബു 26-ാം തീയതി തൊഴിലാളി മണ്ഡലത്തിൽ നടത്തിയ അഭിമുഖം ശ്രദ്ധേയമായി. ഓണനില ഉദിക്കുന്നു എന്ന ചിത്രീകരണത്തെക്കുറിച്ചാണ് അടുത്തത്. ഓണനില ഉദിക്കുന്നു വിവിധ പ്രദേശങ്ങളിലെ ഓണാഘോഷത്തിന്റെ സവിശേഷതകൾ വിളിച്ചോതുന്നതായിരുന്നു ഈ ചിത്രീകരണം.
0: മൊയ്തീൻ കുഞ്ഞ് തൃക്കാക്കര മാത്രമായിരുന്നു മെയിൽ അയച്ചതെങ്കിലും അത് ഒരു 1.5 മെയിലായിരുന്നു. എന്തായാലും ഇന്നത്തെ എഴുത്തുപട്ടിയുടെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. വീണ്ടും കത്തുകൾ അയയ്ക്കുക. ഓണപരിപാടികളെക്കുറിച്ചും മറ്റ് പരിപാടികളെക്കുറിച്ചുമുള്ള അഭിപ്രായങ്ങളും മറ്റ് നിർദ്ദേശങ്ങളും അടങ്ങിയ വിശദമായ കത്തുകൾക്കും സന്ദേശങ്ങൾക്കുമായി ആകാശവാണി എഴുത്തുപെട്ടി കാത്തിരിക്കുന്നു. വിലാസം ഇതാണ്:
1: എഴുത്തുപെട്ടി, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 6950014.
0: സന്ദേശങ്ങൾ അയക്കേണ്ട മെയിൽ ID പറയാം. ഇമെയിൽ ID AIRTVM@gmail.com.
1: ഇമെയിൽ വിലാസം ഒന്നുകൂടി പറയാം: AIRTVM@gmail.com.
0: എല്ലാ ശ്രോതാക്കൾക്കും നന്ദി,
1: നമസ്കാരം.

0: ജലം അമൃതാണ്. അത് സംരക്ഷിക്കേണ്ടത് നമ്മുടെ കടമയും. നമ്മുടെ ഗ്രാമങ്ങളിലെയും നഗരങ്ങളിലെയും ജലസ്രോതസ്സുകൾ വീണ്ടെടുക്കാൻ ഇപ്പോൾ സുജലം ഭാരത ആപ്പ്. ജലസംരക്ഷണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനും വിവരങ്ങൾ പങ്കുവയ്ക്കാനും ഈ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം നമ്മെ സഹായിക്കുന്നു. ഒരു തുള്ളി പോലും പാഴാക്കാതെ സുരക്ഷിതമായ ഭാവി പടുത്തുയർത്താം.
1: മൻ കി ബാത്ത്,
2: മനസ്സു പറയുന്നത്, ജനങ്ങൾ പറയുന്നത്
1: കേൾക്കാം. പോരാട്ടങ്ങളുടെ, വിജയങ്ങളുടെ കഥകൾ
2: അറിയാം. അറിയപ്പെടാത്ത പൈതൃകങ്ങളെ കുറിച്ച്
1: പങ്കുവയ്ക്കാം. ഭാരതത്തെക്കുറിച്ചുള്ള പുതുപ്രതീക്ഷകൾ.
2: രാജ്യം കാത്തിരിക്കുന്നു എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ചയ്ക്കായി.
1: മൻ കി ബാത്ത് ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. കേൾക്കൂ ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലൂടെയും. മൻ കി ബാത്ത് ഇന്ന് രാവിലെ 11 മണിക്ക്.
2: തുടർന്ന് മലയാള പരിഭാഷ.
1: പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്ക്. മൻ കി ബാത്ത് ഇന്ന് രാവിലെ 11 മണിക്ക്.
3: പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40. മറക്കാതെ കേൾക്കുക പ്രകാശധാര.
4: സ്പൈസ് സ്പോൺസേർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.

0: ആകാശവാണി.
1: നിയമരംഗം. വിൽപ്പത്രം തയ്യാറാക്കുന്നതുമായി ബന്ധപ്പെട്ട നിയമങ്ങളും നടപടിക്രമങ്ങളും ഈ വിഷയത്തെക്കുറിച്ച് അഡ്വക്കേറ്റ് ഡോക്ടർ അരുണ വി കെ സംസാരിക്കുന്നു.
2: ഒരു വ്യക്തി മരണാനന്തരം തന്റെ സ്വത്തുവകകൾ എങ്ങനെ ഭാഗം ചെയ്യണം എന്ന ആഗ്രഹം എഴുതി വ്യക്തമാക്കുന്ന രേഖയാണ് വിൽപ്പത്രം അഥവാ മരണപത്രം. ഔസിത്ത് അഥവാ മരണാനന്തര കൈമാറ്റ പ്രമാണം എന്നും ഇവ അറിയപ്പെടുന്നു. ഇന്ത്യൻ സക്സഷൻ ആക്ട് അഥവാ ഇന്ത്യൻ പിന്തുടർച്ചാ നിയമം 1925 സെക്ഷൻ 2 പ്രകാരം തയ്യാറാക്കുന്ന ആളുടെ അഥവാ ടെസ്റ്റേറ്ററുടെ മരണശേഷമാണ് വില്ല് പ്രാബല്യത്തിൽ വരുന്നത്. വിൽപ്പത്രം തയ്യാറാക്കാതെ മരണപ്പെടുന്ന ഒരു വ്യക്തിയുടെ സ്വത്ത് ഭാഗം ചെയ്യുന്നത് അയാൾക്ക് ബാധകമായ വ്യക്തി നിയമം അഥവാ പേഴ്സണൽ ലോ അനുസരിച്ചായിരിക്കും. വില്ലിന്റെ അവശ്യ ഘടകങ്ങൾ ഇനി പറയുന്നവയാണ്. 1. വില്ല് നിയമപരമായ ഒരു പ്രഖ്യാപനമായിരിക്കണം. 2. പ്രസ്തുത പ്രഖ്യാപനം ടെസ്റ്റേറ്ററുടെ സ്വത്തിന്റെ പിന്തുടർച്ചയെ സംബന്ധിച്ചതായിരിക്കണം. 3. പ്രസ്തുത പ്രഖ്യാപനം ടെസ്റ്റേറ്ററുടെ മരണശേഷം മാത്രം പ്രാബല്യത്തിൽ വരുന്നതും ജീവിതകാലത്തിൽ എപ്പോൾ വേണമെങ്കിലും മാറ്റം വരുത്താവുന്നതും ആയിരിക്കണം. ഇത്തരത്തിൽ മാറ്റങ്ങൾ വരുത്തുന്നതിനായി ഉപയോഗിക്കുന്ന രേഖകൾ കൊഡിസിൽസ് എന്നറിയപ്പെടുന്നു. പുതിയ വിൽപ്പത്രങ്ങൾ വഴിയോ കൊഡിസിൽസ് ഉപയോഗിച്ചോ വിൽപ്പത്രം ഭേദഗതി ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന മാറ്റങ്ങൾ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ടാകണം. ഒന്നിലധികം വിൽപ്പത്രങ്ങൾ ഒരാളുടെ മരണാനന്തരം നിലനിൽക്കുകയാണെങ്കിൽ ഏറ്റവും അവസാനം തയ്യാറാക്കിയ വിൽപ്പത്രത്തിനായിരിക്കും നിയമപരമായ പ്രാബല്യം ലഭിക്കുക. വിൽപ്പത്രം തയ്യാറാക്കുമ്പോൾ ഏതൊക്കെ വസ്തുവകകൾ ആർക്കൊക്കെയാണ് ലഭിക്കേണ്ടതെന്നും വിൽപ്പത്രത്തിൽ പ്രത്യേകമായി എഴുതാത്ത വസ്തുവകകളുടെ വിഭജനം എങ്ങനെ നടത്തണമെന്നും വ്യക്തമാക്കുന്നത് അഭികാമ്യമാണ്. ടെസ്റ്റേറ്ററുടെ മരണശേഷം മാത്രം നിലവിൽ വരുന്നതിനാൽ വിൽപ്പത്രം തയ്യാറാക്കുമ്പോൾ വസ്തുവകകൾ ഏതാണെന്നും അവ ലഭിക്കേണ്ട വ്യക്തികൾ ആരാണെന്നും സംശയാതീതമായി വ്യക്തമാക്കേണ്ടത് പിന്നീടുള്ള നിയമപ്രശ്നങ്ങൾ ഒഴിവാക്കുന്നതിന് നിർണായകമായിരിക്കും. ഇന്ത്യൻ പിന്തുടർച്ചാ നിയമത്തിന്റെ സെക്ഷൻ 59

പ്രകാരം പ്രായപൂർത്തിയായ ശരിയായ മാനസിക നിലയുള്ള ഏതൊരാൾക്കും വിൽപ്പത്രം എഴുതാവുന്നതാണ്. കാഴ്ചാ പരിമിതികളുള്ളവർക്കും കേൾവി സംബന്ധമായ തകരാറുകളുള്ളവർക്കും അവർ ചെയ്യുന്ന പ്രവൃത്തി എന്താണ് എന്ന് തിരിച്ചറിയാൻ കഴിയുന്നുവെങ്കിൽ നിയമസാധുതയുള്ള വില്ല് തയ്യാറാക്കാവുന്നതാണ്. മാനസിക പ്രശ്നങ്ങളുള്ള ഒരാൾക്കും അയാൾ ശരിയായ മാനസിക നിലയിലെത്തുന്ന സമയങ്ങളിൽ വില്ല് തയ്യാറാക്കാവുന്നതാണ്. വില്ല് തയ്യാറാക്കുന്ന സമയത്തെ മാനസിക നിലവാരമാണ് നിയമസാധുത നിശ്ചയിക്കുന്നത്. രോഗാവസ്ഥ മൂലമോ ലഹരിക്ക് അടിമയായതുകൊണ്ടോ മറ്റേതെങ്കിലും കാരണത്താലോ താൻ ചെയ്യുന്ന പ്രവൃത്തി എന്താണ് എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത ഒരാൾ തയ്യാറാക്കുന്ന വില്ലിന് നിയമസാധുതയില്ല. അതായത് വില്ലുണ്ടാക്കുന്ന സമയത്ത് തനിക്ക് ഏതൊക്കെ വസ്തുവകകൾ ഉണ്ടെന്നും പ്രസ്തുത വിൽ പ്രകാരം അത് ആർക്കൊക്കെയാണ് ലഭ്യമാകുക എന്നും അപ്രകാരം ലഭ്യമാകുമ്പോൾ ആർക്കൊക്കെ അവകാശങ്ങൾ ലഭിക്കുന്നു എന്നും ആർക്കൊക്കെ അവകാശങ്ങൾ നഷ്ടമാകുന്നു എന്നും മനസ്സിലാക്കാനുള്ള കഴിവ് ടെസ്റ്റേറ്റർക്ക് ഉണ്ടാകണമെന്നത് നിർബന്ധമാണ്. സെക്ഷൻ 61 പ്രകാരം വില്ല് തയ്യാറാക്കുന്ന സമയത്തോ വിൽപ്പത്രത്തിൽ എഴുതിയിരിക്കുന്ന ഏതെങ്കിലും ഭാഗം അപ്രകാരം ചേർക്കുന്നതിലോ ബാഹ്യപ്രേരണ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത്തരം വില്ലിന് നിയമസാധുത നഷ്ടപ്പെടുന്നു. ഫ്രോഡ് അഥവാ വഞ്ചന, കൊയേഷൻ അഥവാ ബലപ്രയോഗം, അമിത നിർബന്ധം തുടങ്ങി ടെസ്റ്റേറ്ററുടെ ഇച്ഛയെ ബാധിക്കുന്ന പ്രവൃത്തികൾ വില്ലിന്റെ നിയമസാധുത നഷ്ടപ്പെടുത്തുന്നു. ഇന്ത്യൻ പിന്തുടർച്ചാ നിയമം വില്ലുകളെ അൺപ്രിവിലേജ്ഡ് അഥവാ വിശേഷാധികാരമില്ലാത്തവ എന്നും പ്രിവിലേജ്ഡ് അഥവാ വിശേഷാധികാരമുള്ളവ എന്നും രണ്ടായി തിരിക്കുന്നു. പൊതുവിൽ സാധാരണക്കാർ ഉണ്ടാക്കുന്ന വില്ലുകൾ വിശേഷാധികാരമില്ലാത്തവയാണ്. സെക്ഷൻ 63 വിശേഷാധികാരമില്ലാത്ത വില്ലുകൾ ഉണ്ടാക്കേണ്ട വിധം പ്രതിപാദിക്കുന്നു. വിൽപ്പത്രത്തിന് പ്രത്യേകിച്ച് ഫോർമാറ്റ് ഒന്നും തന്നെയില്ല. എന്നിരുന്നാലും വിൽപ്പത്രത്തിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ ശരിവെച്ചുള്ള ടെസ്റ്റേറ്ററുടെയോ അദ്ദേഹം നിർദ്ദേശിക്കുന്ന മറ്റൊരാളുടെയോ കയ്യൊപ്പ് അഥവാ വിരലടയാളം നിർബന്ധമാണ്. വില്ല് തയ്യാറാക്കുമ്പോൾ ടെസ്റ്റേറ്ററോ ടെസ്റ്റേറ്ററുടെ നിർദ്ദേശപ്രകാരം വില്ലിൽ ഒപ്പിട്ട ആളോ അത്തരത്തിൽ ഒപ്പിടുന്നത് നേരിട്ട് കണ്ടതോ ടെസ്റ്റേറ്ററിൽ നിന്ന് നേരിട്ട് ചോദിച്ചറിഞ്ഞതോ ആയ രണ്ടോ അതിലധികമോ സാക്ഷികൾ നിർബന്ധമാണ്. സെക്ഷൻ 66 വിശേഷാധികാരമുള്ള വില്ലുകളെപ്പറ്റി പ്രതിപാദിക്കുന്നു. യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന പട്ടാളക്കാർ, എയർമാൻ, കടലിലുള്ള നാവികർ എന്നിവർ തയ്യാറാക്കുന്ന വില്ലുകളാണ് വിശേഷാധികാരമുള്ള വില്ലുകൾ. ഇത്തരം വില്ലുകൾ ഉണ്ടാക്കേണ്ട വിധം താരതമ്യേന അയവുള്ളതാണ്. ഉദാഹരണത്തിന്, ഇത്തരം വില്ലുകളിൽ ടെസ്റ്റേറ്ററുടെ സ്വന്തം കൈപ്പടയിൽ എഴുതി തയ്യാറാക്കിയവയ്ക്ക് ഒപ്പോ വിരലടയാളമോ നിർബന്ധമല്ല. ഇത്തരത്തിൽ എഴുതി തയ്യാറാക്കിയ വില്ലുകളിൽ സാക്ഷികളുടെ ഒപ്പും നിർബന്ധമല്ല. വെർബൽ വിൽ അഥവാ മറ്റൊരാളോട് ശബ്ദരൂപത്തിൽ പറഞ്ഞ വില്ലുകൾക്കും പെട്ടെന്നുണ്ടാകുന്ന മരണമോ മറ്റേതെങ്കിലും സാഹചര്യമോ മൂലം പൂർണ്ണമാക്കാൻ കഴിയാത്ത വില്ലുകൾക്കും നിയമസാധുതയുണ്ട്. ഇതിനായി ഇപ്രകാരം അപൂർണമായ വില്ലുകളിൽ നിന്നോ ശബ്ദ സന്ദേശത്തിൽ നിന്നോ ടെസ്റ്റേറ്ററുടെ ഉദ്ദേശം വ്യക്തമാകുന്നുണ്ടോ എന്നതാണ് പ്രധാനം. പ്രത്യേക സാഹചര്യങ്ങളിൽ വിൽപ്പത്രം തയ്യാറാക്കുന്നതിനായി മറ്റൊരാൾക്ക് നൽകുന്ന നിർദ്ദേശങ്ങളും പ്രിവിലേജ്ഡ് വില്ലായി കണക്കാക്കാറുണ്ട്. തൊഴിൽപരമായി സംഭവിക്കാവുന്ന അപകട സാധ്യതകളും മരണസാധ്യതയും കണക്കിലെടുത്താണ് ഇത്തരത്തിൽ വിശേഷാധികാരങ്ങളുള്ള വില്ലുകൾക്ക് നിയമസാധുത നൽകുന്നത്. മുൻ വിവരിച്ചതിനുപരിയായി വില്ലുകളെ കണ്ടീഷണൽ വിൽ, ജോയിന്റ് വിൽ, കൺകറന്റ് വിൽ, മ്യൂച്വൽ വിൽ, ഡ്യൂപ്ലിക്കേറ്റ് വിൽ എന്നിങ്ങനെ പലതായി തരംതിരിക്കാം. വ്യവസ്ഥകൾക്ക് ബാധകമായി മാത്രം നിലവിൽ വരുന്ന വില്ലുകളെ കണ്ടീഷണൽ വിൽ എന്ന് വിളിക്കുന്നു. രണ്ടോ അതിലധികമോ വ്യക്തികൾ അവരുടെ ജോയിന്റ് ഓണർഷിപ്പിലുള്ളതോ വ്യക്തിഗതമായതോ ആയ വസ്തുക്കൾ ഒരൊറ്റ വിൽപ്പത്രം വഴി ഭാഗം ചെയ്യുന്നതിനെ ജോയിന്റ് വിൽ എന്ന് വിളിക്കുന്നു. ജോയിന്റ് വിൽ ഒന്നിലധികം ആളുകൾ ഒരുമിച്ച് തയ്യാറാക്കുന്നതാണെങ്കിലും നിയമത്തിന്റെ മുന്നിൽ വ്യത്യസ്ത വ്യക്തികളുടെ വ്യത്യസ്ത വില്ലുകളായി നിലനിൽക്കുന്നു. അതായത് രണ്ടുപേർ ചേർന്നുണ്ടാക്കുന്ന ഒരു ജോയിന്റ് വില്ലിൽ ഒരാളുടെ മരണം മരണപ്പെട്ട വ്യക്തിയുടെ വില്ല് നിലവിൽ വരുന്നതിന് കാരണമാകുന്നു. എന്നാൽ സർവൈവർ അഥവാ ജീവിച്ചിരിക്കുന്ന വ്യക്തിക്ക് സ്വന്തം ആഗ്രഹപ്രകാരം വില്ലിലെ വ്യവസ്ഥകൾ മാറ്റാവുന്നതോ മാറ്റങ്ങളൊന്നുമില്ലാതെ തുടരാവുന്നതോ ആണ്. ഇപ്രകാരം മാറ്റങ്ങൾ വരുത്തിയ വില്ല് പ്രസ്തുത സർവൈവറുടെ മരണശേഷം മാറ്റങ്ങളോടെ നിലവിൽ വരും. വ്യത്യസ്തങ്ങളായ വസ്തുക്കളെ വ്യത്യസ്തമായി ഭാഗം ചെയ്യുന്നതിനായി ഒരാൾക്ക് ഒരേ സമയം ഒന്നിലധികം വില്ലുകൾ ഉണ്ടാക്കാവുന്നതാണ്. ഇത്തരത്തിൽ തയ്യാറാക്കുന്ന വില്ലുകൾ കൺകറന്റ് വില്ലുകൾ എന്നറിയപ്പെടുന്നു. വ്യത്യസ്ത സ്ഥലങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന വസ്തുക്കളെ ഭാഗം ചെയ്യുന്നതിന് ഇത്തരം വില്ലുകൾ ഉപകാരപ്രദമാണ്. രണ്ടോ അതിലധികമോ വ്യക്തികൾ പരസ്പരം വില്ലിന്റെ ഗുണഭോക്താക്കളായി വരുന്ന വിധം എഴുതുന്ന വില്ലുകളാണ് മ്യൂച്വൽ വില്ലുകൾ. ഉദാഹരണത്തിന്, ഭാര്യ ഭർത്താക്കന്മാർ മരണാനന്തരം ഭാര്യയുടെ സ്വത്ത് ഭർത്താവിനും ഭർത്താവിന്റെ സ്വത്ത് ഭാര്യയ്ക്കും രണ്ടുപേരുടെയും മരണശേഷം മൂന്നാമതൊരു വ്യക്തിക്കും നൽകുന്നു. ഇത്തരത്തിലുള്ള വില്ലുകളിൽ ഒരാളുടെ

0: അനന്തരം സർവൈവർക്ക് സ്വന്തം താൽപര്യങ്ങൾക്കനുസരിച്ച് വില്ലിൽ മാറ്റം വരുത്തുവാൻ അനുവാദമുണ്ടായിരിക്കുന്നതല്ല. വില്ലുകൾ നഷ്ടപ്പെടുകയോ നശിച്ചു പോകുകയോ ചെയ്യുന്നതിൽ നിന്നും സംരക്ഷിക്കുന്നതിനായി ഒരുപോലെ രണ്ടോ അതിലധികമോ വില്ലുകൾ എഴുതി തയ്യാറാക്കുന്നതിനെ ഡ്യൂപ്ലിക്കേറ്റ് വില്ല് എന്ന് വിളിക്കുന്നു. ഒരുപോലെ എഴുതുകയും ടെസ്റ്റേറ്ററും സാക്ഷികളും ഒപ്പുവെക്കുകയും ചെയ്യുന്ന ഇത്തരം വില്ലുകളിൽ ഒറിജിനലിനെയും കോപ്പിയെയും നിയമ ആവശ്യങ്ങൾക്ക് തുല്യ നിയമസാധുതയുള്ള രേഖകളായി പരിഗണിക്കുന്നു. ഇന്ത്യൻ പിന്തുടർച്ചാ നിയമമനുസരിച്ച് വില്ലുകൾ റദ്ദാക്കാവുന്നതാണ്. വിവാഹത്തിന് മുമ്പ് നിർമ്മിച്ച വില്ലുകൾ വിവാഹത്തോടെ റദ്ദായതായി കണക്കാക്കുന്നു. പഴയ വില്ല് കീറിക്കളഞ്ഞോ കത്തിച്ചോ മറ്റേതെങ്കിലും വിധത്തിൽ നശിപ്പിച്ചോ ടെസ്റ്റേറ്റർക്ക് തന്നെ റദ്ദു ചെയ്യാവുന്നതാണ്. പുതിയ വില്ല് തയ്യാറാക്കുന്നതോ കൊഡിസിൽ ഉപയോഗിച്ച് പഴയ വില്ലിൽ മാറ്റം വരുത്തുന്നതോ പഴയ വില്ലിനെ റദ്ദാക്കുന്നു. ടെസ്റ്റേറ്ററുടെ മരണാനന്തരം വില്ലിന്റെ നിയമസാധുതയും അവ്യാജതയും കോടതി മുഖാന്തരം പ്രഖ്യാപിച്ചു കിട്ടുന്നതിനായി സ്വീകരിക്കുന്ന നടപടിക്രമമാണ് പ്രൊബേറ്റ്. ഇതിനായി ജില്ലാ കോടതിയിൽ അപേക്ഷ നൽകാവുന്നതാണ്. നിയമവ്യവസ്ഥകൾ പാലിച്ച് തയ്യാറാക്കിയ മറ്റു നിയമപ്രശ്നങ്ങളൊന്നുമില്ലാത്ത വില്ലുകൾക്ക് പ്രൊബേറ്റ് ഓർഡർ ലഭിക്കുന്നതാണ്. പ്രായപൂർത്തിയാകാത്തവർക്കും മാനസിക പ്രശ്നങ്ങളുള്ളവർക്കും പ്രൊബേറ്റ് നൽകുന്നതല്ല. എല്ലാ സാഹചര്യങ്ങളിലും നിർബന്ധമല്ലെങ്കിലും പ്രൊബേറ്റ് വില്ലിന്റെ ആധികാരികത ഉറപ്പുവരുത്തുന്നു. ഭാവിയിൽ ഉണ്ടായേക്കാവുന്ന നിയമപ്രശ്നങ്ങൾ ഒഴിവാക്കുന്നതിന് പ്രൊബേറ്റ് ഉപകാരപ്രദമാണ്. വിൽപത്രം രജിസ്റ്റർ ചെയ്യുന്നത് നിർബന്ധമല്ല. എന്നിരുന്നാലും രജിസ്ട്രേഷൻ വിൽപത്രത്തിന്റെ അവ്യാജതയുടെയും നിയമവ്യവസ്ഥകളുടെ പാലനത്തിന്റെയും തെളിവായി കണക്കാക്കുന്നു എന്നതിനാൽ അഭികാമ്യമാണ്. രജിസ്റ്റർ ചെയ്ത വില്ലുകൾ നഷ്ടപ്പെട്ടു പോവുകയോ നശിച്ചു പോവുകയോ ചെയ്യുന്നില്ല എന്നത് വില്ലിന്റെ സുരക്ഷ ഉറപ്പുവരുത്തുന്നു. ടെസ്റ്റേറ്ററുടെ മരണശേഷം കുടുംബാംഗങ്ങൾക്കിടയിൽ തർക്കങ്ങൾ ഉണ്ടാകാതിരിക്കുന്നതിനും പ്രൊബേറ്റ് നടപടിക്രമങ്ങൾക്കും വില്ലിന്റെ രജിസ്ട്രേഷൻ സഹായകമാണ്. ആയതിനാൽ വിൽപത്രങ്ങൾ രജിസ്റ്റർ ചെയ്യുന്നതാണ് ഉത്തമം.
1: വിൽപത്രം തയ്യാറാക്കുന്നതുമായി ബന്ധപ്പെട്ട നിയമങ്ങളും നടപടിക്രമങ്ങളും ഈ വിഷയത്തെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് അഡ്വക്കേറ്റ് ഡോക്ടർ അരുണ ബി കെ.
2: നിയമരംഗം സമാപിക്കുന്നു.

ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. മോഹിനിയാട്ടം എന്ന ചിത്രത്തിനു വേണ്ടി ജയചന്ദ്രൻ പാടിയ ഗാനമാണ് ആദ്യം. വരികളെഴുതിയത് ശ്രീകുമാരൻ തമ്പി, സംഗീതം ദേവരാജൻ.

ആകാശവാണി സമയം 10 മണി കഴിഞ്ഞ് 54 മിനിറ്റും 40 സെക്കൻഡും. അല്പസമയത്തിനുള്ളിൽ മൻ കി ബാത്. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ നടത്തുന്ന പ്രതിമാസ പ്രഭാഷണ പരിപാടി ഡൽഹിയിലെ, തുടർന്ന് അതിൻ്റെ മലയാള പരിഭാഷ.

0: ഇയാളുടെ പിന്നിൽ ആളുകൾ അവരുടെ ജീവിതത്തിലെ അക്ഷീണമായ ഊർജം ചെലവഴിച്ചിട്ടുണ്ടാകും. സുഹൃത്തുക്കളെ, കുറച്ചു കാലം മുമ്പ് സോഷ്യൽ മീഡിയയിൽ ആരോ ഇങ്ങനെ എഴുതിയിരുന്നു, ആഷാഢി ഏകാദശിയുടെ പുണ്യ അവസരത്തിൽ ചരിത്രത്തെ രസകരമാക്കാനുള്ള എന്റെ ശ്രമത്തിന് തുടക്കം കുറിക്കുകയാണ് എന്നറിയിക്കുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. തുടർന്ന് അദ്ദേഹം പറഞ്ഞു, ഈ ഐഡിയ വളരെ സിമ്പിളാണ്. നിങ്ങൾ ഈ വെബ്സൈറ്റിൽ പോയി ഏതെങ്കിലും ഒരു വർഷം തിരഞ്ഞെടുക്കുക. ആ സമയത്ത് ഭാരതത്തിന്റെ ഏത് ഭാഗത്ത് ആരുടെ ഭരണമായിരുന്നു എന്ന് ഇവിടെ എളുപ്പത്തിൽ മനസ്സിലാക്കാം. എനിക്കും ഇത് വളരെ രസകരമായി തോന്നി. ഇതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കണമെന്ന് ഞാൻ വിചാരിച്ചു. മുംബൈയിൽ താമസിക്കുന്ന കൃഷ്ണ ശേഷാദ്രിയാണ് ഈ പ്രവർത്തനം നടത്തിയത് എന്ന് എനിക്ക് മനസ്സിലായി. രസകരമായ കാര്യമെന്തെന്നാൽ, കൃഷ്ണ വെബ്സൈറ്റിന് നൽകിയ പേരും വളരെ സിമ്പിളാണ്, www.bharatrajya.com. അദ്ദേഹം നടത്തിയ ഈ ശ്രമത്തെക്കുറിച്ചുള്ള വിവരം നിങ്ങളിലേക്കും തീർച്ചയായും എത്തണം. അതുകൊണ്ട് കൃഷ്ണയോട് നേരിട്ട് സംസാരിച്ചാലോ എന്ന് ഞാൻ വിചാരിച്ചു. സുഹൃത്തുക്കളെ, കൃഷ്ണ നമ്മളോടൊപ്പം ഫോണിൽ ചേരുകയാണ്. കൃഷ്ണ, നമസ്കാരം.
1: നമസ്കാരം സർ. നമസ്കാരം.
0: സഹോദര, നിങ്ങൾ ടെക്കിന്റെ ലോകത്തിൽ നിന്നുള്ള ആളുമല്ല, ഹിസ്റ്ററി ടീച്ചറുമല്ലെന്ന് എനിക്ക് മനസ്സിലായി. എന്നിട്ടും നിങ്ങൾ ടെക്നോളജി ഉപയോഗിച്ച് ഹിസ്റ്ററിയുടെ ഒരു സൈറ്റ് ഉണ്ടാക്കി. അതുകൊണ്ട് ഇതെല്ലാം എങ്ങനെ സംഭവിച്ചു എന്നറിയാൻ എനിക്ക് വലിയ ആകാംക്ഷയുണ്ട്.
1: നന്ദി സർ. അങ്ങയോട് സംസാരിക്കാൻ കഴിയുന്നത് വളരെ വലിയ ഭാഗ്യമാണ്. സർ, എന്നെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ഞാനൊരു എഞ്ചിനീയർ ആയിരുന്നു, പിന്നീട് MBA ചെയ്തു, തുടർന്ന് മാർക്കറ്റിംഗ് ഫീൽഡിലേക്ക് പോയി. എന്നാൽ ഇതെല്ലാം ചെയ്യുമ്പോഴും കുട്ടിക്കാലം മുതൽ തന്നെ എനിക്ക് ചരിത്രത്തിൽ വളരെ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. ഐ ആൾവേസ് വാണ്ടഡ് ടു ഡു സംതിങ് ഓൺ ഹിസ്റ്ററി, ഹൗ ടു മേക്ക് ഇറ്റ് ഇൻട്രസ്റ്റിംഗ്. ഹിസ്റ്ററി നമ്മൾ പഠിപ്പിക്കുന്ന രീതിയിൽ വളരെ ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവരാനും വലിയ മാറ്റങ്ങൾ വരുത്താനും ഹിസ്റ്ററിയെ ഒരു കഥയാക്കി ആളുകളിലേക്ക് എത്തിക്കാനും കഴിയുമെന്ന് എനിക്ക് തോന്നിയിരുന്നു.
0: കൃഷ്ണ, ഭാരത ചരിത്രത്തിലെ ഏത് വശത്തെക്കുറിച്ചാണ് ആളുകൾ കൂടുതൽ അറിയണമെന്ന് നിങ്ങൾക്ക് തോന്നിയത്?
1: സർ, നമ്മുടെ സ്കൂളുകളിലും കോളേജുകളിലും ഇന്ത്യൻ ചരിത്രം പഠിപ്പിക്കുന്ന രീതി നോക്കിയാൽ ഒരു എംപയറിന്റെ അല്ലെങ്കിൽ ഒരു കിങ്ഡമിന്റെ കാഴ്ചപ്പാടിൽ നിന്നാണ് അത് പഠിപ്പിക്കുന്നത്. ആ എംപയേഴ്സിന് ഡിസ്പ്രൊപ്പോർഷണേറ്റ് അറ്റൻഷൻ നൽകുന്നു. അതിൻ്റെ ഭാഗമായി നമ്മുടെ മറ്റ് നിരവധി സാമ്രാജ്യങ്ങളെക്കുറിച്ച്, മഹത്തായ സാമ്രാജ്യങ്ങളായ ചോളാസ്, പല്ലവാസ്, കർക്കോട്ട ഡൈനാസ്റ്റി, കുറഞ്ഞത് 600 വർഷത്തോളം അസമിൽ തങ്ങളുടെ സംസ്കാരവും വാല്യൂ സിസ്റ്റംസും നിലനിർത്തിയ അഹോംസ്, ഇവയെക്കുറിച്ചൊന്നും നമുക്കറിയില്ല. അതുകൊണ്ട് ഇത്തരം മഹത്തായ സാമ്രാജ്യങ്ങളെയും ആളുകൾക്ക് പരിചയപ്പെടുത്തുന്ന ഒരു സൈറ്റ് ഉണ്ടാക്കണമെന്ന് ഞാൻ വിചാരിച്ചു.
0: കൃഷ്ണ, നിങ്ങൾ ഇത്രയും കഠിനാധ്വാനം ചെയ്യുന്നു, അതുകൊണ്ട് ഞാനൊരു ഹൈപ്പോത്തറ്റിക്കൽ ചോദ്യം ചോദിക്കാം. ഇന്ത്യൻ ഹിസ്റ്ററിയിലെ ഏതെങ്കിലും 3 പേരുമായി സംസാരിക്കാൻ അവസരം ലഭിച്ചാൽ ആരോടാണ് സംസാരിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുക? എന്തുകൊണ്ട്?
1: അതെ സർ, ഞാൻ ആദ്യം രാജരാജ ചോളനോടോ രാജേന്ദ്ര ചോളനോടോ സംസാരിക്കും. ചോള സാമ്രാജ്യത്തിലെ ഏറ്റവും പവർഫുളും ഇമ്പോർട്ടൻ്റുമായ രാജാക്കന്മാരിൽ പെട്ടവരായിരുന്നു അവർ. അവർക്ക് ബൃഹദീശ്വര ക്ഷേത്രം, ഗംഗൈകൊണ്ട ചോളപുരം പോലെയുള്ള വലിയ ശിവക്ഷേത്രങ്ങൾ നിർമ്മിക്കാനുള്ള വിഷൻ എങ്ങനെ ലഭിച്ചു, ആ വിഷൻ എവിടെ നിന്ന് വന്നു, പ്ലാനിംഗ് എങ്ങനെ നടത്തി, അടുത്ത 1000മോ 2000മോ വർഷത്തേക്കും മറ്റുള്ളവരെ പ്രചോദിപ്പിക്കാൻ കഴിയുന്ന ഒന്നൊന്ന് നിർമ്മിച്ചു പോകണമെന്ന് അവർക്ക് എങ്ങനെ തോന്നി, ഇതെല്ലാം അവരിൽ നിന്നറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. രണ്ടാമത്തെ പേഴ്സണാലിറ്റി എൻ്റെ അഭിപ്രായത്തിൽ ഇന്ത്യൻ ഹിസ്റ്ററിയിലെ വളരെ അണ്ടർ റേറ്റഡ് പേഴ്സണാലിറ്റിയാണ് സർ. അദ്ദേഹത്തിൻ്റെ പേര് ഹേമു. ഭാരത ചരിത്രത്തിൽ അദ്ദേഹത്തെക്കുറിച്ച് നാം 2-3 വരികളാണ് വായിക്കുന്നത്. എന്നാൽ ഹേമു ഒരു കോമൺ മാൻ ആയിരുന്നു, ഒരു സാധാരണ മനുഷ്യനായിരുന്നു, ഒരു വ്യാപാരിയായിരുന്നു, നമുക്കറിയില്ല. അവിടെ നിന്ന് അദ്ദേഹം ഒരു എംപയർ കെട്ടിപ്പടുത്തു. അദ്ദേഹം നോട്ട് ഓൺലി ഒരു എംപയർ ബിൽഡർ, ഒരു മിലിറ്ററി തിങ്കറും മിലിറ്ററി ജീനിയസും ആയിരുന്നു. തൻ്റെ കരിയറിൽ അദ്ദേഹം 23 യുദ്ധങ്ങൾ നടത്തി, അതിൽ 22 യുദ്ധങ്ങളും വിജയിച്ചു. അദ്ദേഹത്തിൻ്റെ തോട്ട് പ്രോസസ്സ് എങ്ങനെയായിരുന്നു, ഒരു സാധാരണ മനുഷ്യനിൽ നിന്ന് എങ്ങനെ ഇത്ര വലിയ രാജാവായി, അദ്ദേഹത്തിൻ്റെ ആ ജേണി അറിയാൻ എനിക്ക് വളരെ താല്പര്യമുണ്ട് സർ. മൂന്നാമത്തേത് വളരെ ഇൻട്രസ്റ്റിംഗ് പേഴ്സണാലിറ്റിയാണ്. ഇറ്റ്സ് എ വുമൺ, ത്രിഭുവന മഹാദേവി. ഒഡീഷയിൽ ഒരു കിങ്ഡം ഉണ്ടായിരുന്നു, അതിൻ്റെ പേര് ഹൗമകാര ഡൈനാസ്റ്റി. അവരുടെ കഥയും വളരെ രസകരമാണ്. ഏകദേശം 850 അവരുടെ നൈബർ ആയിരുന്ന പാല എംപയർ അവരുടെ എംപയറിനെ ആക്രമിച്ചു. അവരുടെ രാജാവും, അതായത് അവരുടെ ഹസ്ബൻഡും, ആ യുദ്ധത്തിൽ വീരമൃത്യു വരിച്ചു. അതിൻ്റെ ഫലമായി

0: ആ എംപയർ വളരെ ചെറുതായി മാറി. അതിലെ സർദാർമാരും ലീഡേഴ്സും എംപയർ വിട്ടുപോകാൻ തുടങ്ങി. അപ്പോൾ ഈ ലേഡി ത്രിഭുവന മഹാദേവി ഭരണത്തിന്റെ ചുമതല ഏറ്റെടുത്തു. ആൻഡ് ഷി ബിക്കം വൺ ഓഫ് ദ ഫസ്റ്റ് ഇൻഡിപെൻഡൻറ്റ് റൂളേഴ്സ് ഇൻ ദ ഹിസ്റ്ററി ഓഫ് ഇന്ത്യ. അവർ സർക്കാരിനെ നോട്ട് ഓൺലി സ്റ്റെബിലൈസ് ചെയ്തു, മറിച്ച് അതിനെ അത്രയും പവർഫുള്ളാക്കി. അടുത്ത 100 വർഷത്തോളം കലിംഗയിലും ആ പ്രദേശത്തും അവർ ഭരിച്ചു. സോ ദീസ് ആർ 3 ഇൻട്രസ്റ്റിംഗ് പേഴ്സണാലിറ്റീസ് ഹൂം ഐ വുഡ് ലൈക്ക് ടു മീറ്റ് ഇൻ ഹിസ്റ്ററി സർ.
1: കൃഷ്ണ, ഇപ്പോൾ നിങ്ങൾ ചരിത്രത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് പോലെ തോന്നുന്നുണ്ടല്ലോ. നിങ്ങൾ പൂർണ്ണമായും ചരിത്രത്തിൽ മുങ്ങിക്കഴിഞ്ഞു. നോക്കൂ, ഞാനും വലിയ ആകാംക്ഷയോടെ നിങ്ങളുടെ സൈറ്റ് കണ്ടിട്ടുണ്ട്. നിങ്ങളുടെ സൈറ്റിൽ എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയത് ആളുകൾക്ക് കറക്ഷൻസും സജഷൻസും നൽകാൻ കഴിയുന്ന ഒരു ടാബ് ഉണ്ടെന്നതാണ്. ഇത്തരത്തിലുള്ള കൺസ്ട്രക്റ്റീവ് ഫീഡ്ബാക്കിന് ഓപ്പണായിരിക്കുക എന്നത് തന്നെ വളരെ വലിയ കാര്യമാണ്. ആളുകളിൽ നിന്ന് നിങ്ങൾക്ക് സജഷൻസ് ലഭിക്കാൻ തുടങ്ങിയോ? അവയിൽ നിങ്ങൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്?
0: അതെ സർ, ആളുകളിൽ നിന്ന് ധാരാളം സജഷൻസ് വരുന്നു. സജഷൻസ് 2 തരത്തിലാണ് വരുന്നത്. ഒന്നാമത്തേത് കറക്ഷൻ സജസ്റ്റ് ചെയ്യുന്നവരാണ്. ഈ പ്രദേശത്ത് ഈ ടൈമിൽ ഈ രാജ്യത്ത് ഈ രാജാവായിരുന്നു, അല്ലെങ്കിൽ ഈ ടൈമിൽ ഈ യുദ്ധം നടന്നു തുടങ്ങിയ സജഷൻസ്. രണ്ടാമത്തേത് വെബ്സൈറ്റിൽ ഈ ഫീച്ചർ കൂടി ചേർക്കാം, ആ ഫീച്ചർ കൂടി ചേർക്കാം എന്ന തരത്തിലുള്ള സജഷൻസ് ആണ്. അതിനാൽ 2 തരത്തിലുള്ള സജഷൻസും ഞങ്ങൾക്ക് ലഭിക്കുന്നു. ഉദാഹരണത്തിന്, ഈ പ്രദേശത്ത് ഈ രാജാവാണ് ഈ ടൈമിൽ ഭരിച്ചതെന്നൊരു സജഷൻ വന്നാൽ ഞങ്ങൾ ആ സജഷൻ പരിഗണിക്കും, നമ്മുടെ സോഴ്സസ് പരിശോധിക്കും. ഒരാൾ സജഷൻ നൽകിയിരുന്നു, നിങ്ങൾ ഇന്ത്യ കാണിച്ചിട്ടുണ്ടല്ലോ, പ്രദേശത്തിൻ്റെ ലെവലും കാണിക്കാൻ കഴിയുമെങ്കിൽ കൂടുതൽ നല്ലതായിരിക്കും എന്ന്. ഞങ്ങൾ ആ ഫീച്ചർ ഇംപ്ലിമെൻ്റ് ചെയ്തു. പിന്നീട് മറ്റൊരു ഫീച്ചർ ഉണ്ടായിരുന്നു, കുട്ടികളിലേക്കും എത്തിക്കാൻ വേണ്ടി. അതിൽ എല്ലാ എംപയറുകളുടെയും ഡേറ്റ സ്റ്റാറ്റിസ്റ്റിക്സ് നൽകി ഒരു ട്രംപ് കാർഡ് പോലൊന്ന് ഞങ്ങൾ ഉണ്ടാക്കിയിരുന്നു. ഒരാൾ സജഷൻ നൽകി അതൊരു സ്ഥലത്ത് കൊണ്ടുവരൂ, അങ്ങനെ എല്ലാവർക്കും ഡൗൺലോഡ് ചെയ്ത് ഷെയർ ചെയ്യാൻ കഴിയുമെന്ന്. ആ ഫീച്ചറും ഞങ്ങൾ ഇംപ്ലിമെൻ്റ് ചെയ്യുകയാണ്. ഞങ്ങൾ തെറ്റുകൾ വരുത്തും എന്നത് മനസ്സിലാക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഞങ്ങൾ സർവജ്ഞരല്ല. അത് മനസ്സിലാക്കിയിട്ടാണ് കറക്ഷൻ്റെ ടാബ് ഞങ്ങൾ സ്ഥാപിച്ചത്. ഇത് നമ്മളെല്ലാവരുടെയും സൈറ്റാകണം. കൂടാതെ എല്ലാവരുടെയും കോൺട്രിബ്യൂഷൻസ് അനുസരിച്ച് മുന്നോട്ട് പോയി അടുത്ത കുറച്ച് വർഷങ്ങളോളം ചരിത്രത്തെ ഒരു രസകരമായ സബ്ജക്റ്റ് ആക്കുന്ന ഒരു സൈറ്റ് നമുക്ക് നിർമ്മിക്കണം.
1: കൃഷ്ണ, നിങ്ങൾ ശരിക്കും വളരെ വലിയൊരു കാര്യമാണ് ചെയ്തത്. ഹിസ്റ്ററിക്ക് പുറമേ നിങ്ങൾക്ക് പല ഹോബീസും ഉണ്ടായിരിക്കുമല്ലോ. വേറെയും പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാകുമല്ലോ.
0: അതെ. ഇല്ല സർ, ഞങ്ങൾ കുറച്ച് ബോറിംഗ് ടൈപ്പ് ആളുകളാണ് സർ. ഞങ്ങൾക്ക് ടെക്നോളജിയിൽ വളരെ താല്പര്യമുണ്ട്, ചരിത്രത്തിലും താല്പര്യമുണ്ട്. ഇപ്പോൾ ടെക്നോളജിയും ചരിത്രവും ഒന്നിച്ചപ്പോൾ ദിവസം മുഴുവൻ അതിൽ തന്നെയാണ് ഞങ്ങൾ മുഴുകിയിരിക്കുന്നത്.
1: ശരി കൃഷ്ണ, എന്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ. നിങ്ങൾ ഒരു നല്ല തുടക്കമാണ് നടത്തിയിരിക്കുന്നത്. നിങ്ങളുടെ പ്രവർത്തന രീതിയും ആളുകളെ കൂടുതൽ ബന്ധിപ്പിക്കുന്ന തരത്തിലുള്ളതാണ്. ഇത് വിജയിക്കുമെന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. എന്റെ ഭാഗത്തുനിന്നും നിങ്ങൾക്ക് എല്ലാ ഭാവുകങ്ങളും. സുഹൃത്തുക്കളെ, കൃഷ്ണയുടെ ഈ ശ്രമം ചരിത്ര വിദ്യാർത്ഥികളെ മാത്രമല്ല, നമ്മളെല്ലാവരെയും നമ്മുടെ ഭൂതകാലത്തെ രസകരമായ രീതിയിൽ അറിയാൻ സഹായിക്കും. നിങ്ങൾക്കും ഇത്തരം ശ്രമങ്ങളെക്കുറിച്ച് അറിവുണ്ടെങ്കിൽ അത് തീർച്ചയായും ഷെയർ ചെയ്യുക. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, നശാമുക്ത യുവാ ഫോർ വികസിത് ഭാരത് എന്ന ക്യാമ്പയിൻ ഇപ്പോൾ രാജ്യത്തുടനീളം അതിവേഗം കുതിക്കുകയാണ്. ഇതിന്റെ ലക്ഷ്യം തികച്ചും വ്യക്തമാണ്: ലഹരിമുക്ത യുവത്വം, ഡ്രഗ് ഫ്രീ ഇന്ത്യ. നിരവധി ആളുകൾ, പ്രത്യേകിച്ച് നമ്മുടെ യുവാക്കൾ, വലിയ തോതിൽ ഇതിൻ്റെ ഭാഗമാകുകയാണ്. ഒടുവിൽ ഭാരതത്തിലെ യുവാക്കളുടെ ഹെൽത്ത്, അവരുടെ ഹാപ്പിനെസ്, അവരുടെ ഉജ്ജ്വലമായ ഭാവി എന്നിവയ്ക്കായുള്ള നമ്മുടെ കൂട്ടായ പ്രതിജ്ഞയാണ് ഇത്. സുഹൃത്തുക്കളെ, ലഹരി അടിമത്തം ഒരാളെ മാത്രം അതിൻ്റെ പിടിയിലാക്കുന്നില്ല, അതിൻ്റെ ദുഷ്ഫലങ്ങൾ മുഴുവൻ കുടുംബവും സമൂഹവും അനുഭവിക്കേണ്ടി വരുന്നു. ഡ്രഗ്സിനെതിരെ മറ്റുള്ളവരെ ബോധവൽക്കരിക്കുകയും ലഹരി അടിമത്തത്തിനെതിരെ പോരാടുന്ന ആളുകളെ സഹായിക്കാൻ മുന്നോട്ട് വരികയും ചെയ്യുന്നവരെ ഞാൻ അഭിനന്ദിക്കുന്നു. ലഹരിമുക്ത ഭാരതത്തിനായി നിങ്ങൾക്ക് ഒരു പവർഫുൾ സ്ലോഗൻ ഉണ്ടാക്കാമോ? നമ്മുടെ യങ് മ്യൂസിഷ്യൻസ് ഡ്രഗ് ഫ്രീ ലൈഫിന്റെ മെസ്സേജുള്ള സോങ്സ് ഉണ്ടാക്കാമോ? സ്റ്റുഡൻസിനും തിയേറ്റർ ഗ്രൂപ്പ്സിനും ഡ്രഗ്സിന്റെ അപകടങ്ങൾക്കൊപ്പം അതിൽ നിന്നും പുറത്തു കിടക്കാനുള്ള വഴിയും ഉൾപ്പെടുന്ന ഹൃദയസ്പർശിയായ ഷോർട്ട് പ്ലേസ് എഴുതാമോ? നമ്മുടെ രാജ്യത്ത് മികച്ച കണ്ടന്റ് ക്രിയേറ്റേഴ്സിന് കുറവില്ല. സമൂഹത്തിന് ഈ ദിശയിൽ സഹായം.

വിജയകരമാകുന്ന കണ്ടന്റ് വിവിധ ഭാഷകളിൽ അവർ സൃഷ്ടിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. നിങ്ങളുടെ ശ്രമങ്ങൾ ഹാഷ്ടാഗ് സഹിതം സോഷ്യൽ മീഡിയയിലും തീർച്ചയായും ഷെയർ ചെയ്യുക. പലപ്പോഴും ക്രിയേറ്റീവ് എഫേർട്ട് ഒരു ഫോർമൽ ക്യാമ്പയിനേക്കാൾ കൂടുതൽ ഫലപ്രദമാകാറുണ്ട്. ഭാരതത്തിലെ യുവാക്കളെ ലഹരിയിൽ നിന്ന് അകറ്റി നിർത്താനും ലഹരി മുക്തരാക്കാനുമുള്ള ഈ പ്രവർത്തനത്തിൽ നമുക്കെല്ലാവർക്കും നമ്മുടെ പങ്ക് വഹിക്കാം. നമ്മുടെ ശ്രമം നശാമുക്ത യുവ എന്ന ഹാഷ്ടാഗിനോടൊപ്പം സോഷ്യൽ മീഡിയയിൽ തീർച്ചയായും ഷെയർ ചെയ്യുക. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, ഓഗസ്റ്റ് മാസത്തിൽ എല്ലായിടത്തും ദേശഭക്തിയുടെ വിവിധ വർണ്ണങ്ങൾ നാം കണ്ടു. ഈ സമയത്ത് ഓരോ വ്യക്തിയുടെയും മനസ്സിലെ രാഷ്ട്രസ്നേഹത്തിന്റെ വികാരം കൂടുതൽ ശക്തമാകുന്നു. നാഷണൽ ഹാൻഡ്ലൂം ഡേ മുതൽ ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തിന്റെ വാർഷികവും വിഭജന വിഭീഷിക സ്മൃതി ദിവസവും വരെ ഈ മാസത്തെ പ്രത്യേകതയുള്ളതാക്കുന്നു. സ്വാതന്ത്ര്യദിനവും നാഷണൽ സ്പേസ് ഡേയും ഓരോ ഭാരതീയനിലും അഭിമാനം നിറയ്ക്കുന്ന അവസരങ്ങളാണ്. ഹർ ഘർ തിരംഗ അഭിയാൻ ഈ വികാരത്തെ കൂടുതൽ ശക്തമാക്കുന്നു. വന്ദേമാതരം 150 വർഷം പൂർത്തിയാക്കുന്നതോടെ ഈ വർഷം കൂടുതൽ പ്രത്യേകതയുള്ളതായി മാറിയിരിക്കുന്നു. ഇത്തവണ 8 കോടിയിലധികം തിരംഗ സെൽഫികൾ അപ്ലോഡ് ചെയ്യപ്പെട്ടു. ത്രിവർണ പതാകയുടെ ഈ ഉത്സവം ഭാരതത്തിൽ മാത്രം പരിമിതമായില്ല. ഈ വർഷം സൂര്യപഥ് തിരംഗയിലൂടെ നമ്മുടെ ത്രിവർണ പതാക ആഗോളതലത്തിലുള്ള ഒരു അതുല്യ യാത്രയ്ക്ക് പുറപ്പെട്ടു. ഫിജിയിലെ സുവയിൽ സൂര്യന്റെ ആദ്യ കിരണത്തോടൊപ്പം ത്രിവർണ പതാക ഉയർത്തപ്പെട്ടു. അതിനുശേഷം ഏഷ്യ, ആഫ്രിക്ക, യൂറോപ്പ്, പിന്നെ അമേരിക്കയിലെ സാൻഫ്രാൻസിസ്കോ വരെ ഇന്ത്യൻ മിഷൻസ് ആൻഡ് പോസ്റ്റുകളിൽ ത്രിവർണ പതാക പാറി. ഈ കാഴ്ചകൾ എത്ര അത്ഭുതകരമായിരുന്നിരിക്കുമെന്ന് നിങ്ങൾക്ക് സങ്കല്പിക്കാവുന്നതേയുള്ളൂ. ലോകമെമ്പാടും സൂര്യൻ ഉദിച്ചുയർന്ന് പൊങ്ങുന്നതിനനുസരിച്ച് ത്രിവർണ പതാകയും പാറിക്കൊണ്ടിരുന്നു. ഇത്തരം ശ്രമങ്ങൾ സമൂഹത്തെ ഒരൊറ്റ നൂലിൽ കോർക്കുന്നു. ഇവയിലൂടെ രാജ്യത്തോടുള്ള നമ്മുടെ ബന്ധവും കൂടുതൽ ഗഹനമാകുന്നു. ഈ ശ്രമങ്ങളിൽ പങ്കെടുത്ത എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, നമ്മുടെ നഗരങ്ങളുടെയും പട്ടണങ്ങളുടെയും തെരുവുകളിൽ ദിവസവും രാവിലെ മുതൽ വൈകുന്നേരം വരെ ലക്ഷക്കണക്കിന് സ്ത്രീകൾ തങ്ങളുടെ ജോലികളിൽ ഏർപ്പെട്ടിരിക്കുന്നു. ഒരാൾ പച്ചക്കറി വിൽക്കുന്നു, ഒരാൾ പഴം, മറ്റൊരാൾ ചായക്കട നടത്തുന്നു, മറ്റൊരാൾ പൂക്കൾ, വിളക്കുകൾ, പൂജാ സാമഗ്രികൾ എന്നിവ വിൽക്കുന്നു. പലപ്പോഴും കുറച്ച് മൂലധനത്തിന്റെ കുറവ് മാത്രമാണ് അവരുടെ ബിസിനസ്സുകൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് തടസ്സമാകുന്നത്. എന്നാൽ ഇപ്പോൾ ഇത്തരം ലക്ഷക്കണക്കിന് അമ്മമാർക്കും സഹോദരിമാർക്കും PM സ്വനിധി പദ്ധതി പുതിയ ശക്തി നൽകുകയാണ്. സ്ത്രീ ശാക്തീകരണത്തിന്റെ ഈ വശത്തെക്കുറിച്ച് വേണ്ടത്ര ചർച്ച നടക്കുന്നില്ല. PM സ്വനിധി പദ്ധതിയുടെ ഗുണഭോക്താക്കളിൽ ഏകദേശം 46% സ്ത്രീകളാണ്. അതായത് രാജ്യത്തുടനീളം ഏകദേശം 35 ലക്ഷം സ്ത്രീകൾ ഈ പദ്ധതിയുമായി ചേർന്ന് അവരുടെ ബിസിനസ്സുകൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. സുഹൃത്തുക്കളെ, ഗാസിയാബാദിലെ ബബിത ശർമ്മ ഇതിന്റെ ഉത്തമ ഉദാഹരണമാണ്. ബബിത പൂജാ സാമഗ്രികളുടെ ഒരു ചെറിയ സ്റ്റാൾ നടത്തിയിരുന്നു. പൂക്കൾ, വിളക്കുകൾ, അഗർബത്തി, നാളികേരം തുടങ്ങിയവ വിൽക്കുന്നതിലൂടെ അവർ കുടുംബത്തിന്റെ ഉപജീവനത്തിൽ പങ്കുചേർന്നിരുന്നു. കഠിനാധ്വാനം വളരെ ഉണ്ടായിരുന്നു. എന്നാൽ ബിസിനസ് വികസിപ്പിക്കാൻ മൂലധനം ആവശ്യമായിരുന്നു. PM സ്വനിധിയിൽ നിന്ന് അവർക്ക് സാമ്പത്തിക സഹായം ലഭിച്ചു. അവർ തന്റെ സ്റ്റാളിൽ സാധനങ്ങൾ വർദ്ധിപ്പിച്ച് ബിസിനസ് വിപുലീകരിച്ചു. ഉപഭോക്താക്കൾ വർദ്ധിച്ചു, വരുമാനം വർദ്ധിച്ചു. ക്രമേണ റോഡരികിലെ അവരുടെ ചെറിയ സ്റ്റാൾ ഒരു കടയായി മാറി. സുഹൃത്തുക്കളെ, ബംഗളൂരുവിലെ TS നിങ്കമ്മയുടെ ഉദാഹരണവും വളരെ പ്രചോദനകരമാണ്. നിങ്കമ്മയും അവരുടെ ഭർത്താവും ചേർന്ന് ഇഡ്ഡലി, ദോശ, സാമ്പാർ എന്നിവ വിൽക്കുന്ന ചെറിയൊരു ബിസിനസ് ആരംഭിച്ചു. ബിസിനസ് മുന്നോട്ടു പോയി. എന്നാൽ അത് വികസിപ്പിക്കാൻ മൂലധനം ആവശ്യമായിരുന്നു. നിങ്കമ്മയ്ക്കും PM സ്വനിധിയിൽ നിന്നും സഹായം ലഭിച്ചു. അവർ തന്റെ കാർട്ട് മെച്ചപ്പെടുത്തി, സാധനങ്ങൾ ഹോൾസെയിലായി വാങ്ങാൻ തുടങ്ങി. മെനുവിലും നിരവധി പുതിയ വിഭവങ്ങൾ ചേർത്തു. ഉപഭോക്താക്കളും വർദ്ധിച്ചു, വരുമാനം വർദ്ധിച്ചു. കുടുംബത്തിന്റെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെട്ടു. ഇന്നവർക്ക് അവരുടെ 3 കുട്ടികൾക്ക് മികച്ച എഡ്യൂക്കേഷൻ നൽകാൻ കഴിയുന്നു. സുഹൃത്തുക്കളെ, ഒരു സ്ത്രീയുടെ ബിസിനസ് വളരുമ്പോൾ അതിനൊപ്പം മുഴുവൻ കുടുംബത്തിന്റെ ഭാവിയും വളരുന്നു. കുട്ടികളുടെ എഡ്യൂക്കേഷൻ മെച്ചപ്പെടുന്നു, വീട്ടിലെ ആവശ്യങ്ങൾ നിറവേറ്റപ്പെടുന്നു, സ്ത്രീയുടെ ആത്മവിശ്വാസവും കൂടുതൽ ശക്തമാകുന്നു. ഇതാണ് സ്ത്രീ ശാക്തീകരണത്തിന്റെ ജീവസുറ്റ രൂപം. തെരുവോരത്തും പാതയോരത്തും ചെറിയ വ്യാപാരങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന എല്ലാ സഹോദരിമാർക്കും

അവരുടെ ഉജ്ജ്വലമായ ഭാവിക്കായി ഞാൻ ആശംസകൾ നേരുന്നു. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, ശുചിത്വത്തിന് അതിൻ്റെതായ സവിശേഷതയുണ്ട്. ഒരു സ്ഥലത്തെ വൃത്തിയായി സൂക്ഷിക്കാനുള്ള പ്രതിജ്ഞ അവിടെയുള്ള ആളുകളുടെ പ്രതിജ്ഞയായി മാറുമ്പോൾ മാറ്റം ശുചീകരണത്തിൽ മാത്രം പരിമിതപ്പെടുന്നില്ല, അതിലൂടെ ആ സ്ഥലത്തിൻ്റെ മുഖമുദ്ര തന്നെ മാറുന്നു. രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ശുചിത്വത്തിനായി നടക്കുന്ന ഇത്തരം ശ്രമങ്ങൾ നമ്മെ നിരന്തരം പ്രചോദിപ്പിക്കുന്നു. ഉത്തർപ്രദേശിലെ റാംപൂരിൽ പട്വായി എന്നൊരു ഗ്രാമമുണ്ട്. അവിടെ ആകാശ്, റോഹൻ എന്ന രണ്ട് സുഹൃത്തുക്കൾ തങ്ങളുടെ ചുറ്റുപാടുകൾ മാലിന്യത്താൽ നിറഞ്ഞിരിക്കുന്നതായി കണ്ടു. പിന്നെ എന്താണ് സംഭവിച്ചത്? ആകാശും രോഹനും ബാഗുകളെടുത്ത് ശുചീകരണത്തിനായി ഇറങ്ങി. ക്രമേണ മറ്റു യുവാക്കളും അവരോടൊപ്പം ചേരാൻ തുടങ്ങി. ഒരു ടീം രൂപപ്പെട്ടു. അതിൻ്റെ പേര് ക്ലീനപ്പ് പട്വായി. ഈ യുവാക്കൾ ഇതുവരെ 4 ഗംഗാഘാട്ടുകൾ വൃത്തിയാക്കി. 1 ടണ്ണിലധികം പ്ലാസ്റ്റിക് മാലിന്യം നീക്കം ചെയ്തു. നിരവധി കുളങ്ങളും പൊതുസ്ഥലങ്ങളും അവർ വൃത്തിയാക്കി. സുഹൃത്തുക്കളെ, ഇത്തവണ അമർനാഥ് യാത്രയിലും ശുചിത്വത്തിൻ്റെയും ജനപങ്കാളിത്തത്തിൻ്റെയും ഇതുപോലൊരു പ്രചോദനകരമായ ചിത്രം കാണാനായി. ദുഷ്കരമായ പാതകളിൽ ആയിരക്കണക്കിന് ശുചീകരണ പ്രവർത്തകർ രാവും പകലും സേവനത്തിൽ ഏർപ്പെട്ടിരുന്നു. ഈ വർഷത്തെ യാത്രക്കിടെ 400 മെട്രിക് ടണ്ണിലധികം മാലിന്യം കളക്ട് ചെയ്യുകയും പ്രോസസ് ചെയ്യുകയും ചെയ്തു. ഈ ശ്രമത്തിലെ ഒരു കാര്യം എനിക്ക് പ്രത്യേകമായി ഇഷ്ടപ്പെട്ടു. ശുചീകരണ പ്രവർത്തനങ്ങളിൽ തീർത്ഥാടകരും പങ്കാളികളായി. 16,000-ൽ യാത്രക്കാർ ശുചിത്വത്തിനുള്ള പ്രതിജ്ഞ എടുത്തു. 10,000-ൽ യാത്രക്കാർക്ക് റെസ്പോൺസിബിൾ യാത്രി സർട്ടിഫിക്കറ്റും നൽകി. ഇവിടെ വളരെ വ്യത്യസ്തമായ ഒരു പരീക്ഷണവും നടന്നു. യാത്രയിൽ കുതിരകളുടെയും കോവർകഴുതകളുടെയും ചാണകം ബയോഗ്യാസ് ആക്കി മാറ്റുകയും അതേ ക്ലീൻ എനർജി ഉപയോഗിച്ച് സ്വച്ഛജ്യോത് തെളിയിക്കുകയും ചെയ്തു. അങ്ങനെ ബാബ ബർഫാനിയുടെ ഈ പുണ്യയാത്ര ശുചിത്വത്തിൻ്റെയും സേവനത്തിൻ്റെയും ഭക്തിയുടെയും ഒരു രൂപമായി മാറി. സുഹൃത്തുക്കളെ, നമ്മുടെ ഗ്രാമങ്ങളായാലും നഗരങ്ങളായാലും നമ്മുടെ നദികളായാലും തീർത്ഥാടന കേന്ദ്രങ്ങളായാലും അവയുടെ ഐഡന്റിറ്റി നമ്മുടെ പെരുമാറ്റത്തിലൂടെയും രൂപപ്പെടുന്നു. ശുചിത്വം ഈ പെരുമാറ്റത്തിൻ്റെ ഭാഗമാകുമ്പോൾ ആ സ്ഥലത്തിൻ്റെ ഭംഗി വർദ്ധിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, ചിലപ്പോൾ നമ്മുടെ ഒരു ചെറിയ ഹോബി ജീവിതത്തിൽ ഒരു വലിയ സാധ്യതയിലേക്കുള്ള വഴി തുറക്കുന്നു. നാഗാലാൻഡിലെ ഫേക് ജില്ലയിലെ വേസാലു പുരോയുടെ യാത്രയും ഇതുപോലെയാണ്. വേസാലു ഒരു കർഷക കുടുംബത്തിലാണ് വളർന്നത്. കുട്ടിക്കാലം മുതൽ മാതാപിതാക്കൾ കൃഷി ചെയ്യുന്നത് അവർ കണ്ടിരുന്നു. പൂക്കളോടും അവർക്ക് വലിയ ഇഷ്ടമുണ്ടായിരുന്നു. 2021 ഈ ഹോബിയോടൊപ്പം ചെറിയ തോതിൽ പൂക്കൾ കൃഷി ചെയ്യാൻ അവർ ആരംഭിച്ചു. ക്രമേണ അതിലൊരു സാധ്യത അവർ കാണാൻ തുടങ്ങി. വിവാഹങ്ങളായാലും മറ്റു ഉത്സവങ്ങളായാലും പൂക്കൾക്ക് എപ്പോഴും ആവശ്യകതയുണ്ടെന്ന് അവർ കണ്ടു. തൻ്റെ ഈ ഹോബി മുന്നോട്ടു കൊണ്ടുപോകാൻ വേസാലു തീരുമാനിച്ചു. ഈ യാത്രയിൽ പ്രാദേശിക കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ നിന്ന് പൂക്കളുടെ ശാസ്ത്രീയ കൃഷിയെക്കുറിച്ച് ട്രെയിനിങ് ലഭിച്ചു. തുടർന്ന് വെറും 1/4 ഏക്കർ ഭൂമിയിൽ ഗ്ലാഡിയോലുസിൻ്റെ 1000 ചെടികൾ നട്ടു. ആദ്യ ശ്രമത്തിൽ തന്നെ 5,000-ൽ പൂക്കൾ വിരിഞ്ഞു. സുഹൃത്തുക്കളെ, ഈ വിജയം വേസാലുവിന് ഒരു പുതിയ തുടക്കമായി. അവർ പൂക്കളുടെ കൃഷി വിപുലമാക്കി. ഒരിക്കൽ പ്രാദേശിക വിപണിയിൽ മാത്രം ഒതുങ്ങിയിരുന്ന പൂക്കൾ ഇന്ന് നാഗാലാൻഡ് കടന്ന് ഡൽഹി, മുംബൈ തുടങ്ങിയ നഗരങ്ങളിലേക്ക് എത്തുന്നു. വേസാലു പുരോയുടെ യാത്ര നമ്മോട് പറയുന്നത്, ഒരു ഹോബി കഠിനാധ്വാനത്തോടും ശരിയായ മാർഗനിർദ്ദേശത്തോടും ചേരുമ്പോൾ അത് പുതിയ സാധ്യതകളിലേക്കുള്ള വഴി തുറക്കുമെന്നാണ്. എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, നമ്മുടെ ചുറ്റും ഇത്തരത്തിലുള്ള നിരവധി ആളുകളുണ്ട്. അവർ ഒരു ചെറിയ ശ്രമം ആരംഭിക്കുകയും നോക്കി നിൽക്കുന്നതിനിടെ അവരുടെ ശ്രമം നിരവധി ആളുകളുടെ ജീവിതത്തിൽ മാറ്റത്തിനുള്ള വഴിയാവുകയും ചെയ്യുന്നു. ഒഡീഷയിലെ ദേബ്രിഗഡിൽ ധോഡരോ കുസും എന്നൊരു ഗ്രാമമുണ്ട്. കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് വരെ ഈ ഗ്രാമത്തിലെ മൈഥിലി ഭുയെ ഏതാണ്ട് എല്ലാ ദിവസവും കാട്ടിലേക്ക് പോകുമായിരുന്നു. ചിലപ്പോൾ വിറകെടുക്കാൻ, ചിലപ്പോൾ ഇലിപ്പയോ കരിമരത്തിൻ്റെ ഇലയോ ശേഖരിക്കാൻ, ചിലപ്പോൾ മുളയുടെ തളിരുകളും മറ്റ് വനോൽപ്പന്നങ്ങളും കൊണ്ടുവരാൻ. അവർക്കും അവിടെയുള്ള നിരവധി കുടുംബങ്ങൾക്കും ആവശ്യമായ പല കാര്യങ്ങളും ഈ കാട്ടിൽ നിന്നായിരുന്നു ലഭിച്ചിരുന്നത്. എന്നാൽ പിന്നീട് മൈഥിലി ദേബ്രിഗഡ് എക്കോ ടൂറിസവുമായി ചേർന്നു. അതോടെ കാടുമായുള്ള അവരുടെ ബന്ധം ഒരു പുതിയ ദിശയിലേക്ക് മാറി. ഇപ്പോൾ കാടിൻ്റെ സംരക്ഷണവും അവരുടെ ഉപജീവനത്തിനുള്ള ഒരു മാർഗമായി മാറി. സുഹൃത്തുക്കളെ, മൈഥിലിയുടെ ജീവിതത്തിൽ വന്ന

ഈ മാറ്റം മറ്റ് സ്ത്രീകളെയും പ്രചോദിപ്പിച്ചു. ഇന്ന് 60-ൽ സ്ത്രീകൾ കാടിന്റെ സംരക്ഷണത്തിൽ പങ്കാളികളായിട്ടുണ്ട്. ചിലർ വന്യജീവികളുടെ സംരക്ഷണത്തിന്റെ ചുമതല വഹിക്കുന്നു. ചിലർ പുൽമേടുകളുടെ വികസനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ചില സ്ത്രീകൾ ഇക്കോ ടൂറിസം ആക്ടിവിറ്റീസിന് സംഭാവന നൽകുന്നു. സുഹൃത്തുക്കളെ, മൈഥിലിയും ദേബ്രിഗഡിലെ ഈ സഹോദരിമാരും പ്രകൃതിയെ സംരക്ഷിക്കാനും അതോടൊപ്പം ജീവിതത്തിൽ സമൃദ്ധി കൈവരിക്കാനും കഴിയുമെന്ന് തെളിയിച്ചിരിക്കുന്നു. ഈ സഹോദരിമാരുടെ ശ്രമം നമുക്കെല്ലാവർക്കും വലിയ പ്രചോദനമാണ്. സുഹൃത്തുക്കളെ, ഇന്ന് നമ്മുടെ പെൺമക്കളുടെ സ്വപ്നങ്ങളുടെ പറക്കൽ ഭൂമിയിൽ നിന്ന് ബഹിരാകാശത്തേക്ക് എത്തുകയാണ്. ഇത്തരത്തിലുള്ള സ്വപ്നങ്ങൾ കാണുന്ന ലോകമെമ്പാടുമുള്ള ആയിരക്കണക്കിന് പെൺകുട്ടികളെ ഭാരതം ഒരുമിച്ച് കൂട്ടുകയാണെന്നറിഞ്ഞാൽ നിങ്ങൾക്ക് അഭിമാനം തോന്നും. ഈ ശ്രമത്തിന്റെ പേര് മിഷൻ ശക്തി സാറ്റ്. ഇതിലൂടെ 108 രാജ്യങ്ങളിലെ 12,000 വിദ്യാർത്ഥിനികൾക്ക് സാറ്റലൈറ്റ് ടെക്നോളജി പഠിക്കാനും ഇന്നൊവേഷൻ മേഖലയിൽ മുന്നേറാനും അവസരം ലഭിക്കുന്നു. ഓഗസ്റ്റ് 23 നാഷണൽ സ്പേസ് ഡേയിൽ ഉത്തർപ്രദേശിലെ ഗ്രേറ്റർ നോയിഡയിൽ ഈ മിഷന്റെ മനോഹരമായൊരു ചിത്രം കാണാനായി. ഗൗതം ബുദ്ധ യൂണിവേഴ്സിറ്റിയിൽ മിഷൻ ശക്തിസാറ്റിന്റെ 2-ാം ഘട്ടം ആരംഭിച്ചു. ഈ അവസരത്തിൽ വിവിധ രാജ്യങ്ങളിൽ നിന്നും ഭാരതത്തിൽ നിന്നും എത്തിയ ഏകദേശം 100 വിദ്യാർത്ഥിനികൾ ഒരുമിച്ച് ഒത്തുകൂടി. ഭാരതത്തിന്റെ വിദൂര പ്രദേശങ്ങളിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥിനികളും ഇതിൽ പങ്കെടുക്കുന്നു. ഈ ശ്രമത്തിന്റെ ലക്ഷ്യവും വളരെ പ്രത്യേകതയുള്ളതാണ്. പൂർണമായും വിദ്യാർത്ഥിനികളുടെ പങ്കാളിത്തത്തോടെ തയ്യാറാക്കുന്ന ഒരു സാറ്റലൈറ്റിനെ മൂണിന്റെ ഓർബിറ്റിലേക്ക് അയക്കാനുള്ള തയ്യാറെടുപ്പാണ് നടക്കുന്നത്. സുഹൃത്തുക്കളെ, ഇവരിൽ നിരവധി വിദ്യാർത്ഥിനികൾ വരുംകാലത്ത് സയൻസ്, ടെക്നോളജി, ഇന്നവേഷൻ എന്നീ മേഖലകളിൽ തങ്ങളുടെ വ്യക്തിത്വം സ്ഥാപിക്കുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, ഇന്നത്തെ കാലത്ത് അവക്കാഡോ പഴത്തിന് വലിയ പ്രചാരമാണ്. മുമ്പ് ഈ പഴത്തെക്കുറിച്ച് വളരെ കുറച്ച് ആളുകൾക്കേ അറിയുമായിരുന്നുള്ളൂ. അതിന്റെ വാല്യൂവും ഡിമാൻഡും രണ്ടും കുറവായിരുന്നു. എന്നാൽ ഇന്ന് ഡൈനിങ് ടേബിളിൽ ഇത് ധാരാളമായി കാണപ്പെടുന്നു. ഇന്നിത് ഹെൽത്തിനും പ്രീമിയം മാർക്കറ്റിനും പ്രിയങ്കരമായി മാറിയിരിക്കുന്നു. നമ്മുടെ കർഷക സഹോദരന്മാർക്കും സഹോദരിമാർക്കും ഇത് വളരെ സഹായകരമാണ്. ആന്ധ്രാപ്രദേശിലെ കടപ്പയിലെ വരദരാജിന്റെ ഉദാഹരണം ഇത് സൂചിപ്പിക്കുന്നു. നിരവധി വർഷങ്ങളായി അദ്ദേഹം തന്റെ വയലിൽ തക്കാളിയും വാഴയും കൃഷി ചെയ്തു വരികയായിരുന്നു. ഒരു ദിവസം സുഹൃത്തുക്കളുടെ ഫാമിൽ അവക്കാഡോ കൃഷി ചെയ്യുന്നത് അദ്ദേഹം കണ്ടു. അതിനുശേഷം യൂട്യൂബിൽ നിന്ന് ഇതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിച്ചു. ഇതുവരെ ഏകദേശം 4 ടൺ അവക്കാഡോ ഉൽപ്പാദിപ്പിച്ചിട്ടുണ്ട്. ഇന്ന് അദ്ദേഹം നേരിട്ട് പ്രാദേശിക കടകളിലേക്ക് ഇത് സപ്ലൈ ചെയ്യുന്നു. പുതിയ വിള, ശാസ്ത്രീയ ഉപദേശം, നേരിട്ടുള്ള മാർക്കറ്റിംഗ് എന്നിവയിലൂടെ അദ്ദേഹത്തിന്റെ ചെറിയ ഫാമിന്റെ വരുമാനം പൂർണമായും മാറിമറിഞ്ഞു. തമിഴ്നാട്ടിലെ കൊടൈക്കനാലിലെ കർഷകനായ ചന്ദ്രശേഖരൻ 1/2 ഹെക്ടർ സ്ഥലത്ത് അവക്കാഡോ കൃഷി ആരംഭിച്ചു. അദ്ദേഹത്തിന് ഇതിന് നല്ല വില ലഭിക്കുകയും വരുമാനം വർദ്ധിക്കുകയും ചെയ്യുന്നു. കർണാടകയിലെ ചിക്കമംഗളൂരുവിലെ ചില കർഷക സഹോദരന്മാരും സഹോദരിമാരും കോഫി പ്ലാന്റേഷന്റെ ഇടയിൽ അവക്കാഡോ നട്ടിട്ടുണ്ട്. ഇതിലൂടെ കോഫിക്കും കുരുമുളകിനും പുറമെ അധിക വരുമാനവും അവർക്ക് ലഭിക്കുന്നു. സുഹൃത്തുക്കളെ, നഗരങ്ങളിലെ റെസ്റ്റോറൻറ്റുകളിൽ നാം പലപ്പോഴും അവക്കാഡോ ടോസ്റ്റിനെ കുറിച്ച് കേൾക്കാറുണ്ട്. എന്നാൽ ഇതേ അവക്കാഡോയിലൂടെ നമ്മുടെ ഇന്നൊവേറ്റീവ് കർഷകർ വരുമാനം നേടാനുള്ള ഒരു പുതിയ റെസിപ്പി കണ്ടെത്തിയിരിക്കുന്നു. അതായത്, നമ്മുടെ രാജ്യത്തെ അവക്കാഡോ കൊണ്ട് നിങ്ങളുടെ ടോസ്റ്റിന്റെ രുചിയും വർദ്ധിച്ചു, കർഷകരുടെ വരുമാനവും വർദ്ധിച്ചു. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ സെപ്റ്റംബർ 3 മഹാനടൻ ഉത്തംകുമാറിന്റെ ജന്മശതാബ്ദി നാം ആഘോഷിക്കും. സുഹൃത്തുക്കളെ, ഉത്തംകുമാർ ഒരു വെഴ്സറ്റൈൽ ആക്ടറായിരുന്നു. തന്റെ അഭിനയത്തിലൂടെ അദ്ദേഹം ജനങ്ങളുടെ ഹൃദയങ്ങളിൽ ഇടം നേടി. ഫിലിം ലവേഴ്സിന്റെ അഭിപ്രായത്തിൽ സത്യജിത്രേ, നായക്, ദ ഹീറോ എന്ന സിനിമയുടെ മുഴുവൻ സ്ക്രിപ്റ്റും ഉത്തംകുമാറിനെ മനസ്സിൽ കണ്ടാണ് എഴുതിയത്. സത്യജിത്രേ പറഞ്ഞിരുന്നത്, അദ്ദേഹത്തിൽ ഡിഗ്നിറ്റിക്കൊപ്പം അത്ഭുതകരമായ ഇമോഷണൽ ഡെപ്തും ഉണ്ടായിരുന്നു എന്നാണ്. കഥാപാത്രത്തെ ജീവസുറ്റതാക്കാൻ അദ്ദേഹം വളരെയധികം കഠിനാധ്വാനം ചെയ്യുമായിരുന്നു. ഉത്തംകുമാർ സ്വാഭാവികതയ്ക്കൊപ്പം ഫിലാന്ത്രോപ്പിക്കും പേരുകേട്ടയാളായിരുന്നു. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നിന്ന് ഒരിക്കലും തോൽവി സമ്മതിക്കരുത് എന്ന മറ്റൊരു വലിയ പാഠവും നമുക്ക് ലഭിക്കുന്നു. അദ്ദേഹത്തിന്റെ ആദ്യകാല സിനിമകൾ പലതും വിജയിച്ചില്ല. എന്നാൽ അദ്ദേഹം തന്റെ ജോലിയിൽ ഫോക്കസ് നിലനിർത്തി. അതിന്റെ ഫലമായാണ് അദ്ദേഹം ഇത്രയും ഉയർച്ച

0: നേടിയത്. സുഹൃത്തുക്കളെ, ഞാൻ കൊൽക്കത്തയിൽ റോഡ് ഷോ നടത്തിയപ്പോൾ ഉത്തംകുമാറിന്റെ വീടിന്റെ മുന്നിലൂടെയും കടന്നുപോയത് എനിക്ക് ഓർമ്മയുണ്ട്. അവിടെ ഒരാൾ അദ്ദേഹത്തിന്റെ ഒരു ചിത്രവും എനിക്ക് സമ്മാനിച്ചിരുന്നു. മഹാനടൻ ഉത്തംകുമാറിന് ഞാൻ ഒരിക്കൽ കൂടി ആദരാഞ്ജലി അർപ്പിക്കുന്നു. അദ്ദേഹം എന്നും നമ്മുടെ എല്ലാവരുടെയും ഹൃദയങ്ങളിൽ വിരാജിക്കും. മഹാനായക് ഉത്തംകുമാർ ചിരോദിൻ മാനുഷ്യർ ഹൃദയെ രാജ്കോർ ബേൻ. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, നമ്മുടെ ഉത്സവങ്ങളും ആഘോഷങ്ങളും നമ്മുടെ പാരമ്പര്യങ്ങളോടൊപ്പം പരസ്പരം കണ്ടുമുട്ടാനുള്ള അവസരവും നമുക്ക് നൽകുന്നു. വരും ദിവസങ്ങളിൽ നാം ഇനിയും നിരവധി പ്രധാനപ്പെട്ട ഉത്സവങ്ങൾ ആഘോഷിക്കാൻ പോവുകയാണ്. സെപ്റ്റംബർ 4 ജന്മാഷ്ടമിയുടെ പുണ്യോത്സവമാണ്. സെപ്റ്റംബറിൽ തന്നെ നാം വിശ്വകർമ്മ പൂജയും ആഘോഷിക്കും. ഈ അവസരത്തിൽ നമ്മുടെ ചുറ്റുമുള്ള കരകൗശല തൊഴിലാളികളെയും ശില്പികളെയും വിശ്വകർമ്മ സുഹൃത്തുക്കളെയും ആദരിക്കണം. ഏതാനും മാസങ്ങൾക്ക് ശേഷം ദീപാവലിയും വരാനിരിക്കുകയാണ്. അതിൻ്റെ തയ്യാറെടുപ്പുകളും ആരംഭിച്ചിരിക്കുന്നു. ഉത്സവങ്ങളുടെ ഈ കാലത്ത് ഞാൻ വീണ്ടും നിങ്ങളോട് വോക്കൽ ഫോർ ലോക്കൽ എന്ന അഭ്യർത്ഥന ആവർത്തിക്കുകയാണ്. വോക്കൽ ഫോർ ലോക്കൽ എന്നതിൻ്റെ അർത്ഥം മൺവിളക്കുകൾ വാങ്ങുക എന്നത് മാത്രമല്ല, അതിൻ്റെ വിഷൻ വളരെ വലുതാണ്. നമ്മുടെ വീട്ടിലേക്ക് എന്ത് സാധനം വാങ്ങിയാലും അത് ഭാരതത്തിൽ നിർമ്മിച്ചതാണോ എന്ന് തീർച്ചയായും നോക്കണം. ഭാരതം സ്വയം പര്യാപ്തമാകാനുള്ള വഴി ഭാരതത്തിൽ നിർമ്മിച്ച വസ്തുക്കളിൽ അഭിമാനം കൊള്ളുന്നതിലൂടെയാണ് കൂടുതൽ വിശാലമാവുക. ഈ സന്ദേശം പരമാവധി ആളുകളിലേക്ക് എത്തിക്കുന്നതും നമ്മുടെ ഉത്തരവാദിത്തമാണ്. നമ്മുടെ ക്രിയേറ്റീവ് വേൾഡിലെ സഹപ്രവർത്തകർക്കും ഇൻഫ്ലുവൻസേഴ്സിനും സെലിബ്രിറ്റീസിനും ഇതിൽ വളരെ വലിയ പങ്കുണ്ട്. നിങ്ങൾ സ്വയം വോക്കൽ ഫോർ ലോക്കൽ സ്വീകരിക്കുകയും മറ്റുള്ളവരെയും അതിലേക്ക് പ്രേരിപ്പിക്കുകയും ചെയ്യണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. സുഹൃത്തുക്കളെ, നിങ്ങളുടെ ചുറ്റിലും ചെറിയ ചെറിയ ശ്രമങ്ങളിലൂടെ സമൂഹത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്ന നിരവധി ആളുകൾ ഉണ്ടാകും. മൻ കി ബാത്തിലേക്ക് അവരെക്കുറിച്ച് തീർച്ചയായും എഴുതുക. നിങ്ങളയക്കുന്ന അനുഭവം രാജ്യത്തിൻ്റെ ഏതെങ്കിലും കോണിലുള്ള ഒരാൾക്ക് പുതിയൊരു പ്രചോദനമായി മാറിയേക്കാം. നിങ്ങളുടെ അനുഭവങ്ങൾക്കും സജഷൻസിനും വേണ്ടി ഞാൻ കാത്തിരിക്കുന്നു. വളരെ വളരെ നന്ദി. നമസ്കാരം.
1: മൻ കി ബാത് അഥവാ മനസ്സു പറയുന്നത് എന്ന പരിപാടിയിൽ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി രാജ്യത്തെ ജനങ്ങളോട് സംസാരിച്ചതിന്റെ മലയാള പരിഭാഷയാണ് കേട്ടത്.
2: മൻ കി ബാത് പ്രഭാഷണ പരിപാടിയുടെ മലയാള പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം ഇന്ന് രാത്രി 8 മണിക്ക്.

0: ആകാശവാണി
1: ഏകതാര. ലളിതഗാന പരിപാടി. പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ഏകതാരയിൽ കെ ജി മാർക്കോസ് പാടിയ ലളിതഗാനങ്ങൾ കേൾക്കാം. ദേവഗംഗയായി ദാഹതീരം തേടി നീ അണഞ്ഞുവല്ലോ. ഗാനമെഴുതിയത് എസ് രമേശൻ നായർ, സംഗീതം നൽകിയത് എം ജി രാധാകൃഷ്ണൻ.

അടുത്തതായി പി ഭാസ്കരൻ ഗാനമെഴുതി ജോസിന്റെ സംഗീതത്തിൽ ഒരു ഗാനം കേൾക്കാം. വെണ്ണിലാ കുരുവികളെ, വെൺമേഘത്തുണ്ടുകളെ എന്ന് തുടങ്ങുന്നു.

നീലഗിരി തെന്നിലെ നീയറിഞ്ഞോ, താഴ്വര പന്തലിൽ ഹേമന്ത സന്ധ്യയിൽ നീലക്കുറിഞ്ഞി പൂവിന് താലികെട്ട്. പി കെ ഗോപിയുടെ വരികൾ, സംഗീതം നൽകിയത് ജോസ്.

അടുത്തതായി ഉമ്മന്നൂർ ഗോപാലകൃഷ്ണൻ ഗാനമെഴുതി, കെ പി ഉദയഭാനു സംഗീതം നൽകിയ ഒരു ഗാനം കേൾക്കാം. ലാവണ്യദേവതേ നിന്നൊളി തിരളുന്ന ചൈതന്യമല്ലേ ഈ പ്രകൃതി.

അവസാനമായി മൗനരാഗ പക്ഷിയുറങ്ങി മൗന നൊമ്പരം ഇരിഞ്ഞടങ്ങി. ഗാനമെഴുതിയത് ജോൺസൺ പുളിങ്കുന്ന്, സംഗീതം നൽകിയത് കെ പി ഉദയഭാനു.

0: എസ് രമേശൻ നായർ, പി ഭാസ്കരൻ, പി കെ ഗോപി, ഉമ്മനൂർ ഗോപാലകൃഷ്ണൻ, ജോൺസൺ പുളിങ്കുന്ന് എന്നിവരുടെ വരികൾക്ക് എം ജി രാധാകൃഷ്ണൻ, ജോസ്, ജോയ് തോട്ടാൻ, കെ പി ഉദയഭാനു എന്നിവർ സംഗീതം നൽകി. കെ ജി മാർക്കോസ് പാടിയ ലളിതഗാനങ്ങളാണ് ഏകതാരയിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഏകതാര ലളിതഗാന പരിപാടി സമാപിച്ചു.
1: ഇനി അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ കേൾക്കാം.

0: വളരാൻ തയ്യാറാണോ? ഉയരാൻ തയ്യാറാണോ? നിങ്ങളുടെ ബിസിനസ് പുതിയ ഉയരങ്ങളിലെത്തിക്കൂ. 85% വരെ LTVയോടെ മണപ്പുറം IGL ഗോൾഡ് ലോണിലൂടെ ഫണ്ടുകൾ നേടുന്നത് ഇപ്പോൾ വളരെ എളുപ്പമാണ്.
1: നിങ്ങൾക്കായി മാത്രം 5 കോടി രൂപ വരെയുള്ള ലോണുകൾ നിങ്ങളുടെ ബിസിനസിനെ മുന്നോട്ട് നയിക്കാൻ സഹായിക്കുന്നു. ആത്മവിശ്വാസത്തോടെ വളരൂ, നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരൂ. നിങ്ങളുടെ ബിസിനസ് വളർത്താൻ മണപ്പുറം നിങ്ങളെ സഹായിക്കുന്നു.
0: മണപ്പുറം ഫൈനാൻസ് ലിമിറ്റഡ്, മേക്ക് ലൈഫ് ഈസി. ടോൾ ഫ്രീ നമ്പർ 1-800-420-2233. ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഗീതു പ്രകാശ്. പ്രധാന വാർത്തകൾ. 2 ദിവസത്തെ സന്ദർശനത്തിനായി ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ കേരളത്തിൽ. വിശ്വാസ്യതയാണ് മാധ്യമപ്രവർത്തനത്തിന്റെ പ്രധാന ധാർമ്മിക മൂല്യമെന്ന് ഉപരാഷ്ട്രപതി. ആറന്മുള ഉത്രട്ടാതി ജലോത്സവം ഉപരാഷ്ട്രപതി അല്പസമയത്തിനകം ഉദ്ഘാടനം ചെയ്യും. തിരുവനന്തപുരത്ത് ഓണം വാരാഘോഷ സമാപന പരിപാടിയിലും പങ്കെടുക്കും. ലഹരിമുക്ത ഇന്ത്യ ലക്ഷ്യമിട്ടുള്ള നശാമുക്ത് പ്രചാരണ പരിപാടിക്ക് മികച്ച പ്രതികരണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. PM സ്വനിധി പദ്ധതി സ്ത്രീ ശാക്തീകരണത്തിന് പുതിയ ഊർജ്ജം പകരുന്നതായും പരാമർശം. ബഹിരാകാശം സ്വപ്നം കാണുന്ന ലോകമെമ്പാടുമുള്ള പെൺകുട്ടികളെ ഒരുമിച്ച് കൊണ്ടുവരുന്നതിന് മിഷൻ ശക്തിസാറ്റ് സംരംഭം ആവിഷ്കരിച്ചതായി പ്രധാനമന്ത്രി. ചരിത്രം ലളിതമായി അവതരിപ്പിക്കാൻ വെബ്സൈറ്റ് തയ്യാറാക്കിയ മുംബൈ സ്വദേശി കൃഷ്ണ ശേഷാദ്രിക്ക് മൻ കി ബാത്തിൽ അഭിനന്ദനം. മിന്നൽ പ്രളയം നാശം വിതച്ച നേപ്പാളിൽ രക്ഷാദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഊർജ്ജിതം. വനിതാ T20 ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ ഇന്ന് ഇന്ത്യ തായ്ലന്റ് പോരാട്ടം. വിശ്വാസ്യതയാണ് മാധ്യമപ്രവർത്തനത്തിന്റെ പ്രധാന ധാർമ്മിക മൂല്യമെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. ആലപ്പുഴ ലിയോ 13 ഹയർ സെക്കൻഡറി സ്കൂളിൽ കേരള കൌമുദിയുടെ 115-ാം വാർഷികാഘോഷത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ധാർമ്മികത കൈവിടാതെ മാധ്യമപ്രവർത്തന രംഗത്ത് 100 ആണ്ടിലേറെ പ്രവർത്തിച്ചുവരുന്ന കേരള കൌമുദിയെ അഭിനന്ദിക്കുന്നതായും ഉപരാഷ്ട്രപതി പറഞ്ഞു. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ ഹർലിക്കർ, മന്ത്രി റോജി M. ജോൺ തുടങ്ങിയവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. 2 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് രാവിലെ കൊച്ചിയിലെത്തിയ ഉപരാഷ്ട്രപതിയെ ഗവർണർ സ്വീകരിച്ചു. ലഹരിമുക്ത ഇന്ത്യ ലക്ഷ്യമിട്ടുള്ള നശാമുക്ത് യുവ ഫോർ വികസിത് ഭാരത് പ്രചാരണ പരിപാടിക്ക് മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. യുവാക്കളും ഈ പ്രചാരണത്തിന്റെ ഭാഗമാകുകയാണെന്ന് മൻ കി ബാത്തിന്റെ 137-ാം പതിപ്പിൽ അദ്ദേഹം പറഞ്ഞു. യുവാക്കളുടെ ആരോഗ്യം, സന്തോഷം, ഉജ്ജ്വല ഭാവി എന്നിവയ്ക്കുള്ള കൂട്ടായ പ്രതിജ്ഞയാണ് ഇതെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി.
2: नशा मुक्त युवा फॉर विकसित भारत, ये अभियान इस समय पूरे देश में तेजी से आगे बढ़ रहा है. इसका लक्ष्य बिल्कुल साफ है, नशा मुक्त युवा, ड्रग फ्री इंडिया. बहुत सारे लोग, विशेषकर हमारे युवा, बहुत बड़ी संख्या में इसका हिस्सा बन रहे हैं. आखिर यह भारत के युवाओं की हेल्थ, उनकी हैप्पीनेस और उज्ज्वल भविष्य के लिए ही हमारा सामूहिक संकल्प है.
0: യുവതലമുറയെ ലഹരിയിൽ നിന്ന് അകറ്റി നിർത്താനും ലഹരിമുക്തരാക്കാനുമുള്ള പ്രവർത്തനങ്ങളിൽ എല്ലാവരും പങ്കുചേരണമെന്നും അദ്ദേഹം ആഹ്വാനം ചെയ്തു. ലഹരിക്കെതിരെയുള്ള സന്ദേശങ്ങൾ സമൂഹ മാധ്യമത്തിൽ ഹാഷ്ടാഗ് സഹിതം പങ്കുവയ്ക്കണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ദേശീയ കൈത്തറി ദിനം, ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തിന്റെ വാർഷികം, വിഭജന ഭീതി സ്മൃതി ദിനം തുടങ്ങിയവയിലൂടെ ഓഗസ്റ്റ് മാസം രാജ്യമെമ്പാടും ദേശഭക്തിയുടെ വർണ്ണങ്ങൾ വിതറിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ദേശഭക്തി കൂടുതൽ ശക്തമാക്കുന്നതിന് ഹർ ഘർ തിരംഗ അഭിയാനിലൂടെ സാധിച്ചു. ഇത്തവണ 8 കോടിയിലധികം തിരംഗ സെൽഫികളാണ് അപ്ലോഡ് ചെയ്തതെന്നും പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പറഞ്ഞു. സൂര്യപഥ് തിരംഗ യാത്രയെക്കുറിച്ചും അദ്ദേഹം പരാമർശിച്ചു. ചരിത്രത്തെ രസകരമായി അടയാളപ്പെടുത്താനും രാജ്യത്ത് നിലവിലുണ്ടായിരുന്ന സാമ്രാജ്യങ്ങളെക്കുറിച്ച് പരിചയപ്പെടുത്താനുമായി ഭാരത് രാജ്യ .com എന്ന വെബ്സൈറ്റ് തയ്യാറാക്കിയ മുംബൈയിൽ നിന്നുള്ള കൃഷ്ണ ശേഷാദ്രിയുമായി പ്രധാനമന്ത്രി മൻ കി ബാത്തിലൂടെ സംവദിച്ചു. ഭൂതകാലത്തെക്കുറിച്ച് ലളിതമായി മനസ്സിലാക്കാൻ ഇത് സഹായിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഇന്ത്യയുടെ ചരിത്രത്തെ കഥാരൂപത്തിൽ ജനങ്ങളിൽ എത്തിക്കാനുള്ള കൃഷ്ണയുടെ ശ്രമത്തിന് പ്രധാനമന്ത്രി ആശംസകൾ നേർന്നു. PM സ്വനിധി പദ്ധതി സ്ത്രീ ശാക്തീകരണത്തിന് പുതിയ ഊർജ്ജം പകരുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പദ്ധതിയുടെ ഗുണഭോക്താക്കളിൽ 46% സ്ത്രീകളാണ്. രാജ്യത്തുടനീളം ഏകദേശം 35 ലക്ഷം സ്ത്രീകൾ ഈ പദ്ധതിയിലൂടെ വ്യാപാരം ചെയ്യുന്നു. ഇതിലൂടെ കുട്ടികളുടെ വിദ്യാഭ്യാസം ഉൾപ്പെടെ മുഴുവൻ കുടുംബത്തിന്റെയും ഭാവി മെച്ചപ്പെട്ടതായി പ്രധാനമന്ത്രി വ്യക്തമാക്കി.
2: PM സ്വനിധി യോജന 46%

0: यानी देश भर में लगभग 35 लाख महिलाएं इस योजना से जुड़कर अपने कारोबार को आगे बढ़ा रही हैं। जब एक महिला का कारोबार बढ़ता है तो उसके साथ पूरे परिवार का भविष्य आगे बढ़ता है और महिला के भीतर आत्मविश्वास और मजबूत होता है।
1: ഒരു പ്രദേശത്തിന്റെ പരിവർത്തനത്തിൽ ശുചിത്വത്തിന് സവിശേഷ പങ്കുണ്ടെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. പ്രദേശവാസികൾ ഒന്നാകെ ശുചിത്വത്തിനായുള്ള പ്രതിജ്ഞയെടുക്കുമ്പോൾ ആ സ്ഥലത്തിന്റെ മുഖമുദ്ര തന്നെ മാറും. ഇത്തവണ അമർനാഥ് യാത്രയിൽ ശുചീകരണ പ്രവർത്തകരുടെ പരിശ്രമത്തിലൂടെ 400 മെട്രിക് ടണ്ണിലധികം മാലിന്യം സംഭരിക്കാൻ സാധിച്ചു. ഇതിൽ തീർത്ഥാടകരും പങ്കാളികളായതായും പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി. രാജ്യത്തെ പെൺകുട്ടികളുടെ സ്വപ്നങ്ങൾ ബഹിരാകാശത്തോളം വളർന്നതായി പ്രധാനമന്ത്രി പറഞ്ഞു. ഇത്തരത്തിൽ സ്വപ്നം കാണുന്ന ലോകമെമ്പാടുമുള്ള പെൺകുട്ടികളെ ഒരുമിച്ച് കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടെയാണ് മിഷൻ ശക്തി സാറ്റ് ആവിഷ്കരിച്ചതെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഇതിലൂടെ 108 രാജ്യങ്ങളിലെ 12,000 വിദ്യാർത്ഥിനികൾക്ക് സാറ്റലൈറ്റ് സാങ്കേതികവിദ്യ പഠിക്കാനും ഈ മേഖലയിൽ മുന്നേറാനും അവസരം ലഭിക്കുന്നതായും അദ്ദേഹം മൻ കി ബാത്തിൽ പരാമർശിച്ചു.
0: आज हमारी बेटियों के सपनों की उड़ान धरती से निकलकर अंतरिक्ष तक पहुंच रही है और आपको यह जानकर गर्व होगा कि भारत ऐसे सपने देखने वाली दुनिया की हजारों बेटियों को एक साथ जोड़ रहा है. इस प्रयास का नाम है मिशन शक्ति सेट.
1: ദീപാവലി ഉൾപ്പെടെ വരാനിരിക്കുന്ന ആഘോഷങ്ങളിൽ തദ്ദേശീയ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കണമെന്ന് പ്രധാനമന്ത്രി ഓർമ്മിപ്പിച്ചു. വോക്കൽ ഫോർ ലോക്കൽ എന്ന സന്ദേശം പരമാവധി ജനങ്ങളിലേക്ക് എത്തിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ചെറിയ ശ്രമങ്ങളിലൂടെ സമൂഹത്തിൽ കൊണ്ടുവരാൻ സാധിക്കുന്ന മാറ്റങ്ങൾ മറ്റുള്ളവർക്കും പ്രചോദനമാകുമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൻ കി ബാത്തിന്റെ 137 പതിപ്പ് ഉപസംഹരിച്ചത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ആറന്മുളയിലെത്തി. പ്രസിദ്ധമായ ആറന്മുള ഉത്രട്ടാതി ജലമേള അല്പസമയത്തിനകം ഉദ്ഘാടനം ചെയ്യും. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ, മന്ത്രിമാരായ രമേശ് ചെന്നിത്തല, മോൻസ് ജോസഫ്, റോജി എം ജോൺ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുക്കും. 3 മണിക്ക് ആരംഭിക്കുന്ന മത്സരങ്ങളിൽ 51 പള്ളിയോടങ്ങളാണ് അണിനിരക്കുന്നത്. സംസ്ഥാന ടൂറിസം വകുപ്പ് സംഘടിപ്പിച്ച ഓണം ടൂറിസം വാരാഘോഷത്തിന് ഇന്ന് വർണ്ണാഭമായ ഘോഷയാത്രയോടെ സമാപനം. വൈകുന്നേരം 5 ലോക്ഭവന് സമീപം നടക്കുന്ന ചടങ്ങിൽ സമാപന ഘോഷയാത്ര ഉപരാഷ്ട്രപതി ഫ്ളാഗ് ഓഫ് ചെയ്യും. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ, മുഖ്യമന്ത്രി BD സതീശൻ, ചലച്ചിത്ര നടൻ ആസിഫ് അലി തുടങ്ങിയവർ പങ്കെടുക്കും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കൂലിയക്കോട്.
3: ലോക്ഭവനിൽ നിന്നാരംഭിക്കുന്ന ഘോഷയാത്ര വെള്ളയമ്പലം മ്യൂസിയം പാളയം സ്റ്റാച്യു വഴി കിഴക്കേക്കോട്ടയിൽ സമാപിക്കും. വിവിധ സർക്കാർ വകുപ്പുകളുടെ നേതൃത്വത്തിൽ അണിനിരക്കുന്ന നിശ്ചല ദൃശ്യങ്ങൾ, ഇതര സംസ്ഥാനക്കാരുടേതുൾപ്പെടെയുള്ള വൈവിധ്യമാർന്ന കലാരൂപങ്ങൾ, ട്രാൻസ്ജെൻഡർ വിഭാഗത്തിലെ കലാകാരന്മാരുടെ പ്രകടനങ്ങൾ തുടങ്ങിയവ ഘോഷയാത്രയ്ക്ക് മാറ്റുകൂട്ടും. 69 ഫ്ളോട്ടുകളും ഇൻസ്റ്റലേഷനുകളുമാണ് വിവിധ സർക്കാർ വകുപ്പുകളുടെ നേതൃത്വത്തിൽ അണിനിരക്കുന്നത്. 99 കലാരൂപങ്ങളും ഘോഷയാത്രയുടെ ഭാഗമാകും.
1: ഓണം വാരാഘോഷ സമാപനവും ഉപരാഷ്ട്രപതിയുടെ സന്ദർശനവും കണക്കിലെടുത്ത് തിരുവനന്തപുരം നഗരത്തിൽ ഇന്നും നാളെയും ഗതാഗത നിയന്ത്രണങ്ങളും പാർക്കിംഗ് ക്രമീകരണങ്ങളും ഏർപ്പെടുത്തി. ഇന്നുച്ചയ്ക്ക് 2 മുതൽ കവടിയാർ മുതൽ കിഴക്കേക്കോട്ട, വെട്ടിമുറിച്ചകോട്ട, ഈഞ്ചക്കൽ, കല്ലുമൂട് വരെയുള്ള പ്രധാന പാതകളിലും ഇട റോഡുകളിലും ഗതാഗത നിയന്ത്രണം ഉണ്ടായിരിക്കും. നാളെ രാവിലെ 5 മുതൽ 9 വരെ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. നാളെ ലക്ഷദ്വീപിലെത്തുന്ന ഉപരാഷ്ട്രപതി അഗത്തി ദ്വീപിൽ ഫിഷറീസ് വകുപ്പ് സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ മുഖ്യാതിഥിയാകും. തുടർന്ന് കേരളത്തിൽ തിരിച്ചെത്തുന്ന അദ്ദേഹം കൊച്ചി കാക്കനാട് രാജഗിരി സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയുടെ രജത ജൂബിലി ആഘോഷങ്ങളിൽ പങ്കെടുക്കും. മിന്നൽ പ്രളയം നാശം വിതച്ച നേപ്പാളിൽ രക്ഷാദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഊർജിതം. ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം 734. ഏകദേശം 2,500 പേരെയാണ് കാണാതായത്. കേരളത്തിൽ നിന്നുള്ള 16 പേർ സുരക്ഷിതരായി തിരിച്ചെത്തിയിട്ടുണ്ടെന്ന് നോർക്ക റൂട്ട്സ് വ്യക്തമാക്കി. 7 പേരെക്കുറിച്ചാണ് ഇനി വിവരം ലഭിക്കാനുള്ളത്. വനിതാ T20 ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ ഇന്ന് തായ്ലന്റിനെ നേരിടും. ഇന്ത്യൻ സമയം രാത്രി 8:30 ദുബായ് അന്താരാഷ്ട്ര ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലാണ് മത്സരം. ഹർമൻപ്രീത് കൌറാണ് ഇന്ത്യയെ നയിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് താഷ്കെന്റിൽ ഉസ്ബെക്കിസ്ഥാൻ പ്രസിഡന്റ് ഷെവ്കത്ത് മിർസിയോയേവുമായി ഉഭയകക്ഷി ചർച്ച നടത്തും. വ്യാപാരം, നിക്ഷേപം, പ്രതിരോധം എന്നീ മേഖലകളിലെ പങ്കാളിത്തം ഇരു നേതാക്കളും അവലോകനം ചെയ്യും. 2 ദിവസത്തെ സന്ദർശനത്തിനായി ഉപരാഷ്ട്രപതി സി

0: രാധാകൃഷ്ണൻ കേരളത്തിൽ വിശ്വാസ്യതയാണ് മാധ്യമപ്രവർത്തനത്തിന്റെ പ്രധാന ധാർമ്മിക മൂല്യമെന്ന് ഉപരാഷ്ട്രപതി. ആറന്മുള ഉത്രട്ടാതി ജലോത്സവം ഉപരാഷ്ട്രപതി അല്പസമയത്തിനകം ഉദ്ഘാടനം ചെയ്യും. തിരുവനന്തപുരത്ത് ഓണം വാരാഘോഷ സമാപന പരിപാടിയിലും പങ്കെടുക്കും. ലഹരിമുക്ത ഇന്ത്യ ലക്ഷ്യമിട്ടുള്ള നശാമുക്ത് പ്രചാരണ പരിപാടിക്ക് മികച്ച പ്രതികരണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പിഎം സ്വാനിധി പദ്ധതി സ്ത്രീ ശാക്തീകരണത്തിന് പുതിയ ഊർജ്ജം പകരുന്നതായും പരാമർശം. ബഹിരാകാശം സ്വപ്നം കാണുന്ന ലോകമെമ്പാടുമുള്ള പെൺകുട്ടികളെ ഒരുമിച്ച് കൊണ്ടുവരുന്നതിന് മിഷൻ ശക്തി സെറ്റ് സംരംഭം ആവിഷ്കരിച്ചതായി പ്രധാനമന്ത്രി. ചരിത്രം ലളിതമായി അവതരിപ്പിക്കാൻ വെബ്സൈറ്റ് തയ്യാറാക്കിയ മുംബൈ സ്വദേശി കൃഷ്ണ ശേഷാദ്രിക്ക് മൻ കി ബാത്തിൽ അഭിനന്ദനം. മിന്നൽ പ്രളയം നാശം വിതച്ച നേപ്പാളിൽ രക്ഷാദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഊർജ്ജിതം. വനിതാ ടി20 ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ ഇന്ന് ഇന്ത്യ തായ്ലന്റ് പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
1: ആകാശവാണി.
2: പ്രമേഹവും അനുബന്ധ ആരോഗ്യ പ്രശ്നങ്ങളും ഹോമിയോ ചികിത്സാ വിദഗ്ധ ഡോക്ടർ റിജി റഷീദ് സംസാരിക്കുന്നു.
3: പ്രമേഹം നേരത്തെ കണ്ടെത്തുകയും കൃത്യമായി ചികിത്സ തുടരുകയും ചെയ്താൽ ജീവിതം മധുരമായി തന്നെ നിലനിർത്തി മുന്നോട്ട് കൊണ്ടുപോകാനാകും. നിശബ്ദമായി ഒപ്പം കൂടി പിന്നെ നമുക്ക് പരിഹാരം കാണാൻ കഴിയാത്ത വിധം സങ്കീർണതകൾ കൊണ്ടെത്തിക്കുന്ന ഗൗരവമുള്ള ഒരു രോഗാവസ്ഥയാണ് പ്രമേഹം. അവഗണിച്ചാൽ അത് അപകടകാരിയാകും, മറ്റു രോഗങ്ങളും നമുക്ക് പിടിപെടും. പ്രമേഹവും അമിതവണ്ണവും അമിത BP അമിത കൊളസ്ട്രോളുമെല്ലാം നമ്മുടെ ജീവിതത്തിന്റെ താളം തെറ്റിക്കാറാണ് പതിവ്. ലൈംഗിക പ്രശ്നങ്ങളെ മറച്ചുവെക്കേണ്ട കാര്യമില്ല. നമ്മുടെ സമൂഹത്തിൽ പൊതുവായി കാണപ്പെടുന്ന എല്ലാ രോഗങ്ങളെയും പോലെ തന്നെയാണ് ലൈംഗിക പ്രശ്നങ്ങൾ. അത് സ്ത്രീകൾക്കായാലും പുരുഷന്മാർക്കായാലും. നിർഭാഗ്യവശാൽ സ്ത്രീകളുടെ ലൈംഗിക പ്രശ്നങ്ങൾ എവിടെയും അഡ്രസ്സ് ചെയ്യപ്പെടുന്നില്ല. അനിയന്ത്രിതമായ പ്രമേഹം കാരണം ചിലരിൽ ലൈംഗിക പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. പുരുഷന്മാരിൽ ഉദ്ധാരണശേഷി കുറവാണ് പ്രധാനമായും കാണുന്നത്. സ്ത്രീകളിൽ ലൈംഗിക താല്പര്യക്കുറവ്, യോനി സങ്കോചം പോലെയുള്ള പ്രശ്നങ്ങളും. ഇത് പലരിലും കടുത്ത നിരാശയും മാനസിക സംഘർഷങ്ങളും ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഡോക്ടറോട് തുറന്നു പറയേണ്ടതാണ്. ഈ പറഞ്ഞ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ പ്രമേഹവും മനസ്സും വളരെ പ്രധാനമാണ്. ഒരു പ്രമേഹ രോഗിയുടെ മനസ്സിന്റെ താളം തെറ്റലുകൾ ഒഴിവാക്കാൻ നമ്മൾക്ക് എന്താണ് ചെയ്യാൻ സാധിക്കുക എന്നുള്ളതാണ്. ജീവിതശൈലി ക്രമീകരണങ്ങൾ, തുടർച്ചയായി വേണ്ടിവരുന്ന മരുന്നുകൾ, ഇഞ്ചക്ഷൻ, ഇടയ്ക്കിടെയുള്ള രക്തപരിശോധനകൾ എന്നിവ പ്രമേഹ രോഗികളെ മാനസിക സംഘർഷത്തിലാക്കാറുണ്ട്. ഈ സാഹചര്യത്തെ നേരിടാൻ ഇവർക്ക് പൂർണ്ണമായ പിന്തുണ നൽകേണ്ടത് നമ്മുടെ കടമയാണ്. ഈ രോഗം കാരണം ഞാൻ വലഞ്ഞു, ഇഷ്ടമുള്ള ഭക്ഷണമൊന്നും കഴിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഞാൻ തുടർച്ചയായി മരുന്നെടുക്കുന്നുണ്ട്, പക്ഷെ എന്നിട്ടും എനിക്ക് യാതൊരു കുറവും കാണുന്നില്ല, മരുന്നെടുക്കും തോറും എനിക്ക് ക്ഷീണമാണ്, ബുദ്ധിമുട്ടാണ്, ദൈനംദിന കാര്യങ്ങൾ ചെയ്യുവാൻ സാധിക്കുന്നില്ല, എന്തിനും ഏതിനും എനിക്ക് ദേഷ്യം വരുന്നു, ലൈംഗികതയോട് താല്പര്യമില്ല തുടങ്ങിയ പ്രശ്നങ്ങളുമായി രോഗികൾ വരാറുണ്ട്. ലൈംഗിക പ്രശ്നങ്ങളെ മറച്ചുവെക്കേണ്ട എന്ന് പറഞ്ഞതുപോലെ തന്നെ പ്രമേഹമുള്ള വ്യക്തിയെ ജീവിത ക്രമീകരണത്തിലേക്ക് സ്നേഹപൂർവ്വം നയിക്കുവാനും ബന്ധുക്കളുടെ ശ്രദ്ധയുണ്ടായിരിക്കണം. അതോടൊപ്പം തന്നെ ഈ പ്രശ്നം കാരണം ലഹരിയിലേക്ക് വഴുതി വീഴരുത്. ലഹരി വസ്തുക്കളുടെ ഉപയോഗം പ്രമേഹം വഷളാക്കാൻ കാരണമാകുന്ന ഒരു വസ്തുതയാണ്. എന്നാൽ പല പ്രമേഹ രോഗബാധിതരും ഉത്കണ്ഠയോ ഉറക്കക്കുറവോ ഉണ്ടാകുമ്പോൾ മദ്യപാനം, പുകവലി തുടങ്ങിയത് ശീലമാക്കുന്നത് നാം കണ്ടുവരുന്നുണ്ട്. ഇത്തരം ശീലങ്ങൾ പ്രമേഹം വഷളാക്കുന്നു, അതോടൊപ്പം തന്നെ വ്യക്തിയുടെ മാനസിക നിലയും തകർക്കുന്നു. ഇക്കാരണം കൊണ്ട് തന്നെ പ്രമേഹ രോഗബാധിതർ ലഹരി വസ്തുക്കൾക്ക് അടിമപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഒരു ആരോഗ്യ വിദഗ്ധന്റെ സഹായം തേടേണ്ടതാണ്. അതുപോലെ തന്നെയാണ് പ്രമേഹവും വിഷാദരോഗവും. പ്രമേഹത്തിന് അടിമപ്പെട്ട് വിഷാദരോഗിയായി മാറിയത് തിരിച്ചറിയാതെ നടക്കുന്ന ഒരുപാട് രോഗികളുണ്ട്. ലൈംഗിക പ്രശ്നങ്ങൾക്ക് ചികിത്സയ്ക്ക് എത്തുമ്പോഴോ അല്ലെങ്കിൽ പ്രമേഹ അനുബന്ധ രോഗങ്ങളുടെ ചികിത്സയ്ക്ക് എത്തുമ്പോഴോ ആണ് അവർ തിരിച്ചറിയുന്നത് തങ്ങൾ വിഷാദ രോഗത്തിന് അടിമയായിരിക്കുന്നു എന്ന്. ദീർഘകാലം നീണ്ടു നിൽക്കുന്ന ഏത് ശാരീരിക ആരോഗ്യ പ്രശ്നവും വിഷാദ രോഗത്തിന് കാരണമാകാറുണ്ട്. രാവിലെ തൊട്ട് വൈകിട്ട് വരെ തുടർച്ചയായി നീണ്ടു നിൽക്കുന്ന സങ്കടഭാവം, അത് ഏതെങ്കിലും ഒരു സംഭവവുമായി അല്ലെങ്കിൽ ഒരു വ്യക്തിയുമായി മാത്രം ബന്ധപ്പെട്ടുണ്ടാകുന്ന സങ്കടമല്ല, മറിച്ച് തുടർച്ചയായി നീണ്ടു നിൽക്കുന്ന, പ്രത്യേകിച്ച് കാരണമില്ലാതെ തന്നെ സംഭവിക്കുന്ന സങ്കടമാണ് ഇതിലേക്ക് ഉൾപ്പെടുത്തുന്നത്. മുൻപ് നമ്മൾ ഇഷ്ടത്തോടെ ചെയ്തിരുന്ന കാര്യങ്ങൾ ഇപ്പോൾ ചെയ്യാൻ താല്പര്യമില്ലാതെ വരിക. അതിപ്പോ പത്രം വായിക്കുന്നതാണെങ്കിലും TV കാണുന്നതാണെങ്കിലും പാട്ട് കേൾക്കുന്നതാണെങ്കിലും പുറത്തു പോകുന്ന കാര്യങ്ങളിലാണെങ്കിൽ പോലും ഇത് തന്നെയാണ് അവസ്ഥ. ദീർഘനേരം ചിന്തയിൽ മുഴുകിയിരിക്കുന്ന അവസ്ഥ. പലർക്കും പ്രമേഹമുണ്ട് എന്ന് തിരിച്ചറിയുമ്പോൾ പൊരുത്തപ്പെടാൻ പ്രയാസമുണ്ടാകുന്ന ഒരവസ്ഥ ഉണ്ടാകാറുണ്ട്. നിങ്ങൾ മനസ്സിലാക്കി.

0: ക്കേണ്ട ഒരു കാര്യം, ഡയബറ്റിസ് ഡിസ്ട്രസ് എന്നാണ് ഇതിനെ പറയുക. ഇപ്പോൾ എനിക്ക് പ്രമേഹമുണ്ടെന്ന് അറിയുകയും എന്നാൽ അതുമായി പൊരുത്തപ്പെടുവാൻ എനിക്ക് സാധിക്കാതെ വരികയും ചെയ്യുമ്പോൾ അത് പ്രമേഹ വൈഷമ്യം അല്ലെങ്കിൽ ഡയബറ്റിക് ഡിസ്ട്രസ് എന്ന അവസ്ഥയിലേക്ക് പോകുന്നു. ടൈപ്പ് 1 പ്രമേഹബാധിതരിൽ 25% പേരിലും ടൈപ്പ് 2 പ്രമേഹബാധിതരിൽ 25% പേരിലും ഈ അവസ്ഥ ഉണ്ടാകാറുണ്ട്. തനിക്ക് പ്രമേഹം ബാധിച്ചതോർത്ത് കഠിനമായ ദേഷ്യവും നിരാശയും അനുഭവപ്പെടുക, പ്രമേഹ രോഗം ആവശ്യപ്പെടുന്ന ജീവിതശൈലി ക്രമീകരണങ്ങളെക്കുറിച്ച് അസ്വസ്ഥത തോന്നുക, പ്രമേഹം നിയന്ത്രിക്കാൻ ആവശ്യമായ കാര്യങ്ങൾ താൻ ചെയ്യുന്നില്ല എന്ന കുറ്റബോധം തോന്നുക, അതേസമയം തന്നെ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തുവാനുള്ള പ്രചോദനം തോന്നാതിരിക്കുന്ന അവസ്ഥ, കൃത്യമായ സമയത്ത് രക്തപരിശോധനകൾ നടത്താനും ഡോക്ടറെ സന്ദർശിക്കാനും വിമുഖത കാട്ടുക, അനാരോഗ്യകരമായ ഭക്ഷണശീലങ്ങൾ അവലംബിക്കുക, പ്രത്യേകിച്ച് മാനസിക സമ്മർദ്ദം അനുഭവപ്പെടുന്ന സമയത്ത് മധുരവും കൊഴുപ്പും കൂടിയ ഭക്ഷ്യങ്ങൾ അമിതമായി കഴിക്കുക, ഒറ്റപ്പെട്ടു പോയതായി തോന്നുക, ആരും തന്നെ മനസ്സിലാക്കാൻ തയ്യാറാകുന്നില്ല എന്ന ചിന്ത തോന്നുക തുടങ്ങിയ കാരണങ്ങളെല്ലാം നിങ്ങൾക്ക് ഡയബറ്റിസ് ഡിസ്ട്രസ് ഉണ്ടെന്ന് മനസ്സിലാക്കി തരുന്നവയാണ്. തീർച്ചയായും നിങ്ങൾ മനോരോഗ വിദഗ്ധനെ കാണുകയും നിങ്ങളുടെ പ്രശ്നങ്ങൾ അറിയിക്കുകയും ചെയ്യുക. അതോടൊപ്പം തന്നെ ഒരു അംഗീകൃത ഹോമിയോപ്പതി ഡോക്ടറെ നിങ്ങൾ കാണുകയാണെങ്കിൽ തീർച്ചയായും ഹോമിയോപ്പതിയിലൂടെ നിങ്ങൾക്ക് ഇത്തരം പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം വളരെ ലളിതമായി തന്നെ കിട്ടുന്നതാണ്. ഉത്കണ്ഠ ഒഴിവാക്കുക എന്നത് ലൈംഗിക പ്രശ്നമുള്ളവരിൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പ്രമേഹ രോഗ ബാധിതർക്ക് ഇടയ്ക്കിടെ രക്തത്തിലെ ഗ്ലൂക്കോസ് അളവ് കുറയുന്നതുമൂലം ഹൈപ്പോഗ്ലൈസീമിയ എന്ന അവസ്ഥ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇത്തരത്തിൽ ഹൈപ്പോഗ്ലൈസീമിയ ഉണ്ടാകുന്ന ആൾക്കാരിൽ ഉത്കണ്ഠ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. പ്രമേഹ രോഗം ലൈംഗിക പ്രശ്നങ്ങളിലേക്ക് നയിക്കുമെന്നത് 4% പ്രമേഹ രോഗികൾക്കും അറിയാത്ത ഒരു കാര്യമാണ്. ഡയബറ്റോളജിസ്റ്റുകളുടെ അഭിപ്രായത്തിൽ ഇന്ത്യക്കാർക്ക് പാശ്ചാത്യ രാജ്യത്തിലുള്ളവരെക്കാൾ അപേക്ഷിച്ച് വളരെ ചെറുപ്പത്തിൽ തന്നെ, അതായത് ഒരു 10 മുതൽ 15 വർഷം മുൻപ് തന്നെ പ്രമേഹം വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. പ്രമേഹത്തിന്റെ സങ്കീർണതകളുടെ ഫലമായി നിരവധി ലൈംഗിക പ്രശ്നങ്ങൾ ഉണ്ടാകാം. ഉദാഹരണക്കുറവ്, ശീഘ്രസ്ഖലനം, ലൈംഗിക താല്പര്യക്കുറവ് എന്നിവയാണ് പ്രമേഹ രോഗികളായ പുരുഷന്മാർ നേരിടുന്ന പ്രധാന പ്രശ്നങ്ങൾ. റിട്രോഗ്രേഡ് സ്ഖലനം, ശുക്ലം ലിംഗത്തിലൂടെ പുറത്തേക്ക് വരുന്നതിനു പകരം മൂത്രസഞ്ചിയിലേക്ക് മടങ്ങുന്ന അവസ്ഥയാണ് റിട്രോഗ്രേഡ് സ്ഖലനം എന്ന് പറയുന്നത്. പ്രമേഹം തിരിച്ചറിയുന്ന കാലം മുതൽ ശക്തമായ നിയന്ത്രണം പാലിക്കുകയും കറക്റ്റായി മരുന്നുകൾ എടുക്കുകയും ചെയ്യുന്ന ഒരാൾക്ക് 10 പതിറ്റാണ്ടുകൾ കഴിഞ്ഞാലും ലൈംഗികാരോഗ്യം നഷ്ടപ്പെടില്ല. പ്രമേഹം രക്തക്കുഴലുകളെയും ഞരമ്പുകളെയും ബാധിക്കുമ്പോഴാണ് ലൈംഗിക ബലഹീനത ഉണ്ടാകുന്നത്. പ്രമേഹ രോഗികൾക്കും അമിത ഭാരമുള്ളവർക്കും രക്താതി സമ്മർദ്ദമുള്ളവർക്കും അമിത കൊളസ്ട്രോൾ ഉള്ളവർക്കും ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ തുടങ്ങിയുള്ള ആൾക്കാർക്കും ഈ പ്രശ്നം സാധാരണയായി കണ്ടുവരാറുണ്ട്. അവിടെയാണ് ഹോമിയോപ്പതി നിങ്ങളെ സഹായിക്കുന്നത്. നിങ്ങളെന്ന വ്യക്തിയെ മാത്രമല്ല, നിങ്ങളുടെ മാനസിക ശാരീരിക ജീവിത സാഹചര്യങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഹോമിയോപ്പതി ചികിത്സ മുന്നോട്ടു പോകുന്നത്. പ്രമേഹമുള്ള സ്ത്രീകൾ നേരിടുന്ന പൊതുവായ പ്രശ്നങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് യോനിയിലെ വരൾച്ചയാണ്. ഒരു സ്ത്രീക്ക് ആർത്തവവിരാമം സംഭവിക്കുമ്പോഴോ ആർത്തവവിരാമം സംഭവിക്കുന്നത് തൊട്ടു മുമ്പോ അതിനുശേഷമോ ഈ പ്രശ്നം വഷളാകാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം അവർക്ക് ഈസ്ട്രജൻ കുറവായതിനാൽ ലൂബ്രിക്കേഷൻ കുറയുന്നു, കൂടാതെ പ്രമേഹത്തോടൊപ്പം വരുന്ന നാഡീക്ഷതം ഉത്തേജനം കുറയ്ക്കുകയും ലൈംഗികതയെ വേദനാജനകമാക്കുകയും ചെയ്യുന്നു. യോനിയിലെ അണുബാധ. ഒരു സ്ത്രീക്ക് പ്രമേഹം മോശമായി നിയന്ത്രിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് ഈസ്റ്റ്, മറ്റ് യോനി അണുബാധകൾ എന്നിവ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. കൂടാതെ മൂത്രനാളിയിലെ അണുബാധകൾ ഉണ്ടാകാനുള്ള സാധ്യതയും കൂടുതലാണ്. ഹോമിയോപ്പതി എങ്ങനെയാണ് ലൈംഗിക പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുവാൻ നിങ്ങളെ സഹായിക്കുന്നത്? വളരെ സമഗ്രമായ ഒരു ചികിത്സാ രീതിയാണ് ഹോമിയോപ്പതി നിങ്ങൾക്ക് പ്രദാനം ചെയ്യുന്നത്. ഏതൊരു വ്യക്തിയാണെങ്കിലും ആ വ്യക്തിയുടെ പ്രശ്നങ്ങൾ അതാത് രീതിയിൽ തന്നെ ഉൾക്കൊള്ളുവാൻ അല്ലെങ്കിൽ അത് ഡോക്ടറോട് തുറന്നു പറയുവാൻ നിങ്ങൾ തയ്യാറായിരിക്കുക. പ്രമേഹ രോഗിയാണെങ്കിൽ നിങ്ങൾ പ്രമേഹത്തിന്റെ, അതായത് FBS, PPBS അല്ലെങ്കിൽ HbA1c ഇവയുടെ അളവുകൾ മാത്രമല്ല ഒരു ഹോമിയോ ഡോക്ടറോട് പറയേണ്ടത്. നിങ്ങളുടെ വികാരങ്ങൾ എന്താണ്, നിങ്ങളുടെ മാനസികാവസ്ഥ എന്താണ്, നിങ്ങളുടെ ശാരീരിക ബുദ്ധിമുട്ടുകൾ എന്താണ്, എന്താണ് നിങ്ങളുടെ ജീവിത സാഹചര്യം, ഈ രോഗം കൊണ്ട് നിങ്ങൾക്ക് നിരാശയാണോ പ്രദാനം ചെയ്യുന്നത്, മറ്റെന്തെല്ലാം തലത്തിൽ ഈ ഒരു ജീവിതാവസ്ഥ നിങ്ങളെ ബാധിക്കുന്നു തുടങ്ങിയ കാര്യങ്ങളെല്ലാം വിശദമായി തന്നെ നിങ്ങൾ അവരോട് ചർച്ച ചെയ്യുമ്പോഴാണ് തീർച്ചയായും നിങ്ങൾക്ക് എല്ലാ അർത്ഥത്തിലും, പ്രമേഹം നിയന്ത്രിക്കുന്ന കാര്യത്തിലാണെങ്കിലും നിങ്ങളുടെ ഉറക്കം നല്ല രീതിയിലാവുന്ന കാര്യത്തിലാണെങ്കിലും ഉത്കണ്ഠയെ മറികടക്കുവാനാണെങ്കിലും തീർച്ചയായും ഒരു അംഗീകൃത ഹോമിയോപ്പതി ഡോക്ടർ നിങ്ങളെ സഹായിക്കുന്നതാണ്.
1: പ്രമേഹവും

0: ഇനി അല്പസമയത്തിനുള്ളിൽ മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുവർണ. പ്രധാന വാർത്തകൾ. കേരളത്തിൽ വെള്ളപ്പൊക്കം തടയാൻ നദികളുടെ ആഴം കൂട്ടേണ്ടത് അത്യാവശ്യമെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. രണ്ടു ദിവസത്തെ സന്ദർശനത്തിനായി കേരളത്തിലെത്തിയ ഉപരാഷ്ട്രപതി അല്പസമയത്തിനകം ആറന്മുള ഉത്രിട്ടാതി ജലമേള ഉദ്ഘാടനം ചെയ്യും. ലഹരിയുടെ ദൂഷ്യഫലങ്ങൾ കുടുംബവും സമൂഹവും ഒന്നടങ്കം അനുഭവിക്കേണ്ടി വരുന്നതായി മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ലഹരിമുക്ത ഭാരതത്തിനായി അണിനിരക്കാൻ ജനങ്ങളോട് ആഹ്വാനം. പെൺമക്കളുടെ സ്വപ്നങ്ങൾ ബഹിരാകാശത്തേക്ക് എത്തിക്കാൻ ശക്തി സാറ്റ് ദൌത്യത്തിലൂടെ സാധിക്കുമെന്ന് പ്രധാനമന്ത്രി. പി എം സ്വനിധി പദ്ധതി ലക്ഷക്കണക്കിന് അമ്മമാർക്കും സഹോദരിമാർക്കും ശക്തി പകരുന്നതായും മൻ കി ബാത്തിൽ പരാമർശം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഉസ്ബെക്കിസ്ഥാൻ പ്രസിഡന്റുമായുള്ള ഉഭയകക്ഷി ചർച്ചകൾ താഷ്കണ്ടിൽ പുരോഗമിക്കുന്നു. നേപ്പാൾ പ്രളയത്തിൽ മരണം 734. മേഖലയിൽ രക്ഷാ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഊർജ്ജിതം. വനിതാ ടി ട്വന്റി ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ ഇന്ന് തായ്ലന്റിനെ നേരിടും. വാർത്തകൾ വിശദമായി. കേരളത്തിൽ വെള്ളപ്പൊക്കം തടയാൻ നദികളുടെ ആഴം കൂട്ടേണ്ടത് അത്യാവശ്യമെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. മണ്ണും മണലും നീക്കം ചെയ്താലേ ഒഴുകിയെത്തുന്ന വെള്ളം ഉൾക്കൊള്ളാൻ നദികൾക്ക് കഴിയൂവെന്നും പരിസ്ഥിതി സംരക്ഷണവും വികസനവും ഒരുമിച്ച് കൊണ്ടുപോകണമെന്നും അദ്ദേഹം പറഞ്ഞു. ആലപ്പുഴയിൽ കേരളകൌമുദി ദിനപത്രത്തിന്റെ 115 വാർഷികം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ഉപരാഷ്ട്രപതി.
2: One big problem is coming for Kerala. The deep of the river is getting reduced because the sand is not being removed at the frequent intervals. I am not saying the sand should be removed all of a sudden, but it should be removed at frequent intervals so the deep of the river should be maintained. Otherwise, where the water will go?
1: ജനങ്ങൾ നൽകുന്ന വിശ്വാസമാണ് മാധ്യമങ്ങളുടെ ഏറ്റവും വലിയ സമ്പാദ്യമെന്ന് പറഞ്ഞ ഉപരാഷ്ട്രപതി, വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നതിനൊപ്പം ജനങ്ങൾക്ക് നീതി ലഭ്യമാക്കുന്നതും മാധ്യമങ്ങളുടെ കടമയാണെന്ന് ചടങ്ങിൽ പറഞ്ഞു. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ, മന്ത്രി റോജി എം ജോൺ തുടങ്ങിയവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. രണ്ടു ദിവസത്തെ സന്ദർശനത്തിനായി ഇന്നു രാവിലെ കൊച്ചിയിലെത്തിയ ഉപരാഷ്ട്രപതിയെ ഗവർണർ ഉൾപ്പെടെയുള്ള പ്രമുഖർ ചേർന്നാണ് സ്വീകരിച്ചത്. ആറന്മുള ഉത്രട്ടാതി ജലമേള ഉദ്ഘാടനം ചെയ്യുന്നതിനായി ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ അല്പസമയം മുൻപ് ആറന്മുളയിലെത്തി. 3 ആരംഭിക്കുന്ന ജലോത്സവത്തിൽ 51 പള്ളിയോടങ്ങളാണ് അണിനിരക്കുന്നത്. ഓണം വാരാഘോഷത്തിന്റെ സമാപന ഘോഷയാത്രയുടെ ഫ്ളാഗ് ഓഫ് ഉപരാഷ്ട്രപതി ഇന്ന് വൈകുന്നേരം തിരുവനന്തപുരത്ത് നിർവഹിക്കും. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ, മുഖ്യമന്ത്രി വി ഡി സതീശൻ, ചലച്ചിത്ര നടൻ ആസിഫ് അലി തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുക്കും. ഓണം വാരാഘോഷ സമാപനവും ഉപരാഷ്ട്രപതിയുടെ സന്ദർശനവും കണക്കിലെടുത്ത് തിരുവനന്തപുരം നഗരത്തിൽ ഇന്നും നാളെയും ഗതാഗത നിയന്ത്രണങ്ങളും പാർക്കിംഗ് ക്രമീകരണങ്ങളും ഏർപ്പെടുത്തി. നാളെ ലക്ഷദ്വീപിലെത്തുന്ന ഉപരാഷ്ട്രപതി അഗത്തി ദ്വീപിൽ ഫിഷറീസ് മന്ത്രാലയം സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ മുഖ്യ അതിഥിയാകും. തുടർന്ന് കൊച്ചിയിലെത്തുന്ന അദ്ദേഹം കാക്കനാട് രാജഗിരി സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആന്റ് ടെക്നോളജിയുടെ രജത ജൂബിലി ആഘോഷങ്ങളിൽ പങ്കെടുക്കും. ലഹരിയുടെ ദൂഷ്യഫലങ്ങൾ ഒരാളെ മാത്രം ബാധിക്കുന്നതല്ലെന്നും കുടുംബവും സമൂഹവും ഒന്നടങ്കം അനുഭവിക്കേണ്ടി വരുന്നതായും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മൻ കി ബാത്തിന്റെ 137 പതിപ്പിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു അദ്ദേഹം. ലഹരിക്കെതിരെ നശാമുക്ത് യുവ ഫോർ വികസിത് ഭാരത് ക്യാമ്പയിൻ രാജ്യത്തുടനീളം കുതിച്ചുയരുന്നതായും പ്രധാനമന്ത്രി പറഞ്ഞു. ലഹരിമുക്ത യുവത്വം, ലഹരിമുക്ത ഇന്ത്യ എന്നതാണ് ക്യാമ്പയിന്റെ ലക്ഷ്യം. യുവജനങ്ങൾ വലിയ തോതിൽ ഇതിന്റെ ഭാഗമാകുന്നതായും ശ്രീ മോദി വ്യക്തമാക്കി. ലഹരിമുക്ത ഭാരതത്തിനായി പ്രചാരണവാക്യങ്ങളും ഗാനങ്ങളും ചെറുനാടകങ്ങളും മറ്റു കണ്ടന്റുകളും തയ്യാറാക്കാൻ അദ്ദേഹം ജനങ്ങളെ ക്ഷണിച്ചു. ഇത്തരം ശ്രമങ്ങൾ നശാമുക്ത് യുവ എന്ന ഹാഷ് ടാഗിനൊപ്പം സമൂഹ മാധ്യമത്തിൽ പങ്കുവയ്ക്കാനും അദ്ദേഹം അഭ്യർത്ഥിച്ചു.
3: नशा मुक्त भारत के लिए क्या आप कोई पावरफुल स्लोगन बना सकते हैं? क्या हमारे यंग म्यूजिशियंस ऐसे सॉन्ग्स बना सकते हैं जिनमें ड्रग फ्री लाइफ का मैसेज हो? क्या स्टूडेंट्स और थिएटर ग्रुप दिल को छू लेने वाले शॉर्ट प्लेज लिख सकते हैं? हमारे देश में बेहतरीन कंटेंट क्रिएटर्स की कमी नहीं है. मेरा आग्रह है कि वे अलग अलग भाषाओं में ऐसा कंटेंट बनाएं जिससे इस दिशा में समाज को

0: മദദ് മിലേ.
1: നമ്മുടെ പെൺമക്കളുടെ സ്വപ്നങ്ങൾ ഭൂമിയിൽ നിന്ന് ബഹിരാകാശത്തേക്ക് പറന്നെത്തിയതായി പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പറഞ്ഞു. ഇത്തരത്തിൽ സ്വപ്നങ്ങൾ കാണുന്ന ലോകമെമ്പാടുമുള്ള ആയിരക്കണക്കിന് പെൺകുട്ടികളെ ഭാരതം ഒരുമിച്ച് കൂട്ടുകയാണെന്നും ശക്തി സാറ്റ് ദൌത്യത്തെക്കുറിച്ച് പരാമർശിച്ചുകൊണ്ട് അദ്ദേഹം വ്യക്തമാക്കി. 108 രാജ്യങ്ങളിലെ 12,000 വിദ്യാർത്ഥികൾക്ക് ഇതിലൂടെ സാറ്റലൈറ്റ് സാങ്കേതികവിദ്യ പഠിക്കാനും ഇന്നൊവേഷൻ രംഗത്ത് മുന്നേറാനും അവസരം ലഭിക്കുന്നു. പൂർണ്ണമായും വിദ്യാർത്ഥിനികളുടെ പങ്കാളിത്തത്തോടെ തയ്യാറാക്കുന്ന ഒരു കൃത്രിമ ഉപഗ്രഹത്തെ ചന്ദ്രന്റെ ഭ്രമണപഥത്തിലേക്ക് അയക്കാനുള്ള തയ്യാറെടുപ്പാണ് ഇതിലൂടെ നടക്കുന്നതെന്നും ശ്രീ മോദി അറിയിച്ചു. സ്വാതന്ത്ര്യദിനവുമായി ബന്ധപ്പെട്ട് ഈ വർഷം സൂര്യപഥ് തിരംഗയിലൂടെ ആഗോളതലത്തിൽ ഫിജിയിലെ സുവയിൽ തുടങ്ങി അമേരിക്കയിലെ സാൻഫ്രാൻസിസ്കോ വരെ ത്രിവർണ പതാക ഉയർത്തിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. സമൂഹത്തെ ഒറ്റക്കെട്ടായി നിർത്തുന്നതിനും രാജ്യത്തോടുള്ള നമ്മുടെ ബന്ധം കൂടുതൽ ദൃഢപ്പെടുത്തുന്നതിനും ഇതിലൂടെ സാധിക്കുന്നതായി അദ്ദേഹം വ്യക്തമാക്കി. 8 കോടിയിലധികം തിരംഗ സെൽഫികൾ ഇത്തവണ സമൂഹമാധ്യമത്തിൽ അപ്ലോഡ് ചെയ്യപ്പെട്ടതായും പ്രധാനമന്ത്രി പറഞ്ഞു.
0: इस बार 8 करोड़ से अधिक तिरंगा सेल्फी अपलोड की गई. इस साल सूर्यपथ तिरंगा के जरिए हमारा तिरंगा दुनिया भर की एक अनोखी यात्रा पर निकला. फिजी के सुवा में सूरज की पहली किरण के साथ तिरंगा फहराया गया. इसके बाद एशिया, अफ्रीका, यूरोप और फिर अमेरिका के सैन फ्रांसिस्को तक तिरंगा लहराता गया.
1: ലക്ഷക്കണക്കിന് അമ്മമാർക്കും സഹോദരിമാർക്കും PM സ്വനിധി പദ്ധതി പുതിയ ശക്തി പകരുന്നതായും പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പറഞ്ഞു. പദ്ധതിയുടെ ഗുണഭോക്താക്കളിൽ 46% സ്ത്രീകളാണ്. രാജ്യത്തുടനീളം 35 ലക്ഷത്തോളം സ്ത്രീകൾ ഈ പദ്ധതിയുമായി ചേർന്ന് അവരുടെ ബിസിനസ്സുകൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതായും ശ്രീ മോദി വ്യക്തമാക്കി. ശുചിത്വം നമ്മുടെ പെരുമാറ്റത്തിന്റെ ഭാഗമാകുമ്പോൾ നാടിന്റെ ഭംഗി വർദ്ധിക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൻ കി ബാത്തിൽ പറഞ്ഞു. ശുചിത്വത്തിന് അതിന്റേതായ സവിശേഷതയുണ്ടെന്നും ഒരു സ്ഥലം വൃത്തിയായി സൂക്ഷിക്കുമെന്ന പ്രതിജ്ഞ ആ സ്ഥലത്തിന്റെ മുഖഛായ തന്നെ മാറ്റുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി.
0: मेरे प्यारे देशवासियों, स्वच्छता की एक बहुत बड़ी खूबी होती है जब किसी जगह को स्वच्छ रखने का संकल्प वहां के लोगों का अपना संकल्प बन जाता है तो बदलाव केवल साफ सफाई तक सीमित नहीं रहता. इससे उस जगह की पूरी पहचान ही बदल जाती है. देश के अलग अलग हिस्सों में स्वच्छता के लिए ऐसे प्रयास हमें निरंतर प्रेरणा देते हैं.
1: ഭാരതത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഏതു വർഷം ആരുടെ ഭരണമായിരുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്ന www.bharatrajya.com എന്ന വെബ്സൈറ്റിനെ കുറിച്ചും പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പരാമർശിച്ചു. വെബ്സൈറ്റിന് പിന്നിൽ പ്രവർത്തിച്ച മുംബൈയിലെ കൃഷ്ണ ശേഷാദ്രിയുമായി സംവദിച്ച പ്രധാനമന്ത്രി സംരംഭത്തിന് എല്ലാ ആശംസകളും നേർന്നു. അവോക്കാഡോ പഴത്തിന്റെ സവിശേഷതകളെക്കുറിച്ചും ഇതിന്റെ കാർഷിക സാധ്യതകളെക്കുറിച്ചും പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പരാമർശിച്ചു. മുൻപ് വളരെ കുറച്ച് ആളുകൾക്ക് മാത്രം അറിയാമായിരുന്ന ഈ പഴം ഇന്ന് തീൻമേശയിൽ ധാരാളമായി കാണപ്പെടുന്നുണ്ടെന്നും ആരോഗ്യത്തിനും വിപണിക്ക് അവോക്കാഡോ ഇന്ന് പ്രിയങ്കരമായി മാറിയിരിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഉസ്ബെക്കിസ്ഥാൻ പ്രസിഡന്റ് ഷൌക്കത്ത് മിർസിയോയേവും തമ്മിലുള്ള ഉഭയകക്ഷി ചർച്ചകൾ പുരോഗമിക്കുന്നു. താഷ്കെന്റിൽ നടക്കുന്ന ചർച്ചയിൽ വ്യാപാരം, നിക്ഷേപം, പ്രതിരോധം, ഡിജിറ്റൽ കണക്ടിവിറ്റി, ഊർജ്ജം, വിദ്യാഭ്യാസം എന്നീ മേഖലകളിലെ സഹകരണം ഇരു നേതാക്കളും അവലോകനം ചെയ്യും. ഉഭയകക്ഷി വ്യാപാരം ഇരട്ടിയാക്കുന്നതുമായി ബന്ധപ്പെട്ട വിവിധ കരാറുകളിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവയ്ക്കും. ഉസ്ബെക്കിസ്ഥാൻ യോഗ ഫെഡറേഷൻ സംഘടിപ്പിക്കുന്ന യോഗ പരിപാടിയിൽ ശ്രീ മോദി ഇന്ന് പങ്കെടുത്തു. 2 ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി ഇന്നലെയാണ് ഉസ്ബെക്കിസ്ഥാനിലെത്തിയത്. നേപ്പാൾ പ്രളയത്തിൽ മരണം 734 2,500 പേരെ കാണാതായിട്ടുണ്ട്. പ്രളയക്കെടുതിയുടെ 5-ാം ദിനമായ ഇന്നും കാണാതായവർക്കായി തിരച്ചിൽ തുടരുകയാണ്. കുടുങ്ങിക്കിടക്കുന്നവർക്കായി രക്ഷാപ്രവർത്തനവും പുരോഗമിക്കുന്നു. ദുരന്തബാധിത മേഖലയിൽ നിന്ന് 8,200 പേരെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റി. ഭോട്ടേകോഷി നദിയിലെ വെള്ളപ്പൊക്ക സാധ്യത കണക്കിലെടുത്ത് നേപ്പാൾ സർക്കാർ പുതിയ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു. നേപ്പാൾ പ്രളയ ദുരന്തത്തെ തുടർന്ന് വിവിധ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലും ജാഗ്രത തുടരുകയാണ്. ഒഡീഷയിൽ പ്രളയഭീഷണി. തുടർച്ചയായ മഴയെ തുടർന്ന് സുബർണരേഖ നദിയിലെ ജലനിരപ്പ് ഉയരുന്ന സാഹചര്യത്തിൽ അധികൃതർ ജാഗ്രതാ നിർദ്ദേശം നൽകി. വനിതാ T20 ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ ഇന്ന് തായ്ലന്റിനെ നേരിടും. ഇന്ത്യൻ സമയം രാത്രി 8 മണിക്ക് ദുബായ് അന്താരാഷ്ട്ര ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലാണ് മത്സരം. ഹർമൻപ്രീത് കൌറാണ് ഇന്ത്യയെ നയിക്കുന്നത്. കേരളത്തിൽ വെള്ളപ്പൊക്കം തടയാൻ നദികളുടെ ആഴം കൂട്ടേണ്ടത് അത്യാവശ്യമെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. 2 ദിവസത്തെ സന്ദർശനത്തിനായി കേരളത്തിലെത്തിയ ഉപരാഷ്ട്രപതി അല്പസമയത്തിനകം ആറന്മുള ഉത്രട്ടാതി ജലമേള ഉദ്ഘാടനം ചെയ്യും. ലഹരിയുടെ ദൂഷ്യഫലങ്ങൾ കുടുംബവും സമൂഹവും ഒന്നടങ്കം അനുഭവിക്കേണ്ടി വരുന്നതായി മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി.

0: ലഹരിമുക്ത ഭാരതത്തിനായി അണിനിരക്കാൻ ജനങ്ങളോട് ആഹ്വാനം. പെൺമക്കളുടെ സ്വപ്നങ്ങൾ ബഹിരാകാശത്തേക്ക് എത്തിക്കാൻ ശക്തി സാറ്റ് ദൌത്യത്തിലൂടെ സാധിക്കുമെന്ന് പ്രധാനമന്ത്രി. പിഎം സ്വനിധി പദ്ധതി ലക്ഷക്കണക്കിന് അമ്മമാർക്കും സഹോദരിമാർക്കും ശക്തി പകരുന്നതായി മൻ കി ബാത്തിൽ പരാമർശം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഉസ്ബെക്കിസ്ഥാൻ പ്രസിഡന്റുമായുള്ള ഉഭയകക്ഷി ചർച്ചകൾ താഷ്കണ്ടിൽ പുരോഗമിക്കുന്നു. നേപ്പാൾ പ്രളയത്തിൽ മരണം 734 മേഖലയിൽ രക്ഷാ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഊർജ്ജിതം. വനിതാ T20 ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ ഇന്ന് തായ്ലൻഡിനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
1: ആകാശവാണി, സമയം 1:00. രഞ്ജിനി. ശ്രോതാക്കൾ കത്തുകളിലൂടെ ആവശ്യപ്പെട്ട മലയാള ചലച്ചിത്ര ഗാന പരിപാടി.

എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും രഞ്ജിനിയിലേക്ക് സ്വാഗതം. ആശംസകളും അനുമോദനങ്ങളും പരിഭവങ്ങളും ഓർമ്മക്കുറിപ്പുകളും ഒക്കെയായി നിങ്ങൾ രഞ്ജിനിയിലേക്ക് അയച്ച ഒരു കൂട്ടം കത്തുകൾ ഇവിടെയുണ്ട്. പരിപാടിയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നിങ്ങളോടൊപ്പം ചേരുന്നു നദീർഷ. ആദ്യ കത്തിലേക്ക്. പ്രിയ രഞ്ജിനിക്ക്, എനിക്ക് രഞ്ജിനിയിലൂടെ ഒരു ഗാനം കേൾക്കണം. ഞാൻ അനിൽകുമാർ, ആലപ്പുഴ ജില്ലയിലെ മാന്നാർ എന്ന സ്ഥലത്തു നിന്നുമാണ് ഈ കത്തയക്കുന്നത്. ചിത്രം ഇടിമുഴക്കം, ഗാനം കാലം തെളിഞ്ഞു പാടം കനിഞ്ഞു എന്ന് തുടങ്ങുന്നത്. പാടിയത് പി ജയചന്ദ്രൻ, എസ് ജാനകി. ഈ ഗാനം എൻ്റെ ഭാര്യ പ്രീത, മക്കൾ അരുൺ, അഖിൽ, മരുമക്കളായ ഗീതു, അമയ, ചെറുമകൻ നിവേദ് എന്നിവർക്കും, കൂടാതെ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കുമായി സമർപ്പിക്കുന്നു. ഈ കത്ത് അയച്ചിരിക്കുന്നത് ആലപ്പുഴ മാന്നാർ നിന്നും അനിൽകുമാറാണ്. അദ്ദേഹം കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന ഗാനം ഇടിമുഴക്കം എന്ന ചിത്രത്തിന് വേണ്ടി ശ്രീകുമാരൻ തമ്പി വരികളെഴുതി ശ്യാം സംഗീതം നൽകി പി ജയചന്ദ്രനും എസ് ജാനകിയും പാടിയതാണ്. അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ടവർക്കുമായി ഈ ഗാനം സമർപ്പിക്കുന്നു.

0: സ്പൈസ് സ്പോൺസേഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.
1: നാളെ രാവിലെ 9:15 ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ സിമറ്റ് ഡയറക്ടർ ഡോക്ടർ ആശ എസ് കുമാർ പങ്കെടുക്കുന്ന പരിപാടിയുടെ ആദ്യ ഭാഗം കേൾക്കാം.
2: നമുക്ക് ഇവരെ പരിപാലിച്ച് നല്ല രീതിയിൽ അവർക്ക് നല്ലൊരു ക്വാളിറ്റി ഓഫ് ലൈഫ് കൊടുക്കണമെങ്കിൽ നമ്മൾ ഇത്തരത്തിലുള്ള ജെറിയാട്രിക് കെയർ സർവീസസ് കുറച്ചുകൂടെ ഓർഗനൈസ്ഡ് ആക്കണം. അപ്പോൾ അവിടെ നമുക്ക് ഏറ്റവും അധികം നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്താൻ കഴിയുന്ന ഒരു വിഭാഗമാണ് നഴ്സിംഗ് സമൂഹം.
1: ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ നാളെ രാവിലെ 9:15.

രഞ്ജനിലെ രണ്ടാമത്തെ കത്ത് വായിക്കാം. ഈ കത്ത് എഴുതിയിരിക്കുന്നത് ചെങ്ങന്നൂർ നിന്നും ഗീതാകുമാരിയാണ്. പ്രിയ രഞ്ജിനിക്ക്, ആകാശവാണിയുടെ ഇഷ്ടഗാന പരിപാടി പ്രിയ രഞ്ജിനി, നിന്നിലൂടെ കേൾക്കുന്ന ഗാനങ്ങളും അവതരണവും മനോഹരം തന്നെ. അഭിനന്ദനങ്ങൾ. ഇപ്പോൾ ഞാൻ ദുഃഖിതയാണ്. കാരണം എൻ്റെ സഹോദരൻ ഈ കഴിഞ്ഞ ജൂൺ 28 ഞങ്ങളെ വിട്ടുപോയി. വളരെയധികം വേദനയുണ്ട് പ്രിയരഞ്ജിനി. കാരണം എനിക്ക് റേഡിയോ വാങ്ങിത്തന്നത് ഈ ചേട്ടനാണ്. നല്ലൊരു ശ്രോതാവുമായിരുന്നു ചേട്ടൻ. ചേട്ടന് വേണ്ടി ഒരു ഗാനം കേൾക്കാൻ ആഗ്രഹിക്കുന്നു. സന്ധ്യ കണ്ണീരിതെന്ത് എന്ന് തുടങ്ങുന്നതാണ് ഗാനം. അതുപോലെ തന്നെ ജാനകി അമ്മയുടെ ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമം അർപ്പിക്കുന്നുവെന്നും ശ്രോതാവ് കത്തിലെഴുതിയിട്ടുണ്ട്. മദനോത്സവം എന്ന ചിത്രത്തിന് വേണ്ടി ONV കുറിപ്പ് വരികൾ എഴുതി സലിൽ ചൗധരി സംഗീതം നൽകി എസ് ജാനകി പാടിയതാണ് ഈ ഗാനം. പ്രിയ ശ്രോതാവിൻ്റെ സഹോദരന് സ്മരണാഞ്ജലി അർപ്പിച്ചുകൊണ്ട് നമുക്കീ ഗാനം കേൾക്കാം.

0: ക്യൂ ആർ കോഡിലെ സമ്മാനങ്ങളിലൊന്നും എനിക്ക് വലിയ വിശ്വാസമൊന്നും ഇല്ല. പക്ഷേ പിട്ടാപ്പള്ളിയിൽ നിന്നാണ് പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ കാര്യം മാറും.
1: കാരണം ഈ ഓണക്കാലത്ത് തന്നെ 3 75-inch നാനോ LED ടിവികൾ, ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുകൾ, ജർമ്മൻ കാർ തുടങ്ങി നിരവധി സമ്മാനങ്ങളാണ് പിട്ടാപ്പള്ളിയിലെ കസ്റ്റമേഴ്സിന് കിട്ടിയത്. ഭാഗ്യവും സമ്മാനങ്ങളും ഒന്നുമല്ല, പിട്ടാപ്പള്ളിയിലെ പർച്ചേസ് തന്നെ ഒരു ഐശ്വര്യമാണ്.
0: പിട്ടാപ്പള്ളി ഏജൻസീസ്.
2: മായാമുദ്രകൾ,
3: കാലത്തെ മറികടക്കുന്ന പുസ്തകങ്ങളിലൂടെ ഒരു യാത്ര.
4: നാളെ രാത്രി 7:35 മായാമുദ്രകളിൽ
5: കുട്ടികൃഷ്ണ മാരാരുടെ ഭാരത പര്യടനം. രചന ഡോക്ടർ അജയപുരം ജ്യോതിഷ് കുമാർ.
2: മായാമുദ്രകൾ എല്ലാ തിങ്കളാഴ്ചയും രാത്രി 7:35.
6: സ്പൈസ് സ്പോൺസേർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.
7: രഞ്ജിനിയിലേക്ക് വന്ന അടുത്ത കത്ത് വായിക്കാം. ഡിയർ സർ, രഞ്ജിനിയിൽ ഞാൻ ആവശ്യപ്പെട്ട പല ഗാനങ്ങളും കേൾപ്പിച്ചു തന്നതിന് നന്ദി. രഞ്ജിനിയിൽ ഞാനൊരു ഗാനം ആവശ്യപ്പെടുകയാണ്, കേൾപ്പിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഗാനം അച്ചൻ കോവിലാറ്റിലെ കൊച്ചോളങ്ങളെ, ചിത്രം അനാഥശില്പങ്ങൾ. ഈ കത്ത് എഴുതിയിരിക്കുന്നത് തങ്കച്ചൻ വി കോട്ടയം. അദ്ദേഹം കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന ഗാനം അനാഥശില്പങ്ങൾ എന്ന ചിത്രത്തിന് വേണ്ടി ശ്രീകുമാരൻ തമ്പി വരികൾ എഴുതി ആർ കെ ശേഖർ സംഗീതം നൽകി പി ജയചന്ദ്രനും എസ് ജാനകിയും പാടിയതാണ്. രഞ്ജിനിലൂടെ നമുക്ക് ആ ഗാനം ആസ്വദിക്കാം.

0: പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.
1: മായാമുദ്രകൾ,
2: കാലത്തെ മറികടക്കുന്ന പുസ്തകങ്ങളിലൂടെ ഒരു യാത്ര.
3: നാളെ രാത്രി 7:35 മായാമുദ്രകളിൽ
4: കുട്ടിക്കൃഷ്ണമാരാരുടെ ഭാരത പര്യടനം. രചന ഡോക്ടർ അജയപുരം ജ്യോതിഷ് കുമാർ.
1: മായാമുദ്രകൾ എല്ലാ തിങ്കളാഴ്ചയും രാത്രി 7:35.

രഞ്ജിനിയിലേക്ക് വന്ന അടുത്ത കത്ത് വായിക്കാം. ഈ കത്ത് എഴുതിയിരിക്കുന്നത് സുഭാഷ്, ഹരിപ്പാടിനടുത്തുള്ള വാര്യൻകാട് നിന്നും സുഭാഷാണ് ഈ കത്ത് എഴുതിയിരിക്കുന്നത്. കത്തിങ്ങനെയാണ്: പ്രിയപ്പെട്ട രഞ്ജിനി, എനിക്കൊരു പാട്ട് വേണം. പഴയ പാട്ടാണ് എനിക്കിഷ്ടം. സുശീലാമ്മയും മാധുരിയമ്മയും പാടിയ ശ്രീമുരുകൻ എന്ന സിനിമയിലെ ജ്ഞാനപ്പഴം നീയല്ലോ ശ്രീമുരുക എന്ന ഗാനമാണ് എനിക്ക് വേണ്ടത്. എൻ്റെ പേര് സുഭാഷ് എന്നാണ്. ഹരിപ്പാടിനടുത്തുള്ള വാര്യൻകാട് എന്ന സ്ഥലത്ത് നിന്നാണ്. ഇത് എൻ്റെ സഹോദരി ശ്രീമതി സൂര്യയ്ക്ക് വേണ്ടിയാണ് ആവശ്യപ്പെടുന്നത്. സുഭാഷിൻ്റെ സഹോദരി സൂര്യയ്ക്ക് വേണ്ടി ശ്രീമുരുകൻ എന്ന ചിത്രത്തിൽ പി സുശീലയും മാധുരിയും പാടിയ ഗാനം കേൾക്കാം. ഈ ഗാനത്തിൻ്റെ വരികൾ എഴുതിയത് ശ്രീകുമാരൻ തമ്പി, സംഗീതം ജി ദേവരാജൻ.

അടുത്ത കത്ത് പ്രിയമുള്ള രഞ്ജിനിക്ക്, മണ്ണഞ്ചേരി ചേന്നനാട് നിന്നും രാധാകൃഷ്ണ പണിക്കർ CS എഴുതുന്നത്. എനിക്ക് മണിമാരൻ തന്നത് എന്ന് തുടങ്ങുന്ന ഗാനം കേൾപ്പിച്ചു തരുവാൻ അപേക്ഷ. ഇത് പത്മകുമാരി, സുനിൽകുമാർ, ശ്രീകുമാരി, സതീഷ് കുമാർ, അശ്വതി, ഗൗരികൃഷ്ണ, കൃഷ്ണപ്രിയ, സാൻവി, സ്മൃതി എന്നിവർക്ക് സമർപ്പണം എന്നും അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഈ കത്ത് എഴുതിയത് മണ്ണഞ്ചേരി ചേന്നനാട് നിന്നും രാധാകൃഷ്ണ പണിക്കർ CS. അദ്ദേഹം കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന ഗാനം ഓളവും തീരവും എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസും മച്ചാട് വാസുദേവും പാടിയതാണ്. ഈ ഗാനത്തിൻ്റെ വരികൾ എഴുതിയത് പി ഭാസ്കരനാണ്, സംഗീതം നൽകിയത് MS ബാബുരാജ്. ശ്രോതാവിനൊപ്പം ഇഷ്ടഗാനം നമുക്കും കേൾക്കാം.

0: നാളെ രാവിലെ 9:15 ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ സിമറ്റ് ഡയറക്ടർ ഡോക്ടർ ആശ എസ് കുമാർ പങ്കെടുക്കുന്ന പരിപാടിയുടെ ആദ്യ ഭാഗം കേൾക്കാം.
1: ഇന്ന് ലോകത്തെ ഏത് ഹോസ്പിറ്റലിൽ പോയാലും നമുക്കൊരു മലയാളി നഴ്സിനെ കാണാൻ പറ്റുമെന്നുള്ളതും, പിന്നെ അവരൊന്നൊരു സാധാരണ നഴ്സിന്റെ ജോലിയല്ല അവിടെ ചെയ്യുന്നത്. അതായത് അവർ അഡ്മിനിസ്ട്രേറ്റീവ് ഫീൽഡിലും റിസർച്ചിലും ഒക്കെയുള്ള മേഖലകളിലും സ്വന്തമായി പ്രാക്ടീഷണറായി പോലും US പോലുള്ള സ്ഥലങ്ങളിൽ ചെയ്യുന്നത് നമ്മൾ കണ്ടുവരുന്നുണ്ട്.
0: ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ നാളെ രാവിലെ 9:15.

പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് രഞ്ജിനിയാണ്, കത്തുകളിലൂടെ ആവശ്യപ്പെട്ട മലയാള ചലച്ചിത്ര ഗാനങ്ങൾ. അടുത്ത കത്ത് വായിക്കാം. ഈ കത്ത് എഴുതിയിരിക്കുന്നത് ആലപ്പുഴ കലവൂർ നിന്നും വിൻസെന്റ് ബെർണാർഡാണ്. പ്രിയ രഞ്ജിനിക്ക്, എനിക്ക് സത്യം ശിവം സുന്ദരം എന്ന ചിത്രത്തിലെ സൂര്യനായി തഴുകി ഉണർത്തുമെൻ അച്ഛനെയാണ് എനിക്കിഷ്ടം എന്നുള്ള ഗാനം ഫീമെയിൽ വോയിസിലും മെയിൽ വോയിസിലും കേട്ടാൽ കൊള്ളാമെന്ന് ആഗ്രഹമുണ്ട്. പരിഗണിക്കുമോ? തീർച്ചയായും പരിഗണിക്കാം. ഈ ഗാനത്തിന് സമർപ്പണം ആകാശവാണി കേൾക്കുന്ന എല്ലാവർക്കും, നിങ്ങൾക്കും എന്ന് അദ്ദേഹം കത്തിൽ കുറിച്ചിട്ടുണ്ട്. സന്തോഷം. വിൻസെന്റ് ബെർണാർഡ് ആവശ്യപ്പെട്ട ഗാനം സത്യം ശിവം സുന്ദരം എന്ന ചിത്രത്തിന് വേണ്ടി കൈതപ്രം വരികൾ എഴുതി വിദ്യാസാഗർ സംഗീതം നൽകി ചിത്രപാടിയതാണ്. ഗാനവിധ കേട്ടോളൂ.

0: മായാമുദ്രകൾ.
1: കാലത്തെ മറികടക്കുന്ന പുസ്തകങ്ങളിലൂടെ ഒരു യാത്ര.
2: നാളെ രാത്രി 7:35 മായാമുദ്രകളിൽ
3: കുട്ടിക്കൃഷ്ണ മാരാരുടെ ഭാരത പര്യടനം. രചന ഡോക്ടർ അജയപുരം ജ്യോതിഷ് കുമാർ.
0: മായാമുദ്രകൾ എല്ലാ തിങ്കളാഴ്ചയും രാത്രി 7:35.
4: ഈ ഓണക്കാലത്ത് സുരക്ഷിതമായ ഭക്ഷണം നൽകാം.
5: എല്ലാ ഭക്ഷണ വ്യാപാരികൾക്കും FSSA ലൈസൻസോ രജിസ്ട്രേഷനോ നിർബന്ധമാണ്.
4: പാചകത്തിനും കുടിവെള്ളത്തിനും NABL അംഗീകൃത ലാബ് പരിശോധനയുള്ള ശുദ്ധജലം മാത്രം ഉപയോഗിക്കുക.
5: ജീവനക്കാർക്ക് മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റും വ്യക്തി ശുചിത്വവും ഉറപ്പാക്കാം. സുരക്ഷിതമാകട്ടെ നമ്മുടെ ഓണം.
6: ഈറ്റ് റൈറ്റ് കേരളം, ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ പൊതുജന താൽപര്യാർത്ഥം പുറപ്പെടുവിക്കുന്നത്. ടോൾ ഫ്രീ നമ്പർ 1800 400 5.

രഞ്ജിനിലേക്ക് വന്ന അടുത്ത കത്ത് ഇത് എഴുതിയത് റാന്നി ഇടക്കുളത്ത് നിന്നും ശശിധരനാണ്. പ്രിയ രഞ്ജിനി, ഞാൻ വയലാർ ദേവരാജൻ യേശുദാസ് ടീമിൻ്റെ ഗാനാസ്വാദകനാണ്. പ്രേം നസീറിൻ്റെ പാട്ടുപാടിയുള്ള അഭിനയം വളരെ ഇഷ്ടപ്പെടുന്നു. ഇന്ന് ഞാൻ ചോദിക്കുന്ന ഗാനം ഏദൻ തോട്ടത്തിൽ ഏകാന്തതയിൽ എന്ന് തുടങ്ങുന്നതാണ്. എന്നോ എവിടെയോ വെച്ച് കേട്ടുമറന്ന ഗാനം. രഞ്ജിനിയുടെ ഗാനശേഖരത്തിൽ ഈ

ഗാനം ഉണ്ടോ എന്ന് അറിയില്ല. ഈ ഗാനം എല്ലാ പഴയ പാട്ട് ആസ്വാദകർക്കുമായി സമർപ്പിക്കുന്നുവെന്നും അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഈ കത്ത് എഴുതിയത് റാന്നി ഇടക്കുളത്ത് നിന്നും ശശിധരനാണ്. അഗ്നിപുഷ്പം എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസ് പാടിയതാണ് ഈ ഗാനം. ഈ ഗാനത്തിൻ്റെ വരികൾ എഴുതിയത് ONV കുറുപ്പ്, സംഗീതം MK അർജുനൻ. ശ്രോതാവിൻ്റെ ഇഷ്ടഗാനം നമുക്കും ഒരുമിച്ച് കേൾക്കാം.

രഞ്ജിനിലെ അടുത്ത കത്ത് ഇങ്ങനെയാണ്. പ്രിയ രഞ്ജിനിക്ക്, 2026 ഓഗസ്റ്റ് 21 ഞങ്ങളുടെ മക്കളായ അബ്ദുൽ വാഹിദ്, ആബിദ വാഹിദ് എന്നിവരുടെ 10-ാം വിവാഹ വാർഷികമാണ്. രഞ്ജിനിലൂടെ ഒരു പഴയ ഗാനം ആവശ്യപ്പെടുകയാണ്. അഗ്നി എന്ന പടത്തിലെ മുല്ലപ്പൂ മണം വീശും എന്ന ഗാനം കൊടുക്കണേ. മലപ്പുറത്തെ പന്താവൂരിൽ നിന്നും നഫീസ കുഞ്ഞിപ്പ. ഓഗസ്റ്റ് 21 10-ാം വിവാഹ വാർഷികം ആഘോഷിച്ച അബ്ദുൽ വാഹിദ്, ആബിദ വാഹിദ് എന്നിവർക്ക് രഞ്ജിനിയുടെയും ആശംസകൾ അറിയിക്കുന്നു. ഒപ്പം പ്രിയ ശ്രോതാവ് നഫീസ കുഞ്ഞിപ്പ ആവശ്യപ്പെട്ട ഗാനവും കേൾക്കാം. ഈ ഗാനം അഗ്നി എന്ന ചിത്രത്തിനു വേണ്ടി ശകുന്തള വരികൾ എഴുതി, ഏറ്റുമർ സംഗീതം നൽകി, എസ് ജാനകിയും ലതയും പാടിയതാണ്.

0: നാളെ രാവിലെ 9:15 ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ. സിമറ്റ് ഡയറക്ടർ ഡോക്ടർ ആശ എസ് കുമാർ പങ്കെടുക്കുന്ന പരിപാടിയുടെ ആദ്യ ഭാഗം കേൾക്കാം.
1: ഇന്ന് ലോകത്തെ ഏത് ഹോസ്പിറ്റലിൽ പോയാലും നമുക്കൊരു മലയാളി നഴ്സിനെ കാണാൻ പറ്റുമെന്നുള്ളതും, പിന്നെ അവരൊന്നൊരു സാധാരണ നഴ്സിന്റെ ജോലിയല്ല അവിടെ ചെയ്യുന്നത്. അതായത് അവർ അഡ്മിനിസ്ട്രേറ്റീവ് ഫീൽഡിലും റിസർച്ചിലും ഒക്കെയുള്ള മേഖലകളിലും സ്വന്തമായി പ്രാക്ടീഷണറായി പോലും US പോലുള്ള സ്ഥലങ്ങളിൽ ചെയ്യുന്നത് നമ്മൾ കണ്ടുവരുന്നുണ്ട്.
0: ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ നാളെ രാവിലെ 9:15.

രഞ്ജിനിലേക്ക് വന്ന കത്തുകളിൽ ഒൻപതാമത്തെ കത്താണ് ഇനി വായിക്കാൻ പോകുന്നത്. ഈ കത്ത് എഴുതിയിരിക്കുന്നത് ചാവക്കാട് നിന്നും ആചാരി തിരുവത്ര. പ്രിയപ്പെട്ട രഞ്ജിനിക്ക്, ചില ഗാനങ്ങൾ ആകാശവാണിയുടെ രഞ്ജിനിയിലും മറ്റു അനുബന്ധ പരിപാടികളിലും കേൾക്കാറേയില്ല. കുറേ കാലമായി കേൾക്കാൻ കഴിയാത്ത ഒരു ഗാനം രഞ്ജിനിയിലൂടെ ആവശ്യപ്പെടുകയാണ്. സ്നേഹപൂർവ്വം രഞ്ജിനി കേൾപ്പിച്ചു തരുമെന്ന ശുഭാപ്തി വിശ്വാസത്തോടെ ഗാനം ഇതാണ്. ഭാര്യയില്ലാത്ത രാത്രി എന്ന ചിത്രത്തിൽ ശ്രീകുമാരൻ തമ്പി രചിച്ച് ജി ദേവരാജൻ സംഗീതം നൽകി യേശുദാസ് ശ്രുതിമധുരമായി പാടിയ താരുണ്യത്തിൻ പുഷ്പകിരീടം താഴികക്കുടം എന്ന ഗാനത്തിനായി ഞാൻ കാത്തിരിക്കുകയാണ്. സ്നേഹപുരസരം, ആചാരി തിരുവത്ര, ചാവക്കാട്. അദ്ദേഹം ആവശ്യപ്പെട്ട ഗാനം ഭാര്യയില്ലാത്ത രാത്രി എന്ന ചിത്രത്തിനു വേണ്ടി ശ്രീകുമാരൻ തമ്പി വരികളെഴുതി ജി ദേവരാജൻ സംഗീതം നൽകി യേശുദാസ് പാടിയതാണ്. രഞ്ജിനിയിലെ അടുത്ത ഗാനമായി നമുക്കിത് കേൾക്കാം.

0: ഓണസദ്യ വിതരണം കൂടുതൽ സുരക്ഷിതമാക്കാം. പ്ലാസ്റ്റിക് കോട്ടിംഗുള്ള ഇലകളും പ്രിന്റഡ് പേപ്പറുകളും ഒഴിവാക്കുക. ഫുഡ് ഗ്രേഡ് കണ്ടെയ്നറുകളും കഴുകി വൃത്തിയാക്കിയ വാഴയിലയും ഉപയോഗിക്കുക. കാറ്ററിംഗ് ഭക്ഷണങ്ങൾ അടച്ചുറപ്പുള്ള വാഹനങ്ങളിൽ സുരക്ഷിതമായി എത്തിക്കുക. തയ്യാറാക്കിയ ചൂടുള്ള ഭക്ഷണം 2 മണിക്കൂറിനുള്ളിൽ വിതരണം ചെയ്യുകയോ 65 ഡിഗ്രി സെൽഷ്യസ് താപനില നിലനിർത്തുകയോ ചെയ്യുക.
1: ഈറ്റ് റൈറ്റ് കേരളം, ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ പൊതുജന താൽപര്യാർത്ഥം പുറപ്പെടുവിക്കുന്നത്. ടോൾ ഫ്രീ നമ്പർ 1800 4251125.

ഇഷ്ടഗാനത്തിനായി കത്തയച്ചിരിക്കുന്നു. കുട്ടനാട് കിടങ്ങറ നിന്നും പി കെ വേണുഗോപാലൻ നായരും ശ്രീദേവിയും. കത്ത് ഇങ്ങനെയാണ്: അങ്കത്തട്ട് എന്ന ചിത്രത്തിന് വേണ്ടി വയലാർ വരികളെഴുതി, ദേവരാജൻ സംഗീതം നൽകി, ഗാനഗന്ധർവൻ യേശുദാസ് ആലപിച്ച മനോഹരമായ അങ്കനമാർ മൗലെ എന്നു തുടങ്ങുന്ന ഗാനം രഞ്ജിനിയിൽ കൂടി കേൾക്കാനായി ഈ കത്തയക്കുന്നു. പി വി മുഹമ്മദ് വടക്കേ വാവന്നൂർ, രാമചന്ദ്രൻപിള്ള പടപ്പറമ്പ്, നാരായണൻ നായർ ഏറ്റുമാനൂർ, അനീഷ് കൊല്ലമ്പടി, ജയങ്കർ ഫോർട്ട് കൊച്ചി എന്നിവർക്കായി സമർപ്പിക്കുന്നു. ഗാനം കേൾപ്പിക്കണേ. തീർച്ചയായും ഗാനം കേൾപ്പിക്കാം. അങ്കത്തട്ട് എന്ന ചിത്രത്തിന് വേണ്ടി വയലാർ വരികളെഴുതി, ജി ദേവരാജൻ സംഗീതം നൽകി, യേശുദാസ് പാടിയതാണ് ഗാനം. ഗാനത്തിനായി രഞ്ജിനിയിലേക്ക് കത്തയച്ചത് പി കെ വേണുഗോപാലൻ നായർ, ശ്രീദേവി എന്നിവർ, കുട്ടനാട് കിടങ്ങറയിൽ നിന്നും. ഇഷ്ടഗാനം ഇതാ കേട്ടോളൂ.

പ്രിയപ്പെട്ട രഞ്ജിനി, ഞാൻ മാവേലിക്കര കല്ലുമല ചെറുകുന്നം എന്ന ഗ്രാമത്തിൽ നിന്നാണ്. പേര് സഹദേവൻ. ആബാലവൃദ്ധജനങ്ങൾക്കും വിവരവും വിജ്ഞാനവും വിനോദവും അനുദിനം പകർന്നു നൽകുന്ന അക്ഷയഖനിയായ ആകാശവാണിക്ക് 1000 ആശംസകൾ. താങ്കളുടെ ആശംസകൾക്ക് നന്ദി. എൻ്റെ പ്രാണപ്രിയ എന്നെ വിട്ടുപിരിഞ്ഞിട്ട് 16 5 വർഷം കഴിയുകയാണ്. സരളമ്മയുടെ ഈ ഓർമ്മനാളിൽ സമ്മറിൻ ബദ്ലഹീം എന്ന ചിത്രത്തിലെ യേശുദാസ് പാടിയ ഒരു രാത്രി കൂടി വിട വാങ്ങവേ എന്നു തുടങ്ങുന്ന ഗാനം രഞ്ജിനിയിൽ കൂടി കേൾപ്പിച്ചു തരണമെന്ന് താൽപ്പര്യപ്പെടുന്നു. ജീവിതത്തിൽ ഒറ്റയ്ക്കായി പോയ വിരഹദുഃഖം അനുഭവിക്കുന്ന എല്ലാവർക്കുമായി ഈ ഗാനം സമർപ്പിച്ചുകൊള്ളുന്നു. സസ്നേഹം, സഹദേവൻ. പ്രിയ ശ്രോതാവിൻ്റെ പത്നി സരളമ്മയ്ക്ക് സ്മരണാഞ്ജലി അർപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ ഗാനം രഞ്ജിനിയിലൂടെ കേൾക്കാം. ഗിരീഷ് പുത്തഞ്ചേരി വരികളെഴുതി, വിദ്യാസാഗർ സംഗീതം നൽകി, യേശുദാസും ചിത്രയും പാടിയതാണ് ഈ ഗാനം. ചിത്രം സമ്മറിൻ ബദ്ലഹീം.

ഈ ഗാനത്തോടെ ഇന്നത്തെ രഞ്ജിനി ഇവിടെ സമാപിക്കുന്നു. രഞ്ജിനിയിലേക്ക് വീണ്ടും കത്തുകളയക്കുക. വിലാസം രഞ്ജിനി, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14.

0: ഇനി അല്പസമയത്തിനുള്ളിൽ മിഡ് ഡേ ന്യൂസ് ഡൽഹിയിലെ.
1: ഗുഡ് ആഫ്റ്റർനൂൺ, ദിസ് ഈസ് ആകാശവാണി ആൻഡ് ഐ ആം അനുജ കുമാർ വിത്ത് ദ മിഡ് ഡേ ന്യൂസ്. The headlines. Prime Minister Narendra Modi holds talks with Uzbekistan's President Shavkat Mirziyoyev in Tashkent today. In his Mann Ki Baat program, Prime Minister Modi highlights women empowerment through PM

ഒരു ഗാനം കൂടി കേൾക്കാം. ചിത്രം റോക്ക് ആൻഡ് റോൾ, പാടിയത് സുജാത മധു ബാലകൃഷ്ണൻ. ഗാനവരികൾ ഗിരീഷ് പുത്തഞ്ചേരി, ചിട്ടപ്പെടുത്തിയത് വിദ്യാസാഗർ.

0: QR കോഡിലെ സമ്മാനങ്ങളിലൊന്നും എനിക്ക് വലിയ വിശ്വാസമൊന്നും. പക്ഷേ പിട്ടാപ്പള്ളിയിൽ നിന്നാണ് പർച്ചേസ് ചെയ്യുന്നെങ്കിൽ കാര്യമാണ്.
1: കാരണം ഈ ഓണക്കാലത്ത് തന്നെ 375 ഇഞ്ച് നാനോ LED TV, ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുകൾ, ജർമ്മൻ കാർ തുടങ്ങി നിരവധി സമ്മാനങ്ങളാണ് പിട്ടാപ്പള്ളിയിലെ കസ്റ്റമേഴ്സിന് കിട്ടിയത്. ഭാഗ്യവും സമ്മാനങ്ങളൊന്നുമല്ല, പിട്ടാപ്പള്ളിയിലെ പർച്ചേസ് തന്നെ ഒരു ഐശ്വര്യമാണ്.
0: പിട്ടാപ്പള്ളി ഏജൻസീസ്.
2: ജലം അമൃതാണ്, അത് സംരക്ഷിക്കേണ്ടത് നമ്മുടെ കടമയും. നമ്മുടെ ഗ്രാമങ്ങളിലെയും നഗരങ്ങളിലെയും ജലസ്രോതസ്സുകൾ വീണ്ടെടുക്കാൻ ഇപ്പോൾ സുജലം ഭാരത ആപ്പ്. ജലസംരക്ഷണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനും വിവരങ്ങൾ പങ്കുവയ്ക്കാനും ഈ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം നമ്മെ സഹായിക്കുന്നു. ഒരു തുള്ളി പോലും പാഴാക്കാതെ സുരക്ഷിതമായ ഭാവി പടുത്തുയർത്താം.
3: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്.
4: എന്നും രാവിലെ 7:13.
3: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
4: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
5: ഇപ്പോൾ ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. സോപാനം എന്ന ചിത്രത്തിന് വേണ്ടി കൈതപ്രം വരികൾ എഴുതി SP വെങ്കടേഷ് സംഗീതം നൽകി, യേശുദാസ്, മഞ്ജു എന്നിവർ പാടിയത്.

കിളിക്കൊഞ്ചൽ ചിത്രീകരണ പരമ്പര 13 ഭാഗം. രചന സി റഹീം. തേൻകിളികൾ.

ചീമീനുണ്ട് നമ്മുടെ വീട്ടുമുറ്റത്തും പാടത്തും പറമ്പിലുമെല്ലാം. ച്വീ ച്വീ ച്വീ എന്ന് പാടിക്കൊണ്ട് പാറി നടക്കുന്നൊരു ചെറുകിളിയാണ് തേൻകിളി. സൂചിമുഖി എന്നും ഇവയെ വിളിക്കാറുണ്ട്. സൂചി പോലെ നീണ്ടു കൂർത്ത കൊക്കുള്ളതിനാലാണ് ഇവയ്ക്ക് സൂചിമുഖി എന്നു പേര് വീണത്. പൂക്കളിൽ നിന്ന് സദാ തേൻ നുകരുന്നതിനാൽ തേൻകിളിയെന്നും പേരിട്ടു. തിളങ്ങുന്ന വർണ്ണഭംഗി കൊണ്ട് ആരുടെയും മനം കവരുന്ന കുരുവിയാണ് ഇത്. തേൻകിളികളെ കാണാത്തവർ ആരെങ്കിലും ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. എന്നാൽ നമുക്ക് ചുറ്റും പല ജാതി തേൻകുരുവികൾ ജീവിക്കുന്നു എന്നറിയുന്നവർ വളരെ കുറവായിരിക്കും.

0: നീണ്ടുകൂർത്തതും തീരെ വണ്ണമില്ലാത്തതും ഏറെക്കുറെ വളഞ്ഞതുമായ കൊക്കുള്ള ഈ ചെറുപക്ഷിയെ നോക്കിയിരിക്കാൻ ബഹുരസമാണ്. ഇവയിൽ പൂവനുകൾക്ക് കമനീയമായ നിറമുണ്ടായിരിക്കും. മറ്റു പല പക്ഷികളിലെന്ന പോലെ പിടപക്ഷിക്ക് നിറസൗകുമാര്യം കുറവാണ്. പൂക്കളുള്ള ചെടികളെയും മരങ്ങളെയും ചുറ്റിപ്പറ്റിയാണ് ഈ പക്ഷികളുടെ ജീവിതം. തേനാണ് ഇവയുടെ മുഖ്യ ആഹാരമെന്ന് പറയാം. എങ്കിലും പ്രാണികളെയും ചെറു ജീവികളെയും പുഴുക്കളെയും ഇവ തിന്നാറുണ്ട്. പ്രത്യേകിച്ച് കൂടൊരുക്കുന്ന കാലത്താണ് ഇവ കൂടുതലായി മാംസഭുക്കുകളായി മാറാറുള്ളത്. കീടനിയന്ത്രണത്തിന് വലിയ സഹായം ചെയ്യുന്ന പക്ഷികൾ കൂടിയാണ് ഇവ. സസ്യങ്ങളുടെ പരാഗ വിതരണത്തിനും തേൻകിളികൾ സഹായിക്കുന്നു.
1: കേരളത്തിൽ പല ജാതി തേൻകിളികളെ കാണാറുണ്ട്. കറുപ്പൻ തേൻകിളി, കൊക്കൻ തേൻകിളി, മഞ്ഞ തേൻകിളി, ചെറുതേൻകിളി എന്നിങ്ങനെ നാല് ജാതിക്കാരെയാണ് കണ്ടുവരുന്നത്. സൂക്ഷ്മമായ ശ്രദ്ധ വേണം ഇവയേതൊക്കെയാണെന്ന് തിരിച്ചറിയാൻ. പൂക്കൾക്കുള്ളിൽ നിന്ന് തേൻ വലിച്ചെടുക്കുന്നതിന് പ്രയോജനപ്പെടുന്ന വിധമുള്ള കൊക്കാണ് ഇവയുടെ പൊതു പ്രത്യേകത. നീണ്ട് നേരിയ കൊക്കും കൊക്കിനേക്കാൾ നീളമുള്ള നാവും പ്രകൃതി ഇവയ്ക്ക് സമ്മാനിച്ചിരിക്കുന്നു. ഇവയുടെ കൊക്കിന്റെ അഗ്രം പൂക്കൾക്കുള്ളിലേക്ക് കടത്തുന്നതിന് അനുയോജ്യമായി വളഞ്ഞതാണ്. കൂടാതെ ഇവയുടെ നാക്കിന്റെ അറ്റം രണ്ടോ മൂന്നോ ആയി കവരിച്ചതാണ്. നാക്കിന്റെ ഇരുവശത്തുമായി തേനൂറ്റാനായുള്ള രണ്ട് നേരിയ കുഴലുകളുമുണ്ട്.
0: കറുപ്പൻ തേൻകിളിയുടെ ഇംഗ്ലീഷിലുള്ള പേര് പർപ്പിൾ സൺബേർഡ് എന്നാണ്. ശാസ്ത്രീയ നാമം നെക്ടറിന ഏഷ്യാറ്റിക്ക. കൊക്കൻ തേൻകിളിയുടെ ഇംഗ്ലീഷ് പേര് ലോട്ടൻസ് മെറൂൺ ബ്രസ്റ്റഡ് എന്നും ശാസ്ത്രനാമം നെക്ടറിന ലൊട്ടേനിയ എന്നുമാണ്. മഞ്ഞ തേൻകിളിയുടെ ഇംഗ്ലീഷ് പേര് പർപ്പിൾ റംഡ് സൺബേർഡ് എന്നാണ്. ശാസ്ത്രനാമം നെക്ടറിന സൈലോനിക്ക. ചെറു തേൻകിളിയുടെ ഇംഗ്ലീഷ് പേരാണ് സ്മാൾ സൺബേർഡ്. ശാസ്ത്രനാമം നെക്ടറിന മിനിമ എന്നുമാണ്. ലോകമെമ്പാടുമുള്ള മനുഷ്യരുമായി പക്ഷികളെക്കുറിച്ച് സംസാരിക്കേണ്ടതായി വരുമ്പോൾ അവയുടെ ശാസ്ത്രനാമം പറയുന്നതാണ് ഉപകരിക്കുക. ഇംഗ്ലീഷ് പേര് പോലും എല്ലാ രാജ്യങ്ങളിലും പ്രയോജനപ്പെടണം എന്നില്ല.
1: കറുപ്പൻ തേൻകിളിയിലെ പൂവൻ കൂടൊരുക്കുന്ന കാലത്ത് ആകെ തിളങ്ങുന്ന കറുപ്പായിരിക്കും. മറ്റുകാലങ്ങളിൽ നെറ്റിമുതൽ വാലുവരെ മങ്ങിയ നിറമാണ്. ഈ പക്ഷിയുടെ അടിഭാഗമെല്ലാം മുഷിഞ്ഞ വെള്ളയായിരിക്കും. ഇക്കാലത്ത് പൂവന് താടിയിൽ നിന്ന് ഉദരം വരെ നീണ്ടുപോകുന്ന ഒരു കറുത്ത പട്ടയുണ്ടായിരിക്കും. പിടപക്ഷിക്ക് ഏതു കാലത്തും ഉപരിഭാഗമെല്ലാം പച്ചഛായയുള്ള ഇരുണ്ട തവിട്ട് നിറവും അടിഭാഗമെല്ലാം നേരിയ മഞ്ഞയുമായിരിക്കും. ഇവയെ പൊതുവെ വരണ്ട പ്രദേശങ്ങളിലാണ് ധാരാളമായി കാണാറുള്ളത്.
0: കൊക്കൻ തേൻകിളിയെ വലിയ തേൻകിളി എന്നും വിളിക്കാറുണ്ട്. കൊക്കൻ തേൻകിളിയെയും കറുപ്പൻ തേൻകിളിയെയും വേഗത്തിൽ തിരിച്ചറിയാൻ അവയുടെ കൊക്ക് മാത്രം നോക്കിയാൽ മതി. പേരുപോലെ കൊക്കൻ തേൻകിളിയുടെ

0: കൊക്ക് വളരെ നീണ്ടതായിരിക്കും. അതിൻ്റെ നടുക്കുവെച്ച് ഒടിഞ്ഞതുപോലെ പെട്ടെന്ന് താഴോട്ടൊരു വളവും കാണാനാകും. പൂവൻ്റെ മുതുകും ഉദരവും കരിമ്പിച്ച തവിട്ട് നിറമായിരിക്കും. മാറിടത്തിൽ ഊത നിറത്തിൽ ഒരു പട്ട കാണാം. കൊക്കൻ തേൻകിളിയെ മഴ കൂടുതലുള്ള പ്രദേശങ്ങളിലാണ് കൂടുതലായി കാണാറുള്ളത്. കേരളത്തിൽ ഇവയുടെ സാന്നിധ്യം എപ്പോഴും ഉണ്ടാകും.
1: പ്രകൃതി നമുക്ക് തരുന്ന ഏറ്റവും വലിയ സന്തോഷം എന്താണെന്ന് ചോദിച്ചാൽ, ഒരുപക്ഷെ ഞാൻ പറയും, അത് രാവിലെകളിൽ നമ്മുടെ വീടിന്റെ മുറ്റത്തും ജനലരികിലുമൊക്കെ എത്തുന്ന കുഞ്ഞുകിളികളാണെന്ന്.
0: പക്ഷി നിരീക്ഷകയും ഫോട്ടോഗ്രാഫറും ബാലസാഹിത്യകാരിയുമായ ഫൈറോസ് ബീഗം
1: ഒരു കാപ്പിയൊക്കെ കുടിച്ചുകൊണ്ട് അവരുടെ കിളിയിലാരവം കേട്ടുണരുന്ന ആ പ്രഭാതങ്ങൾക്ക് ഒരു പ്രത്യേക അഴക് തന്നെയാണ്. കേരളത്തിൽ പ്രധാനമായും നാലിനം തേൻകിളികളെയാണ് കണ്ടുവരുന്നത്. നമ്മുടെ ചുറ്റുവട്ടത്തും പൂന്തോട്ടങ്ങളിലും എപ്പോഴും കാണാൻ കഴിയുന്ന മനോഹരമായ കുഞ്ഞു പക്ഷികളാണിത്. പർപ്പിൾ സൺബേർഡ് എന്നറിയപ്പെടുന്ന മഞ്ഞത്തേൻകിളിയാണ് നമ്മുടെ നാട്ടിൽ ഏറ്റവും സാധാരണയായിട്ട് കാണപ്പെടുന്ന തേൻകിളി. ഇവ ഞങ്ങളുടെ മലപ്പുറത്തെ വീട്ടിൽ കൂടൊരുക്കി കുഞ്ഞുങ്ങളെ വിരിയിച്ചെടുക്കുന്നത് പലതവണ കണ്ടിട്ടുണ്ട്. ഒരേ കൂട് തന്നെ വൃത്തിയാക്കി വീണ്ടും ഉപയോഗിക്കുന്നതായിരുന്നു കണ്ടത്. അതിനിടയിൽ ഒരു തവണ പൂച്ച എങ്ങാണ്ട് അവരുടെ കൂട് നശിപ്പിച്ചതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് കാലം അവിടെ കൂടൊന്നും വെച്ചിട്ടില്ലായിരുന്നു. പിന്നെ വീണ്ടും അവർ നമ്മളാരും അവരുടെ ശല്യക്കാരല്ല എന്ന് മനസ്സിലാക്കിയിട്ടാവും അവർ വീണ്ടും പഴയ പോലെ കൂടൊക്കെ വെച്ച് അവിടെ ഇരുന്ന് കുഞ്ഞുങ്ങൾ വിരിഞ്ഞ് പുറത്താവുന്നത് വരെ അവിടെ കണ്ടിട്ടുണ്ട്. പിന്നെ വീണ്ടും അവർ വരും. അങ്ങനെ പലതവണ അവരവിടെ കൂട് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നാട്ടിൽ സാധാരണ കാണുന്ന രണ്ട് ഇനം തേൻകിളികളാണ് പർപ്പിൾ സൺബേർഡ് എന്നറിയപ്പെടുന്ന കറുപ്പൻ തേൻകിളിയും അതുപോലെ ലോട്ടിൻ സൺബേർഡ് കൊക്കൻ തേൻകിളി. രണ്ടും തമ്മിൽ നിറത്തിലും വലിപ്പത്തിലും വളരെ വലിയ സാമ്യമുള്ളവയാണ്. പെട്ടെന്ന് ഇവയെ തിരിച്ചറിയാൻ സഹായിക്കുന്നത് ഇവയുടെ കൊക്കാണ്. ഈ മൂന്നിനം പക്ഷികളെയും മലപ്പുറത്തെ വീട്ടുപരിസരത്ത് നിന്ന് ധാരാളമായിട്ട് കാണാനും ഫോട്ടോസ് എടുക്കാനും സാധിച്ചിട്ടുണ്ട്. അതുപോലെ ഓണക്കാലമാകുമ്പോൾ വീട്ടുമുറ്റത്തുള്ള ചെമ്പരത്തിയിലും അതുപോലെ തെച്ചി, കൃഷ്ണകിരീടം തുടങ്ങിയ ചെടികളിലൊക്കെ ഇവർ കൂട്ടമായിട്ട് വന്നിരിക്കാറുണ്ട്, ഇണകളായിട്ട് തന്നെ. അതും നമുക്ക് ഇഷ്ടംപോലെ ഫോട്ടോസ് കിട്ടിയിട്ടുണ്ട്. നാലാമതായി ഉള്ളത് ക്രിംസൺ ബാക്ക്ഡ് സൺബേർഡ് എന്നറിയപ്പെടുന്ന ചെറുതേൻകിളിയാണ്. പശ്ചിമഘട്ടത്തിൽ മാത്രം കാണപ്പെടുന്ന വളരെ ചെറിയ ഇനം തേൻകിളിയാണിത്. ഇതിനെ ഞങ്ങളുടെ മൂന്നാർ യാത്രയിൽ വെച്ചിട്ടാണ് ഞങ്ങൾക്ക് ഫോട്ടോ എടുക്കാൻ സാധിച്ചിട്ടുള്ളത്.
2: മഞ്ഞ തേൻകിളിയെ ഗ്രാമപ്രദേശങ്ങളിലും പട്ടണങ്ങളിലും ഒരുപോലെ കാണാൻ കഴിയും. ഇവയുടെ പൂവന് തലയും പിൻകഴുത്തും മരതകക്കല്ലുകൾ പതിച്ച പോലെ തിളങ്ങുന്ന പച്ചയാണ്. ചിറകുകളിൽ ചുമലിനടുത്തും ഈ നിറം മുഴച്ചു കാണാം. പുറവും ചിറകുകളും മിക്കപ്പോഴും തവിട്ട് നിറം കലർന്ന ചുവപ്പായിരിക്കും. കവിളുകളും താടിയും തൊണ്ടയും തിളങ്ങുന്ന ഊതയും താമ്രവർണവുമായിരിക്കും. മാറിൽ ചെമ്പിച്ച തവിട്ട് നിറത്തിലുള്ള ഒരു പട്ടയുണ്ട്. അതിന് താഴെ അടിവശമെല്ലാം നല്ല മഞ്ഞയായിരിക്കും. അരക്കെട്ട് ശോഭയേറിയ ഊത നിറമായിരിക്കും. പിടയ്ക്ക് ഉപരിഭാഗമെല്ലാം ചാരനിറം പുരണ്ട തവിട്ട് നിറമായിരിക്കും. താടിയും തൊണ്ടയും ഇളം ചാരനിറവും ശേഷം അടിഭാഗമെല്ലാം മഞ്ഞയായിരിക്കും. കണ്ണിൽ കൂടി പോകുന്ന ഒരു കറുത്ത പട്ടയും അതിനു മുകളിൽ അവ്യക്തമായ വെള്ള പുരുകവും ഉണ്ടായിരിക്കും. അരക്കെട്ടിന്റെ നിറം മുതുകിൻ്റേതു തന്നെയായിരിക്കും.
0: തേൻകിളികളിൽ ഏറ്റവും ചെറുതാണ് ചെറു തേൻകിളി. കാട്ടുപ്രദേശങ്ങളിലാണ് ഇവയെ കൂടുതലായി കാണുക. മഞ്ഞ തേൻകിളിയുമായി ഇവയ്ക്ക് സാമ്യമുണ്ട്. ചെറു തേൻകിളിയുടെ പിടയുടെ അരക്കെട്ട് തിളങ്ങുന്ന താമ്രവർണ്ണമായിരിക്കും. പൂവന്റെ പുറവും അരക്കെട്ടും തിളങ്ങുന്ന ചെമപ്പാണ്. ഇവയ്ക്ക് ചുമലിൽ പച്ച പൊട്ട് കാണുകയില്ല. ദേഹത്തിന്റെ അടിവശം വെള്ള നിറം പോലെ ഇരിക്കും.
2: തേൻകിളികളുടെ പൂക്കളിൽ നിന്നുള്ള തേൻ നുകരൽ മനോഹരമായൊരു ദൃശ്യവിരുന്നാണ്. നീണ്ടുവളഞ്ഞ സൂചിക്കൊക്ക് പൂക്കൾക്കുള്ളിലേക്ക് കടത്തി തുടരെ തുടരെ ചിറകുകൾ വിറപ്പിച്ച് അവ ഏതാനും നിമിഷം അന്തരീക്ഷത്തിൽ തങ്ങി നിൽക്കും. പൊന്മാനികളും മറ്റും കാറ്റ് ചവിട്ടി നിന്ന് മീനിനെ നോക്കുന്നതുപോലെയാണ് ഇവയും ചെയ്യുന്നത്. തേൻ കുടിച്ച ശേഷം

0: പെട്ടെന്ന് ആകാശത്തേക്ക് തെറിച്ചൊരു പോക്കാണ്. കൂടെ കൂടെ ഇവ ച്വീ ച്വീ എന്നിങ്ങനെ ചിലയ്ക്കുന്നതും കേൾക്കാം. തന്റെ കുടുംബത്തോട് താൻ ഇവിടെയുണ്ടെന്ന് വിളിച്ചു പറയാനാണ് ഇങ്ങനെ ഇവ ശബ്ദിക്കുന്നത്.
1: കൂടൊരുക്കുന്ന കാലത്ത് പൂവൻ തേൻകിളി ചെറുചെടികളിലിരുന്ന് നീട്ടിപ്പാടാറുണ്ട്. സ്വീറ്റി സ്വീറ്റി സ്വീറ്റി, തൻ്റെ പ്രിയപ്പെട്ടവളെ പൂവൻ വിളിക്കുന്നത് പോലെ നമുക്ക് ആ പാട്ട് കേൾക്കുമ്പോൾ തോന്നാം. വാലും ചിറകും പെട്ടെന്ന് വിടർത്തി പൂട്ടുകയും ഇരുന്ന ഇരിപ്പിൽ അങ്ങോട്ടുമിങ്ങോട്ടും തിരിയുന്നതും ഇവയുടെ ശീലമാണ്. ഇത് അവയുടെ പ്രണയനൃത്തമാണ്. ഇങ്ങനെ ആടാനും പാടാനും കറുപ്പൻ തേൻകിളിയും കൊക്കൻ തേൻകിളിയുമാണ് കൂടുതൽ വിരുദ്ധന്മാർ. പിടയ്ക്ക് വേണ്ടി പൂവന്മാർ തമ്മിൽ വഴക്കുണ്ടാക്കുന്നതും കൊത്തുകൂടുന്നതും പതിവാണ്.
0: തേൻകിളികളെല്ലാം ഏതാണ്ട് ഒരുപോലെയാണ് കൂടൊരുക്കുന്നത്. നാരുകളും വേരുകളും കരിയില കഷണങ്ങളും ചിലന്തി വലയും ചിലന്തി മുട്ടത്തോടും ചിലതരം പുഴുക്കളുടെ മരത്തിൽ ഞാന്നുകിടക്കുന്ന കാഷ്ടവുമൊക്കെ ഉപയോഗിച്ചാണ് കൂടൊരുക്കൽ. കൂട്ടിനുള്ളിൽ പിടയ്ക്കും കുഞ്ഞുങ്ങൾക്കും സുഖമായിരിക്കാനായി പഞ്ഞിയും അപ്പൂപ്പൻ താടിയും കൊണ്ടൊരു മെത്തയും നിർമ്മിക്കും. നിലത്തുനിന്ന് 4-5 അടി ഉയരത്തിലാണ് ഇവയുടെ കൂടുകൾ കാണുക. കൂട് കണ്ടാൽ കുറച്ച് കരിയില തൂങ്ങിക്കിടക്കുന്നത് പോലേ തോന്നുകയുള്ളൂ. കൂടിന്റെ പ്രവേശന ദ്വാരത്തിന് മുകളിലായി ഒരു പടിപ്പുര കൂടി പണിത് മോടി കൂട്ടിയിരിക്കുന്നത് കാണാം. മിക്ക പക്ഷികളിലും എന്നതുപോലെ മുട്ടയ്ക്കടയിരിക്കുന്നത് പിടപക്ഷിയാണ്. പിടയ്ക്കും കുഞ്ഞുങ്ങൾക്കും തീറ്റ തേടിക്കൊണ്ടുവന്ന് കൊടുക്കുന്ന ചുമതല പൂവനാണ്. മനുഷ്യർക്ക് ചുറ്റും പക്ഷികൾ ഉൾപ്പെടെയുള്ള മറ്റനേകം ജീവികളുടെ ഒരു ലോകം കൂടിയുണ്ടെന്ന് നമ്മൾ വിസ്മരിക്കരുത്. നമ്മെപ്പോലെ ഭൂമിയുടെ അവകാശികളാണ് അവരെന്നത് നമ്മളെപ്പോഴും ഓർമ്മ വയ്ക്കണം.

കിളിക്കുഞ്ചൽ ചിത്രീകരണ പരമ്പര സമാപിക്കുന്നു. രചന സി റഹീം, ആഖ്യാനം എൻ ജെ ജോഷിലാൽ, ഗായത്രി ദേവി. അവതരണം ആകാശവാണി തിരുവനന്തപുരം നിലയം.

0: ഈ ഓണക്കാലത്ത് സുരക്ഷിതമായ ഭക്ഷണം നൽകാം.
1: എല്ലാ ഭക്ഷണ വ്യാപാരികൾക്കും FSSA ലൈസൻസോ രജിസ്ട്രേഷനോ നിർബന്ധമാണ്.
0: പാചകത്തിനും കുടിവെള്ളത്തിനും NABL അംഗീകൃത ലാബ് പരിശോധനയുള്ള ശുദ്ധജലം മാത്രം ഉപയോഗിക്കുക.
1: ജീവനക്കാർക്ക് മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റും വ്യക്തി ശുചിത്വവും ഉറപ്പാക്കാം. സുരക്ഷിതമാകട്ടെ നമ്മുടെ ഓണം.
2: ഈ ട്രേഡ് കേരളം, ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ പൊതുജന താൽപര്യാർത്ഥം പുറപ്പെടുവിക്കുന്നത്. ടോൾ ഫ്രീ നമ്പർ 1800 425 1125.
3: ആകാശവാണി. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസ് പാടിയത്, കൈതപ്രത്തിന്റെ വരികൾക്ക് ഇളയരാജയുടെ സംഗീതം.

അടുത്ത ഗാനം യേശുദാസും എസ് ജാനകിയും പാടിയത്. ചിത്രം കാവടിയാട്ടം. ഗാനവരികൾ ONV കുറുപ്പ്, സംഗീതം മോഹൻ സിത്താര.

0: നാളെ രാവിലെ 9:15 ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ സിമറ്റ് ഡയറക്ടർ ഡോക്ടർ ആശ എസ് കുമാർ പങ്കെടുക്കുന്ന പരിപാടിയുടെ ആദ്യ ഭാഗം കേൾക്കാം.
1: ഇന്ന് ലോകത്തെ ഏത് ഹോസ്പിറ്റലിൽ പോയാലും നമുക്കൊരു മലയാളി നഴ്സിനെ കാണാൻ പറ്റുമെന്നുള്ളതും, പിന്നെ അവരൊന്നൊരു സാധാരണ നഴ്സിന്റെ ജോലിയല്ല അവിടെ ചെയ്യുന്നത്. അതായത് അവർ അഡ്മിനിസ്ട്രേറ്റീവ് ഫീൽഡിലും റിസർച്ചിലും ഒക്കെയുള്ള മേഖലകളിലും സ്വന്തമായി പ്രാക്ടീഷണറായി പോലും US പോലുള്ള സ്ഥലങ്ങളിൽ ചെയ്യുന്നത് നമ്മൾ കണ്ടുവരുന്നുണ്ട്.
0: ഞാൻ

അടുത്ത ഗാനം അച്ഛനെയാണ് എനിക്കിഷ്ടം എന്ന ചിത്രത്തിന് വേണ്ടി എസ് രമേശൻ നായർ വരികളെഴുതി, എം ജി രാധാകൃഷ്ണൻ സംഗീതം നൽകി, എം ജി ശ്രീകുമാറും ചിത്രയും പാടിയത്.

വിധു പ്രതാപ്, റെജു ജോസഫ്, രമേശ് ബാബു എന്നിവർ പാടിയത്. ചിത്രം ക്ലാസ്മേറ്റ്സ്. ഈ ഗാനത്തിന്റെ വരികൾ എഴുതിയത് വയലാർ ശരചന്ദ്രവർമ്മ, സംഗീതം അലക്സ് പോൾ.

എം ജയചന്ദ്രന്റെ സംഗീതത്തിൽ അഫ്സൽ, ജ്യോത്സ്ന എന്നിവർ പാടിയത് ചിത്രം പെരുമഴക്കാലം. ഗാനരചന കൈതപ്രം.

0: അടുക്കളയിൽ നിന്നും കുളിമുറിയിൽ നിന്നും പുറന്തള്ളുന്ന മലിനജലം ഇനി വെറുതെ ഒഴുക്കിക്കളയേണ്ട. സുജലം ഭാരത് ആപ്പ് നിർദ്ദേശിക്കുന്ന ശോഷണ കുഴികളും മറ്റ് ശാസ്ത്രീയ രീതികളും ഉപയോഗിച്ച് ഈ ജലം പുനരുപയോഗിക്കാവുന്ന രീതിയിൽ മണ്ണിലേക്ക് ഇറക്കാം. ഇത് ഭൂഗർഭ ജലനിരപ്പ് ഉയർത്താൻ സഹായിക്കുന്നു. നിങ്ങളുടെ വീട്ടിലും പരിസരത്തും ഇത്തരം സംവിധാനങ്ങൾ ഒരുക്കൂ. വിവരങ്ങൾ ആപ്പിൽ രേഖപ്പെടുത്തു.
1: കയ്യെത്തും ദൂരത്ത് എന്ന ചിത്രത്തിനു വേണ്ടി വിജയ് യേശുദാസ്, സുജാത എന്നിവർ പാടിയത്, എസ് രമേശൻ നായരുടെ വരികൾ, ഔസേപ്പച്ചന്റെ സംഗീതം.

ചിത്രം തന്മാത്ര, കാർത്തിക്, മീനു എന്നിവർ പാടിയത്. കൈതപ്രം എഴുതിയ വരികൾക്ക് സംഗീതം നൽകിയത് മോഹൻ സിത്താര.

ഒരു ഗാനം കൂടി കേൾക്കാം. ജോ പോൾ എഴുതിയ വരികൾ, ജെ എക്സ് ബിജോയ് ചിട്ടപ്പെടുത്തി, ആവണി മൽഹാർ പാടിയത്. ചിത്രം കുമാരി.

ഹായ് കൂട്ടുകാരെ, ഓണം എങ്ങനെയുണ്ടായിരുന്നു? ഓണാവധി നന്നായി ആഘോഷിച്ചോ? ഓണമൊക്കെ കഴിഞ്ഞ് സ്കൂളിലേക്ക് തിരികെ പോകുമ്പോൾ ഓണം കഴിഞ്ഞല്ലോ എന്നൊരു ചെറിയ സങ്കടം എല്ലാവരുടെയും മനസ്സിൽ കാണും അല്ലേ? ഓണം കഴിഞ്ഞെങ്കിലും ആ ആഘോഷത്തിന്റെ സന്തോഷം നിറയ്ക്കുന്ന ഒരു കൂട്ടം ഓണപ്പരിപാടികളാണ് ഇന്ന് രശ്മിയിൽ. ഇന്ന് പരിപാടികളുമായി നമ്മളോടൊപ്പം ഉള്ളത് തിരുവനന്തപുരം കുന്നംപുറം ശാന്തിനികേതൻ സ്കൂളിലെ കൂട്ടുകാരാണ്.

0: ഓണത്തിന്റെ ഐതിഹ്യം പറയുന്ന കഥയാണ് ഇന്ന് ആദ്യം. കഥ പറഞ്ഞു തരുന്നു വേദിക എസ്.
1: എന്റെ കൂട്ടുകാർക്ക് വേണ്ടി ഓണം ആഘോഷിക്കുന്നതിന്റെ പിന്നിലുള്ള ഐതിഹ്യമാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. പണ്ടുകാലത്ത് കേരളം ഭരിച്ചിരുന്ന അസുര രാജാവായിരുന്നു മഹാബലി. അദ്ദേഹം വളരെ

0: ബുദ്ധിമാനും നല്ലവനുമായ രാജാവായിരുന്നു. അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് നാട്ടിൽ സമൃദ്ധിയും സന്തോഷവും നിറഞ്ഞു നിന്നു. പ്രജകളെല്ലാം സമാധാനത്തോടെയും ഒത്തൊരുമയോടെയും ജീവിച്ചു. മഹാബലിയുടെ പ്രശസ്തിയും ജനപ്രീതിയും കണ്ട ദേവന്മാർക്ക് അസൂയ തോന്നി. അവർ മഹാവിഷ്ണുവിനോട് സഹായം അഭ്യർത്ഥിച്ചു. ദേവന്മാരുടെ ആവശ്യപ്രകാരം മഹാവിഷ്ണു വാമനാവതാരത്തിൽ മഹാബലിയുടെ മുന്നിലെത്തി ദാനമായി 3 അടി സ്ഥലം ചോദിച്ചു. ദാനശീലനായ മഹാബലി അത് സമ്മതിച്ചു. പെട്ടെന്ന് തന്നെ ആകാശത്തോളം വളർന്ന വാമനൻ തൻ്റെ പാദം കൊണ്ട് ആദ്യത്തെ അടി ഭൂമിയും 2-ാമത്തെ അടി ആകാശവും അളന്നെടുത്തു. 3-ാമത്തെ അടി എവിടെ വെക്കണമെന്ന് വാമനൻ ചോദിച്ചു. തൻ്റെ മുന്നിൽ നിൽക്കുന്നത് മഹാവിഷ്ണു ആണെന്ന് മനസ്സിലായ മഹാബലി സന്തോഷത്തോടെ തൻ്റെ ശിരസ് കാട്ടിക്കൊടുത്തു. വാമനൻ മഹാബലിയെ പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തി. എന്നാൽ വർഷത്തിലൊരിക്കൽ പ്രജകളെ വന്ന് കാണാനുള്ള അനുവാദം നൽകി. എല്ലാ വർഷവും ചിങ്ങമാസത്തിലെ തിരുവോണ നാളിൽ നമ്മളെ കാണാനെത്തുന്ന മാവേലിയെ വരവേൽക്കാനാണ് നാം ഓണം ആഘോഷിക്കുന്നത് എന്നാണ് ഐതിഹ്യം. നമ്മൾ പൂക്കളം ഒരുക്കിയും ഓണക്കോടി ധരിച്ചും ഓണസദ്യ ഉണ്ടാക്കിയുമാണ് മഹാബലിയെ വരവേൽക്കാൻ ഒരുങ്ങുന്നത്. ഓണം നമ്മളെ പഠിപ്പിക്കുന്നത് സ്നേഹം, സമത്വം, പങ്കുവെക്കൽ, നന്മ എന്നിവയുടെ മഹത്വമാണ്.
1: ഓണം വസന്തോത്സവമാണ്. ഓണക്കാലത്ത് നമുക്ക് ചുറ്റും എന്തുമാത്രം പൂക്കളാണല്ലേ. ഓണക്കാലത്തെ പ്രകൃതി ഭംഗിയെക്കുറിച്ചുള്ള ഒരു ലളിതഗാനമാണ് അടുത്തത്. പാടുന്നത് നിയ അനൂപ്.

ഓണത്തിനൊരു പ്രത്യേക ഭംഗിയുണ്ടല്ലേ. ഓണനാളുകളെ കുറിച്ച് ഏറ്റുമാനൂർ സോമദാസന്റെ കവിതയായ ഓമനയുടെ ഓണം എന്ന കവിത ചൊല്ലുന്നു അവന്തികാടി.

ഓണക്കാലം വിളവെടുപ്പ് ഉത്സവം കൂടിയാണ്. ജോലിയുടെ ആയാസം കുറയ്ക്കാൻ വയലുകളിൽ കർഷകർ പാട്ടുകൾ പാടിയാണ് ജോലികൾ ചെയ്തിരുന്നത്. അത്തരത്തിലുള്ള ഒരു നാടൻ പാട്ടാണ് ഇനി പാടുന്നത്. ആദിത്യ കണ്ണൻ.

തേയതീനന്താരാ താരാതീനന്താരാ സൂര്യനുദിച്ചു കണ്ടേ തേയതീനന്താരാ നേരം പുലർന്നു പോയേ താരാതീനന്താരാ സൂര്യനുദിച്ചു കണ്ടേ തേയതീനന്താരാ നേരം പുലർന്നു പോയേ താരാതീനന്താരാ ഒരു പിടിനാറെടുത്തേ തേയതീനന്താരാ നട്ടിട്ടും തീരുന്നില്ലേ താരാതീനന്താരാ ഒരു പിടിനാറെടുത്തേ തേയതീനന്താരാ നട്ടിട്ടും തീരുന്നില്ലേ താരാതീനന്താരാ ആദിത്യൻ കതിരു നോക്കേ തേയതീനന്താരാ ആദിത്യൻ കതിരു കണ്ടേ താരാതീനന്താരാ ആദിത്യൻ കതിരു നോക്കേ തേയതീനന്താരാ.

തെയ്വത്തെ കൈയെടുത്തേ തെയ്യത്തിനം താരാ, തമ്പൂരാൻ വന്നല്ലോ താരാതിനം താരാ. തെയ്വത്തെ കൈയെടുത്തേ തെയ്യത്തിനം താരാ, തമ്പൂരാൻ വന്നല്ലോ താരാതിനം താരാ. നട്ടിട്ടും തീരും.

മാനം കറുത്തു നിന്നേ തേയതീനം താരാ, മരിച്ചൊഴിഞ്ഞു നിന്നേ താരാതീനം താരാ. മാനം കറുത്തു നിന്നേ തേയതീനം താരാ.

നമ്മുടെ കേരളക്കരെ ആകെ സന്തോഷവും ഒത്തൊരുമയും നിറയ്ക്കുന്ന നല്ല നാളുകളാണ് ഓണക്കാലം. ഈ ഒരു ഓർമ്മ ഉണർത്തുന്ന സംഘഗാനമാണ് അടുത്തത്. ശ്രീനിധിയു, നിയാനൂപ്, ആവണി ജിയെ, നിവേദ്യ ആർ നായർ, മീര വിജയകുമാർ, റയാഡി എന്നിവരാണ് പാടുന്നത്.

ഇന്നത്തെ രശ്മി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇന്ന് പരിപാടികളുമായി നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത് തിരുവനന്തപുരം കുന്നംപുറം ശാന്തിനികേതൻ സ്കൂളിലെ കൂട്ടുകാരാണ്.

ഓണക്കാലവും കടന്നു പോകുന്നത്, അടുത്ത ഓണത്തിനായുള്ള മനോഹരമായ കാത്തിരിപ്പ് നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിൽ നിറച്ചുകൊണ്ടാണ്. വരുന്ന ആളുകളിൽ വീണ്ടും ആ പൂവിളികളും പൂക്കളങ്ങളും ഓണക്കോടിയുമൊക്കെ നമ്മളെ തേടിയെത്തും. അതുവരെ ആ സന്തോഷവും സ്നേഹവും മനസ്സിൽ കാത്തു സൂക്ഷിച്ച് വരാനിരിക്കുന്ന നല്ല നാളുകളെ നമുക്ക് പ്രതീക്ഷയോടെ കാത്തിരിക്കാം.

0: ഓണസദ്യ വിതരണം കൂടുതൽ സുരക്ഷിതമാക്കാം. പ്ലാസ്റ്റിക് കോട്ടിംഗ് ഉള്ള ഇലകളും പ്രിന്റഡ് പേപ്പറുകളും ഒഴിവാക്കുക. ഫുഡ് ഗ്രേഡ് കണ്ടെയ്നറുകളും കഴുകി വൃത്തിയാക്കിയ വാഴയിലയും ഉപയോഗിക്കുക. കാറ്ററിംഗ് ഭക്ഷണങ്ങൾ അടച്ചുറപ്പുള്ള വാഹനങ്ങളിൽ സുരക്ഷിതമായി എത്തിക്കുക. തയ്യാറാക്കിയ ചൂടുള്ള ഭക്ഷണം 2 മണിക്കൂറിനുള്ളിൽ വിതരണം ചെയ്യുകയോ 65 ഡിഗ്രി സെൽഷ്യസ് താപനില നിലനിർത്തുകയോ ചെയ്യുക.
1: ഈ ട്രേഡ് കേരളം, ഭക്ഷ്യ സുരക്ഷാ വകുപ്പ്.

0: കേരള സർക്കാർ പൊതുജന താൽപര്യാർത്ഥം പുറപ്പെടുവിക്കുന്നത്. ടോൾ ഫ്രീ നമ്പർ 1800 425 1125.
1: അടുക്കളയിൽ നിന്നും കുളിമുറിയിൽ നിന്നും പുറന്തള്ളുന്ന മലിനജലം ഇനി വെറുതെ ഒഴുക്കിക്കളയണ്ട. സുജലം ഭാരത് ആപ്പ് നിർദ്ദേശിക്കുന്ന ശോഷണക്കുഴികളും മറ്റ് ശാസ്ത്രീയ രീതികളും ഉപയോഗിച്ച് ഈ ജലം പുനരുപയോഗിക്കാവുന്ന രീതിയിൽ മണ്ണിലേക്ക് ഇറക്കാം. ഇത് ഭൂഗർഭ ജലനിരപ്പ് ഉയർത്താൻ സഹായിക്കുന്നു. നിങ്ങളുടെ വീട്ടിലും പരിസരത്തും ഇത്തരം സംവിധാനങ്ങൾ ഒരുക്കൂ. വിവരങ്ങൾ ആപ്പിൽ രേഖപ്പെടുത്തു.
2: നാളെ രാവിലെ 9:15 ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ സിമറ്റ് ഡയറക്ടർ ഡോക്ടർ ആശ എസ് കുമാർ പങ്കെടുക്കുന്ന പരിപാടിയുടെ ആദ്യ ഭാഗം കേൾക്കാം.
3: നമുക്ക് ഇവരെ പരിപാലിച്ച് നല്ല രീതിയിൽ അവർക്ക് നല്ലൊരു ക്വാളിറ്റി ഓഫ് ലൈഫ് കൊടുക്കണമെങ്കിൽ നമ്മൾ ഇത്തരത്തിലുള്ള ജെറിയാട്രിക് കെയർ സർവീസസ് കുറച്ചുകൂടെ ഓർഗനൈസ്ഡ് ആക്കണം. അപ്പോൾ അവിടെ നമുക്ക് ഏറ്റവും അധികം നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്താൻ കഴിയുന്ന ഒരു വിഭാഗമാണ് നഴ്സിംഗ് സമൂഹം.
2: ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ നാളെ രാവിലെ 9:15.
4: മായാമുദ്രകൾ,
5: കാലത്തെ മറികടക്കുന്ന പുസ്തകങ്ങളിലൂടെ ഒരു യാത്ര.
6: നാളെ രാത്രി 7:35 മായാമുദ്രകളിൽ
7: കുട്ടിക്കൃഷ്ണ മാരാരുടെ ഭാരത പര്യടനം. രചന ഡോക്ടർ അജയപുരം ജ്യോതിഷ് കുമാർ.
4: മായാമുദ്രകൾ എല്ലാ തിങ്കളാഴ്ചയും രാത്രി 7:35.

ദാറ്റ് വാസ് സിയ ഷെയറിംഗ് ദ ലൈറ്റ് ഓഫ് ഹോപ്പ് ഇൻ ടു അവർ ഹാർട്ട്സ്. എ വെരി ഇമോഷണൽ ആൻഡ് ഇൻസ്പയറിംഗ് സോങ്. ഐ എം ദ ലൈറ്റ് ബൈ സിയ. ഇൻ അവർ ജേർണി ഓഫ് പെയിൻ ആൻഡ് സ്റ്റോംസ് ദർ ഇസ് എ പാത്ത് ഓഫ് ഹീലിംഗ് എ വെയ്റ്റിംഗ് ആസ്. സോ ബി ബ്രേവ് ആൻഡ് കീപ് ഗോയിങ്. ദാറ്റ്സ് ദ മെസ്സേജ് സിയ ഹാസ് ഗിവൻ ആസ്. At this moment, a heart goes out to the people of Nepal who are struggling intensely due to the unexpected flash floods. Many are reported missing. 675 people are declared dead. Friends, it's a delight to see the topography of the world. But when the sky turns gray, we are slightly worried and disturbed. But when the sun shines bright, when the sky turns blue, it's a different feel altogether, isn't it? We feel so good and refreshed. Here in Kerala, the colorful 10-day Onam festivities was like heaven on earth. I hope you all had a great time. Vacations are giving way to regular working days from tomorrow onwards. So, for a change, now let's go for a fairy tale song by Alexander Rybak. He's a Belarusian Norwegian singer songwriter. His lead single Fairy Tale, with its traditional folk and fiddle elements, released in 2009, was a big hit. You bet, the moment you hear him sing, you would feel on top of the world. The musical score is the beauty behind this song. Put on your dancing shoes, my friends. Here comes Alexander Rybak at his best. You're gonna love this song.

0: ആകാശവാണി. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, സമയം 5 മണി. ആകാശവാണിയുടെ സായാഹ്ന പ്രക്ഷേപണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇപ്പോൾ
1: ആകാശവാണി

മൊഴി ഉറവകൾ ആകാശവാണിയുടെ 90-ാം വാർഷികത്തോടനുബന്ധിച്ച് ആകാശവാണിയുടെ ശബ്ദശേഖരത്തിൽ നിന്നുള്ള പരിപാടികൾ ഉൾപ്പെടുത്തിക്കൊണ്ട് തിരുവനന്തപുരം നിലയം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടി മൊഴി ഉറവകൾ.

പ്രിയ ശ്രോതാക്കളെ, ഏവർക്കും മൊഴി ഉറവകളിലേക്ക് സ്വാഗതം. ഇന്ന് മൊഴി ഉറവകളിൽ ബഹുഭാഷാ പണ്ഡിതനും നിരൂപകനും ഗവേഷകനുമായിരുന്ന ഐ സി ചാക്കോയുടെ ശബ്ദം കേൾക്കാം. ഐ സി ചാക്കോ ജനനം 1875 December 25. കുട്ടനാട് പുളിങ്കുന്ന് പുന്നക്കത്തശ്ശേരി കുടുംബത്തിൽ ജനിച്ച ഐ സി ചാക്കോയുടെ പ്രാരംഭ വിദ്യാഭ്യാസം സംസ്കൃതത്തിലായിരുന്നു. തുടർന്ന് തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്ന് ബിരുദം നേടി 1901 സ്കോളർഷിപ്പോടെ ഉപരിപഠനത്തിന് ഇംഗ്ലണ്ടിൽ പോയി. ലണ്ടൻ സർവകലാശാലയിൽ നിന്ന് ഫിസിക്സിലും മൈനിംഗ് എഞ്ചിനീയറിംഗിലും ബിരുദങ്ങൾ നേടി. തിരുവിതാംകൂർ സർക്കാർ സർവീസിൽ ഭൂഗർഭശാസ്ത്ര വകുപ്പിൽ ദീർഘകാലം സേവനമനുഷ്ഠിച്ചു. ഇംഗ്ലീഷ്, മലയാളം, സംസ്കൃതം, ഗ്രീക്ക്, ലാറ്റിൻ, സുറിയാനി, ഫ്രഞ്ച്, ജർമ്മൻ, തമിഴ് എന്നീ ഭാഷകൾ അറിയാമായിരുന്ന ഐ സി ചാക്കോ ശാസ്ത്രവിഷയങ്ങൾ മലയാളത്തിൽ പ്രതിപാദിക്കുന്നതിനായി സാങ്കേതിക പദങ്ങൾ നിർമ്മിച്ചു. അതിനായി 1930

2002-ൽ എഴുതിയ സാങ്കേതിക സംജ്ഞകൾ എന്ന ലേഖന പരമ്പര ഏറെ ശ്രദ്ധിക്കപ്പെട്ടു. പാണിനി സൂത്രങ്ങളുടെ സമഗ്ര വ്യാഖ്യാനമായ പാണിനീയ പ്രദ്യോതം എന്ന കൃതിക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചു. ക്രിസ്തു സഹസ്രനാമം, കൃഷി വിഷയങ്ങൾ, ജീവിത സ്മരണകൾ തുടങ്ങിയവ പ്രധാന കൃതികൾ. 1966 മെയ് 27-ന് ഐ.സി. ചാക്കോ അന്തരിച്ചു.

0: അങ്ങ് വിദ്യാഭ്യാസം ചെയ്ത് എവിടെയാണ്?
1: തുടങ്ങിയത് എൻ്റെ വീട്ടിൽ വെച്ച്. എൻ്റെ ഫാദറാണ് എന്നെ നിലത്തെടുത്ത് പഠിപ്പിച്ചത്.
0: അന്നിവിടെ മലയാളം പള്ളിക്കൂടം ഉണ്ടായിരുന്നു?
1: മലയാളം പള്ളിക്കൂടം ഉണ്ടായിരുന്നു. പക്ഷേ ഞാനും വാദ്യാരുമായിട്ട് അത്ര ആശാനുമായിട്ട് അത്ര ചേരാത്തത് കൊണ്ട് ഞാൻ പള്ളിക്കൂടത്തിൽ പോവുകയല്ലെന്ന് നിർബന്ധിച്ചു. അതുകൊണ്ട് വീട്ടിലിരുത്തി പഠിപ്പിക്കുകയായിരുന്നു.
0: സംസ്കൃതമാണോ മലയാളമാണോ പഠിപ്പിച്ചത്?
1: നിലത്തെടുത്ത് മലയാളത്തിൽ തന്നെ. അത് കഴിഞ്ഞതിൻ്റെ ശേഷം ഒന്നാം പാഠപുസ്തകത്തിന് പകരം അത് അന്നില്ല, അങ്ങനെയൊന്നും. പിന്നെ സിദ്ധരൂപമാണ് പഠിച്ചത്, കൂട്ടി വായനയ്ക്കുള്ള സിദ്ധരൂപം. അത് കഴിഞ്ഞ് അമരകോശം പഠിച്ചു, പിന്നെ ശ്രീരാമാനന്ദം പഠിച്ചു, പിന്നെ രഘുവംശം പഠിച്ചു, പിന്നെ മാഘം പഠിച്ചു, നൈഷധം കുറേ നോക്കി. ഇങ്ങനെയൊക്കെ ആയി കഴിഞ്ഞപ്പോൾ കഴിഞ്ഞതിൻ്റെ ശേഷം ഇവിടെ ഒരു പ്രൈവറ്റായിട്ടൊരു ഇംഗ്ലീഷ് സ്കൂള് തുടങ്ങി. അവിടെ ചെന്ന് ചേർന്നു. ഇവിടെയുള്ളത് പുളിങ്ങുന്നില്ലേ, പുളിങ്ങപ്പള്ളി ഇടയോട്, അവിടെ ചെന്ന് ചേർന്നു. അവിടെയാണ് ഇംഗ്ലീഷ് പഠനം തുടങ്ങിയത്. അത് ഒന്നോ ഒന്നരയോ വർഷത്തേക്കേ ആ സ്കൂൾ നിലനിന്നുള്ളൂ. ഇപ്പം വാദ്യാർ പോയി, പിന്നെ ആലപ്പുഴ ചെന്ന് ചേർന്നു. അവിടെ ചേർന്ന് മൂന്നാം ക്ലാസ്സിലാണ് അന്നത്തെ ട്യൂഷൻ അയച്ചത്. എന്നിട്ട് അവിടെ പഠിച്ചു, മെട്രിക്കുലേഷൻ പാസ്സായി.
0: പിന്നീട് കോളേജിൽ പഠിച്ചത് എവിടെയാണ്?
1: പിന്നീട് അത് കഴിഞ്ഞിട്ട് സി എം എസിലാണ് കോളേജിൽ എഫ് എക്ക് പഠിക്കാൻ പഠനം തുടങ്ങിയത്.
0: തിരുവനന്തപുരത്ത് അന്ന് പിന്നെ കോളേജിൽ ചേർന്നപ്പോൾ അതിൻ്റെ പ്രിൻസിപ്പൾ ആരായിരുന്നു?
1: ഡോക്ടർ മിച്ചൽ ആയിരുന്നു പ്രിൻസിപ്പൽ. വേറെയുള്ള രാമകുറുപ്പ്
0: മനുഷ്യരാമകുറുപ്പദ്ദേഹം മലയാളം പ്രൊഫസറായിരുന്നു.
1: അപ്പൊ ഞാൻ ആദ്യം ചെന്നപ്പോൾ എഫ് എക്ക് മലയാളമായിരുന്നു എടുത്തത്. അതായത് ഇവിടെ കോട്ടയത്ത് സംസ്കൃതമില്ലായിരുന്നു, ആയതുകൊണ്ട് ആ ഒരു ടേം കഴിഞ്ഞാൽ അവിടെ ചെന്ന്. അപ്പൊ പിന്നെ അവിടെ സംസ്കൃതത്തിൽ ചേരാൻ ടേം തെറ്റിപ്പോയി. അതുകൊണ്ട് മലയാളം തന്നെയാണ് കണ്ടിന്യൂ ചെയ്തത്. അപ്പൊ രാമകുറുപ്പിന്റെ ശിഷ്യനായിരുന്നു. പിന്നെ ഇംഗ്ലീഷ് പ്രൊഫസർമാരെ മിസ്റ്റർ ബോയിൽ, പിന്നെ ബിഷപ്പ്.
0: സംസ്കൃതത്തിന്റെ പ്രൊഫസർ ആരായിരുന്നു?
1: സംസ്കൃതത്തിൽ അന്ന് ഞാൻ ചേരുമ്പോൾ വൈദ്യനാഥ അയ്യർ എന്നും പറഞ്ഞ ഒരാളായിരുന്നു. ഞാൻ ബി എക്ക് പഠിക്കുമ്പോൾ മറ്റാണ് രാജരാജവർമ്മയെ അവിടെ മലയാളം ഈസ്റ്റേൺ ലാംഗ്വേജസിന്റെ അതിനൊരു
0: തിരുമേനിയുമായിട്ട് പിന്നെ അവിടത്തേക്ക് പരിചയം ഉണ്ടായിരുന്നിരിക്കണമല്ലോ.
1: അവിടെ ആദ്യം പരിചയം ഉണ്ടായത് കോളേജിൽ വെച്ചാണ്. അദ്ദേഹം അവിടെ വന്ന് ഞാൻ ബി എക്ക് പഠിക്കുന്ന കാലത്താണ് അദ്ദേഹത്തെ അപ്പോയിന്റ് ചെയ്തത്. ഒരു ദിവസം ഞാൻ എനിക്ക് സംസ്കൃതത്തിലൊരു പ്രയാസമുള്ള ശ്ലോകമുണ്ട്, അതിൻ്റെ അർത്ഥം പറഞ്ഞു തരണമെന്നും പറഞ്ഞ് അവിടെ ചെന്നു. വൈദ്യനാഥ ശാസ്ത്രിയാണല്ലോ പഠിപ്പിക്കുന്നത്, അദ്ദേഹം പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ല എന്നും പറഞ്ഞ് ആ ശ്ലോകത്തിൻ്റെ അർത്ഥം എന്നെ പഠിപ്പിച്ചു തന്നു. അപ്പോൾ അങ്ങനെ ഞാൻ പോയതിന് ഇദ്ദേഹത്തെ എൻ്റെ ഗുരു എന്ന് പറയാൻ എനിക്കൊരു ഒരു എന്താണ്
0: കാരണം
1: ഉണ്ടാകണമെന്ന് കണ്ട് തന്നെയാണ് ഞാൻ പോയത്. എന്നിട്ട് അന്ന് മുതൽ ഞങ്ങൾ തമ്മിൽ വലിയ ഇഷ്ടമാണ്. പ്രത്യേകം ഇംഗ്ലണ്ടിൽ പോയി പഠിച്ചു വന്നു കഴിഞ്ഞത് പിന്നെ ഒരാഴ്ചയിൽ ഒരിക്കൽ കാണാതിരിക്കുകയില്ല ഞാൻ.
0: അപ്പോൾ ഈ തിരുവനന്തപുരം കോളേജിലെ വിദ്യാഭ്യാസം പൂർത്തിയാക്കി ബി എ ഡിഗ്രി എടുത്തതിന് ശേഷം സർക്കാർ സർവീസിലേക്ക് പ്രവേശിക്കുകയാണോ ഉണ്ടായത്?
1: ലിയോ 13 സ്കൂളിൽ ഹെഡ് മാസ്റ്റർ ആയിട്ട് പോവുകയാണ്.
0: ആലപ്പുഴയിൽ?
1: ആലപ്പുഴ. അന്ന് അവിടെ ഹൈസ്കൂൾ ആയിട്ടില്ല.
0: ഇല്ല. എത്ര കൊല്ലം പഠിച്ചിരുന്നു
1: അവിടെ? ഒന്നോ ഒന്നരയോ കൊല്ലമായിരുന്നു. അവിടെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ സ്കോളർഷിപ്പ് കിട്ടിയത്. ഈ മൈനിങ് എഞ്ചിനീയറിംഗിന് പഠിക്കാനായിട്ട് പോകുന്നതിന് ഒരു സ്കോളർഷിപ്പ് ഗവൺമെന്റിൽ നിന്ന് ഇംഗ്ലണ്ടിലേക്ക് പോകുന്നു.
0: അത് ഏത് വർഷത്തിലാണെന്ന് ഓർമ്മയുണ്ടോ?
1: അത് ഓർമ്മയുണ്ട്. 1901.
0: അവിടെ എത്ര കൊല്ലം കഴിച്ചു ഇംഗ്ലണ്ടിൽ?
1: ഇംഗ്ലണ്ടിൽ ഞാൻ 1906 ആദ്യമായി
0: തിരിച്ചു വന്നത്.
1: അതെല്ലാം സമയമെല്ലാം അവിടെയായിരുന്നു.
0: അന്ന് ഇവിടുന്ന് കേരളത്തിൽ നിന്നും ആരെങ്കിലും പ്രമാണികളായിട്ടുള്ള ആളുകൾ അവിടെ പഠിക്കുന്നുണ്ടായിരുന്നു?
1: ഉണ്ടായിരുന്നു. ഞങ്ങൾ എൻ്റെ കൂടെ തന്നെ മാസില്ലാമണി, അത് കേരളമല്ല, സൗത്ത് റാം, മാസില്ലാമണി ഉണ്ടായിരുന്നു. പിന്നെ ഡോക്ടർ രാമൻ തമ്പി, ഡോക്ടർ കുഞ്ഞൻപിള്ള, അവരൊക്കെ രാമൻ തമ്പിയും കുഞ്ഞൻപിള്ളയും കുറെ കഴിഞ്ഞ ഞങ്ങൾ പോയി കുറെ കഴിഞ്ഞിട്ടാണ് വന്നത്. ഇവിടെ പിന്നെ ഡോക്ടർ വല്യത്താൻ, ഡോക്ടർ വല്യത്താൻ

0: ഞാനും നാസില്ലാമണിയും കൂടെ ഒരുമിച്ച് ഒരു കപ്പലില പോയത്. പിന്നെയുള്ളവരെല്ലാം പിന്നത്തെ ആണ്ടത്തെ സ്കോളർഷിപ്പുകളിൽ സ്കോളർഷിപ്പിന് വന്നതാ. മെഡിക്കൽ രാമൻ തമ്പിക്ക് മെഡിക്കൽ സ്കോളർഷിപ്പ് ഉണ്ടായിരുന്നു. ഡോക്ടർ കുഞ്ഞമ്പിള്ള ഈ അഗ്രികൾച്ചറിന്റെ വന്നതാ. അവര് രണ്ടുപേരും എഡിൻബറോയിലായിരുന്നു. എങ്കിലും അവിടെ വന്ന് ഞങ്ങളെ കണ്ടു. ചിലപ്പോഴൊക്കെ വരും, ലണ്ടനിൽ അങ്ങനെ വരികയായിരുന്നു.
1: ശരി, ഇംഗ്ലണ്ടിൽ നിന്ന് തിരിച്ചു വന്ന ഉടൻ തന്നെ സർക്കാർ സർവീസിൽ പ്രവേശിച്ചു.
0: അങ്ങനെയായിരുന്നു കണ്ടീഷൻ. വന്ന് ഇവിടെ റിപ്പോർട്ട് ചെയ്താൽ ഉടനെ സർക്കാർ ശമ്പളം ആദ്യം അന്ന് എന്നെ സ്റ്റേറ്റ് ജിയോളജിസ്റ്റ് എന്ന് ആക്കി.
1: അത് കഴിഞ്ഞിട്ട് പിന്നീട്
0: പിന്നീട് 22 kilometers ആയിരിക്കണം എന്നെ ഡയറക്ടർ ഓഫ് ഇൻഡസ്ട്രീസ് ആക്കി നിയമിച്ചു. അപ്പോൾ ജിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് അതിനോടങ്ങ് അമാൽഗമേറ്റ് ചെയ്തു.
1: എത്ര കൊല്ലം ആ നിലയിൽ സേവനം അനുഷ്ഠിച്ചു?
0: അത് ഞാൻ റിട്ടയർ ചെയ്യുന്നത് വരെ
1: ഇൻഡസ്ട്രീസിലായിരുന്നു. അതെ. അപ്പോ അങ്ങനെ തിരുവനന്തപുരത്ത് താമസിച്ചുകൊണ്ടിരുന്ന കാലത്തായിരിക്കും എ ആർ തിരുമേനിയുമായിട്ട് എന്നും ഒരുമിച്ച് വല്ല സാഹിത്യ പ്രവർത്തനങ്ങളിലും അന്ന് ഏർപ്പെട്ടിരുന്നു.
0: സാഹിത്യ പ്രവർത്തനങ്ങൾ ഞങ്ങൾ ഒരു ഡിക്ഷണറി എഴുതാനായിട്ട് ഉള്ള ഒരു പദ്ധതിയൊക്കെ ഉണ്ടാക്കി. അതിൽ ഞാൻ ചേർന്നെന്ന് പറയാനല്ല, അദ്ദേഹം തന്നെയാണ് സാധാരണ ഇതൊക്കെ ചെയ്തിരുന്നത്. ഡിക്ഷണറി കുറെ എഴുതി. കുറെ കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹം ഭാഗ്യക്കേട് കൊണ്ട് മരിക്കാനിടയായി. അതുകൊണ്ട് അത് ഡിക്ഷണറി ഏത് സ്ഥിതിയിലിരിക്കുന്നെന്ന് എനിക്ക് അറിഞ്ഞു.
1: വലിയ തമ്പുരാനെ ആയിട്ട് നേരിട്ട് പരിചയമുണ്ടായിരുന്നു?
0: വലിയ തമ്പുരാനായിട്ട് നേരിട്ട് പരിചയമില്ല,
1: ഇല്ലായിരുന്നു.
0: ഞാൻ വരുമ്പോഴത്തേക്ക് അദ്ദേഹം മരിച്ചു. അല്ല, ഞാൻ ഇംഗ്ലണ്ടിൽ നിന്ന് വന്ന് കുറെ നാൾ കഴിഞ്ഞാൽ മരിച്ചു.
1: അന്ന് ഈ മലയാള സാഹിത്യ രംഗത്ത് വളരെ സജീവമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന വ്യക്തികൾ ആരൊക്കെയായിരുന്നു?
0: കവികൾ ഉള്ളൂർ ഉണ്ടല്ലോ. ഉള്ളൂർ കോളേജിൽ വെച്ച് തന്നെ ശ്ലോകങ്ങളൊക്കെ എഴുതുക. ഞാനും ചിലപ്പോൾ എഴുതിയിട്ടുണ്ട്. വർണ്ണനയൊക്കെ എഴുതണമെന്നും പറഞ്ഞ് ചില ചോദ്യങ്ങൾ ഇടും.
1: കെ സി കേശവുള്ള
0: കെ സി കേശവുള്ള ഇനി പരൂരാണ്. അവിടെ ഞങ്ങൾക്ക് പരിചയമില്ല. ഞങ്ങളൊക്കെ സീനിയറാണ്. പിന്നെ പലരുണ്ട്. അന്നാണ് ഈ മനോരമയിലും ഒക്കെ കവികളുടെ
1: അരങ്ങേറ്റം.
0: അപ്പൊ അവരെയൊക്കെ കാണാനും ഒക്കെ ഞങ്ങൾക്ക് കൊതി. അത് ഞാൻ ഹൈസ്കൂളിൽ പഠിക്കുന്ന കാലത്താണ്
1: ആദ്യമായിട്ട് ഈ സാഹിത്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടതെന്നാണ്.
0: സാഹിത്യ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ
1: കവിതയെഴുത്തുന്ന
0: കാലം മുതലേ
1: ഉണ്ടായിരുന്നെങ്കിൽ പ്രസിദ്ധപ്പെടുത്തി തുടങ്ങിയ പത്രങ്ങളിലും മറ്റൊക്കെ ലേഖനം എഴുതാനൊക്കെ തുടങ്ങിയെന്നാണ്.
0: ഞാൻ ഹൈസ്കൂളിൽ പഠിച്ചിരുന്നപ്പോൾ ദീപികയ്ക്ക് ന്യൂസും ഒക്കെ അയക്കുമായിരുന്നു. പക്ഷേ അത് എന്റെ പേരിലല്ല. ഇപ്പൊ ഞാൻ വിദ്യാർത്ഥിയാണെന്നൊക്കെ കേട്ട് അവർ പരസ്യം ചെയ്യണമെന്നുള്ള പേടിക്കാണെന്ന് പേരൊക്കെ വെച്ച് അതൊന്നും വലിയ സാരമില്ല. ചില കഥകളും മറ്റേതും പരസ്യതും ഒക്കെ ഉള്ളൂ. ദീപികയിൽ അങ്ങനെ എഴുതുമായിരുന്നു. അത് പിന്നെ അധികമായിട്ടൊന്നും പറയാനില്ല.
1: ഈ പാണിനിയെ പ്രതിരോധം എഴുതിയ പരിതസ്ഥിതികൾ ഒന്ന് വിവരിച്ചാൽ കൊള്ളാം.
0: ഞാൻ ഇങ്ങനെ സംസ്കൃതം ഒക്കെ പഠിച്ചു. ഇംഗ്ലണ്ടിലൊക്കെ പോയി. ഇംഗ്ലണ്ടിൽ വെച്ച് പിന്നെ അധികം നോക്കാൻ ഇടയില്ലായിരുന്നു. ഇവിടെ തിരിച്ചു വന്നപ്പോൾ മുതൽ എപ്പോഴും അതിലൊരു താല്പര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഗ്രന്ഥങ്ങൾ ഞാൻ മിക്കവാറും സംസ്കൃതത്തിൽ അച്ചടിച്ചിട്ടുള്ള ഗ്രന്ഥമെല്ലാം വായിച്ചിട്ടുണ്ട്. വേദങ്ങൾ ഒഴിച്ച്. വേദങ്ങൾക്ക് അത്യാവശ്യം വരുമ്പോൾ ഒന്ന് നോക്കുക അല്ലാതെ എനിക്കതിൽ വലിയ ഒരു കൗതുകമില്ലായിരുന്നു. പാണിനി പ്രതിരോധം എഴുത് സർവീസിൽ നിന്ന് പിരിഞ്ഞ് ഇവിടെ വിശ്രമിച്ച് ഇവിടെ ഇരിക്കുമ്പോൾ
1: എഴുതി.
0: അത് മലയാളത്തിലാണ് വ്യാഖ്യാനം. ഇപ്പോഴുള്ള വ്യാഖ്യാനങ്ങളൊന്നും അവർ ശരിയായിട്ട് ഓരോ പാണിനിയുടെ ഉദ്ദേശങ്ങൾ ശരിയായിട്ട് പ്രകടിപ്പിക്കുന്നില്ല എന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഇത് എഴുതിയത്. അത് പാണിനിക്ക് ചില ബുക്ക് വളരെ കൺവെൻഷൻസ് ഉണ്ട്. സാധാരണ വ്യാഖ്യാതാക്കളുണ്ടല്ലോ, പഴയ വ്യാഖ്യാതാക്കൾ, അവർ വളരെ ബ്രീഫായിട്ടേ പറയത്തുള്ളൂ. എന്താണെന്ന് വായിക്കുന്നവന് മനസ്സിലാകുകയില്ല. അങ്ങനെ സകലവർക്കും മനസ്സിലാകത്തക്ക വിധത്തിൽ ആ സൂത്രങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങൾ കാണിക്കണമെന്നായിരുന്നു ഉദ്ദേശം. ഏകദേശം രാജരാജവർമ്മ ലഘുപാണിനീയം എന്നൊന്ന് എഴുതിയിട്ടുണ്ട്. ലഘുപാണിനീയം എന്നാണ് ഇതെന്നാണെന്ന് തോന്നുന്നു പേര്. അതും ഏകദേശം അതിൽ അതും വളരെ ഇൻസ്ട്രക്റ്റീവാണ്. പക്ഷേ അതിനേക്കാൾ ഞാൻ കുറെ കൂടെ വിശദമാക്കിയിട്ടുണ്ട്. അത് തന്നെ ഞാൻ ഇന്ന് ഇംഗ്ലീഷിൽ തർജ്ജമ ചെയ്ത് തിരുമേനിയെ തന്നെ ഏൽപ്പിച്ചു. നോക്കിയിട്ട് എല്ലാം ശരിയാണോ എന്ന്. പിന്നെ അത് എവിടെയാണെന്ന് ഇപ്പോൾ
1: പറഞ്ഞുകൂടാ. പഴയ നിലയിൽ നിന്നും പണ്ടത്തെ എഴുത്തുകാർക്ക് ഉണ്ടായിരുന്നത്ര പാണ്ഡിത്യം ഇപ്പോഴത്തെ പുതിയ എഴുത്തുകാർക്കില്ല എന്ന് ചിലർ പരാതിപ്പെടാം.
0: പാണ്ഡിത്യം എന്ന് പറഞ്ഞാൽ ശബ്ദശുദ്ധിയെക്കുറിച്ച്, ഭാഷാശുദ്ധിയെക്കുറിച്ച് മറ്റുള്ളവർക്ക് മനസ്സിലാകണമെന്നേ ഉള്ളൂ. വാസ്തവത്തിൽ അത് മതി. എങ്കിലും ഈ ശബ്ദശുദ്ധിയെക്കുറിച്ചും മറ്റും ശ്രദ്ധയുള്ളവർക്കുണ്ടല്ലോ, ഇതൊക്കെ മഹാകുഴപ്പമാണ്.
2: ബഹുഭാഷാ പണ്ഡിതനും നിരൂപകനും ഗവേഷകനുമായിരുന്ന ഐ സി ചാക്കോയുമായുള്ള അഭിമുഖമാണ് ഇതുവരെ കേട്ടത്.

0: സിതാർ മാന്ത്രികൻ പണ്ഡിറ്റ് രവിശങ്കർ, പുല്ലാങ്കുഴൽ വിദ്വാൻ പന്നാലാൽ ഘോഷ്, വയലിൻ വിദ്വാൻ ലാൽഗുഡി ജി ജയരാമൻ എന്നിവർ അവതരിപ്പിച്ച വൃന്ദവാദ്യമാണ് കേട്ടത്. തിരിഞ്ഞു നോക്കുമ്പോൾ എന്ന പരമ്പരയിൽ ആദ്യകാല നാടക നടനും ഗായകനുമായിരുന്ന സെബാസ്റ്റ്യൻ കുഞ്ഞുകുഞ്ഞു ഭാഗവതർ പങ്കുവച്ച നാടക അനുഭവങ്ങൾ ഇപ്പോൾ കേൾക്കാം.
1: മലയാള നാടകവേദിയിലേക്കുള്ള എൻ്റെ കാൽവയ്പ് ഒരു യാദൃച്ഛിക സംഭവം മാത്രമായിരുന്നു. ഹൈസ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷം ഞാൻ വിവാഹത്തിനായി വധുഗ്രഹമായ അർത്തുങ്കൽ എന്ന സ്ഥലത്ത് താമസിക്കുമ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് ഒരു നാടകസഭ രൂപീകരിച്ചു. അതിൽ നായകനായി അഭിനയിക്കുവാൻ അദ്ദേഹം എന്നെ ക്ഷണിച്ചു. അന്നത്തെ സുപ്രസിദ്ധ നാടകകൃത്തും ഗാനരചയിതാവുമായിരുന്ന ശ്രീ വി എസ് ആൻഡ്രൂസ് മാസ്റ്ററായിരുന്നു ഞങ്ങളുടെ ഗുരു. അദ്ദേഹം രചിച്ച ജ്ഞാനസൗന്ദര്യ എന്ന സംഗീത നാടകത്തിലായിരുന്നു ഞാൻ രംഗപ്രവേശനം നടത്തിയത്. അതൊരു വലിയ വിജയമായിരുന്നു. എങ്കിലും സമിതിയുടെ നടത്തിപ്പിന് ചില കുഴപ്പങ്ങളുണ്ടായതുകൊണ്ട് അത് മുന്നോട്ട് പോയില്ല. അങ്ങനെ ഞാൻ വീട്ടിൽ വൃഥാ നിൽക്കുമ്പോഴാണ് കൊച്ചി ദർബാർ ആർട്ടിസ്റ്റ് ശ്രീ പി ജെ ചെറിയാൻ ഒരു നാടക സമിതി രൂപീകരിച്ചത്. അക്കാലത്തെ മലയാള നാടകവേദിയിലെ പ്രൊഫഷണൽ നടന്മാരിൽ സ്ത്രീവേഷം കെട്ടിയിരുന്ന വേലുക്കുട്ടി എന്ന ഒരു യുവാവിനെ ഞാൻ ഒരു നാടകത്തിൽ വെച്ച് പരിചയപ്പെട്ടിരുന്നതിനാൽ അദ്ദേഹത്തെ എൻ്റെ നായികയായി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് മിൽട്ടൻ്റെ പാരഡൈസ് ലോസ്റ്റ് എന്ന കവിതയെ ആസ്പദിച്ച് മാസ്റ്റർ തയ്യാറാക്കിയ പറുദീസാ നഷ്ടം എന്ന നാടകം ഞങ്ങൾ അവതരിപ്പിച്ചത്. ഇത് കണ്ട് പ്രേക്ഷകരുടെ മുക്തകണ്ഠമായ പ്രശംസയ്ക്ക് ഞങ്ങൾ പാത്രവന്മാരായി. അടുത്ത കൊല്ലം ഞാനും വേലുക്കുട്ടിയും അഞ്ചൽ കീഴൂട്ട് രാമകൃഷ്ണപിള്ള നടത്തിയ സമിതിയിൽ സേവനമനുഷ്ഠിച്ച് സർവശ്രീ ശ്രീ തേവലക്കര കുഞ്ഞമ്പിള്ള, നിലയ്ക്കാമിക്കിൽ കൊച്ചുകൃഷ്ണാശാൻ, പെരുന്നാട്ട് കൃഷ്ണൻകുട്ടി നായർ, തട്ടാമൽ നാരായണപിള്ള തുടങ്ങിയവരായിരുന്നു ഇതിലെ പ്രമുഖ നടന്മാർ. സ്ത്രീകൾ അന്ന് വേദിയിൽ പ്രവേശിച്ചിട്ടില്ലാത്ത ഒരു കാലമായിരുന്നു എന്ന് പ്രത്യേകം ഓർമ്മിക്കേണ്ടതാണ്. അടുത്ത കൊല്ലം ഞാനും വേലുക്കുട്ടിയും വീണ്ടും ചേർന്നു ഓച്ചിറ പരബ്രഹ്മോദയ സംഗീത നടൻ സഭ എന്ന പേരിൽ മാനേജർ ശ്രീ എസ് നാണുപിള്ളയുടെയും വേലുക്കുട്ടിയുടെയും ഉടമസ്ഥതയിൽ ഒരു സമിതി രൂപീകരിക്കപ്പെട്ടു. അക്കാലത്തെ തമിഴരുടെ പ്രശസ്ത നാടകങ്ങളായിരുന്നു അല്ലിയർജുന, സത്യവാൻ സാവിത്രി, കോവുലൻ തുടങ്ങിയ നാടകങ്ങൾ ഞങ്ങൾ മലയാളത്തിൽ അഭിനയിച്ചു. അപ്പോഴും പ്രശസ്തരായ വേലു നായർ, എസ് ടി കിട്ടപ്പ, എസ് വി സുബയ്യ ഭാഗവത്, ശ്രീമതി കെ സുന്ദരാമ്പാൾ, എം എസ് സുബ്ബലക്ഷ്മി തുടങ്ങിയ നടീനടന്മാർ തെക്കേ ഇന്ത്യയിലും വിശിഷ്യ കേരളത്തിലും വന്ന് പണം സമ്പാദിച്ചിരുന്നു. ഈ നടികളുടെ വേദിയിലേക്കുള്ള പ്രവേശനവും കർണാനന്ദകരമായ ഗാനങ്ങളും പ്രേക്ഷകരെ അത്യധികം ആകർഷിച്ചിരുന്നതിനാൽ മലയാള നാടകവേദി മന്ദീഭവിച്ചു പോയി എന്ന് പറയാതെ നിവൃത്തിയില്ല. ഈ അവസരത്തിലാണ് കവിയും നാടകകൃത്തുമായ സ്വാമി ബ്രഹ്മവർദ്ധൻ മഹാകവി കുമാരനാശാൻ്റെ കരുണ എന്ന ഖണ്ഡകാവ്യത്തെ ആസ്പദിച്ച് കരുണ എന്ന പേരിൽ ഒരു സംഗീത നാടകം അവതരിപ്പിച്ചത്. ആലപ്പുഴ വെച്ചായിരുന്നു ഇതിൻ്റെ അരങ്ങേറ്റം. ഒരു ഗംഭീര വിജയം തന്നെയായിരുന്നു എന്ന് പറയാം ഈ നാടകം. ഈ അതുവരെ പുരാണ നാടകങ്ങളിലെ വർണ്ണോജ്വലങ്ങളായ വേഷങ്ങളിലും ചരിത്ര നാടകങ്ങളിലെ രാജകീയ വേഷങ്ങളിലും വേദിയിൽ പ്രത്യക്ഷപ്പെട്ടിരുന്ന നായകനായ ഞാൻ തല മുണ്ണനം ചെയ്ത് മഞ്ഞവസ്ത്രം ചുറ്റി കയ്യിലൊരു പനവിശറിയും മറുകയിൽ മരയോട്ടിയും ധരിച്ച് ബുദ്ധം ശരണം ഗച്ഛാമി, ധർമ്മം ശരണം ഗച്ഛാമി, സംഘം ശരണം ഗച്ഛാമി എന്ന മന്ത്രങ്ങൾ ആലപിച്ച് ഉപഗുപ്തനായ ഒരു ബുദ്ധസന്യാസിയായി പ്രത്യക്ഷപ്പെട്ടപ്പോൾ അത് കാണികൾക്കൊരു അത്ഭുതം തന്നെയായിരുന്നു. മലയാള നാടകവേദിയിലേക്ക് ഒരു സ്ത്രീ കാലെടുത്ത് വെച്ചത് മുതൽ സ്ത്രീകളുടെ ഒരു പ്രവാഹം തന്നെയായിരുന്നു. അതിന് മാതൃക കാട്ടിയ യശസ്വരീരയായ ശ്രീമതി ലക്ഷ്മിയെ എത്ര തന്നെ പൂഴ്ത്തിയാലും പോരാ. ഞാനും വേലുക്കുട്ടിയുമായുള്ള ഇണക്കത്തിൽ അനാർക്കരി, അമൃതപുളിനം, മഗ്ദലിന മറിയം, സുഭക, അജ്ഞാതപുത്രി, വിജയകുമാർ തുടങ്ങിയ നല്ല നാടകങ്ങൾ ഞങ്ങൾ കലാദേവിക്ക് കാഴ്ചവെച്ചിട്ടുണ്ട്. അതുപോലെ വൈക്കം വാസുദേവൻ നായരും പത്നി ശ്രീമതി തങ്കവും ചേർന്ന് അഭിനയിച്ച മുതുകുളത്തിൻ്റെ യാചകി എന്ന നാടകവും ശ്രീ പൊട്ടക്കനേത് വേൽപ്പിള്ളയുടെ ഉടമസ്ഥതയിൽ മുൻഷിപ്പരമുള്ള രചിച്ച സുപ്രഭ എന്ന നാടകവും പ്രേക്ഷകരുടെ പ്രശംസ പിടിച്ചുപറ്റിയ നാടകങ്ങളാണ്. നിരവധി ക്ലേശങ്ങളും കഷ്ടപ്പാടുകളും നിറഞ്ഞ ഒരു കലാജീവിതമായിരുന്നു ഞങ്ങളുടേത്. നാടകാഭിനയത്തിനിടയ്ക്ക് ഞങ്ങൾക്ക് പല തരത്തിലുള്ള അമളികളും പറ്റിയിട്ടുണ്ട്. ഒരിക്കൽ ഒരു സ്ഥലത്ത് സത്യവാൻ സാവിത്രി എന്ന നാടകം അഭിനയിച്ചപ്പോൾ രസകരമായ ഒരു സംഭവം ഉണ്ടായി. സത്യവാൻ സാവിത്രിയുമായി വനത്തിൽ വനമുറിച്ചുകൊണ്ടിരിക്കുമ്പോൾ യമധർമ്മൻ പ്രത്യക്ഷപ്പെട്ട് സത്യവാൻ്റെ ജീവനെ അപഹരിക്കുന്ന രംഗമാണ്. സത്യവാനായി അഭിനയിച്ച ഞാൻ മരിച്ചു വീഴുന്നു. രംഗം നിശബ്ദമായി. പെട്ടെന്ന് സദസ്സിൽ നിന്നൊരു ഖദറുടുപ്പും ഗാന്ധിത്വപ്പയും ധരിച്ച ഒരു മാന്യൻ എഴുന്നേറ്റ് സഭയോട് ഇങ്ങനെ പറഞ്ഞു, മാന്യരെ, 10 മൈലോളം സൈക്കിളിൽ കുന്നും മലയും ചവിട്ടിയാണ് ഞാൻ ഇന്നത്തെ നാടകം കാണാൻ ഇവിടെ എത്തിയത്. എനിക്ക് 2 ആഗ്രഹങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. 1, ഭാഗവതരുടെയും മറ്റും നാടകം കണ്ട് രസിക്കുക. 2, അദ്ദേഹം സാധാരണ സ്റ്റേജിൽ പാടാറുള്ള സ്വാതന്ത്ര്യഗാനം ഒന്ന് കേട്ട് ആസ്വദിക്കുക. ഈ 2-ാമത്തെ ആഗ്രഹം സാധിക്കാൻ കഴിയാത്തത് അതിയായ വ്യസനമുണ്ട്. അതിനാൽ ഭാഗവതർ എഴുന്നേറ്റ് വന്ന് ആ സ്വാതന്ത്ര്യഗാനം ഒന്ന് പാടിയതിന് ശേഷം വീണ്ടും മരിച്ചുകൊള്ളുക എന്ന് വിനീതമായി അപേക്ഷിക്കുന്നു. ഇത് കേട്ടുകൊണ്ടിരുന്ന സദസ്സും ഈ മാന്യൻ്റെ അഭിപ്രായത്തെ മുക്തകണ്ഠം പിന്താങ്ങി. ഹസ്തതാടകങ്ങളാൽ സദസ് മുഖരിതമായി. കയ്യടികളുടെ ബഹളത്തിൽ മരിച്ചു കിടന്ന ഞാൻ മെല്ലെ എഴുന്നേറ്റ് ഗാനാലാപം നടത്തുവാൻ നിർബന്ധിതനായി എന്ന് പറഞ്ഞാൽ കഴിഞ്ഞല്ലോ. ഇങ്ങനെ എത്ര എത്ര സംഭവങ്ങൾ.
0: ആദ്യകാല നാടക നടനും ഗായകനുമായിരുന്ന സെബാസ്റ്റ്യൻ കുഞ്ഞുകുഞ്ഞു ഭാഗവതർ പങ്കുവച്ച നാടക അനുഭവങ്ങളാണ് ഇതുവരെ കേട്ടത്. മൊഴി ഉറവകൾ അവസാനിക്കുന്നില്ല. മൊഴി ഉറവകളുടെ പിന്നണിയിൽ സംഗീത പ്രദീപ്, അശ്വതി പ്രദീപ്, ഗ്രീഷ്മ എസ്, ഗായത്രി രാകേഷ്, ഷർജിത ജെ എ, ആര്യ രാജേഷ്, സ്നേഹ രഞ്ജിത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് എൻ ജെ ജോഷിലാൽ.

മൊഴി ഉറവകൾ ആകാശവാണിയുടെ 90-ാം വാർഷികത്തോടനുബന്ധിച്ച് ആകാശവാണിയുടെ ശബ്ദശേഖരത്തിൽ നിന്നുള്ള പരിപാടികൾ ഉൾപ്പെടുത്തിക്കൊണ്ട് തിരുവനന്തപുരം നിലയം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടി.

നാളെ രാവിലെ 9:15 ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ സിമറ്റ് ഡയറക്ടർ ഡോക്ടർ ആശ എസ് കുമാർ പങ്കെടുക്കുന്ന പരിപാടിയുടെ

0: ആദ്യ ഭാഗം കേൾക്കാം.
1: ഇന്ന് ലോകത്തെ ഏത് ഹോസ്പിറ്റലിൽ പോയാലും നമുക്കൊരു മലയാളി നഴ്സിനെ കാണാൻ പറ്റുമെന്നുള്ളതും, പിന്നെ അവരൊന്നൊരു സാധാരണ നഴ്സിന്റെ ജോലിയല്ല അവിടെ ചെയ്യുന്നത്. അതായത് അവർ അഡ്മിനിസ്ട്രേറ്റീവ് ഫീൽഡിലും റിസർച്ചിലും ഒക്കെയുള്ള മേഖലകളിലും സ്വന്തമായി പ്രാക്ടീഷണറായി പോലും US പോലുള്ള സ്ഥലങ്ങളിൽ ചെയ്യുന്നത് നമ്മൾ കണ്ടുവരുന്നുണ്ട്.
0: ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ നാളെ രാവിലെ 9:15.

0: പുസ്തകമുദ്രകൾ,
1: കാലത്തെ മറികടക്കുന്ന പുസ്തകങ്ങളിലൂടെ ഒരു യാത്ര.
2: നാളെ രാത്രി 7:35 മായാമുദ്രകളിൽ
3: കുട്ടിക്കൃഷ്ണമാരാരുടെ ഭാരത പര്യടനം. രചന ഡോക്ടർ അജയപുരം ജ്യോതിഷ് കുമാർ.
0: മായാമുദ്രകൾ എല്ലാ തിങ്കളാഴ്ചയും രാത്രി 7:35.

ആകാശവാണി ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. നിർണയം എന്ന ചിത്രത്തിനുവേണ്ടി MG ശ്രീകുമാർ പാടിയ ഗാനം. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ആനന്ദ്.

ആകാശവാണി ഇപ്പോൾ പി. സുശീല, വിൻസെന്റ് എന്നിവർ പാടിയ ഭക്തിഗാനങ്ങൾ കേൾക്കാം. കരൾ നിറങ്ങി നിൽപ്പു എന്ന് തുടങ്ങുന്നു ആദ്യഗാനം.

0: 7:35 മായാമുദ്രകളിൽ
1: കുട്ടിക്കൃഷ്ണമാരാരുടെ ഭാരത പര്യടനം. രചന ഡോക്ടർ അജയപുരം ജ്യോതിഷ് കുമാർ.
2: മായാമുദ്രകൾ എല്ലാ തിങ്കളാഴ്ചയും രാത്രി 7:35.

പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര

ആകാശവാണി ഈ നിലയത്തിൽ നിന്നും ഇന്നും നാളെയുമായി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. ഈ അറിയിപ്പിനെ തുടർന്ന് 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക് സീറ്റ് പദ്ധതി, 6:10 ലക്ഷദ്വീപ് വൃത്താന്തം, 6:30 പ്രാദേശിക വാർത്തകൾ, 6:40 പ്രധാനമന്ത്രിയുടെ മൻ കി ബാത്തിനെ ആസ്പദമാക്കിയുള്ള പ്രത്യേക പരിപാടി, 6:50 വയലും വീടും അടുക്കളത്തോട്ടത്തിലൂടെ വരുമാനവും ആരോഗ്യവും, ഡോക്ടർ സുഷ VS മറുപടി നൽകിയ പരിപാടിയുടെ ശബ്ദലേഖനം ആദ്യഭാഗം, 7:20 കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ, 7:25 വാർത്തകൾ, 7:30 വുമൻസ് ഏഷ്യ കപ്പ് T20 ക്രിക്കറ്റ് ടൂർണമെന്റ് 2026 ദുബായ് ഇന്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ വെച്ച് ഇന്ത്യയും തായ്ലാന്റും തമ്മിൽ നടക്കുന്ന മത്സരത്തിന്റെ തത്സമയ വിവരണം. 8:00 പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ഇന്ന് രാവിലെ 11:00 നടത്തിയ മൻ കി ബാത് പ്രഭാഷണ പരിപാടിയുടെ മലയാള പരിഭാഷ പുനർപ്രക്ഷേപണം. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക് ഗ്രാമോദ്യോഗ് വികാസ് യോജന. 9:30 ഉപരാഷ്ട്രപതി ശ്രീ CP രാധാകൃഷ്ണൻ ഇന്ന് പങ്കെടുത്ത ചടങ്ങുകളുടെ റിപ്പോർട്ട്. ഇനി നാളെ രാവിലെ 5:55 സുഭാഷിതം, VA പുരുഷോത്തമൻ നായർ അവതരിപ്പിച്ചത്. 6:00 ഉഷമലരി, ഇതിൽ G കുമാരപിള്ളയുടെ മഴക്കാലം എന്ന കവിത ആലാപനം SJ. 6:10 അറിയിപ്പുകൾ, 6:15 ഉദയഗീതം സിദ്ധാബിയം പാടിയത്, 6:30 പ്രഭാതവേരി, 6:45 പ്രാദേശിക വാർത്തകൾ, 7:00 പുലർവേട്ടം, ഇതിൽ കാർഷിക മേഖലാ വാർത്തകൾ, റീഗൽ ജുവലേഴ്സ് ചരിത്രത്തിൽ ഇന്ന് ആയുരാരോഗ്യം, തൊഴിൽ ദർശനം, നല്ല മലയാളം, 7:25 വാർത്തകൾ, 7:35 പുലർവേട്ടം തുടരും, ഇതിൽ കാലം സാക്ഷി, ഗ്രാമ കേരളം, നമുക്ക് ചുറ്റും, ഒപ്പം ചലച്ചിത്രഗാനങ്ങളും. 8:30 നോവൽ സഞ്ചാരം, ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും 126 ഭാഗം. 8:35 ശ്രുതിമധുരം, 8:45 യോഗസൗഖ്യം, 9:00 വാർത്താ തരംഗിണി, 9:15 ഞാൻ എന്റെ പ്രിയഗാനങ്ങൾ, സിമെറ്റ് ഡയറക്ടർ ഡോക്ടർ ആശ SKUMAR പങ്കെടുക്കുന്നു. 10:00 റേഡിയോ ഹെൽത്ത് സ്പോൺസേഡ് പരിപാടി, 10:15 രാഗാമൃതം, ഇതിൽ SShobhana പാടുന്ന കൃതികൾ, SR മഹാദേവ ശർമ്മ വയലിൻ, നാഞ്ചിൽ AR അരുൾ മൃദംഗം, തുടർന്ന് രാജേശ്വരി പത്മനാഭൻ വീണയിൽ വായിച്ച കൃതികൾ. 11:00 രവിവാസുരിയ അഖിൽ ഭാരതീയ സംഗീത സഭയിൽ G രാഘവേന്ദ്ര പ്രശാന്ത് അവതരിപ്പിച്ച വയലിൻ കച്ചേരിയുടെ ശബ്ദലേഖനം. 12:00 ചലച്ചിത്രഗാനങ്ങൾ, 12:20 ലളിതഗാനങ്ങൾ, 12:30 പ്രാദേശിക വാർത്തകൾ, 12:40 പ്രകാശധാര, ആർത്രൈറ്റിസ് അഥവാ സന്ധിവാദം, അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ ഡോക്ടർ ലക്ഷ്മി SR സംസാരിക്കുന്നു. 12:50 വാർത്തകൾ, 1:00 ഗാനസല്ലാവം, തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടി, 2:15 തുടർ നാടകം മിന്നാമിന്നികൾ വെളിച്ചം കാട്ടിയ വഴി 5 ഭാഗം, രചന അരുൺ നായർ, സംവിധാനം റൂബി ബാബു, 2:30 ഉമംഗ് CAET സ്പോൺസർഡ് പരിപാടി, 3:00 ഗാനോപഹാരം, 4:00 രശ്മി, 4:30 മഴവില്ല്, 5:00 കാവ്യകേളി, കളിയിക്കാവിള എഴുത്തുപുര മലയാള സാഹിത്യവേദി അവതരിപ്പിക്കുന്നു, 5:30 ചലച്ചിത്രഗാനം, 5:45 പുരാണ പാരായണം, KRV വേറ്റിനാട് മണ്ഡപം പാരായണം ചെയ്തത്, 5:55 അറിയിപ്പുകൾ, 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക് നാഷണൽ പെൻഷൻ സിസ്റ്റം, 6:10 ഉപകരണ സംഗീതം, 6:30 പ്രാദേശിക വാർത്തകൾ, 6:40 വാർത്താവീക്ഷണം, 6:50 വയലും വീടും. ഇതിൽ അടുക്കളത്തോട്ടത്തിലൂടെ വരുമാനവും ആരോഗ്യം, ഡോ സുഷ VS മറുപടി നൽകിയ പരിപാടിയുടെ ശബ്ദലേഖനം അവസാന ഭാഗം, 7:20 കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ, തുടർന്ന് കമ്പോൾ.

വില നിലവാരം 7:25 വാർത്തകൾ 7:35 മായാമുദ്രകൾ 8 മണിക്ക് ഹലോ ഡോക്ടർ മെച്ചപ്പെട്ട ആരോഗ്യവും ആയുർവേദവും ഈ വിഷയവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് ഡോക്ടർ ഷർമത് ഖാൻ മറുപടി നൽകിയ ഡോക്ടറോട് ചോദിക്കാം ഫോണിൻ പരിപാടിയിലെ തിരഞ്ഞെടുത്ത ഭാഗങ്ങൾ 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക് ശ്രേയസ് സ്കീം 8:35 വാർത്താ ബുള്ളറ്റിൻ 9:15 വിദ്യാഭ്യാസ രംഗം 9:30 ഉപരാഷ്ട്രപതി ശ്രീ സി പി രാധാകൃഷ്ണൻ ഇന്ന് കേരളത്തിൽ പങ്കെടുത്ത ചടങ്ങുകളുടെ റിപ്പോർട്ട് 10 മണിക്ക് സംഗീത കച്ചേരി ഡോക്ടർ വി ആർ ദിലീപ് കുമാർ അവതരിപ്പിക്കുന്നു 11 മണിക്ക് സുഭാഷിതം വി എ പുരുഷോത്തമൻ നായർ അവതരിപ്പിച്ചത് 11:10 മുതൽ രാവിലെ 5:48 വരെ FM ഗോൾഡ് ഡൽഹി റിലേ പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകളാണ് ഇതുവരെ കേട്ടത് ഇനി കാലാവസ്ഥ അറിയിപ്പ് തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളും ആകാശം ഭാഗികമായി മേഘാവൃതമായിരിക്കും 1-2 തവണ മഴയോ ഇടിയോടുകൂടിയുള്ള മഴയോ ഉണ്ടാകാൻ സാധ്യത തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 31.2 ഡിഗ്രി സെൽഷ്യസ് കുറഞ്ഞ താപനില 24.6 ഡിഗ്രി സെൽഷ്യസ് പെയ്ത മഴ 3.2 മില്ലിമീറ്റർ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 30.3 ഡിഗ്രി സെൽഷ്യസ് കുറഞ്ഞ താപനില 24.9 ഡിഗ്രി സെൽഷ്യസ് കാലാവസ്ഥ അറിയിപ്പ് സമാപിച്ചു

0: ആകാശവാണി ഇപ്പോൾ പദ്ധതികൾ ജനനന്മയ്ക്ക്. കേന്ദ്രാവിഷ്കൃത വികസന പദ്ധതികളെക്കുറിച്ചുള്ള പരമ്പര. സീഡ് പദ്ധതി.
1: ഇന്ത്യ ഗവൺമെന്റിന്റെ സാമൂഹിക നീതി ശാക്തീകരണ മന്ത്രാലയത്തിന് കീഴിൽ ഡീ നോട്ടിഫൈഡ് നോമാഡിക് സെമി നോമാഡിക് കമ്മ്യൂണിറ്റികൾക്കായുള്ള ഒരു സംരംഭമാണ് സീഡ്. ഇത് ഒരു സാമ്പത്തിക ശാക്തീകരണ പദ്ധതിയാണ്. ഈ പദ്ധതിയിലൂടെ ഡീ നോട്ടിഫൈഡ് ട്രൈബ്സ്, നോമാഡിക് ട്രൈബ്സ്, സെമി നോമാഡിക് ട്രൈബ്സ് എന്നിവയിൽ നിന്നുള്ള വിദ്യാർത്ഥികൾക്ക് പൊതു സ്വകാര്യ മേഖലയിൽ ഉചിതമായ ജോലി നേടുന്നതിനായി മത്സര പരീക്ഷകളിൽ പങ്കെടുക്കാനും മെഡിസിൻ, എഞ്ചിനീയറിംഗ്, MBA തുടങ്ങിയ പ്രൊഫഷണൽ കോഴ്സുകളിലേക്കുള്ള പ്രവേശനം നേടാനും പ്രാപ്തരാക്കുന്നു. മത്സര പരീക്ഷകളിൽ വിജയിക്കാനായി ഉയർന്ന നിലവാരമുള്ള പരിശീലനവും ഈ പദ്ധതിയിലൂടെ ലഭ്യമാക്കുന്നു. സീഡ് പദ്ധതിയിലൂടെ നിലവിൽ 12ാം ക്ലാസ്സിൽ പഠിക്കുന്നവരോ 12ാം ക്ലാസ് പാസ്സായവരോ ആയ മുൻപറഞ്ഞ വിഭാഗങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് നീറ്റ്, JEE മെയിൻ, ക്ലാറ്റ്, സാറ്റ്, RRB മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നതിന് കോച്ചിംഗ് ഫീസും അധിക ആനുകൂല്യങ്ങളും ലഭിക്കും. ഈ പദ്ധതിയിലൂടെ ആനുകൂല്യത്തിനായി സാധുവായ ഒരു DNT, NT, SNT സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. നിലവിൽ വിദ്യാർത്ഥി 12ാം ക്ലാസ് പഠിക്കുകയാണെങ്കിലോ ഫലം പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലോ മുൻ ബോർഡ് പരീക്ഷയുടെ മാർക്ക് പരിഗണിക്കും. 2 ഘട്ടങ്ങളുള്ള, അതായത് പ്രിലിമിനറി, മെയിൻ പരീക്ഷകൾക്ക് പ്രാഥമിക ഘട്ടത്തിൽ ഒരു തവണയെങ്കിലും യോഗ്യത നേടിയ വിദ്യാർത്ഥികൾക്ക് മുൻഗണന നൽകും. മത്സര പരീക്ഷയ്ക്ക് എത്ര തവണ ശ്രമിച്ചാലും ഒരു വിദ്യാർത്ഥിക്ക് പരമാവധി 2 തവണ വരെ ഈ പദ്ധതി പ്രകാരമുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കും. വിദ്യാർത്ഥികൾക്ക് ഓൺലൈനായോ ഓഫ്ലൈനായോ ഇഷ്ടമുള്ള ഏത് കോച്ചിംഗ് സ്ഥാപനത്തിലും ചേരാം. ഈ പദ്ധതിയിൽ ചേരാൻ അപേക്ഷകർ യാതൊരു ഫീസും നൽകേണ്ടതില്ല. മുഴുവൻ അപേക്ഷാ പ്രക്രിയയും സൗജന്യമാണ്.

0: ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ. സിമറ്റ് ഡയറക്ടർ ഡോക്ടർ ആശ എസ് കുമാർ പങ്കെടുക്കുന്ന പരിപാടിയുടെ ആദ്യ ഭാഗം കേൾക്കാം.
1: അതുവഴി ഇവൻ അവർക്കൊരു പെർമനന്റ് റെസിഡൻസി കിട്ടാനും സാധ്യതയുള്ള ഒരു പ്രോഗ്രാമാണ്. അങ്ങനെ ഒരു പ്രോഗ്രാം നമ്മൾ ഡെവലപ്പ് ചെയ്തു. അത് ഇന്ത്യയിൽ ആദ്യമായിട്ട് കേരളത്തിലാണ് അത് സ്റ്റാർട്ട് ചെയ്തത്. അത് സിമറ്റ് ആണ് അതിന്റെ ഒരു പൈലറ്റ് പ്രോജക്ട് കരാറൊപ്പിട്ടത്.
0: ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ നാളെ രാവിലെ 9:15.

0: this evening to take part in the 26th Shanghai Cooperation Organization Summit at Bishkek tomorrow. Several union ministers, including Defense Minister Rajnath Singh, Home Minister Amit Shah, External Affairs Minister Dr. S. Jaishankar and Finance Minister Nirmala Sitharaman, have congratulated Prime Minister Modi on being honored with Uzbekistan's Supreme State Award. Prime Minister Narendra Modi today shared his thoughts with the nation in the Mann Ki Baat program on Akashwani. In his address, Prime Minister Modi strongly warned against the social perils of drug abuse and highlighted Nasha Mukt Yuva for Viksit Bharat campaign. He also championed women-led economic empowerment through the PM Swanidhi scheme and celebrated growing avenues for women in advanced fields like the space industry. He also praised groundbreaking grassroots innovation in agriculture and digital technology. The death toll from flash floods in Nepal has risen to 768 today, with more bodies being recovered. Over 2,500 people are still missing following the disaster. The Nepal government has issued fresh alert for flood in Bhote Koshi River and urged residents living along the river in Rasuwa, Nuwakot and Dharding districts to remain cautious. External Affairs Ministry spokesperson Randhir Jaiswal said 108 Indian nationals have been rescued so far in the Himalayan region. The World Health Organization has released $150,000 for Nepal to support urgent health and other needs of communities impacted by the devastating flash floods. In women's cricket, India will take on Thailand in a group stage match of 2020 Asia Cup at Dubai today. The match will begin at 8:30 p.m. Indian Standard Time. And with that, we end this news bulletin.
1: ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ കേൾക്കാം ലക്ഷദ്വീപ് വൃത്താന്തം.
2: ആകാശവാണി കോഴിക്കോട് ലക്ഷദ്വീപ് വൃത്താന്തം.
3: കേന്ദ്ര മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എന്റർപ്രൈസസ് വകുപ്പ് മന്ത്രി ശ്രീ ജിത്തൻ റാം മാഞ്ചി കഴിഞ്ഞ വാരം ലക്ഷദ്വീപിൽ രണ്ടു ദിവസത്തെ ഔദ്യോഗിക സന്ദർശനം നടത്തി. അഗത്തി വിമാനത്താവളത്തിലിറങ്ങിയ കേന്ദ്രമന്ത്രിയെ കലക്ടർ ശിവം ചന്ദ്രയും തുടർന്ന് കവരത്തുദ്വീപിൽ സെക്രട്ടറി അവനീഷ് കുമാർ ഉൾപ്പെടുന്ന ഉദ്യോഗസ്ഥർ ഔദ്യോഗികമായി സ്വീകരിച്ചു. സന്ദർശനത്തിന്റെ ഭാഗമായി കവരത്തി സെക്രട്ടേറിയറ്റിൽ നടന്ന പ്രത്യേക യോഗത്തിൽ കേന്ദ്രമന്ത്രി പങ്കെടുത്തു. KVIC, NSIC, കോയർ ബോർഡ്, MSME എന്നീ വിഭാഗങ്ങളിലെ ഉന്നത ഉദ്യോഗസ്ഥരുമായി കേന്ദ്രമന്ത്രി യോഗത്തിൽ ചർച്ച നടത്തി. ലക്ഷദ്വീപിലെ സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങളുടെ വികസനം, സംരംഭകത്വ പ്രോത്സാഹനം, തൊഴിൽ സാധ്യതകൾ വർദ്ധിപ്പിക്കൽ തുടങ്ങിയ വിഷയങ്ങൾ യോഗത്തിൽ വിലയിരുത്തി. കേന്ദ്ര സർക്കാരിന്റെ വിവിധ MSME പദ്ധതികളുടെ ദ്വീപുകളിലെ പ്രവർത്തനങ്ങളും മന്ത്രി അവലോകനം ചെയ്തു. ദേശീയ ബഹിരാകാശ ദിനാഘോഷങ്ങളുടെ ഭാഗമായി ISRO ആഭിമുഖ്യത്തിൽ ലക്ഷദ്വീപിലെ വിദ്യാർത്ഥികൾക്കായി പ്രത്യേക ബഹിരാകാശ ശില്പശാല കവരത്തുദ്വീപിൽ സംഘടിപ്പിച്ചു. ലക്ഷദ്വീപ് ശാസ്ത്ര സാങ്കേതിക വകുപ്പിന്റെ സഹകരണത്തോടെയാണ് പരിപാടികൾ സംഘടിപ്പിച്ചത്. വിക്രം സാരാഭായ് സ്പേസ് സെന്റർ, ലിക്വിഡ് പ്രപ്പൾഷൻ സിസ്റ്റം സെന്റർ, ISRO ഇനേർഷ്യൽ സിസ്റ്റംസ് യൂണിറ്റ്, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് സയൻസ് ആൻഡ് ടെക്നോളജി എന്നീ സ്ഥാപനങ്ങളിലെ വിദഗ്ധർ ശില്പശാലയിൽ പങ്കെടുത്തു. VSSC പ്രൊജക്ട് ഡയറക്ടർ SR ബിജു ശില്പശാല ഉദ്ഘാടനം ചെയ്തു. ലക്ഷദ്വീപ് ശാസ്ത്ര സാങ്കേതിക വകുപ്പ് ഡയറക്ടർ മുകുന്ദ് വല്ലഭ് ജോഷി അധ്യക്ഷനായി. IISU ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ രാജീവ് സിൻഹ, വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ എം ഭരണി, USSC ഗ്രൂപ്പ് ഡയറക്ടർ IH ഷാനവാസ്, VSSC മെമ്പർ സെക്രട്ടറി ഡോക്ടർ സതീഷ് ചന്ദ്രൻ, ശാസ്ത്ര സാങ്കേതിക വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ പി പൂക്കോയ എന്നിവരും ചടങ്ങിൽ സംസാരിച്ചു. കവരത്തുദ്വീപിലെ സർക്കാർ സ്കൂളുകളിലെയും കേന്ദ്രീയ വിദ്യാലയത്തിലെയും വിദ്യാർത്ഥികൾ നേരിട്ട് ശില്പശാലയിൽ പങ്കെടുത്തു. ISRO മാർഗനിർദ്ദേശങ്ങളോടെ ലക്ഷദ്വീപ് ശാസ്ത്ര സാങ്കേതിക വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ലക്ഷദ്വീപിൽ സ്പേസ് മ്യൂസിയം സ്ഥാപിക്കുന്നതിനായുള്ള ശ്രമങ്ങൾ ആരംഭിച്ചതായി വിക്രം സാരാഭായ് സ്പേസ് സെന്റർ പ്രൊജക്ട് ഡയറക്ടർ SR ബിജു ദൂരദർശൻ ആകാശവാണി വാർത്തകൾക്ക് നൽകിയ പ്രത്യേക അഭിമുഖത്തിൽ പറഞ്ഞു. ലക്ഷദ്വീപിലെ കടലിൽ കാണാതായവർക്കായുള്ള തെരച്ചിൽ രക്ഷാപ്രവർത്തനങ്ങളിൽ ISRO ബഹിരാകാശ കേന്ദ്രങ്ങൾ വികസിപ്പിച്ചെടുത്ത സാറ്റലൈറ്റ് സാങ്കേതിക വിദ്യകൾ ഫലപ്രദമായി പ്രയോജനപ്പെടുത്താൻ കഴിയുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. പ്രവാചകൻ മുഹമ്മദ് നബിയുടെ ജന്മദിനാഘോഷങ്ങൾ ലക്ഷദ്വീപിലെ എല്ലാ ദ്വീപുകളിലും വിശ്വാസികൾ വിപുലമായി ആഘോഷിച്ചു. തലസ്ഥാന ദ്വീപായ കവരത്തിയിൽ ആരംഭിച്ച പരിപാടികൾ കവരത്തി ഖാസി EP സൈദലി തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. ഓരോ ദ്വീപുകളിലും മദ്രസ കമ്മിറ്റികളുടെയും ഖാസിമാരുടെയും നേതൃത്വത്തിൽ ബഹുജന പങ്കാളിത്തത്തോടെയുള്ള വിളംബര ജാഥകളും വിപുലമായ അന്നദാന ചടങ്ങുകളും നടന്നു. അറബി മാസം റബിയുൽ അവൽ പിറന്നതു മുതൽ 12 ദിവസങ്ങളിലായി ഭക്തിസാന്ദ്രമായ സദസ്സുകളാണ് ഓരോ ദ്വീപുകളിലും അരങ്ങേറിയത്. പരിസര പ്രദേശങ്ങൾ ശുചീകരിച്ചു, തെരുവീതികൾ വർണ്ണാഭമായ വിളക്കുകളും കൂറ്റൻ കവാടങ്ങൾ കൊണ്ടലങ്കരിച്ചും പള്ളികളിലും മദർസകളിലും മൗലൂദ് പാരായണത്തിനായി നൂറുകണക്കിന് ആളുകളും പങ്കെടുത്തുകൊണ്ടാണ് ലക്ഷദ്വീപ് നിവാസികൾ നബിദിന മാസം

0: സ്കൂൾ അങ്കണത്തിൽ അരങ്ങേറിയ വിവിധ കലാകായിക മത്സരങ്ങളിൽ ആവേശത്തോടെ പങ്കെടുത്തു. കൂട്ടുകാരോടൊപ്പം ഫാഷൻ ഷോയിൽ അണിഞ്ഞൊരുങ്ങിയ ഒന്നാം ക്ലാസ് വിദ്യാർത്ഥിനി തൃഷയെ സ്കൂൾ സമൂഹം നിറഞ്ഞ സ്നേഹത്തോടെയും ലാളനയോടെയുമാണ് വരവേറ്റത്. ഓണപ്പാട്ട്, കസേരക്കളി, പൊട്ടുതൊടൽ, വടംവലി തുടങ്ങി വിവിധ മത്സര ഇനങ്ങളുമായി കവരത്തി ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിലെ വിദ്യാർത്ഥികളും ഓണാഘോഷങ്ങളുടെ ഗൃഹാതുര സ്മരണങ്ങൾ വീണ്ടെടുത്തു. വിദ്യാർത്ഥികൾക്ക് ഓണാശംസകൾ നേരാൻ ആരോഗ്യ വകുപ്പ് സെക്രട്ടറി സോമശേഖർ അപ്പാറാവു കൊട്ടാരവും കുടുംബസമേതം പ്രിൻസിപ്പൽ മേഴ്സി റസ്ലിൻ പ്രഭ ഉൾപ്പെടുന്നവരോടൊപ്പം പങ്കുചേർന്നു. വർഷകാലത്ത് വൻകരയിൽ നിന്നും പച്ചക്കറികൾ ഉൾപ്പെടെയുള്ള അവശ്യ സാധനങ്ങൾ ദ്വീപുകളിലേക്ക് എത്തിക്കാൻ നിരവധി പരിമിതികൾ നേരിടുന്ന സാഹചര്യത്തിലും ലക്ഷദ്വീപ് ടൂറിസം വകുപ്പിന്റെ നേതൃത്വത്തിൽ സ്പോർട്സ് തയ്യാറാക്കിയ സമൃദ്ധമായ ഓണസദ്യ ഒരുക്കാൻ കഴിഞ്ഞത് വലിയ സംതൃപ്തിയാണെന്ന് സംഘാടകർ പറഞ്ഞു.
1: ലക്ഷദ്വീപ് വൃത്താന്തം സമാപിക്കുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് ആകാശവാണി ലക്ഷദ്വീപ് പ്രതിനിധി അബ്ദുൾ സലാം.

ഇന്ന് 6:50 വയലിൻ വീടും പരിപാടിയിൽ അടുക്കളത്തോട്ടത്തിലൂടെ വരുമാനവും ആരോഗ്യവും ഡോക്ടർ സുഷ വി എസ് മറുപടി നൽകിയ പരിപാടിയുടെ ശബ്ദലേഖനം ആദ്യഭാഗം. ഇന്ന് 6:50 വയലും വീടും പരിപാടിയിൽ.

0: മായാമുദ്രകൾ,
1: കാലത്തെ മറികടക്കുന്ന പുസ്തകങ്ങളിലൂടെ ഒരു യാത്ര.
2: നാളെ രാത്രി 7:35 മായാമുദ്രകളിൽ
3: കുട്ടിക്കൃഷ്ണമാരാരുടെ ഭാരത പര്യടനം. രചന ഡോക്ടർ അജയപുരം ജ്യോതിഷ് കുമാർ.
0: മായാമുദ്രകൾ എല്ലാ തിങ്കളാഴ്ചയും രാത്രി 7:35.

നാളെ രാവിലെ 9:15 ഞാൻ എന്റെ പ്രിയഗാനങ്ങൾ സിമെറ്റ് ഡയറക്ടർ ഡോക്ടർ ആശ എസ് കുമാർ പങ്കെടുക്കുന്നു. നാളെ രാവിലെ 9:15 ഞാൻ എന്റെ പ്രിയഗാനങ്ങൾ.

0: നാളെ രാവിലെ 9:15 ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ. സിമറ്റ് ഡയറക്ടർ ഡോക്ടർ ആശ എസ് കുമാർ പങ്കെടുക്കുന്ന പരിപാടിയുടെ ആദ്യ ഭാഗം കേൾക്കാം.
1: നമുക്ക് ഇവരെ പരിപാലിച്ച് നല്ല രീതിയിൽ അവർക്ക് നല്ലൊരു ക്വാളിറ്റി ഓഫ് ലൈഫ് കൊടുക്കണമെങ്കിൽ നമ്മൾ ഇത്തരത്തിലുള്ള ജെറിയാട്രിക് കെയർ സർവീസസ് കുറച്ചുകൂടെ ഓർഗനൈസ്ഡ് ആക്കണം. അപ്പോൾ അവിടെ നമുക്ക് ഏറ്റവും അധികം നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്താൻ കഴിയുന്ന ഒരു വിഭാഗമാണ് നഴ്സിംഗ് സമൂഹം.
0: ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ നാളെ രാവിലെ 9:15.

നാളെ ഉച്ചയ്ക്ക് 12:40 പ്രകാശധാര. ഇതിൽ ആർത്രൈറ്റിസ് അഥവാ സന്ധിവാദം, അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ, ഡോക്ടർ ലക്ഷ്മി എസ് ആർ സംസാരിക്കുന്നു. നാളെ ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ.

0: സമയം 6 മണി കഴിഞ്ഞ് 19:54. ഇപ്പോൾ സംസ്കൃതത്തിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ
1: ഇയം ആകാശവാണി സംപ്രതി വാർത്താഃ ശ്രൂയന്താം. പ്രവാചകഃ ജതിന ശർമ്മ. ആദൌ മുഖ്യ വാർത്താഃ. ഭാരത ഉസ്ബെക്കിസ്ഥാനയോഃ മധ്യേ ഖനന ആയുർവേദ പര്യടന രണനീതിക സഹഭാഗിതാം സമേത്യ ബഹുഷു ക്ഷേത്രേഷു സന്ധിപത്രാണി ഹസ്താക്ഷരം ഗതാനി. മൻ കി ബാത് ഇത്യാഖ്യേ കാര്യക്രമേ പ്രധാനമന്ത്രിണാ മോദിനാ പിഎം സ്വനിധി യോജനയാ മഹിളാ സശക്തീകരണം പ്രതിപാദിതം. ഉക്തഞ്ച 35 ലക്ഷാധികാഃ മഹിളാഃ അനയാ ലാഭാൻവിതാഃ. പ്രധാനമന്ത്രിണാ മിഷൻ ശക്തി സെറ്റ് ഇത്യാഖ്യഃ ഉപക്രമഃ പ്രതിപാദിതഃ. 18 ദ്വാദശസഹസ്രം ഛാത്രാഃ ഉപഗ്രഹ പ്രൌദ്യോഗികീം ജ്ഞാസ്യന്തി, നൂതനോന്മേഷം ച സാധയിഷ്യന്തി. മാദകമുക്ത ഭാരതാഭിയാനായ ഘോഷവാക്യാനി വിഷയ സാമഗ്രീം ച നിർമാതും പ്രധാനമന്ത്രിണാ മോദിനാ യുവാനഃ അഭ്യർത്ഥിതാഃ. അഭിയാനം ദേശേ ദ്രുതഗത്യാ പ്രവർദ്ധതെ ഇത്യപി അമുനാ പ്രോദീരിതം. നേപാളദേശെ ഭീഷ്മജലാപ്ലാവന മൃതാനാം സംഖ്യ 68 അധിക 700 സംപ്രാപ്ത. പ്രായഃ 25 ശതം ജനാഃ അദ്യാപി വിലുപ്താഃ. ഭാരതേന 11 ടൺമിതാം മാനവീയ സഹായതാ സാമഗ്രിമാദായ 4th വിമാനം നേപാളായ പ്രേഷി ദോസ്തലിക് ഇത്യനേന സമ്മാനിതവാൻ. പ്രധാനമന്ത്രിണാ ഏഷഃ സമ്മാനഃ ഭാരത ഉസ്ബെക്കിസ്ഥാനയോഃ ദൃഢസംബന്ധേഭ്യഃ സമർപ്പിതഃ. ശ്രീമോദി അവോചത് യത് സമ്മാനായാഃ അന്തർഗതം നിർണായക ലക്ഷ്യനിർദ്ധാരണാർത്ഥമഗ്രെ സമേധയിഷ്യന്തേ. രാഷ്ട്രപതിനാ ശ്രാവകത് മിർജിയോയേഫ് ഇത്യനേന സഹ പ്രതിനിധിമണ്ഡല സ്തര വാർത്തായാം ശ്രീമോദി അവോചത് യത് ദേശദ്വയം നിജസംബന്ധാൻ വ്യാപക രണനീതിക സഹഭാഗിതാസ്തരം യാവത് നയതഃ. അനന്തരം സഹയോഗസ്യ സമസ്തസ്തരാണാം സമീക്ഷായൈ വിദേശമന്ത്രിണാ സമന്വയ സമിതേഃ ഘടനാ വിധാസ്യതെ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രാവോചത് യത് വികസിത ഭാരതായ മാദക മുക്ത യുവാഭിയാനം കൃത്സ്നേഹി ദേശേ ദ്രുതഗത്യാ സംവർദ്ധതേ. അദ്യ പ്രാതഃ ആകാശവാണിതഃ പ്രസാരിതേ മൻ കി ബാത് ഇത്യാഖ്യേ കാര്യക്രമേ സ്വവിചാരാൻ ഉപസ്ഥാപയൻ ശ്രീമോദി സന്തോഷം പ്രാകടയത് യത് വ്യസനമുക്ത യുവകാനാം മാദകമുക്ത ഭാരതസ്യ ച ലക്ഷ്യയുക്തം ഇദം അഭിയാനം കേവലം ഔപചാരികം നാസ്തി, അപിതു ബഹവഃ ജനാഃ വിശേഷതഃ യുവാനഃ മഹത്യാ സംഖ്യയാ അസ്മിൻ സംയുജ്യന്തേ.
2: नशा मुक्त युवा फॉर विकसित भारत, ये अभियान इस समय पूरे देश में तेजी से आगे बढ़ रहा है. इसका लक्ष्य बिल्कुल साफ है, नशा मुक्त युवा, ड्रग फ्री इंडिया. बहुत सारे लोग विशेषकर हमारे युवा बहुत बड़ी संख्या में इसका हिस्सा बन रहे हैं. आखिर यह भारत के युवाओं की हेल्थ, उनकी हैप्पीनेस और उज्ज्वल भविष्य के लिए ही हमारा सामूहिक संकल्प है.
1: പ്രധാനമന്ത്രി ന്യവേദയത് യത് മാദകദ്രവ്യ വ്യസനം കേവലം ഏകം ജനം ന ഗ്രസതേ, അപിതു സമഗ്രഃ പരിവാരഃ സമാജശ്ച അസ്യ ദുഷ്പരിണാമാൻ ഭുങ്ക്തേ. സഹ തേഷാം സർവേഷാം ഭൂരിശഃ പ്രശംസാം കൃതവാൻ യേ മാദകവിരോധി ജാഗരൂകതാം പ്രസാരയന്തി അഥ ച മാദകദ്രവ്യേന പീഡിതാനാം സഹായതായൈ അഗ്രേ ആഗച്ഛന്തി.
2: नशा मुक्त भारत के लिए क्या आप कोई पावरफुल स्लोगन बना सकते हैं? क्या हमारे यंग म्यूजिशियंस ऐसे सॉन्ग्स बना सकते हैं जिनमें ड्रग फ्री लाइफ का

0: ഫേസ് നോക്ക്.
1: എന്തുണ്ടോ വിശേഷം? എന്തുപറ്റി?
2: ഫീസിന്റെ ടെൻഷൻ.
1: രാഹുലിന് ബാങ്ക് അക്കൗണ്ട് ഉണ്ടല്ലോ, അപ്പോ വഴി തെളിഞ്ഞു. ബാങ്കിൽ നിന്ന് ആവശ്യമുള്ള സ്റ്റുഡന്റ് എഡ്യൂക്കേഷൻ ലോൺ ഈസി ആയി കിട്ടും. അതിൽ 400,000 രൂപ വരെ നോ കൊളാറ്ററൽ. അപ്പോ അതവിടെ സ്വീറ്റ്സ്.
3: RBI പറയുന്നു,
4: ശരിയായി തുടങ്ങൂ, ഫൈനാൻഷ്യലി സ്മാർട്ട് ആകൂ.
5: വളരാൻ തയ്യാറാണോ, ഉയരാൻ തയ്യാറാണോ? നിങ്ങളുടെ ബിസിനസ് പുതിയ ഉയരങ്ങളിലെത്തിക്കൂ. 85% വരെ LTVയോടെ മണപ്പുറം IGL ഗോൾഡ് ലോണിലൂടെ ഫണ്ടുകൾ നേടുന്നത് ഇപ്പോൾ വളരെ എളുപ്പമാണ്.
6: നിങ്ങൾക്കായി മാത്രം 5 കോടി രൂപ വരെയുള്ള ലോണുകൾ നിങ്ങളുടെ ബിസിനസിനെ മുന്നോട്ട് നയിക്കാൻ സഹായിക്കുന്നു. ആത്മവിശ്വാസത്തോടെ വളരൂ, നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരൂ. നിങ്ങളുടെ ബിസിനസ് വളർത്താൻ മണപ്പുറം നിങ്ങളെ സഹായിക്കുന്നു.
5: മണപ്പുറം ഫൈനാൻസ് ലിമിറ്റഡ്, മേക്ക് ലൈഫ് ഈസി. ടോൾ ഫ്രീ നമ്പർ 1800 420 2233.

0: UPI has made payments easier in villages and small towns. Nearly 60% of UPI payments are below 500 rupees. And one in every two digital payments globally is now made in India.
1: Street vendor se lekar aapki gaadi ke showroom tak aapki sari payment sirf ek QR code scan karke ho jati hai.
0: 10 years of UPI. Digital, self-reliant, worry-free.
2: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കിരൺ ശങ്കർ. പ്രധാന വാർത്തകൾ. ആഘോഷ പുലിമയുടെ വർണ്ണവിസ്മയം തീർത്ത് ഓണം വാരാഘോഷത്തിന്റെ സമാപന ഘോഷയാത്ര തിരുവനന്തപുരത്ത് പുരോഗമിക്കുന്നു. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഘോഷയാത്ര ഉദ്ഘാടനം ചെയ്തു. ഓളപ്പരപ്പിൽ പള്ളിയോടങ്ങളുടെ ആവേശ കാഴ്ചയൊരുക്കി ആറന്മുളയിൽ ഇന്ന് ഉത്രട്ടാതി വള്ളംകളി. കേരളത്തിന്റെ വൈവിധ്യമാർന്ന സംസ്കാരത്തിന്റെ പ്രതീകമാണ് ആറന്മുള ജലമേളയെന്ന് ഉപരാഷ്ട്രപതി. ലഹരിമുക്ത ഇന്ത്യയ്ക്കായി ജനങ്ങൾ ഒന്നടങ്കം അണിനിരക്കണമെന്ന് മൻ കി ബാത്തിൽ ആഹ്വാനം ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഉഭയകക്ഷി വ്യാപാരം അഞ്ചിരട്ടിയാക്കാൻ ലക്ഷ്യമിട്ട് വിവിധ ധാരണാപത്രങ്ങളിൽ ഇന്ത്യയും ഉസ്ബെക്കിസ്ഥാനും ഒപ്പുവച്ചു. ഉസ്ബെക്കിസ്ഥാന്റെ പരമോന്നത ബഹുമതി ഏറ്റുവാങ്ങി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബാറുകളിലെ അനധികൃത പണപ്പിരിവിൽ കോട്ടയം ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ എസ് അശോക് കുമാർ അടക്കം 7 ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ. വനിതാ T20 ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ ഇന്ന് തായ്ലാന്റിനെ നേരിടും. വാർത്തകൾ വിശദമായി. നഗരവീഥികളിൽ ആഘോഷ പുലിമയുടെ വർണ്ണവിസ്മയം തീർത്ത് ഓണം വാരാഘോഷത്തിന്റെ സമാപന ഘോഷയാത്ര തിരുവനന്തപുരത്ത് പുരോഗമിക്കുന്നു. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഘോഷയാത്ര ഫ്ളാഗ് ഓഫ് ചെയ്തു. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ, മുഖ്യമന്ത്രി വി ഡി സതീശൻ, മന്ത്രിമാരായ പി സി വിഷ്ണുനാഥ്, കെ മുരളീധരൻ, സി പി ജോൺ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. സംസ്ഥാന ടൂറിസം വകുപ്പിന്റെ നേതൃത്വത്തിലാണ് ഓണം വാരാഘോഷം സംഘടിപ്പിച്ചത്. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി റിജു കോലിയക്കോട്.
3: ലോക്ഭവനിൽ നിന്നാരംഭിച്ച ഘോഷയാത്ര വെള്ളയമ്പലം, മ്യൂസിയം, പാളയം, സ്റ്റാച്യു വഴി കിഴക്കേക്കോട്ടയിലാണ് സമാപിക്കുന്നത്. വിവിധ സർക്കാർ വകുപ്പുകളുടെ നേതൃത്വത്തിൽ അണിനിരന്ന നിശ്ചല ദൃശ്യങ്ങളാണ് ഘോഷയാത്രയിൽ ഏറ്റവും ആകർഷകം. ഘോഷയാത്ര ആസ്വദിക്കാൻ ഉച്ചയോടെ തന്നെ ജനങ്ങൾ റോഡിനിരുവശവും തടിച്ചുകൂടിയിരുന്നു. 69 ഫ്ലോട്ടുകളും ഇൻസ്റ്റലേഷനുകളുമാണ് ഘോഷയാത്രയിൽ അണിനിരന്നിട്ടുള്ളത്. നാടൻ കലകളും തനത് രൂപങ്ങളും ഉൾപ്പെടെ 99 കലാരൂപങ്ങളും ഘോഷയാത്രയിലുണ്ട്. ഇതര സംസ്ഥാനക്കാരുടേത് ഉൾപ്പെടെയുള്ള വൈവിധ്യമാർന്ന കലാരൂപങ്ങളും ട്രാൻസ്ജെൻഡർ വിഭാഗത്തിലെ കലാകാരന്മാരുടെ പ്രകടനങ്ങളും ഘോഷയാത്രയ്ക്ക് മാറ്റുകൂട്ടുന്നുണ്ട്.
2: ഓളപ്പരപ്പിൽ പള്ളിയോടങ്ങളുടെ ആവേശ കാഴ്ചയൊരുക്കി ആറന്മുളയിൽ ഇന്ന് ഉത്രട്ടാതി വള്ളംകളി. ജലമേളയുടെ ഉദ്ഘാടനം ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ നിർവഹിച്ചു. കേരളത്തിന്റെ വൈവിധ്യമാർന്ന സംസ്കാരത്തിന്റെയും ചരിത്രത്തിന്റെയും പ്രതീകമാണ് ആറന്മുള ജലമേളയെന്ന് ഉപരാഷ്ട്രപതി പറഞ്ഞു.
4: This Aranmula Uttaratadi Vallamgali festival associated with Onam celebrations is a glorious symbol of Kerala's rich cultural heritage, devotion and timeless tradition. No other state in this country is being called as the God's own country. That is Kerala, that we all are proud of it.
2: മന്ത്രി മോൻസ് ജോസഫ് വള്ളംകളി ഫ്ളാഗ് ഓഫ് ചെയ്തു. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ, മന്ത്രിമാരായ രമേശ് ചെന്നിത്തല, റോജി എം ജോൺ തുടങ്ങി പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു. പമ്പാ നദിയിൽ നടക്കുന്ന ജലമേളയിൽ 51 പള്ളിയോടങ്ങളാണ് പങ്കെടുക്കുന്നത്. ബി ബാച്ച് ഫൈനലിൽ കോറ്റാത്തൂർ കൈതക്കോടി പള്ളിയോടം മന്നം ട്രോഫി നേടി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ.
5: പമ്പയിൽ ആവേശത്തിന്റെ തിരകൾ ഉയർത്തി മത്സരവള്ളംകളി അതിന്റെ അവസാനം.

0: മണിക്കൂറുകളിലേക്ക് കടന്നു കഴിഞ്ഞു. എ ബാച്ചിൽ 35 പള്ളിയോടങ്ങളും ബി ബാച്ചിൽ 16 പള്ളിയോടങ്ങളും അടക്കം 51 പള്ളിയോടങ്ങളാണ് മത്സരവള്ളംകളിയിൽ പങ്കെടുക്കുന്നത്. ആദ്യം ബി ബാച്ചിന്റെ മത്സരവള്ളംകളിയും പിന്നീട് എ ബാച്ചിന്റെ മത്സരവള്ളംകളിയുമാണ് പൂർത്തിയായിട്ടുള്ളത്. പരപ്പുഴക്കടവ് മുതൽ സത്രക്കടവ് വരെ 1500 മീറ്റർ ദൂരത്തിലാണ് വള്ളംകളി നടക്കുന്നത്. വേഗതയ്ക്കൊപ്പം വള്ളപ്പാട്ടും വസ്ത്രധാരണവും ഒക്കെ മത്സരവിജയികളെ നിർണ്ണയിക്കുന്ന ഘടകങ്ങളാണ്.
1: രണ്ടു ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് രാവിലെ കൊച്ചിയിലെത്തിയ ഉപരാഷ്ട്രപതിയെ ഗവർണർ ഉൾപ്പെടെ പ്രമുഖർ ചേർന്നാണ് സ്വീകരിച്ചത്. തുടർന്ന് ആലപ്പുഴയിലെത്തിയ അദ്ദേഹം കേരളകൗമുദി ദിനപത്രത്തിന്റെ 115 വാർഷികം ഉദ്ഘാടനം ചെയ്തു. നാളെ ലക്ഷദ്വീപിലെത്തുന്ന ഉപരാഷ്ട്രപതി അഗത്തിദ്വീപിൽ ഫിഷറീസ് മന്ത്രാലയം സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ മുഖ്യാതിഥിയാകും. പ്രധാനമന്ത്രി മത്സ്യസമ്പദ് യോജനയുടെ ഗുണഭോക്താക്കൾക്കുള്ള സഹായ വിതരണം അദ്ദേഹം നിർവഹിക്കും. വർണ്ണ മത്സ്യങ്ങളുടെ ഉൽപ്പാദനം പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ഫിഷറീസ് മന്ത്രാലയം ആവിഷ്കരിക്കുന്ന മിഷൻ രംഗീൻ മച്ച്ലി 2031 ഭാഗമായ കർമ്മ പദ്ധതികളും ഉപരാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് കൊച്ചിയിൽ മടങ്ങിയെത്തുന്ന അദ്ദേഹം കാക്കനാട് രാജഗിരി സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയുടെ രജത ജൂബിലി ആഘോഷങ്ങളിൽ പങ്കെടുക്കും. ലഹരിയുടെ ദൂഷ്യഫലങ്ങൾ ഒരാളെ മാത്രം ബാധിക്കുന്നതല്ലെന്നും കുടുംബവും സമൂഹവും ഒന്നടങ്കം അനുഭവിക്കേണ്ടി വരുന്നതായും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മൻ കി ബാത്തിന്റെ 137 പതിപ്പിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവെക്കുകയായിരുന്നു അദ്ദേഹം. ലഹരിമുക്ത യുവത്വം, ലഹരിമുക്ത ഇന്ത്യ എന്ന ലക്ഷ്യത്തോടെ നടപ്പാക്കുന്ന നശാമുക്ത് യുവ ഫോർ വികസിത് ഭാരത് ക്യാമ്പയിന് രാജ്യത്ത് മികച്ച പ്രതികരണം ലഭിക്കുന്നതായും പ്രധാനമന്ത്രി പറഞ്ഞു. ലഹരിമുക്ത ഭാരതത്തിനായി പ്രചാരണ വാക്യങ്ങളും ഗാനങ്ങളും ഉൾപ്പെടെ തയ്യാറാക്കി നശാമുക്ത് യുവ എന്ന ഹാഷ്ടാഗിനൊപ്പം സമൂഹ മാധ്യമത്തിൽ പങ്കുവെക്കാനും അദ്ദേഹം അഭ്യർത്ഥിച്ചു.
2: നശാമുക്ത ഭാരത് പവർഫുൾ സ്ലോഗൻ ബാ സക്തേ യംഗ് മ്യൂസിഷ്യൻസ് ഐസെ സോങ്സ് ബാ സക്തേ ജിൻമേ ഡ്രഗ് ഫ്രീ ലൈഫ് കാ മെസേജ് ഹോ ക്യാ സ്റ്റുഡൻസ് ഓർ തിയേറ്റർ ഗ്രൂപ്പ് ദിൽ കോ ഛൂ ലേനേ വാലെ ഷോർട്ട് പ്ലേസ് ലിഖ സക്തേ ഹമാരേ ദേശ് മേ ബെഹതരീൻ കണ്ടെന്റ് ക്രിയേറ്റർസ് കി കമി നഹീ ഹൈ മേരാ ആഗ്രഹ ഹൈ കി വേ അലഗ് അലഗ് ഭാഷാഓ മേ ഐസാ കണ്ടെന്റ് ബനായേ ജിസ്സേ ഇസ് ദിശാ മേ സമാജ് കോ മദദ് മിലേ.
1: 108 രാജ്യങ്ങളിലെ 12,000 വിദ്യാർത്ഥിനികൾക്ക് ബഹിരാകാശ സാങ്കേതിക വിദ്യയിൽ പരിശീലനം നൽകുന്ന ശക്തി സാറ്റ് ദൌത്യത്തിലൂടെ ഇന്ത്യ പെൺകുട്ടികളുടെ സ്വപ്നങ്ങളെ ബഹിരാകാശം വരെ ഉയർത്തിയതായും പ്രധാനമന്ത്രി പറഞ്ഞു. കേന്ദ്ര സർക്കാരിന്റെ PM സ്വനിധി പദ്ധതി ലക്ഷക്കണക്കിന് അമ്മമാർക്കും സഹോദരിമാർക്കും പുതിയ ശക്തി പകരുന്നതായും അദ്ദേഹം മൻ കി ബാത്തിൽ പറഞ്ഞു. ശുചിത്വത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറഞ്ഞ പ്രധാനമന്ത്രി നാടിന്റെ മുഖച്ഛായ തന്നെ ഇതിലൂടെ മാറ്റാനാകുമെന്നും വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ഉസ്ബെക്കിസ്ഥാന്റെ പരമോന്നത ബഹുമതി ഏറ്റുവാങ്ങി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഓർഡർ ഓഫ് ഒലി ദരാജലി ദസ്ലി പുരസ്കാരമാണ് താഷ്കന്റിൽ നടന്ന ചടങ്ങിൽ ഉസ്ബെക് പ്രസിഡന്റ് ഷൌക്കത്ത് മിർസിയോയെവ് സമ്മാനിച്ചത്. ഉഭയകക്ഷി വ്യാപാരം അഞ്ചിരട്ടിയാക്കാൻ ലക്ഷ്യമിട്ട് വിവിധ ധാരണാപത്രങ്ങളിൽ ഇന്ത്യയും ഉസ്ബെക്കിസ്ഥാനും ഒപ്പുവച്ചു. ഖനനം, ആയുർവേദം, വിനോദസഞ്ചാരം, ഉന്നത വിദ്യാഭ്യാസം, പരിസ്ഥിതി എന്നിവയുമായി ബന്ധപ്പെട്ട ധാരണാപത്രങ്ങളിലാണ് പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന്റെ ഭാഗമായി ഇരു രാജ്യങ്ങളും ഒപ്പുവച്ചത്. ഉസ്ബെക്കിസ്ഥാൻ പ്രസിഡന്റുമായി ശ്രീ മോദി ഇന്ന് ഉഭയകക്ഷി ചർച്ചയും നടത്തി. ബാറുകളിൽ നിന്നും അനധികൃതമായി പണവും മദ്യവും അടക്കം കൈപ്പറ്റിയ സംഭവത്തിൽ കോട്ടയം ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ എസ് അശോക് കുമാർ അടക്കം 7 ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ. എക്സൈസ് വകുപ്പ് മന്ത്രി എം ലിജുവിന്റെ നിർദ്ദേശപ്രകാരമാണ് എക്സൈസ് കമ്മീഷണർ ശ്രീറാം സാംബശിവറാവു സസ്പെൻഷൻ ഉത്തരവ് പുറത്തിറക്കിയത്. പരാതി ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ എക്സൈസ് കമ്മീഷണർ ബാറുകളിൽ നടത്തിയ മിന്നൽ പരിശോധനയെ തുടർന്നാണ് നടപടി. വനിതാ T20 ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ ഇന്ന് തായ്ലാന്റിനെ നേരിടും. ഇന്ത്യൻ സമയം രാത്രി 8 മണിക്ക് ദുബായ് അന്താരാഷ്ട്ര ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലാണ് മത്സരം. ഹർമൻപ്രീത് കൌറാണ് ഇന്ത്യയെ നയിക്കുന്നത്. നേപ്പാൾ പ്രളയത്തിൽ മരണം 768 2,500 ആളുകളെ കാണാതായിട്ടുണ്ട്. ദുരന്തത്തിന്റെ 5 ദിനമായ ഇന്നും കാണാതായവർക്കായി തിരച്ചിൽ തുടരുകയാണ്. കൈലാസ് മാനസ സരോവർ യാത്രയ്ക്ക് പോയ 19 മലയാളികൾ ഉൾപ്പെടുന്ന 23 സംഘം ഇന്നലെ രാത്രിയോടെ കാഠ്മണ്ഡുവിലെത്തിയതായി നോർക്ക അറിയിച്ചു. കൈലാസ ദർശനം പൂർത്തിയാക്കിയ ഡോക്ടർമാരുടെ 6 സംഘവും ഇന്ന് വൈകുന്നേരത്തോടെ കാഠ്മണ്ഡുവിലെത്തും. കാഠ്മണ്ഡുവിലേക്ക് വിനോദയാത്രയ്ക്ക് പോയ 44 പേരടങ്ങുന്ന മറ്റൊരു സംഘം നാളെ രാവിലെ കോഴിക്കോട് മടങ്ങിയെത്തും. നേപ്പാൾ പ്രളയത്തെ തുടർന്ന് നോർക്ക റൂട്ട്സ് ഹെൽപ്പ് ലൈനിൽ ബന്ധപ്പെട്ട 52 പേരിൽ 45 പേരും സുരക്ഷിതരാണ്. 7 പേരെയാണ് ഇനി കണ്ടെത്താനുള്ളത്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള തീരദേശ ജില്ലകളിൽ നാളെ രാത്രി വരെ കടലാക്രമണത്തിന് സാധ്യതയെന്ന് മുന്നറിയിപ്പ്. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. സംസ്ഥാന ആഭ്യന്തര വകുപ്പ് നടപ്പാക്കുന്ന ഓപ്പറേഷൻ തൂഫാൻ പദ്ധതിയുടെ ഭാഗമായി കോഴിക്കോട് റൂറൽ ജില്ലാ പോലീസ് സംഘടിപ്പിക്കുന്ന സീനിയർ സിറ്റിസൺ സംഗമവും തൂഫാൻ കെയർ ഡിക്ലറേഷൻ പരിപാടിയും സംസ്ഥാന ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നാളെ ഉദ്ഘാടനം ചെയ്യും. വടകര മുനിസിപ്പൽ ടൌൺഹാളിൽ നടക്കുന്ന പരിപാടിയിൽ ഷാഫി പറമ്പിൽ MP തൂഫാൻ വാരിയർ ഡിക്ലറേഷനും MK രാഘവൻ MP തൂഫാൻ ബാഡ്ജ് വിതരണവും നിർവഹിക്കും. പത്മശ്രീ മീനാക്ഷി അമ്മ ഉൾപ്പെടെയുള്ള സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ തൂഫാൻ ബാഡ്ജ് സ്വീകരിക്കും. ആഘോഷ പൊലിമയുടെ വർണ്ണവിസ്മയം തീർത്ത് ഓണം വാരാഘോഷത്തിന്റെ സമാപന ഘോഷയാത്ര തിരുവനന്തപുരത്ത് പുരോഗമിക്കുന്നു. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഘോഷയാത്ര ഫ്ളാഗ് ഓഫ് ചെയ്തു. ഓളപ്പരപ്പിൽ പള്ളിയോടങ്ങളുടെ ആവേശ കാഴ്ചയൊരുക്കി ആറന്മുളയിൽ ഇന്ന് ഉത്രട്ടാതി വള്ളംകളി. കേരളത്തിന്റെ വൈവിധ്യമാർന്ന സംസ്കാരത്തിന്റെ പ്രതീകമാണ് ആറന്മുള ജലമേളയെന്ന് ഉപരാഷ്ട്രപതി. ലഹരി മുക്ത ഇന്ത്യയ്ക്കായി

0: ജനങ്ങൾ ഒന്നടങ്കം അണിനിരക്കണമെന്ന് മൻ കി ബാത്തിൽ ആഹ്വാനം ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഉഭയകക്ഷി വ്യാപാരം അഞ്ചിരട്ടിയാക്കാൻ ലക്ഷ്യമിട്ട് വിവിധ ധാരണാപത്രങ്ങളിൽ ഇന്ത്യയും ഉസ്ബെക്കിസ്ഥാനും ഒപ്പുവച്ചു. ഉസ്ബെക്കിസ്ഥാന്റെ പരമോന്നത ബഹുമതി ഏറ്റുവാങ്ങി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബാറുകളിലെ അനധികൃത പണപ്പിരിവിൽ കോട്ടയം ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ എസ് അശോക് കുമാർ അടക്കം ഏഴ് ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ. വനിതാ ടി ട്വന്റി ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ ഇന്ന് തായ്ലാന്റിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
1: ആകാശവാണി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടിയായ മൻ കി ബാത്തിന്റെ 137-ാം പതിപ്പിനെ ആസ്പദമാക്കി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടി. പുതിയ സംരംഭങ്ങളെ മുന്നിലെത്തിക്കുന്ന ഒരു വേദിയാണ് മൻ കി ബാത് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി ഇന്നത്തെ മൻ കി ബാത് ആരംഭിച്ചത്. ഭാരതത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഏത് വർഷം ആരുടെ ഭരണമായിരുന്നു എന്ന് മനസ്സിലാക്കാൻ സഹായിക്കുന്ന www.bharatrajya.com എന്ന വെബ്സൈറ്റിനെക്കുറിച്ചാണ് പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ ഇന്നാദ്യം പരാമർശിച്ചത്. മുംബൈയിലുള്ള കൃഷ്ണ ശേഷാദ്രിയാണ് ഈ വെബ്സൈറ്റ് തയ്യാറാക്കിയിരിക്കുന്നത്. ചോളരാജവംശം, പല്ലവ രാജവംശം, കശ്മീരിലെ കർക്കോട്ട രാജവംശം തുടങ്ങി രാജ്യത്ത് നിലനിന്നിരുന്ന മഹത്തായ സാമ്രാജ്യങ്ങളെക്കുറിച്ച് വെബ്സൈറ്റ് അറിവ് പകരുന്നു. കൃഷ്ണ ശേഷാദ്രിക്ക് പ്രധാനമന്ത്രി മൻ കി ബാത്തിലൂടെ ആശംസകൾ നേർന്നു. ചരിത്രം പഠിപ്പിക്കുന്ന രീതിയിൽ മാറ്റം കൊണ്ടുവരാനും ചരിത്രത്തെ ഒരു കഥയാക്കി ആളുകളിലേക്ക് എത്തിക്കാനുമാണ് കൃഷ്ണ ശേഷാദ്രി ലക്ഷ്യമിട്ടത്. കൃഷ്ണയുടെ ഈ ശ്രമം ചരിത്ര വിദ്യാർത്ഥികളെ മാത്രമല്ല നമ്മളെല്ലാവരെയും നമ്മുടെ ഭൂതകാലത്തെ രസകരമായ രീതിയിൽ അറിയാൻ സഹായിക്കുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. നശാമുക്ത് യുവാ ഫോർ വികസിത് ഭാരത് എന്ന പ്രചാരണം ഇപ്പോൾ രാജ്യത്തുടനീളം അതിവേഗം നടക്കുകയാണെന്നും ലഹരിമുക്ത യുവത്വം, ലഹരിമുക്ത ഇന്ത്യ എന്നതാണ് ഇതിന്റെ ലക്ഷ്യമെന്നും അദ്ദേഹം പറഞ്ഞു. നിരവധി ആളുകൾ, പ്രത്യേകിച്ച് നമ്മുടെ യുവാക്കൾ, വലിയ തോതിൽ ഈ ദൌത്യത്തിന്റെ ഭാഗമാകുകയാണ്. രാജ്യത്തെ യുവാക്കളുടെ ആരോഗ്യം, അവരുടെ സന്തോഷം, ഉജ്ജ്വലമായ ഭാവി എന്നിവയ്ക്കായുള്ള നമ്മുടെ കൂട്ടായ പ്രതിജ്ഞയാണിതെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു.
2: नशा मुक्त युवा फॉर विकसित भारत ये अभियान इस समय पूरे देश में तेजी से आगे बढ़ रहा है. इसका लक्ष्य बिल्कुल साफ है, नशा मुक्त युवा, ड्रग फ्री इंडिया. बहुत सारे लोग, विशेषकर हमारे युवा, बहुत बड़ी संख्या में इसका हिस्सा बन रहे हैं. आखिर यह भारत के युवाओं की हेल्थ, उनकी हैप्पीनेस और उज्ज्वल भविष्य के लिए ही हमारा सामूहिक संकल्प है.
1: लहर अडिमत्तम ओराले मात्रम बाधिक्कुन्न ओन्नल्ल, മറിച്ച് അതിന്റെ ദുഷ്ഫലങ്ങൾ മുഴുവൻ കുടുംബവും സമൂഹവും അനുഭവിക്കേണ്ടി വരുന്നു. ലഹരിക്കെതിരെ മറ്റുള്ളവരെ ബോധവൽക്കരിക്കുകയും ലഹരി അടിമത്തത്തിനെതിരെ പോരാടുന്ന ആളുകളെ സഹായിക്കാൻ മുന്നോട്ട് വരികയും ചെയ്യുന്നവരെ പ്രധാനമന്ത്രി അഭിനന്ദിച്ചു. ഓഗസ്റ്റ് മാസത്തിൽ എല്ലായിടത്തും ദേശഭക്തിയുടെ വിവിധ വർണ്ണങ്ങൾ നാം കണ്ടതായും ഈ സമയത്ത് ഓരോ വ്യക്തിയുടെയും മനസ്സിലെ രാഷ്ട്രസ്നേഹത്തിന്റെ വികാരം കൂടുതൽ ശക്തമാകുന്നതായും പ്രധാനമന്ത്രി പറഞ്ഞു. ദേശീയ കൈത്തറി ദിനം മുതൽ ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തിന്റെ വാർഷികവും വിഭജന ഭീതി സ്മൃതി ദിവസവും വരെ ഈ മാസത്തെ പ്രത്യേകതയാണെന്ന് അദ്ദേഹം പറഞ്ഞു. സ്വാതന്ത്ര്യദിനവും ദേശീയ ബഹിരാകാശ ദിനവും ഓരോ ഭാരതീയനിലും അഭിമാനം നിറയ്ക്കുന്നു. ഹർ ഘർ തിരംഗ അഭിയാൻ ഈ വികാരത്തെ കൂടുതൽ ശക്തമാക്കി. വന്ദേമാതരം 150 വർഷം പൂർത്തിയാക്കുന്നതും ഈ വർഷത്തെ കൂടുതൽ പ്രത്യേകതയുള്ളതാക്കി മാറ്റിയെന്ന് പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു. ത്രിവർണ പതാകയുടെ ഈ ഉത്സവം ഭാരതത്തിൽ മാത്രം പരിമിതമായില്ലെന്നും ഈ വർഷം സൂര്യബത് തിരംഗയിലൂടെ നമ്മുടെ ത്രിവർണ പതാക ആഗോളതലത്തിലുള്ള ഒരു അതുല്യ യാത്രയ്ക്ക് പുറപ്പെട്ടതായും അദ്ദേഹം അറിയിച്ചു. ഫിജിയിലെ സുവയിൽ സൂര്യന്റെ ആദ്യ കിരണത്തോടൊപ്പം ത്രിവർണ പതാക ഉയർത്തപ്പെട്ടു. അതിനുശേഷം ഏഷ്യ, ആഫ്രിക്ക, യൂറോപ്പ്, പിന്നെ അമേരിക്കയിലെ സാൻഫ്രാൻസിസ്കോ വരെ ഇന്ത്യൻ മിഷൻ പോസ്റ്റുകളിൽ ത്രിവർണ പതാക പാറി. ലോകമെമ്പാടും സൂര്യൻ ഉദിച്ചുയരുന്നതിനനുസരിച്ച് ത്രിവർണ പതാകയും പാറിക്കൊണ്ടിരുന്നു. ഇത്തരം ശ്രമങ്ങൾ സമൂഹത്തെ ഒരൊറ്റ നൂലിൽ കോർക്കുന്നതായി പറഞ്ഞ പ്രധാനമന്ത്രി ഇവയിലൂടെ രാജ്യത്തോടുള്ള നമ്മുടെ ബന്ധം കൂടുതൽ ഗഹനമാകുന്നതായും അറിയിച്ചു.
2: इस साल सूर्यपथ तिरंगा के जरिए हमारा तिरंगा दुनिया भर की एक अनोखी यात्रा पर निकला. फिजी के सुवा में सूरज की पहली किरण के साथ तिरंगा फहराया गया. इसके बाद एशिया, अफ्रीका, यूरोप और फिर अमेरिका के सैन फ्रांसिस्को तक तिरंगा लहराता गया.
1: രാജ്യത്തെ ലക്ഷക്കണക്കിന് സ്ത്രീകൾക്ക് പിഎം

0: സ്വാനിധി പദ്ധതി പുതിയ ശക്തി നൽകുകയാണെന്നും പദ്ധതിയുടെ ഗുണഭോക്താക്കളിൽ ഏകദേശം 46% സ്ത്രീകളാണെന്നും അദ്ദേഹം അറിയിച്ചു. പിഎം സ്വാനിധി പദ്ധതി സ്ത്രീ ശാക്തീകരണത്തിന് പുതിയ ഊർജ്ജം പകരുകയാണ്. രാജ്യത്തുടനീളം ഏകദേശം 35 ലക്ഷം സ്ത്രീകൾ ഈ പദ്ധതിയിലൂടെ വ്യാപാരം ചെയ്യുന്നു. ഇതിലൂടെ കുട്ടികളുടെ വിദ്യാഭ്യാസം ഉൾപ്പെടെ മുഴുവൻ കുടുംബത്തിന്റെ ഭാവിയും മെച്ചപ്പെട്ടതായി പ്രധാനമന്ത്രി വ്യക്തമാക്കി.
1: പിഎം സ്വനിധി യോജനയ്ക്ക് ലാഭാർത്ഥിയുമെ കരീബ് 46% മഹിളയെ ഹെ യാനി ദേശ്ഭർ മെ ലഗ്ഭഗ് 35 ലാഖ് മഹിളയെ ഇസ് യോജന സെ ജുഡ്കർ അപ്നെ കാരോബാർ കോ ആഗെ ബഡാ രഹി ഹെ. ജബ് ഏക് മഹിള കാ കാരോബാർ ബഡ്താ ഹെ തോ ഉസ്കെ സാത്ത് പൂരേ പരിവാർ കാ ഭവിഷ്യ ആഗെ ബഡ്താ ഹെ ഓർ മഹിള കെ ഭീതർ ആത്മവിശ്വാസ് ഓർ മജ്ബൂത് ഹോതാ ഹെ.
0: ഒരു സ്ത്രീയുടെ ബിസിനസ് വളരുമ്പോൾ അതിനൊപ്പം മുഴുവൻ കുടുംബത്തിന്റെ ഭാവിയും വളരുന്നതായി പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു. കുട്ടികളുടെ വിദ്യാഭ്യാസം മെച്ചപ്പെടുന്നു, വീട്ടിലെ ആവശ്യങ്ങൾ നിറവേറ്റപ്പെടുന്നു, സ്ത്രീയുടെ ആത്മവിശ്വാസവും കൂടുതൽ ശക്തമാകുന്നു. ഇതാണ് സ്ത്രീ ശാക്തീകരണത്തിന്റെ ജീവസുറ്റരൂപം. തെരുവോരത്തും പാതയോരത്തും ചെറിയ വ്യാപാരങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്ന എല്ലാ സഹോദരിമാർക്കും അവരുടെ ഉജ്ജ്വലമായ ഭാവിക്കായി പ്രധാനമന്ത്രി ആശംസകൾ നേർന്നു. ഒരു പ്രദേശത്തിന്റെ പരിവർത്തനത്തിൽ ശുചിത്വത്തിന് സവിശേഷ പങ്കുണ്ടെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. പ്രദേശവാസികൾ ഒന്നാകെ ശുചിത്വത്തിനായുള്ള പ്രതിജ്ഞയെടുക്കുമ്പോൾ ആ സ്ഥലത്തിന്റെ മുഖമുദ്ര തന്നെ മാറും. ഇത്തവണ അമർനാഥ് യാത്രയിൽ ശുചീകരണ പ്രവർത്തകരുടെ പരിശ്രമത്തിലൂടെ 400 മെട്രിക് ടണ്ണിലധികം മാലിന്യം സംഭരിക്കാൻ സാധിച്ചു. ഇതിൽ തീർത്ഥാടകരും പങ്കാളികളായതായും പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി. നമ്മുടെ ഗ്രാമങ്ങളായാലും നഗരങ്ങളായാലും നമ്മുടെ നദികളായാലും തീർത്ഥാടന കേന്ദ്രങ്ങളായാലും ശുചിത്വം നമ്മുടെ പെരുമാറ്റത്തിന്റെ ഭാഗമാകുമ്പോൾ ആ സ്ഥലത്തിന്റെ ഭംഗി വർദ്ധിക്കുന്നതായി പ്രധാനമന്ത്രി പറഞ്ഞു.
1: സ്വച്ഛതാ കി ഏക് ബഹുത് ബഡി ഖൂബി ഹോതി ജബ് കിസി ജഗഹ് കോ സ്വച്ഛ രഖ്നേ കാ സങ്കൽപ്പ് വഹാ കേ ലോഗോ കാ അപ്നാ സങ്കൽപ്പ് ബൻ ജാതാ ഹൈ തോ ബദലാവ് കേവൽ സാഫ് സഫായി തക് സീമിത് നഹീ രഹതാ ഇസ്സേ ഉസ് ജഗഹ് കി പൂരി പഹചാൻ ഹീ ബദൽ ജാതി ഹൈ. ദേശ് കേ അലഗ് അലഗ് ഹിസ്സോ മേ സ്വച്ഛതാ കേ ലിയേ ഐസേ പ്രയാസ് ഹമേ നിരന്തർ പ്രേരണാ ദേതേ ഹൈ.
0: രാജ്യത്തെ പെൺകുട്ടികളുടെ സ്വപ്നങ്ങൾ ബഹിരാകാശത്തോളം വളർന്നതായി പ്രധാനമന്ത്രി പറഞ്ഞു. ഇത്തരത്തിൽ സ്വപ്നം കാണുന്ന ലോകമെമ്പാടുമുള്ള പെൺകുട്ടികളെ ഒരുമിച്ച് കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടെയാണ് മിഷൻ ശക്തിസാറ്റ് ആവിഷ്കരിച്ചതെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഇതിലൂടെ 108 രാജ്യങ്ങളിലെ 12,000 വിദ്യാർത്ഥികൾക്ക് ഉപഗ്രഹ സാങ്കേതിക വിദ്യ പഠിക്കാനും ഈ മേഖലയിൽ മുന്നേറാനും അവസരം ലഭിക്കുന്നതായും പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പരാമർശിച്ചു.
1: ആജ് ഹമാരി ബേട്ടിയോ കെ സപ്നോ കി ഉഡാൻ ധർത്തി സെ നികൽകർ അന്തരിക്ഷ തക് പഹുഞ്ച് രഹി ഹൈ ഓർ ആപ്കോ യഹ് ജാൻകർ ഗർവ് ഹോഗാ കി ഭാരത് ഐസേ സപ്നേ ദേഖ്നേ വാലി ദുനിയാ കി ഹസാരോ ബേട്ടിയോ കോ ഏക് സാത്ത് ജോഡ് രഹാ ഹൈ ഇസ് പ്രയാസ് കാ നാം ഹൈ മിഷൻ ശക്തി സാറ്റ്.
0: രാജ്യത്ത് 23-ന് ആരംഭിച്ച മിഷൻ ശക്തിസാറ്റിന്റെ 2-ാം ഘട്ടത്തിൽ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും എത്തിയ ഏകദേശം 100 വിദ്യാർത്ഥിനികൾ പൂർണ്ണ പങ്കാളിത്തത്തോടെ തയ്യാറാക്കുന്ന ഒരു ഉപഗ്രഹം ചന്ദ്രന്റെ ഭ്രമണപഥത്തിലേക്ക് അയക്കാനുള്ള തയ്യാറെടുപ്പാണ് ഇതിലൂടെ നടക്കുന്നതെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി അറിയിച്ചു. അവോക്കാഡോ പഴത്തിന്റെ സവിശേഷതകളെക്കുറിച്ചും ഇതിന്റെ കാർഷിക സാധ്യതകളെക്കുറിച്ചും പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പരാമർശിച്ചു. മുൻപ് വളരെ കുറച്ചാളുകൾക്ക് മാത്രം അറിയാമായിരുന്ന ഈ പഴം ഇന്ന് തേൻമേശയിൽ ധാരാളമായി കാണപ്പെടുന്നുണ്ടെന്നും ആരോഗ്യത്തിനും വിപണിക്കും അവോക്കാഡോ ഇന്ന് പ്രിയങ്കരമായി മാറിയിരിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു. ആന്ധ്രാപ്രദേശിലെ വരദരാജനെയും തമിഴ്നാട്ടിലെ ചന്ദ്രശേഖറിനെയും കുറിച്ച് പരാമർശിച്ച പ്രധാനമന്ത്രി ഇന്ന് നിരവധി പേർ അവോക്കാഡോ കൃഷിയിലേക്ക് കടന്നുവരുന്നതായും അറിയിച്ചു. സെപ്റ്റംബറിൽ ജന്മാഷ്ടമിയും വിശ്വകർമ്മപൂജയും ഏതാനും മാസങ്ങൾക്കുള്ളിൽ ദീപാവലിയും ആഘോഷിക്കാനിരിക്കെ ഭാരതത്തിൽ നിർമ്മിച്ച സാധനങ്ങൾ തന്നെ വീടുകളിലേക്ക് വാങ്ങണമെന്ന് പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തു. തദ്ദേശീയ ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ ആഹ്വാനം ചെയ്യുന്ന വോക്കൽ ഫോർ ലോക്കൽ എന്ന സന്ദേശം പരമാവധി ജനങ്ങളിലേക്ക് എത്തിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണെന്നും പ്രധാനമന്ത്രി ഓർമ്മിപ്പിച്ചു. ചെറിയ ശ്രമങ്ങളിലൂടെ സമൂഹത്തിൽ കൊണ്ടുവരാൻ സാധിക്കുന്ന മാറ്റങ്ങൾ മറ്റുള്ളവർക്കും പ്രചോദനമാകുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ചെറിയ ചെറിയ ശ്രമങ്ങളിലൂടെ സമൂഹത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്ന ആളുകളെക്കുറിച്ച് മൻ കി ബാത്തിലേക്ക് എഴുതാനും ജനങ്ങളോട് അഭ്യർത്ഥിച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി ഇന്നത്തെ മൻ കി ബാത് അവസാനിപ്പിച്ചത്. നിങ്ങൾ കേട്ടത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടിയായ മൻ കി ബാത്തിന്റെ 137-ാം പതിപ്പിനെ ആസ്പദമാക്കി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ പ്രത്യേക പരിപാടി.

0: നിരൂപണം ലമിജി നായർ. തയ്യാറാക്കി അവതരിപ്പിച്ചത് ലക്ഷ്മി ശ്രീ വിജയ.
1: ആകാശവാണി ഇപ്പോൾ.

0: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, വയലിൻ വീടും പരിപാടിയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം.
1: പ്രതീക്ഷ കൈവിടരുത്. ഓരോ പുലരിയും പുതിയ അവസരങ്ങളാണ് നമുക്ക് മുന്നിൽ തുറന്നിടുന്നത് എന്ന സത്ചിന്തയോടെ ഇന്നത്തെ വയലും വീടും പരിപാടി ആരംഭിക്കുന്നു. പതിവ് പോലെ ഇന്നാദ്യം ഒരു ചോദ്യമാണ്. IISR സുരസ എന്നത് ഏത് കാർഷിക വിളയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഒരുപക്ഷെ ശ്രോതാക്കളിൽ പലർക്കും ഇതിൻ്റെ ശരിയുത്തരം അറിവുള്ളതായിരിക്കാം. എങ്കിലും ഇന്നത്തെ വയലും വീടും പരിപാടിയുടെ അവസാനം ഇതിൻ്റെ ഉത്തരം പറയാം. അടുക്കളത്തോട്ടത്തിലൂടെ വരുമാനവും ആരോഗ്യവും. ശ്രോതാക്കൾ ഉന്നയിച്ച ചോദ്യങ്ങൾക്കും സംശയങ്ങൾക്കും വെള്ളായണി കാർഷിക കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ സുഷ VS മറുപടി നൽകിയ പരിപാടിയുടെ ശബ്ദലേഖനം ആദ്യ ഭാഗം ഇപ്പോൾ കേൾക്കാം.
2: ഡോക്ടർ സുഷ, പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് പോഷകത്തോട്ടത്തിനെ കുറിച്ചാണല്ലോ. അപ്പോൾ ആദ്യത്തെ ചോദ്യം മനസ്സിൽ വരുന്നതെന്ന് പറഞ്ഞാൽ, നമ്മുടെ ന്യൂട്രൻ റിക്വയർമെന്റ് പെർ ഡേ എന്തുവാണ് ശുപാർശ?
3: ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് പറയുന്നതനുസരിച്ച് അഡൽട്ടിന് ഒരു ദിവസം 300 മുതൽ 350 ഗ്രാം ആണ് നമുക്ക് പച്ചക്കറികളും അതുപോലെ അത്യാവശ്യം ഫലവർഗ്ഗങ്ങളും ആവശ്യമുള്ളത്. അപ്പം അതിൽ 300 മുതൽ 350 ഗ്രാമിൽ തന്നെ നമുക്ക് ഏകദേശം 100 ഗ്രാമോളം ഇലക്കറികളും അതുപോലെ 100 ഗ്രാമോളം കിഴങ്ങ് വർഗ്ഗ പച്ചക്കറികളും കഴിക്കുന്നതിന് ആവശ്യമാണ്. അതേപോലെയാണ് 100-150 ഗ്രാമോളം ഫലവർഗ്ഗങ്ങളും നമ്മുടെ പോഷകത്തിൽ ഉൾപ്പെടുത്തേണ്ടതിൻ്റെ ആവശ്യം. ഇപ്പോൾ നിലവിലുള്ള സാഹചര്യത്തിൽ അത് നമ്മൾ 100 ഗ്രാം പോലും നമ്മൾ ഒരു ദിവസം ഭക്ഷിക്കുന്നില്ല ഈ ഒരു റെക്കമെൻഡേഷൻ പ്രകാരം അല്ലെങ്കിൽ ശുപാർശ പ്രകാരം.
2: ഫാക്റ്റ് അതാണ്.
3: അതെ. അപ്പം അത് നമുക്ക് എങ്ങനെയെങ്കിലും ആ ഒരു ടാർഗറ്റിലേക്ക് എത്തണം. ആ രീതിയിലാണ് നമ്മൾ എല്ലാ വീടുകളിലും കൃഷി വകുപ്പായാലും കാർഷിക സർവകലാശാലയായാലും വീട്ടിലൊരു പോഷകത്തോട്ടം എന്നൊരു പദ്ധതി ആവിഷ്കരിക്കുന്നത്.
2: മേഡം, ഒരു ശ്രോതാവ് നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഹലോ.
4: ഹലോ, നമസ്കാരം സാർ.
2: നമസ്കാരം, ആരാണ് സംസാരിക്കുന്നത്? ആ, നമസ്കാരം, പറഞ്ഞോളൂ.
4: ഞാൻ തിരുവനന്തപുരം ജില്ലയിൽ ഗുരുക്കമ്പഴ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് മേഴ്സി ജോസഫ് ആണ്.
2: ഹാ, മേഴ്സി മേഡം, ചോദിച്ചോളൂ. സുഷ മേഡം നമ്മോടൊപ്പം ഉണ്ട്.
3: മേഡം നമസ്കാരം.
4: ഞാൻ വിളിച്ചത് സാർ, പിന്നെ ഞാൻ ചെറിയൊരു തരം കൃഷി ചെയ്യുന്നുണ്ട്. കൂടാതെ ഈ ജൈവ വളം ഉണ്ടാക്കുന്നുണ്ടല്ലോ വീട്ടില്, രണ്ട് തരത്തിൽ ചെയ്യുന്നത്. ഞാൻ പഴത്തൊലിയും നമ്മുടെ ചായച്ചണ്ടിയും കൂടെ ചേർത്ത് നമ്മുടെ ഇനോക്കുലെല്ലാം ഇട്ട് അതൊരു വളം ആക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ അതിൽ മുട്ടത്തോട് പൊളിച്ച് ചേർത്ത് അതൊരു വളം ആക്കുന്നുണ്ട്. അപ്പൊ ഞാൻ എന്റെ പരീക്ഷണത്തിൽ അത് കായ്ഫലങ്ങൾ ഉണ്ടാകാനും പൂക്കളൊക്കെ ഉണ്ടാക്കാനും വളരെ നല്ലതാണ്. എനിക്കപ്പോ ആവശ്യത്തിൽ കൂടുതൽ ഇവിടെ ഉണ്ടാകുന്നുണ്ട്. അപ്പൊ അതെനിക്കൊന്ന് സെയിൽ ചെയ്യാനും, പിന്നെ ഞാൻ നന്നായിട്ട് വൈൻ ഉണ്ടാക്കുന്ന ഒരാളാണ്. അപ്പൊ എനിക്കതൊന്ന് കമ്പസ്റ്റീവ് ആയിട്ട് ചെയ്യാനും എന്നൊന്ന് ഹെൽപ്പ് ചെയ്യണം.
3: മാഡം ഉണ്ടാക്കുന്ന ജൈവവളങ്ങളാണെങ്കിലും വൈൻ ആണെങ്കിലും വിൽപ്പനയുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കൃഷിഭവനും കൃഷിവകുപ്പിന്റെ നല്ല രീതിയിൽ സഹായ സഹകരണങ്ങളുണ്ട്. സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷനുണ്ട്. അപ്പൊ മാഡം അടുത്തുള്ള കൃഷിഭവനുമായിട്ട് ബന്ധപ്പെട്ടാൽ ആ കൃഷി ഓഫീസർ നല്ല രീതിയിൽ ഒരു ഡയറക്ഷൻ തരും എങ്ങനെയാണ് അത് വിൽക്കേണ്ടത്. അപ്പൊ മാഡം ചെയ്ത വളത്തിന് നല്ല പോഷകാംശങ്ങൾ ഉണ്ടെന്ന് മനസ്സിലാക്കിയോ? അത് ടെസ്റ്റ് ചെയ്തായിരുന്നോ? അതൊന്നും ആദ്യം നമ്മൾ ചെയ്യേണ്ടത്, അതെ, വിൽപ്പനയ്ക്ക് മുന്നേ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് അത് അംഗീകൃത ഒരു ലാബിൽ കൊടുത്ത് കാർഷിക സർവകലാശാലയുടെയോ കൃഷിവകുപ്പിന്റെയോ ജൈവവളം ടെസ്റ്റ് ചെയ്യുന്ന ലാബുകളുണ്ട്. അപ്പൊ അവിടെ കൊടുത്ത് അത് ടെസ്റ്റ് ചെയ്ത് അതിലുള്ള പോഷക ഗുണങ്ങൾ എങ്ങനെയാണെന്ന് മനസ്സിലാക്കിയിട്ട് വേണം ആ ഒരു ലേബൽ അറ്റാച്ച് ചെയ്ത് വേണം മാഡം അത് വിൽക്കാൻ ശ്രമിക്കേണ്ടത്.
4: ഓക്കെ. പിന്നെ രണ്ടാമതിന് കാര്യം, ഞാൻ ഈ വളം ഉപയോഗിച്ച് എന്റെ ഈ തക്കാളി, പച്ചമുളക് അങ്ങനെയുള്ളതൊക്കെ കൃഷി ചെയ്യുന്നു. പക്ഷെ എനിക്ക് സഫീഷ്യന്റ് ആയിട്ട് വില കിട്ടാറുള്ളൂ. ചില സമയം ഇതെനിക്ക് കൊടുക്കാനും കഴിയാറില്ല. ചില സമയം പയറൊക്കെ ഒത്തിരി ഉണ്ടാകുമ്പോൾ അതെനിക്ക് നശിച്ചു പോവുക. അപ്പൊ അതിന്റെ ഒരു ഹെൽപ്പും കൂടെ എനിക്ക് അതിനെ കുറിച്ച് അറിഞ്ഞാലും നന്നായിരുന്നു.
3: അത് നമുക്ക് വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൗൺസിൽ കേരള എന്ന് കേട്ടിട്ടുണ്ടോ? VFPCK കൃഷി വകുപ്പിന്റെ സ്ഥാപനങ്ങളാണ് ഇതെല്ലാം. അതെ, അവരുമായിട്ട് ബന്ധപ്പെട്ടാൽ നമുക്ക് ചെറിയ അവർക്ക് മാർക്കറ്റുകളുണ്ട്. ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസത്തെ മാർക്കറ്റുകളുണ്ട്. അപ്പൊ അവിടെ നമുക്ക് നേരിട്ട് കൊണ്ടുപോയി നമുക്ക് വിറ്റ്

0: അപ്പോൾ അതൊരു മാർക്കറ്റിംഗ് ചെയിൻ ഉണ്ട്. അപ്പോൾ അതിന് നമ്മൾക്ക് കൃഷിഭവനുമായിട്ടും ബന്ധപ്പെടുക, അല്ലെങ്കിൽ വി എഫ് പി സിക്ക് ആയിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ആ ഒരു മാർക്കറ്റിംഗ് ചെയിൻ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ അവിടെ കൊണ്ടുപോയി നമുക്ക് വിൽക്കാൻ സാധിക്കും.
1: അപ്പൊ ഇവിടെ വേറെ ഒരു സജഷനും കൂടെ ഉണ്ട് മാഡം, ഒത്തിരി കർഷകരുടെ കാർഷിക കൂട്ടായ്മകളുണ്ട് കേട്ടോ, ജൈവ കർഷകരുടെയൊക്കെ. അങ്ങനത്തെ ഏതെങ്കിലും ഒരു കൂട്ടായ്മയുടെ കൂടെ മാഡം കൂടിയാൽ അവർക്ക് കസ്റ്റമേഴ്സും ഉണ്ട്. ഇങ്ങനെ ആവശ്യമുള്ള ആൾക്കാർ നമ്മുടെ വീട്ടിൽ തന്നെ ഉൽപ്പാദിപ്പിക്കുന്ന ജൈവ പച്ചക്കറിയൊക്കെ ആവശ്യമുള്ള ധാരാളം ആൾക്കാരുണ്ട്, അവർക്ക് കിട്ടാറില്ല. അപ്പം ഇങ്ങനത്തെ ഒരു കൂട്ടായ്മയുടെയൊക്കെ കൂടെ കൂടിയാലും മാഡത്തിന് ഇത് വിൽക്കാൻ സാധിക്കും.
2: ഞാനങ്ങനെ ഒന്ന് കൂടാൻ തോന്നിച്ചു, അത് മുട്ടതയുള്ള ഒരു ഗ്രൂപ്പായിട്ട് അവരിങ്ങനെ ഇട്ടിരുന്നു. അപ്പൊ ഞാൻ അവർ വിളിച്ചു, അവർ പിന്നെ കോൺടാക്ട് ചെയ്യാന്ന് പറഞ്ഞിട്ട് കോൺടാക്ട് ചെയ്തു. എനിക്ക് കുറച്ച് വാഴ പഴം അങ്ങനെയൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് അപ്പൊ
1: എന്തായാലും നല്ല കാര്യം മാഡം വിളിച്ചതിന് വളരെ നന്ദി മാഡം. ഇപ്പം ഈ കർഷക പറഞ്ഞ മാതിരി തന്നെ വീട്ടിൽ നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന കാര്യങ്ങളുടെ ഡിമാൻഡ് ഒത്തിരി ഉണ്ട്, ആൾക്കാർക്ക് ആവശ്യമുള്ള ആൾക്കാർ ധാരാളമുണ്ട്.
0: പക്ഷെ അത് അവർക്ക് അറിയില്ല, അറിവില്ലായ്മ കൊണ്ടായിരിക്കാം. നമുക്ക് എന്തായാലും എല്ലാ പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റിയിലാണെങ്കിലും കോർപ്പറേഷനിലാണെങ്കിലും കൃഷിഭവനുകളുണ്ട്. അപ്പം അതായത് കൃഷിഭവനുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അവരൊരു സ്ട്രാറ്റജി നമുക്ക് കാണിച്ചു തരും,
1: എങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ ഈ ഒരു പോഷകത്തോട്ടം ഇതുമാതിരി തന്നെ കുറച്ച് നമ്മളൊന്ന് വിപുലീകരിച്ച് ചെയ്താൽ നമ്മുടെ വീട്ടിലെ ആവശ്യമുള്ള പോഷകത്തിന്റെ കൂടെ തന്നെ ഒരു ഇൻകമും നമുക്ക് ജനറേറ്റ് ചെയ്യാൻ സാധിക്കും.
0: തീർച്ചയായിട്ടും, കാരണം നമുക്ക് ആ വീട്ടാവശ്യത്തിന് മിക്കവാറും നമുക്ക് അത് എക്സസ് ആയിരിക്കും, പ്രൊഡക്ഷൻ എക്സസ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ഇപ്പോൾ ചെയ്യുന്നത് ചിലപ്പോൾ അയൽവാസികൾക്കോ അല്ലെങ്കിൽ വീട്ടിൽ പറ്റുന്ന സഹായികൾക്കോ ഒക്കെ ആയിരിക്കും കൊടുക്കുന്നത്. അപ്പോൾ നമുക്കത് പ്ലാൻ ചെയ്ത് തുടർച്ചയായിട്ടൊരു ഉൽപ്പാദനം മുൻനിർത്തി സ്റ്റാഗേർഡായിട്ട് പ്ലാന്റിംഗ് ഒക്കെ നടത്തി ഘട്ടംഘട്ടമായിട്ട് പ്ലാനിങ് നടത്തി കഴിഞ്ഞാൽ നമുക്കൊരു തുടർച്ചയായിട്ടൊരു ഉൽപ്പാദനം ഉറപ്പാക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് നല്ലൊരു മാർക്കറ്റും കണ്ടുപിടിച്ച്
1: വരുമാന
0: മാർഗം, പ്രത്യേകിച്ച് വീട്ടമ്മമാർക്ക് നല്ലൊരു വരുമാന മാർഗവുമാണ്. എല്ലാവർക്കും ഡിമാൻഡ് ഉണ്ട്.
1: മാഡം, നമ്മൾ ഈ പോഷകാഹാരത്തിന് വേണ്ടിയുള്ള തോട്ടം പ്ലാൻ ചെയ്യുമ്പം ഒരു ചെറിയൊരു ഫാമിലിയാന്ന് വിചാരിച്ചു, 4 മെമ്പർ ഫാമിലി ആണെങ്കിൽ അപ്പം എത്ര സ്ഥലം വേണം, നിങ്ങൾ എന്തുവാണ് ശുപാർശ ചെയ്യുന്നത്?
0: കാർഷിക സർവകലാശാലയുടെ ശുപാർശ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു മെമ്പറിന് 1/2 സെന്റ് എന്നാണ്. ആ ആൾക്ക് തുടർച്ചയായിട്ട് നമുക്ക് നല്ല രീതിയിൽ പച്ചക്കറികൾ ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടി ഒരാളുടെ കണക്കിൽ 1/2 സെന്റ് ആണ്. അപ്പോൾ ഒരു 4 മെമ്പർ ഫാമിലിക്ക് 2 സെന്റ് മുതൽ 3 സെന്റ് വരെയുള്ള ഒരു ഏരിയ ഉണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമുക്ക് പച്ചക്കറികൾ ഉൽപ്പാദിപ്പിക്കാൻ പറ്റും. നമുക്കിപ്പോൾ മട്ടുപ്പാവിലോ അല്ലെങ്കിൽ പുരയിടം ഉണ്ടെങ്കിൽ അവിടെയും ചെയ്യാം, അല്ലെങ്കിൽ മട്ടുപ്പാവ് കൃഷിയായിട്ടും
1: അവിടെ ചെയ്യാൻ സാധിക്കും. പക്ഷെ ആദ്യം സൂചിപ്പിച്ച മാതിരി തന്നെ ഇതിനൊരു പ്രോപ്പർ പ്ലാൻ വേണമായിരിക്കുമല്ലോ, ഒരു ലേ ഔട്ട് അല്ലെങ്കിൽ പ്ലാനിങ് എങ്ങനെയാണ് ചെയ്യേണ്ടത്?
0: അപ്പോൾ ഇത് നമ്മളൊരു പോഷകത്തോട്ടം ലേ ഔട്ട് ചെയ്യുമ്പോൾ സാധാരണയായിട്ട് നമുക്കൊരു ഇപ്പം ഇടയ്ക്കിടയ്ക്ക് മഴയുള്ളൊരു സംസ്ഥാനമാണ് നമ്മുടെ സംസ്ഥാനം. അപ്പം അതുകൊണ്ട് തന്നെ ഉയർന്ന തവാരണകൾ, ഒരു 8 മുതൽ 10 ഉയർന്ന തവാരണകൾ ആദ്യം തന്നെ നമ്മൾ എടുക്കുക. അപ്പം തവാരണകളുടെ ഒരു നീളം 1 മുതൽ 1.5 മീറ്റർ നീളവും അതേപോലെ തന്നെ 1.5 മീറ്റർ വീതിയുമുള്ള തവാരണകൾ എടുക്കാൻ ശ്രമിക്കുക. അതൊരു ഒരു 15 മുതൽ 20 സെന്റിമീറ്റർ ഉയർത്തി തവാരങ്ങൾ. അതുപോലെ തന്നെ ചാലുകളും നമ്മൾ കൊടുക്കണം, കാരണം അധിക ജലം, കാരണം എപ്പോഴും നീർവാർച്ച സൗകര്യം ഉറപ്പ് വരുത്തേണ്ടതാണ്. അതുപോലെ 6 മുതൽ 8 മണിക്കൂറെങ്കിലും സൂര്യപ്രകാശം കിട്ടുന്ന രീതിയിലായിരിക്കണം നമ്മുടെ ആ സ്ഥലം, പോഷകത്തോട്ടം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം പ്ലാൻ ചെയ്യേണ്ടത്.
1: സൗത്ത് വെസ്റ്റ് അങ്ങനെ ഒരു ഡയറക്ഷനിൽ?
0: അതെ, നമ്മുടെ അതിന് നമ്മളിപ്പോൾ ഒരു സൗത്ത് വെസ്റ്റ് ഡയറക്ഷൻ ആണെങ്കിലും കൂടുതൽ സൂര്യപ്രകാശം ലഭിക്കണം. 5 മുതൽ അല്ലെങ്കിൽ 6 മുതൽ 8 മണിക്കൂർ വരെ സൂര്യപ്രകാശം കിട്ടുന്ന ഒരു പ്ലാൻ വേണം. അതുപോലെ വെള്ളം കെട്ടിക്കിടക്കാതെ നല്ല നീർവാർച്ച സൗകര്യം ഉറപ്പാക്കണം. പിന്നെ മണ്ണ്, ആദ്യം തന്നെ മണ്ണ് പരിശോധിക്കുന്നത് ഏറ്റവും നല്ലതാണ്. അപ്പോൾ തന്നെ നമുക്ക് മണ്ണിന്റെ ഒരു അമ്ലത്വത്തിന്റെ ഒരു ലെവൽ അറിയാൻ പറ്റും. അതനുസരിച്ച് കുമ്മായമോ ഡോളമൈറ്റോ നമ്മൾ, അപ്പോൾ ആദ്യം മണ്ണ് നന്നായിട്ട് കിളച്ചൊരുക്കി കളകളൊക്കെ നീക്കി കുമ്മായം അല്ലെങ്കിൽ ഡോളമൈറ്റ് 1 സെന്റിന് 1 കിലോ എന്നുള്ള കണക്കിന് നമുക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് തവാരണകളെല്ലാം പിടിച്ച് ചാലുകൾ കീറി ആ രീതിയിൽ നമുക്ക് പ്ലാൻ ചെയ്യാം. പിന്നെ നല്ല ഗുണമേന്മയുള്ള പച്ചക്കറി വിത്തുകളും പലരും ഫലവർഗ ചെടികളായ പപ്പായ വാഴയൊക്കെ നമ്മുടെ പോഷകത്തോട്ടത്തിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. നമുക്ക് സൈഡുകളിലൊക്കെ ഈ മുരിങ്ങയൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പാടില്ലാത്തൊരു പോഷകത്തോട്ടത്തില്, വളരെ ന്യൂട്രീഷ്യസ് ആണ്, കാൽഷ്യം റിച്ച് ആണ്, വൈറ്റമിൻസ് റിച്ച് ആണ്. അതുപോലെ തന്നെയാണ് കറിവേപ്പില. കറിവേപ്പില മലയാളികൾക്കും ഒഴിച്ചുകൂടാനാവാത്തതാണ്, പക്ഷെ ഏറ്റവും കൂടുതൽ വിഷാംശം അടിച്ചു വരുന്ന ഒരു പച്ചക്കറിയാണിത്.
1: അപ്പൊ സ്വന്തം അത് നമ്മൾ തന്നെ ചെയ്താൽ സുരക്ഷിതമായുള്ള നമുക്കത് ഉപയോഗിക്കാൻ
0: സാധിക്കും.
1: നമ്മൾ വെജിറ്റബിൾസ് അല്ലെങ്കിൽ പച്ചക്കറി തിരഞ്ഞെടുക്കുമ്പോൾ മാഡം പറഞ്ഞ കുറച്ച് കറിവേപ്പിലയുണ്ട്, ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും അവോയ്ഡ് ചെയ്യാൻ പറ്റത്തില്ല. മുരിങ്ങയിലയുണ്ട്, മുരിങ്ങയില നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. പക്ഷെ ഇതൊക്കെ നടുമ്പം തോട്ടത്തിന്റെ ഏത് ഭാഗത്തിലായിരിക്കണം?
0: നമ്മളിപ്പോ ഒരു തോട്ടം പ്ലാൻ ചെയ്ത് കഴിയുമ്പോൾ ഒരു സ്ക്വയർ ഷേപ്പിലോ അല്ലെങ്കിൽ റെക്റ്റാങ്കിളോ ഷേപ്പിലാവുമ്പോൾ സൈഡുകളിലും വശങ്ങളിലായിരിക്കണം മുരിങ്ങ ആണെങ്കിലും അതേപോലെ പപ്പായ ആണെങ്കിലും കറിവേപ്പ് ആണെങ്കിലും. പ്രത്യേകിച്ച് ഒരു വടക്ക് സൈഡും അതുപോലെ തന്നെ പടിഞ്ഞാറ് സൈഡും പന്തൽ വിളകളാണ് പ്ലാൻ ചെയ്യുന്നത്.

0: അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് സൈഡായിരിക്കണം നമ്മള് ഈ പറഞ്ഞ കറിവേപ്പിലയാണെങ്കിൽ പപ്പായ മുരിങ്ങ പോലെയുള്ളവ ചെയ്യേണ്ടത്.
1: പിന്നെ പന്തലിടുമ്പോൾ എനിക്ക് തോന്നുന്നു അതിന്റെ അടിയിലത്തെ സ്ഥലവും നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും അല്ലെ, കുറച്ച് ഷേഡ് ലവിംഗ് പ്ലാന്റ്സ് ആണെങ്കിൽ
0: തുടക്കത്തിൽ ചെയ്യാൻ പറ്റും. കാരണം ഇവരുടെ ഈ പന്തലിൽ കയറി കൂടുതൽ അത് പടർന്നു വരുമ്പോൾ അതിനനുസരിച്ച് വെയില് ഉള്ളിലേക്ക് ഇറങ്ങാൻ ബുദ്ധിമുട്ട് വരും. തുടക്ക സമയങ്ങളിൽ നമുക്ക് ചീര പോലെയുള്ള ചെറിയ ചെറിയ
1: എളുപ്പം
0: കിട്ടുന്ന ചെയ്യാൻ സാധിക്കും.
1: മേഡം ഒരു ലിസ്ണറും കൂടെ നമ്മുടെ ഒപ്പം ചേരുന്നുണ്ട്. ഹലോ,
2: ഹലോ സാർ, നമസ്കാരം.
1: നമസ്കാരം, പറഞ്ഞോളൂ സാർ, ആരാണ് സംസാരിക്കുന്നത്?
2: സാർ, ഞാൻ മലയിൽ സത്യ അനിൽകുമാറാണ്.
1: ആ പറഞ്ഞോളൂ അനിൽജി.
2: ടെറസിന്റെ മലക്കറികൾ ചെയ്യുന്നത് അത് നമ്മള് ഒരു ദിവസം നമ്മളതിന് വെള്ളം ഒഴിച്ചില്ലെങ്കിൽ പിറ്റേ ദിവസം ഭയങ്കരമായിട്ട് വാടിയിരിക്കും. ആ സമയം നമ്മള് കറയിലൊക്കെ വെക്കുന്നതാണെങ്കിൽ അത് വാണം. അന്നേരം അത് നമ്മളൊരു ദിവസം നമ്മൾ ആ വീട്ടിൽ ഇല്ലാത്ത സമയത്താണെങ്കിൽ ഈ രണ്ടു ദിവസം ഇല്ലെങ്കിൽ ഈ മൊത്തം നശിച്ചു പോവുക. അന്നേരം അതിന് ഒരു ദിവസം വെള്ളം ഒഴിക്കാതെ വന്നാണെന്നുണ്ടെങ്കിൽ ഇതിനൊരു തണുപ്പ് കിട്ടാനുള്ള മാർഗം ടെറസിന്റെ മുകളിലാണ്. കാരണം നല്ല വെയിലുള്ള സ്ഥലമാണ് ടെറസിനുള്ളവർക്ക്. പിന്നെ ഈ മലക്കറികളല്ല, ഈ കാന്താരിയൊക്കെ ഉള്ള പ്രദേശം നല്ല ആകുമ്പോഴത്തേക്ക് ഒരുമാതിരി വെള്ള പൂക്കല് പോലെ ഒരു സംഭവം ഉണ്ട്. ഒരിക്കലും കമ്പ്ലീറ്റ് ആയി
0: സാറ് പറഞ്ഞ ആദ്യത്തെ ഒരു വിഷയം എന്ന് പറഞ്ഞാൽ നമുക്ക് ജലസേചനത്തിന്റെ ഒരു ബുദ്ധിമുട്ടാണ് അല്ലേ. ജലസേചനം കൊടുക്കുന്നുണ്ടാവും, അല്ല വെയിലുള്ള സമയത്ത് ടെറസ് ഭാഗവും കൂടെ ആവുമ്പോൾ പെട്ടെന്ന് ചൂടാവുന്ന സ്ഥലമാണല്ലോ. അപ്പോ അതെ അതെ, അത് നമുക്ക് അതിനൊരു പ്രതിവിധി നമുക്ക് തിരിനനയോ അല്ലെങ്കിൽ തുള്ളിനന ചെറിയ ഇപ്പൊ ഗ്രോ ബാഗിലൊക്കെ സെറ്റ് ചെയ്യുന്ന ഡ്രിപ്പ് ഇറിഗേഷൻ സിസ്റ്റം ഒക്കെ അവൈലബിൾ ആണ്. അപ്പൊ അത് വേരുപടലത്തിലേക്ക് മാത്രം വെള്ളജലം കൊടുക്കുക, അപ്പൊ അധിക ജലം ഉപയോഗിക്കേണ്ടി വരികയും ചെയ്യില്ല. ആ രീതിയിൽ നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും. അതുപോലെ വെർട്ടിക്കൽ ഫാമിംഗ് ഉണ്ടല്ലോ നമ്മൾ, ലംബകൃഷി രീതിയിൽ ചെയ്യുമ്പോൾ തിരിനന അതുപോലെ ഈ രീതിയിലുള്ള ഡ്രിപ്പ് ഇറിഗേഷൻ ആ രീതിയിൽ നമുക്ക് ആലോചിക്കാൻ പറ്റും. അപ്പോ ഒരു പരിധിവരെ ആ വേരുപടലത്തിൽ ജലം ചെടികൾക്ക് വലിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കും.
1: ചില ആൾക്കാരൊക്കെ ബോട്ടിൽ വെച്ചും തന്നെ സ്വന്തം ഉണ്ടാക്കി ചെയ്യുന്നുണ്ട് പ്ലാസ്റ്റിക് ബോട്ടിൽസ്.
0: ചിലര് പാൽ കവറുകളിൽ ഫില്ല് ചെയ്ത് ചെറിയ ഹോള് മാത്രം ഇട്ട് വെക്കുന്ന അങ്ങനെ.

0: പൊതയിടാൻ ശ്രമിക്കുക. ഇപ്പം ചട്ടികളാണെങ്കിലും ഗ്രോ ബാഗ് ആണെങ്കിലും മുകളിൽ പൊതയിട്ട് കഴിഞ്ഞാൽ ഒരു പരിധിവരെ ബാഷ്പീകരണം കുറയ്ക്കാൻ സാധിക്കും. ഇപ്പൊ പല കർഷകരും പറയാറുണ്ട്, അവർ മാവ് പ്ലാവൊക്കെ ഉള്ള വീടുകളിലൊക്കെ കരിയിലകൾ ശേഖരിച്ച് വെക്കും, ചാക്കുകളിലൊക്കെ ശേഖരിച്ച് വെച്ചിട്ട് ഇതുപോലെ നമ്മുടെ മൾച്ചിങ് പർപ്പസിന്, അതായത് നമ്മുടെ ആവരെ പൊതയിടാനായിട്ട് ഉപയോഗിക്കാറുണ്ട്. ഷെയ്ഡ് നെറ്റ് ആയിട്ട് അങ്ങനെ ചെയ്യുന്നവരുണ്ട് കേട്ടോ, ചെയ്യുന്നവരുണ്ട്. ഭയങ്കരമായ മഴയുള്ള കാലാവസ്ഥയിലും ഇങ്ങനെ ചെയ്യുമ്പോൾ കുറച്ച് കൂടുതൽ കൃഷി ചെയ്യാൻ സാധിക്കും. പക്ഷെ വെയില് നമുക്ക് സൂര്യപ്രകാശം ആവശ്യമുള്ള വിളകൾക്ക് ആ രീതിയിൽ ഒരു ഓപ്പൺ സിറ്റുവേഷൻ കൊടുക്കുന്നതായിരിക്കും നല്ലത്.
1: സൂര്യപ്രകാശം
0: അതാണ്, അപ്പൊ അത് സൂര്യപ്രകാശം കൂടുതൽ ആവശ്യമുള്ള വിളകളെ പുറത്തും അത് കുറഞ്ഞ് പാർഷ്യലായിട്ട് ആവശ്യമുള്ളതിനെ ഉള്ളിലും വെക്കുന്ന രീതിയിൽ ചെയ്യാനായി പറ്റത്തുള്ളൂ.
2: പിന്നെ കാന്താരിയുടെ
0: കാന്താരിയുടേത് ഇപ്പൊ ലക്ഷണം പറഞ്ഞ് മനസ്സിലാക്കിയത് വെള്ളീച്ച, ഇലകളുടെ അടിയിലാണെങ്കിൽ അത് വെള്ളീച്ച ആയിരിക്കും, അല്ലെങ്കിൽ മീലി മൂട്ടകളാണോ അതിന്റെ തണ്ടിലാണോ ഇലകളിലാണോ എന്ന് അറിയില്ല. അപ്പം രണ്ടും നീരൂറ്റി കുടിക്കുന്ന കീടങ്ങളാണ്. അതെ, അപ്പം രണ്ടും നീരൂറ്റി കുടിക്കുന്ന കീടങ്ങളാണ്. അപ്പൊ നമുക്കൊരു ജൈവ നിയന്ത്രണ മാർഗമായിട്ട് വെർട്ടിസീലിയം അല്ലെങ്കിൽ ലെക്കാനിസീലിയം ലെക്കാനി എന്നൊരു ജൈവ നിയന്ത്രണം ഇതുണ്ട്, ഉപാധിയുണ്ട്. അത് നമ്മൾ എല്ലാ കൃഷി വകുപ്പിന്റെ സ്ഥാപനങ്ങളും കർഷക സർവകലാശാലയുടെ സ്ഥാപനങ്ങളിലൊക്കെ കിട്ടും. അത് മേടിച്ച് നമുക്കൊരു 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി ഒരു ആഴ്ചയിൽ ഒരു ദിവസം തളിച്ചു കൊടുക്കുന്നത് നല്ലതായിരിക്കും. അതെ, പിന്നെ നമുക്ക് തുടക്കത്തിൽ തന്നെ തൈ വയ്ക്കുമ്പോൾ തന്നെ മഞ്ഞക്കെണി നീലക്കെണി പോലെയുള്ള കെണികൾ വെക്കാം. അതെ അതെ,
2: ശരി. വിളിച്ചതിന് വളരെ നന്ദി സർ വിളിച്ചതിന്. അപ്പം ഇങ്ങനെ നമ്മൾ കുറച്ച് മാനേജ്മെന്റൽ പ്രാക്ടീസസ് നമുക്ക് ചെയ്ത് തന്നെ മതിയാവും.
0: ഇപ്പം
2: ഇവിടെ നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ അല്ലെങ്കിൽ പോഷകത്തോട്ടത്തിൽ നമ്മൾ വെറൈറ്റീസ് സെലക്ട് ചെയ്യുമ്പം, ഇപ്പം നമുക്ക് നാടൻ വെറൈറ്റീസ് കിട്ടും, സങ്കരയിനം വെറൈറ്റീസ് ഉണ്ട്, ഹൈൽഡിംഗ് വെറൈറ്റീസ് ഉണ്ട്. അപ്പം ഏതൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പ്രത്യേകമായിട്ട്

0: തൈകൾ തിരഞ്ഞെടുക്കുന്നതായിരിക്കും നല്ലത്.
1: പിന്നെ ഹൈൽഡിംഗ് ആണെങ്കിലും കുറച്ച് ചെറിയ സ്ഥലത്താണെങ്കിൽ നമുക്ക് അധികം വിളവ് കിട്ടാൻ
0: സാധ്യതയുണ്ട്. അതെ അതെ. അപ്പൊ കൂടുതലും നമുക്ക് കൃഷി വകുപ്പിന്റെ സ്ഥാപനങ്ങൾക്ക് ഹൈൽഡിംഗ് അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയുടെ സ്ഥാപനങ്ങളിലും അങ്ങനെ തന്നെയാണ് കൊടുക്കുന്നത്.
1: മേഡം ഋഷോദാവും കൂടെ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഹലോ.
2: ഹലോ,
1: നമസ്കാരം. ആരാണ്?
2: ഞാൻ രാജലക്ഷ്മിയാണ്, കൊല്ലത്തുനിന്ന്.
1: പറഞ്ഞോളൂ.
2: രണ്ട് സംശയങ്ങളുള്ളത്. തക്കാളിയിലെ ദ്രുതവാട്ടം കൺട്രോൾ ചെയ്യാൻ എന്താണ് ചെയ്യേണ്ടത്? പിന്നെ ആപ്പിൾ ജാമ്പ പോലുള്ള ജാമ്പയുടെ കായ്ക്കകത്ത് നല്ല കായ്ച്ച ശല്യം കൊണ്ടാവാം, പുഴു കേടാണ്, ഉപയോഗിക്കാൻ പറ്റുന്നില്ല. അതുപോലെ ഈ ചില സീസണില് മാതളത്തിന്റെ പുറത്ത് മൊത്തം കറുത്ത ഡോട്ട് വീണിട്ട് പിന്നെ അത് അവിഞ്ഞ പോലെ. അതേസമയം ഇപ്പോ ഈ റീസെന്റ് ആയിട്ടുള്ളതാണ്, കുറച്ചുകൂടെ മുന്നത്തെ ക്ലൈമറ്റില് മഴയൊക്കെ വരുന്നതിന്

0: സ്യൂഡോമോണാസും 20 ഗ്രാം, അതുപോലെ ഒരുപിടി പച്ചച്ചാണകവും കൂടെ ചേർത്ത് തുടക്ക സമയത്ത് തന്നെ ആഴ്ചയിൽ ഒരു ദിവസം വെച്ചൊരു സ്പ്രേ കൊടുത്താൽ ഒരു പ്രൊഫൈലാറ്റിക് എന്ന നിലയിൽ അത് നല്ലതായിരിക്കും. പിന്നെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആ ഭാഗം ബ്ലീച്ചിങ് പൗഡർ വെച്ചൊന്ന് അണുവിമുക്തമാക്കേണ്ടത് ആവശ്യമാണ്. കാരണം നമ്മളൊരു 5 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ ബ്ലീച്ചിങ് പൗഡർ കലക്കി ആ തടത്തിലെ ഒന്ന് ഒഴിച്ച് അടുത്തുള്ള ചെടികൾക്കും അതൊരു രോഗപ്രതിരോധം കൊടുക്കാനായിട്ട് ഫലപ്രദമായിരിക്കും.
1: അപ്പൊ ഇതിനൊരു
0: അതെ ബ്ലീച്ചിങ് പൗഡർ 5 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് നമ്മുടെ ചെടിയിലേക്ക് തളിക്കേണ്ട, ആ മണ്ണ് ചുറ്റുമുള്ള മണ്ണിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി.
2: മണ്ണിൽ വരുന്ന രോഗമാണ്,
0: മണ്ണിൽ, അതെ മണ്ണിൽ കൂടെ വരുന്ന രോഗമാണ്. പിന്നെ ആപ്പിൾ ജാമ്പയുടെ പുഴുക്കൾ, അത് ഇപ്പോൾ ഒരു കോമൺ ആയിട്ട് എല്ലാ വീടുകളിലും പ്രശ്നമാണ്, നമ്മൾ വേറെ ഒന്നും ചെയ്യാറില്ലല്ലോ അല്ലേ. അപ്പോൾ ഇത് ശരിക്കും ഫ്രൂട്ട് ഫ്ലൈ, നമ്മുടെ പഴയീച്ച കൊണ്ട് ഉണ്ടാവുന്ന പ്രശ്നമാണ്. അപ്പോൾ നമുക്ക് തുടക്കത്തിൽ തന്നെ ഒന്ന് കവർ ചെയ്യാൻ പറ്റുവാണെങ്കിൽ നല്ലതാണ്. അല്ലെങ്കിൽ നമുക്ക് ഈ ഫ്രൂട്ട് ഫ്ലൈസിനെതിരായിട്ടുള്ള കെണികൾ കിട്ടും, ഫെറമോൺ കെണികൾ കിട്ടും. ഇപ്പം മാവിന്, അത് മാവിനുള്ള കെണിയുണ്ട്, അതുപോലെ നമ്മൾ വെള്ളരി വർഗ്ഗ വിളകൾക്ക് പ്രത്യേകം കെണിയുണ്ട്. അപ്പം
1: അങ്ങനെ
0: ആപ്പിൾ ജാമ്പയുടെ കാര്യത്തിൽ നമ്മൾ അങ്ങനെ ഒരു റെക്കമെൻഡേഷൻ ആയിട്ടൊന്നും വന്നിട്ടില്ല. അപ്പൊ ചെയ്യാൻ പറ്റും, നമുക്കൊന്ന് കവർ ചെയ്യാം. കവർ ചെയ്തിട്ട് ഈ പറഞ്ഞ പോലെ കാനിസീലിയം അല്ലെങ്കിൽ ബിവേറിയ പോലെയുള്ള മിത്ര ജീവാണു ഇതുണ്ടല്ലോ, കീടരോഗ നിയന്ത്രണ ഉപാധികളുണ്ടല്ലോ, അപ്പോൾ അത് ഉപയോഗിച്ച് അത് 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി ആഴ്ച തോറും ഒരു ദിവസം ഒന്ന് തളിച്ചു കൊടുക്കുക, മനസ്സിലായല്ലോ. മറ്റേ ഫെറമോൺ കെണി നമ്മൾ സ്ഥിരമായിട്ട് റെക്കമെൻഡ് ചെയ്യുന്ന മാവിനും അതുപോലെ വെള്ളരി വർഗ്ഗ വിളകൾക്കുമാണ്. അത് രണ്ടും പ്രത്യേക തരത്തിലുള്ളതാണ്. വീട്ടിലത് ആയതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചുകൂടെ ഒരു മോണിറ്ററിംഗ് പറ്റുമല്ലോ ദിവസവും. അത് നമുക്ക് അതും ഫലപ്രദമാണ്. അപ്പൊ അത് ഉറപ്പിച്ച് അതും നല്ലതാണ്. കാരണം ചിരട്ട കെണിയായിട്ടോ ചിരട്ടയില് തൂക്കി അതില് നമുക്ക് പാളയംകോടം പഴം കനം കുറച്ചരിഞ്ഞിട്ട് അതില് ഏതെങ്കിലും ഒരു കീടനാശിനി, പൊതുവെ മാലത്തിയോണാണ് പറയാറുള്ളത്, കുറച്ച് കീടനാശിനി അതിൽ ഒഴിച്ചു വെച്ചാല് ഈ പഴയീച്ചകൾ അതിൽ വന്ന് വീഴും. ആ രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ തുളസി കെണിയായിട്ട് ചെയ്യാം, തുളസിയും ശർക്കരയും കൂടെ ചേർത്തിട്ട് ചെയ്യാം. പിന്നെ കുറച്ച് കീടനാശിനിയും, ആ അതെ, ഏതെങ്കിലും ഒരു കീടനാശിനിയും കൂടെ ഇട്ട് ഈ രീതിയിലൊക്കെ നമുക്ക് മാനേജ് ചെയ്യാൻ
1: പറ്റും. ആ
0: തിരുനെനയുടേത് അവര് ഈ ഗ്ലാസ് ഊൾ എന്ന് പറയുന്നൊരു സാധനം വെച്ചിട്ടാണ് തിരികൾ ഉണ്ടാക്കുന്നത്. അത് നമുക്ക് ഓൺലൈനിൽ വാങ്ങാൻ കിട്ടുവാണെങ്കിൽ അത് വെച്ചിട്ട്, ഗ്ലാസ് ഊൾ മെറ്റീരിയൽ ഉണ്ടല്ലോ, അത് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും. റീപ്ലേസ് ചെയ്യണമെങ്കിൽ, കാരണം നന്നായിട്ട് തിരി റീപ്ലേസ് ചെയ്തില്ലെങ്കിൽ ആ ഒരു എഫക്റ്റീവ്നെസ് വരില്ല അല്ലേ.
1: മാവില വീട്ടില് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടായിട്ടുള്ള, ഞാൻ ഒന്നും കത്തിക്കാറില്ല. അപ്പൊ ഇത് എങ്ങനെ പെട്ടെന്ന് കമ്പോസ്റ്റ് ആയി മാറാൻ എന്തെങ്കിലും മാർഗമുണ്ടോ മാഡം?
0: നമ്മള് വെർമി കമ്പോസ്റ്റ് കുഴികളിൽ ഇട്ട് കൊടുക്കുന്നതായിരിക്കും നല്ലത്. വെർമി കമ്പോസ്റ്റ് കുഴികൾ വീട്ടിലുണ്ടെങ്കിലേ അതിലിട്ട് കൊടുക്കാം. അത് നമ്മുടെ മണ്ണിരകൾ കൊണ്ടാണല്ലോ കമ്പോസ്റ്റ് ആക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ നമുക്ക് പല ഇനോക്കുലം കമ്പോസ്റ്റിംഗ് കിട്ടും, മീൻ കമ്പോസ്റ്റിംഗ് ഇനോക്കുലം കിട്ടും. അത് മേടിച്ച് നമുക്ക് കേരള കാർഷിക സർവകലാശാലയുടെ ഒരു ബയോബിൻ കമ്പോസ്റ്റിംഗ് ഉണ്ട്, അതിന്റെ വീഡിയോസ് ലഭ്യമാണ്.

ഡയറി ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഫണ്ട്. ഇന്ത്യയിലെ ഡയറി മേഖല ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലാണ്. കർഷകർക്ക് സ്ഥിര വരുമാനം ഉറപ്പാക്കുന്നതിലും പോഷക സുരക്ഷയിലും ഈ മേഖലയ്ക്ക് വലിയ പങ്കുണ്ട്. ഈ പശ്ചാത്തലത്തിലാണ് ഡയറി മേഖലയിലെ അടിസ്ഥാന സൗകര്യങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനായി ഡയറി ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഫണ്ട് അഥവാ DIDF കേന്ദ്ര സർക്കാർ ആരംഭിച്ചത്. ഡയറി സഹകരണ സംഘങ്ങളെയും കർഷക ഉൽപ്പാദക സംഘടനകളെയും ശക്തിപ്പെടുത്തുക എന്നതാണ് ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. പാൽ ശേഖരണം മുതൽ പ്രോസസ്സിംഗ്, സംഭരണം, വിപണനം വരെയുള്ള എല്ലാ ഘട്ടങ്ങളിലും ആധുനിക സൗകര്യങ്ങൾ ഒരുക്കുകയാണ് DIDF ലക്ഷ്യമിടുന്നത്.

0: ത്തിലാകുകയും കർഷകർക്ക് പാലിന് നല്ല വില ഉറപ്പാക്കുകയും ചെയ്യുന്നു. അതോടൊപ്പം ഗ്രാമീണ മേഖലയിൽ തൊഴിൽ സാധ്യതകളും വർദ്ധിക്കുന്നു. മൃഗസംരക്ഷണവും ഡയറി വികസനവും ശാസ്ത്രീയമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിനാൽ ഈ പദ്ധതി കർഷകരുടെ വരുമാനം ഇരട്ടിയാക്കുക എന്ന ദേശീയ ലക്ഷ്യത്തിനും സഹായകമാണ്. കൂടാതെ ഗുണമേന്മയുള്ള പാൽ ഉൽപ്പന്നങ്ങൾ ഉപഭോക്താക്കൾക്ക് ലഭ്യമാക്കാനും DIDF സഹായിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ, ഡയറി ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഫണ്ട് ഡയറി മേഖലയെ കൂടുതൽ ശക്തവും മത്സരക്ഷമവും സുസ്ഥിരവുമാക്കുന്ന ഒരു നിർണായക പദ്ധതിയാണ്. ഇത് കർഷകന്റെ ജീവിതത്തെയും രാജ്യത്തിന്റെ പോഷക സുരക്ഷയെയും ഒരുപോലെ ഉയർത്തുന്നു.
1: ഇന്ന് വയലും വീടും പരിപാടിയുടെ തുടക്കത്തിൽ ചോദിച്ച ചോദ്യവും അതിന്റെ ഉത്തരത്തിലേക്കും പോയാലോ? ചോദ്യം ഇതായിരുന്നു, IISR സുരസ എന്നത് ഏത് കാർഷിക വിളയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ശരി ഉത്തരം, ഇഞ്ചി. കോഴിക്കോട് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സുഗന്ധവിള ഗവേഷണ സ്ഥാപനം പച്ചക്കറി ആവശ്യത്തിനു വേണ്ടി വികസിപ്പിച്ചെടുത്ത രാജ്യത്തെ തന്നെ ആദ്യത്തെ ഇഞ്ചി ഇനമാണ് IISR സുരസ. കർഷക പങ്കാളിത്തത്തോടെ വികസിപ്പിച്ചെടുത്ത സുരസ നാരു കുറഞ്ഞതും കറികൾക്ക് ഹൃദ്യവും വ്യത്യസ്തവുമായ രുചി പ്രദാനം ചെയ്യുന്നതുമായ ഒരിനമാണ്. അടുക്കള തോട്ടക്കാർക്കും ചെറുകിട കർഷകർക്കും ഇത് അനുയോജ്യമാണ്. ഗ്രോ ബാഗ് കൃഷിക്കും ഈ ഇനം യോജിച്ചതാണ്. ഇന്നത്തെ വയലും വീടും പരിപാടി ശ്രോതാക്കൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. നന്ദി, നമസ്കാരം.
2: വയലും വീടും സമാപിക്കുന്നു.

0: അടുക്കളയിൽ നിന്നും കുളിമുറിയിൽ നിന്നും പുറന്തള്ളുന്ന മലിനജലം ഇനി വെറുതെ ഒഴുക്കിക്കളയണ്ട. സുജലം ഭാരതാപ് നിർദ്ദേശിക്കുന്ന ശോഷണ കുഴികളും മറ്റ് ശാസ്ത്രീയ രീതികളും ഉപയോഗിച്ച് ഈ ജലം പുനരുപയോഗിക്കാവുന്ന രീതിയിൽ മണ്ണിലേക്കിറക്കാം. ഇത് ഭൂഗർഭ ജലനിരപ്പ് ഉയർത്താൻ സഹായിക്കുന്നു. നിങ്ങളുടെ വീട്ടിലും പരിസരത്തും ഇത്തരം സംവിധാനങ്ങൾ ഒരുക്കൂ. വിവരങ്ങൾ ആപ്പിൾ രേഖപ്പെടുത്തു.
1: ആകാശവാണി ഇപ്പോൾ കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ കേൾക്കാം. കൃഷിവകുപ്പ് ഫാം ഇൻഫർമേഷൻ ബ്യൂറോ 2026-27 വർഷത്തിൽ കാർഷിക കേരളം പുതുയുഗ പിറവിയിലേക്ക് എന്ന വിഷയത്തെ ആസ്പദമാക്കി നടത്തുന്ന ഫാം ഫോട്ടോഗ്രാഫി മത്സരത്തിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. കൃഷി, മൃഗസംരക്ഷണം, ക്ഷീരവികസന മേഖലകളിലെ ഹൈടെക് കൃഷിരീതികൾ, നൂതന സാങ്കേതിക വിദ്യകൾ, പുതുസംരംഭങ്ങൾ, സംഘകൃഷി തുടങ്ങിയ കാർഷിക മേഖലയുടെ വിവിധ തലങ്ങൾ എന്നിവ ആസ്പദമാക്കിയുള്ള ഡിജിറ്റൽ ചിത്രങ്ങളാണ് അയക്കേണ്ടത്. കുറഞ്ഞത് 300 DPI ഫയൽ സൈസ് കുറഞ്ഞത് 3 MP വേണം. പ്രായഭേദമന്യേ എല്ലാവർക്കും മത്സരത്തിൽ പങ്കെടുക്കാം. ഒരാൾക്ക് പരമാവധി 3 ഫോട്ടോകൾ അയക്കാം. എഡിറ്റ് ചെയ്ത ഫോട്ടോകൾ പരിഗണിക്കുന്നതല്ല. മുൻവർഷം സമർപ്പിച്ച എൻട്രികൾ വീണ്ടും സമർപ്പിക്കേണ്ടതില്ല. എൻട്രികളിൽ നിന്നും ലഭിക്കുന്ന ഫോട്ടോകൾ കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പിന്റെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതാണ്. തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് 1st സമ്മാനം 20,000 രൂപ, 2nd സമ്മാനം 10,000 രൂപ, 3rd സമ്മാനം 5,000 രൂപ, പ്രോത്സാഹന സമ്മാനം 1,000 വീതം 10 പേർക്ക്. എൻട്രികൾ എഡിറ്റർ, കേരള കർഷകൻ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ, കവടിയാർ, തിരുവനന്തപുരം 6950003 എന്ന വിലാസത്തിൽ പെൻഡ്രൈവ് മുഖേനയോ ഫാം ഫോട്ടോഗ്രാഫി 2026@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലോ സെപ്റ്റംബർ 30 മുമ്പ് ലഭിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് 8078095860 എന്ന നമ്പറിൽ ഓഫീസ് സമയങ്ങളിൽ ബന്ധപ്പെടാവുന്നതാണ്. കേരള കാർഷിക സർവകലാശാലയുടെ എക്സ്റ്റൻഷൻ ഡയറക്ടറേറ്റിന് കീഴിലുള്ള കമ്മ്യൂണിക്കേഷൻ സെന്ററിൽ നടത്തുന്ന PG ഡിപ്ലോമ ഇൻ ഇന്റഗ്രേറ്റഡ് 2030 മാനേജ്മെന്റ് കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നു. 2 സെമസ്റ്ററുകളായി ഹൈബ്രിഡ് രീതിയിൽ നടത്തുന്ന കോഴ്സിന് ഏതെങ്കിലും വിഷയത്തിലുള്ള ബിരുദമാണ് യോഗ്യത. വിളപരിപാലനം, ഹോർട്ടികൾച്ചർ, കീടരോഗ നിയന്ത്രണം, വളപ്രയോഗം, സംയോജിത കൃഷി, കന്നുകാലി വളർത്തൽ, മത്സ്യകൃഷി, പഴം പച്ചക്കറി സംസ്കരണം, ജൈവകൃഷി, അഗ്രോ ഫോറസ്ട്രി തുടങ്ങിയ മേഖലകളിൽ സമഗ്രമായ അറിവും പ്രായോഗിക പരിശീലനവും കോഴ്സിലൂടെ

ലഭിക്കും. സർവകലാശാലയിലെ ശാസ്ത്രജ്ഞർ നയിക്കുന്ന തിയറി ക്ലാസുകൾ വിവിധ ഗവേഷണ സ്റ്റേഷനുകളിലും ഫാമുകളിലുമുള്ള പഠന സന്ദർശനങ്ങൾ, പ്രായോഗിക പരിശീലനങ്ങൾ എന്നിവയാണ് പ്രധാന സവിശേഷതകൾ. സ്വന്തം കാർഷിക സംരംഭങ്ങൾ ശാസ്ത്രീയമായി വികസിപ്പിക്കുന്നതിനും സ്വകാര്യ ഫാമുകളിൽ ഫാം സൂപ്പർവൈസർ, ഫാം മാനേജർ തുടങ്ങിയ നിലകളിൽ തൊഴിൽ നേടുന്നതിനും സഹായിക്കുന്ന ഈ കോഴ്സ് പുരോഗമന കർഷകർക്കും കാർഷിക സംരംഭകർക്കും കാർഷിക മേഖലയിലെ പ്രൊഫഷണലുകളാവാൻ ആഗ്രഹിക്കുന്നവർക്കും ഒരവസരമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് കേരള കാർഷിക സർവകലാശാലയുടെ കമ്മ്യൂണിക്കേഷൻ സെന്ററുമായി 8547070773 അല്ലെങ്കിൽ 0487237773 എന്നീ ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടാം. കേരള കാർഷിക സർവകലാശാലയ്ക്ക് കീഴിലുള്ള വെള്ളാനിക്കര വെജിറ്റബിൾ സയൻസ് ഡിപ്പാർട്ട്മെന്റിൽ ചീര, വെണ്ട, വഴുതന, വെള്ളരി, വാളരിപ്പയർ, പീച്ചിങ്ങ, പാവൽ എന്നീ പച്ചക്കറി വിത്തുകൾ വിൽപ്പനയ്ക്ക് തയ്യാറാക്കിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് 9188248481 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള വെള്ളായണി, പടന്നക്കാട്, അമ്പലവയൽ എന്നീ കാർഷിക കോളേജുകളിൽ 2026-27 അധ്യയന വർഷം മുതൽ റിവോൾവിംഗ് ഫണ്ട് രീതിയിൽ അധിക ബാച്ചായി ആരംഭിക്കുന്ന BSc ഹോർട്ടികൾച്ചർ കോഴ്സിലേക്ക് അപേക്ഷകൾ ക്ഷണിക്കുന്നു. അപേക്ഷകൾ സമർപ്പിക്കാനുള്ള അവസാന തീയതി സെപ്റ്റംബർ 14. യോഗ്യത, പ്രവേശന രീതി, ഫീസ് തുടങ്ങിയ വിശദവിവരങ്ങൾക്ക് www.admissions.kau.in എന്ന സർവകലാശാല വെബ് പോർട്ടൽ സന്ദർശിക്കുക. ഓച്ചിറ ക്ഷീര പരിശീലന കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ സുരക്ഷിതമായ പാൽ ഉൽപാദനം എന്ന വിഷയത്തിൽ സെപ്റ്റംബർ 2-3 തീയതികളിൽ പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു. പരിശീലനത്തിൽ പങ്കെടുക്കാൻ താൽപര്യമുള്ളവർ, ക്ഷീരകർഷകർ, ഓച്ചിറ ക്ഷീര പരിശീലന കേന്ദ്രം, ഡയറി എക്സ്റ്റൻഷൻ ഓഫീസർമാർ, ബന്ധപ്പെട്ട ബ്ലോക്ക് ക്ഷീരവികസന ഓഫീസർമാർ എന്നിവർ മുഖേന 2026 സെപ്റ്റംബർ 1 വൈകിട്ട് 5 മണിക്ക് മുമ്പായി രജിസ്റ്റർ ചെയ്യണം. പരിശീലനത്തിൽ പങ്കെടുക്കുന്നവർ ബാങ്ക് പാസ്ബുക്കിന്റെ പകർപ്പ് ഉൾപ്പെടെയുള്ള ആവശ്യമായ രേഖകൾ ഹാജരാക്കണം. രജിസ്ട്രേഷൻ ഫീസ് 20 രൂപയാണ്. കഴിഞ്ഞ 3 വർഷങ്ങളിൽ ഏതിലെങ്കിലും സമാന പരിശീലനത്തിൽ ഓഫ്ലൈനായി പങ്കെടുത്തിട്ടുള്ളവർക്ക് ഈ പരിശീലനത്തിൽ പങ്കെടുക്കുവാൻ അർഹതയുണ്ടാകില്ല. കൂടുതൽ വിവരങ്ങൾക്ക് 8089391209 അല്ലെങ്കിൽ 0476269855 എന്നീ ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്. കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ സമാപിച്ചു.

0: സമയം 7 മണി കഴിഞ്ഞ് 54:57. ഇപ്പോൾ വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ശ്യാമ. പ്രധാന വാർത്തകൾ. കേരളത്തിന്റെ സമ്പന്നമായ സാംസ്കാരിക പൈതൃകവും പാരമ്പര്യവും രാജ്യത്തിനാകെ അഭിമാനമാണെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. സംസ്ഥാന ഓണം വാരാഘോഷത്തിന് തിരുവനന്തപുരത്ത് സമാപനം. ഇന്ത്യ ഉസ്ബെക്കിസ്ഥാൻ ബന്ധം സമഗ്ര തന്ത്രപ്രധാന പങ്കാളിത്തം എന്ന തലത്തിലേക്ക് ഉയരുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഉസ്ബെക്കിസ്ഥാന്റെ പരമോന്നത ബഹുമതി പ്രധാനമന്ത്രിക്ക് സമ്മാനിച്ചു. പ്രളയബാധിത നേപ്പാളിന് സഹായമായി 11 ടൺ ദുരിതാശ്വാസ സാമഗ്രികൾ കൂടി എത്തിച്ച് ഇന്ത്യ. പ്രളയത്തിൽ മരണം 768. ലഹരിക്കെതിരായ നശാമുക്ത് യുവ ഫോർ വികസിത് ഭാരത് ക്യാമ്പയിൻ രാജ്യത്തുടനീളം കുതിച്ചുയരുന്നതായി പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ. ഉത്തരേന്ത്യയിൽ ശക്തമായ മഴ തുടരുന്നു. ഒഡീഷയിൽ ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. വനിതാ T20 ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ തായ്ലന്റ് പോരാട്ടം അല്പസമയത്തിനകം. വാർത്തകൾ വിശദമായി. കേരളത്തിന്റെ സമ്പന്നമായ സാംസ്കാരിക പൈതൃകവും പാരമ്പര്യവും രാജ്യത്തിനാകെ അഭിമാനമാണെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. പമ്പാ നദിയിലെ ആവേശപെരുമയായ ആറന്മുള ഉത്രട്ടാതി വള്ളംകളി ഉപരാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്തു. കേരളത്തിന്റെ വൈവിധ്യമാർന്ന സംസ്കാരത്തിന്റെയും ചരിത്രത്തിന്റെയും പ്രതീകമാണ് ആറന്മുള ജലമേളയെന്ന് ഉപരാഷ്ട്രപതി പറഞ്ഞു.
2: ദിസ് ആറന്മുള ഉത്രട്ടാതി വള്ളംകളി ഫെസ്റ്റിവൽ അസോസിയേറ്റഡ് വിത്ത് ഓണം സെലിബ്രേഷൻസ് ഈസ് എ ഗ്ലോറിയസ് സിംബൽ ഓഫ് കേരളംസ് റിച്ച് കൾച്ചറൽ ഹെറിറ്റേജ് ഡിവോഷൻ ആൻഡ് ടൈംലെസ് ട്രഡീഷൻ. ദാറ്റ് ഈസ് ദ റീസൺ നോ അതർ സ്റ്റേറ്റ് ഇൻ ദിസ് കൺട്രി is being called as the God's own country. There is only one single state in the whole of the nation, that is God's country, that is Keralam, that we all are proud of it.

0: ഉത്രട്ടാതി ജലമേളയിൽ എ ബാച്ച് ഫൈനൽ മത്സരത്തിൽ മേലുകര പള്ളിയോടം ഒന്നാം സ്ഥാനം നേടി. ബി ബാച്ച് ഫൈനലിൽ കോറ്റാത്തൂർ കൈതക്കോടി പള്ളിയോടം മന്നം ട്രോഫി നേടി. സംസ്ഥാന ഓണം വാരാഘോഷത്തിന് തിരുവനന്തപുരത്ത് സമാപനം. നഗരവീഥികളിൽ ആഘോഷപ്പൊലിമയുടെ വർണ്ണവിസ്മയം തീർത്ത് ഓണം വാരാഘോഷത്തിന്റെ സമാപന ഘോഷയാത്ര ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ, മുഖ്യമന്ത്രി വി ഡി സതീശൻ, മന്ത്രിമാരായ പി സി വിഷ്ണുനാഥ്, കെ മുരളീധരൻ, സി പി ജോൺ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. സംസ്ഥാന ടൂറിസം വകുപ്പിന്റെ നേതൃത്വത്തിലാണ് ഓണം വാരാഘോഷം സംഘടിപ്പിച്ചത്. ലക്ഷദ്വീപ് സന്ദർശനത്തിന്റെ ഭാഗമായി ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ നാളെ അഗത്തി ദ്വീപിലെത്തും. അഗത്തി സ്കൂൾ സ്റ്റേഡിയത്തിലെ ഔദ്യോഗിക ചടങ്ങിൽ ഉപരാഷ്ട്രപതി പങ്കെടുക്കും. പ്രധാനമന്ത്രി മത്സ്യസമ്പദ യോജന പദ്ധതികളുടെ വിവിധ ഗുണഭോക്താക്കൾക്കുള്ള സഹായം ഉപരാഷ്ട്രപതി വിതരണം ചെയ്യും. കേന്ദ്ര ഫിഷറീസ് മന്ത്രാലയം ആവിഷ്കരിക്കുന്ന മിഷൻ രംഗീൻ മച്ച്ലി 2031 കർമ്മപദ്ധതികൾക്കും ഉപരാഷ്ട്രപതി തുടക്കം കുറിക്കും. ഔദ്യോഗിക പരിപാടികൾക്ക് ശേഷം നാളെ ഉച്ചയോടെ ഉപരാഷ്ട്രപതി അഗത്തിയിൽ നിന്ന് കൊച്ചിയിലേക്ക് തിരിക്കും. ഇന്ത്യയും ഉസ്ബെക്കിസ്ഥാനും തമ്മിലുള്ള ബന്ധം സമഗ്ര തന്ത്രപ്രധാന പങ്കാളിത്തം എന്ന തലത്തിലേക്ക് ഉയരുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. താഷ്കണ്ടിൽ പ്രസിഡന്റ് ഷൌക്കത്ത് മിർസിയോയേവുമായി പ്രധാനമന്ത്രി ഉന്നതതല കൂടിക്കാഴ്ച നടത്തി. യുറേനിയം വിതരണത്തിനായി ഇരു രാജ്യങ്ങളും തമ്മിൽ യുദ്ധകാലാടിസ്ഥാനത്തിലുള്ള ഒരു കരാർ രൂപപ്പെടുത്തിയതായും പ്രധാനമന്ത്രി അറിയിച്ചു.
1: സുഖത് സംയോഗ് സെ ഹം ഇസ് വർഷ് അപ്നി സ്ട്രാറ്റജിക് പാർട്ട്നർഷിപ്പ് കി 15th एनिवर्सरी भी मना रहे हैं. मुझे खुशी है इस विशेष अवसर पर हम अपने संबंधों को कॉम्प्रिहेंसिव स्ट्रेटेजिक पार्टनरशिप का दर्जा देने जा रहे हैं. हम इसके अंतर्गत ठोस लक्ष्य निर्धारित करते हुए आगे बढ़ेंगे.
0: സന്ദർശന വേളയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഉസ്ബെക്കിസ്ഥാന്റെ പരമോന്നത ബഹുമതിയായ ഓർഡർ ഓഫ് ഒലി ദരാജലി ദസ്തലിക് സമ്മാനിച്ചു. സെപ്റ്റംബർ 1 നടക്കുന്ന സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ഉസ്ബെക്കിസ്ഥാനിലെ ജനങ്ങൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആശംസകൾ നേർന്നു. ഉഭയകക്ഷി വ്യാപാരം ഇരട്ടിയാക്കുന്നതുമായി ബന്ധപ്പെട്ട വിവിധ കരാറുകളിൽ ഇരുരാജ്യങ്ങളും ഒപ്പുവച്ചു. ഉസ്ബെക്കിസ്ഥാൻ സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കിർഗിസ്ഥാനിലേക്ക് തിരിക്കും. ബിഷ്കക്കിൽ SSCO അംഗരാജ്യങ്ങളിലെ നേതാക്കളുമായി പ്രധാനമന്ത്രി ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. മറ്റന്നാൾ ഷാങ്ഹായ് കോഓപ്പറേഷൻ ഓർഗനൈസേഷന്റെ 26th ഉച്ചകോടിയിലും ശ്രീ മോദി പങ്കെടുക്കും. നേപ്പാൾ പ്രളയത്തിൽ മരണം 768, 2500 പേരെ കാണാതായിട്ടുണ്ട്. പ്രളയക്കെടുതിയുടെ 5th ദിനമായ ഇന്നും കാണാതായവർക്കായി തിരച്ചിൽ തുടരുകയാണ്. കുടുങ്ങിക്കിടക്കുന്നവർക്കായി രക്ഷാപ്രവർത്തനവും പുരോഗമിക്കുന്നു. ദുരന്തബാധിത മേഖലയിൽ നിന്ന് 8200 പേരെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റി. ബോട്ടേകോഷി നദിയിലെ വെള്ളപ്പൊക്ക സാധ്യത കണക്കിലെടുത്ത് നേപ്പാൾ സർക്കാർ പുതിയ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു. നേപ്പാൾ പ്രളയ ദുരന്തത്തെ തുടർന്ന് വിവിധ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലും ജാഗ്രത തുടരുകയാണ്. അതേസമയം നേപ്പാളിലേക്ക് പോയ ചെന്നൈയിൽ നിന്നുള്ള 319 തീർത്ഥാടകരിൽ 219 പേർ ഈ ആഴ്ച തിരിച്ചെത്തുമെന്ന് തമിഴ്നാട് സർക്കാർ അറിയിച്ചു. പ്രളയബാധിത നേപ്പാളിന് സഹായഹസ്തവുമായി ഇന്ത്യ. 11 ടൺ ദുരിതാശ്വാസ സാമഗ്രികളുമായി ഇന്ത്യയിൽ നിന്നുള്ള 4th വിമാനം ഇന്ന് നേപ്പാളിലെത്തി. ഇതുവരെ 68.5 ടൺ ദുരിതാശ്വാസ സാമഗ്രികൾ നേപ്പാളിന് കൈമാറി. രക്ഷാപ്രവർത്തനങ്ങൾക്ക് സാങ്കേതിക സംഘങ്ങളെയും ഫോറൻസിക് വിദഗ്ധരെയും ഉപകരണങ്ങളും അയച്ചതായും ഇന്ത്യൻ എംബസി അറിയിച്ചു. 230 അടി നീളമുള്ള മോഡുലാർ സ്റ്റീൽ പാലം സ്ഥാപിക്കുന്നതിനുള്ള ഉപകരണങ്ങളുമായി 16 ട്രക്കുകളും നേപ്പാളിലെത്തിയതായി കാഠ്മണ്ഡുവിലെ ഇന്ത്യൻ എംബസി അറിയിച്ചു. പ്രളയക്കെടുതി അനുഭവിക്കുന്ന നേപ്പാളിന് 150,000 US ഡോളറിന്റെ അടിയന്തര സഹായവുമായി ലോകാരോഗ്യ സംഘടന. അവശ്യ സേവനങ്ങൾ തടസ്സമില്ലാതെ ലഭ്യമാക്കുക, ആരോഗ്യമേഖലയിലെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുക, ഉയർന്നുവരുന്ന ആരോഗ്യ ഭീഷണികൾ കണ്ടെത്തി പരിഹരിക്കുക എന്നിവയ്ക്കാണ് സംഘടന ഊന്നൽ നൽകുന്നത്. രക്ഷാപ്രവർത്തനങ്ങളിലും തുടർ നടപടികളിലും നേപ്പാളിനെ സഹായിക്കാൻ പ്രതിജ്ഞാബദ്ധമാണെന്ന് ലോകാരോഗ്യ സംഘടന അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: ലഹരിയുടെ ദൂഷ്യഫലങ്ങൾ ഒരാളെ മാത്രം ബാധിക്കുന്നതല്ലെന്നും കുടുംബവും സമൂഹവും ഒന്നടങ്കം അനുഭവിക്കേണ്ടി വരുന്നതായും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മൻ കി ബാത്തിന്റെ 137th പതിപ്പിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു അദ്ദേഹം. ലഹരിക്കെതിരെ നശാമുക്ത് യുവ ഫോർ വികസിത് ഭാരത് ക്യാമ്പയിൻ രാജ്യത്തുടനീളം കുതിച്ചുയരുന്നതായും പ്രധാനമന്ത്രി പറഞ്ഞു. ലഹരിമുക്ത ഭാരതത്തിനായി പ്രചാരണ വാക്യങ്ങളും ഗാനങ്ങളും ചെറുനാടകങ്ങളും മറ്റ് കണ്ടന്റുകളും തയ്യാറാക്കാൻ അദ്ദേഹം ജനങ്ങളെ ക്ഷണിച്ചു. നമ്മുടെ പെൺമക്കളുടെ സ്വപ്നങ്ങൾ ഭൂമിയിൽ നിന്ന് ബഹിരാകാശം വരെ എത്തിയതായി പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പറഞ്ഞു. ഇത്തരത്തിൽ സ്വപ്നങ്ങൾ കാണുന്ന ലോകമെമ്പാടുമുള്ള 1000,000 പെൺകുട്ടികളെ ഇന്ത്യ ഒരുമിച്ച് കൂട്ടുകയാണെന്നും ശക്തി സാറ്റ് ദൌത്യത്തെക്കുറിച്ച് പരാമർശിച്ചുകൊണ്ട് അദ്ദേഹം വ്യക്തമാക്കി. 108 രാജ്യങ്ങളിലെ 12,000 വിദ്യാർത്ഥിനികൾക്ക് ഇതിലൂടെ സാറ്റലൈറ്റ് സാങ്കേതികവിദ്യ പഠിക്കാനും ഇന്നവേഷൻ രംഗത്ത് മുന്നേറാനും ഇതിലൂടെ അവസരം

0: ഉറപ്പിക്കുന്നുവെന്ന് ശ്രീ മോദി അറിയിച്ചു.
1: आज हमारी बेटियों के सपनों की उड़ान धरती से निकलकर अंतरिक्ष तक पहुंच रही है और आपको यह जानकर गर्व होगा कि भारत ऐसे सपने देखने वाली दुनिया की हजारों बेटियों को एक साथ जोड़ रहा है. इस प्रयास का नाम है मिशन शक्ति सेट. इसके माध्यम से 108 देशों की 12,000 छात्राओं को सैटेलाइट टेक्नोलॉजी सीखने और इनोवेशन के क्षेत्र में आगे बढ़ने का अवसर मिल रहा है.
0: സ്വാതന്ത്ര്യദിനവുമായി ബന്ധപ്പെട്ട് ഈ വർഷം സൂര്യപത് തിരങ്കയിലൂടെ ആഗോളതലത്തിൽ ഫിജിയിലെ സുവയിൽ തുടങ്ങി അമേരിക്കയിലെ സാൻഫ്രാൻസിസ്കോ വരെ ത്രിവർണ പതാക ഉയർത്തിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. 8 കോടിയിലധികം തിരങ്ക സെൽഫികൾ ഇത്തവണ സമൂഹമാധ്യമത്തിൽ അപ്ലോഡ് ചെയ്യപ്പെട്ടതായും പ്രധാനമന്ത്രി പറഞ്ഞു. ലക്ഷക്കണക്കിന് അമ്മമാർക്കും സഹോദരിമാർക്കും പിഎം സ്വാനിധി പദ്ധതി പുതിയ ശക്തി പകരുന്നതായും പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പറഞ്ഞു. പദ്ധതിയുടെ ഗുണഭോക്താക്കളിൽ 46% സ്ത്രീകളാണെന്നും ശ്രീ മോദി വ്യക്തമാക്കി. ശുചിത്വം നമ്മുടെ പെരുമാറ്റത്തിന്റെ ഭാഗമാകുമ്പോൾ നാടിന്റെ ഭംഗി വർദ്ധിക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൻ കി ബാത്തിൽ പറഞ്ഞു. ശുചിത്വത്തിന് അതിന്റേതായ സവിശേഷതയുണ്ടെന്നും ഒരു സ്ഥലം വൃത്തിയായി സൂക്ഷിക്കുമെന്ന പ്രതിജ്ഞ ആ സ്ഥലത്തിന്റെ മുഖഛായ തന്നെ മാറ്റുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഒഡീഷയിൽ ഇന്ന് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ച് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തുടർച്ചയായ മഴയെ തുടർന്ന് ബാലസോറിൽ സുവർണരേഖ നദിയിലെ ജലനിരപ്പ് ഉയരുന്ന സാഹചര്യത്തിൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ്, കിഴക്കൻ ഉത്തർപ്രദേശ്, ബീഹാർ, കിഴക്കൻ മധ്യപ്രദേശ്, ജാർഖണ്ഡ്, പശ്ചിമബംഗാൾ എന്നിവിടങ്ങളിൽ നാളെ വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള തീരദേശ ജില്ലകളിൽ നാളെ രാത്രി വരെ കടലാക്രമണത്തിന് സാധ്യതയെന്ന് മുന്നറിയിപ്പ്. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. വനിതാ ടി20 ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ ഇന്ന് തായ്ലന്റിനെ നേരിടും. ഇന്ത്യൻ സമയം രാത്രി 8 മണിക്ക് ദുബായ് അന്താരാഷ്ട്ര ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലാണ് മത്സരം. ഹർമൻപ്രീത് കൌറാണ് ഇന്ത്യയെ നയിക്കുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. കേരളത്തിന്റെ സമ്പന്നമായ സാംസ്കാരിക പൈതൃകവും പാരമ്പര്യവും രാജ്യത്തിനാകെ അഭിമാനമാണെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. സംസ്ഥാന ഓണം വാരാഘോഷത്തിന് തിരുവനന്തപുരത്ത് സമാപനം. ഇന്ത്യ ഉസ്ബെക്കിസ്ഥാൻ ബന്ധം സമഗ്ര തന്ത്രപ്രധാന പങ്കാളിത്തം എന്ന തലത്തിലേക്ക് ഉയരുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഉസ്ബെക്കിസ്ഥാന്റെ പരമോന്നത ബഹുമതി പ്രധാനമന്ത്രിക്ക് സമ്മാനിച്ചു. പ്രളയബാധിത നേപ്പാളിന് സഹായമായി 11 ടൺ ദുരിതാശ്വാസ സാമഗ്രികൾ കൂടി എത്തിച്ച് ഇന്ത്യ. പ്രളയത്തിൽ മരണം 768. ലഹരിക്കെതിരായ നശാമുക്ത് യുവ ഫോർ വികസിത് ഭാരത് ക്യാമ്പയിൻ രാജ്യത്തുടനീളം കുതിച്ചുയരുന്നതായി പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ. ഉത്തരേന്ത്യയിൽ ശക്തമായ മഴ തുടരുന്നു. ഒഡീഷയിൽ ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. വനിതാ ടി20 ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ തായ്ലന്റ് പോരാട്ടം അല്പസമയത്തിനകം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.
2: വുമൻസ് ഏഷ്യാകപ്പ് ടി20 ക്രിക്കറ്റ് ടൂർണമെന്റ് 2026 ദുബായ് ഇന്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ വച്ച് ഇന്ത്യയും തായ്ലാന്റും തമ്മിൽ നടക്കുന്ന മത്സരത്തിന്റെ തത്സമയ വിവരണം ഇപ്പോൾ കേൾക്കാം. ഡൽഹിയറിലെ ന്യൂസ് ഓൺ എയർ ആപ്പിൽ പരിപാടികൾ തുടരും.
3: ഇനി യോധ എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. ഈ ഗാനത്തിന്റെ വരികൾ ബിച്ചു തിരുമല, സംഗീതം AR റഹ്മാൻ, പാടിയത് യേശുദാസും MG ശ്രീകുമാറും.

0: ആനത്തടിയനു മാനക്കൊടയനു മാനത്തൊടിയിലെ നിലയില്ല അമ്പാടിച്ചൊരു തവളത്തുമ്മിനെ തലയറ്റം വരെ അയ്യയ്യ
1: തലയിവിടെ ഇരിക്കുമ്പോ വാലിൽ തനങ്ങല്ലടാ
0: മടി കൊടുത്തടി കിട്ടാൻ ഒരു മിട്ട തടങ്ങല്ലടാ
2: ഒരു കൈ ഒരു കരവീർ അറിയാം തുണയോട് ഇതിലെ എതിരെ ഇടയാം പടിയാം അടയാ വാടാ കുഴിമടിയാ.

പറവേളം ചെണ്ട ചെങ്കിലത് ശ്രീമത്തല മരമണി കിണികിണി വരതാളം തക്കിട കിടത കഥ ചുവടുകളിൽ നീ ഒരു ഞൊടിയുടെ പിഴയരുത് അമ്മ ഹോയ് ഹോയ് അടവുകളുടെ ചുടുപകിടകളുരുവരമിനി അതിനെ തുടങ്ങി ഒതുങ്ങി പതുങ്ങി ചൊതുങ്ങി ചുളുങ്ങി വണങ്ങി കൊണുങ്ങും മണങ്ങും അലങ്ങും പിലങ്ങും കുരുങ്ങി പരുങ്ങി ഈ മരമടയിരു ഞാനെതിരല്ലടവു അവോ.

പറയും തൂ ഹേ മുറ പറയാൻ ചൊറ പറയാൻ തടിയനുമുണ്ട് പൊങ്ങച്ചൻ അടി പറയാൻ അവതയിടാൻ പടയൊരു ചെറ്റത്തര ഒരു ജഗപ മനസ്സിനു വൈ മടിയിനു വൈ യമതടിയ മലമടിയ കടിയ മടയ ഇടിയ പൊടിയ മറുതെ ചെറുതെ ഓടാ പോയി ചെലവ് ചെല്ലറ വരവ് ചെറു

0: നല്ല ഓണം ഓഫർ കിട്ടി, പിന്നെ വൻ സമ്മാനങ്ങളും ഉണ്ട്.
1: പക്ഷെ അതൊക്കെ കിട്ടാൻ ഒരു വർഷമൊക്കെ എടുക്കൂലേ?
0: മൈജിന്നാണെങ്കിൽ വെറും 45 ദിവസം മതി. അതും കാറ് സ്കൂട്ടർ ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് 1 ലക്ഷം വീതം തുടങ്ങി BMW വരെയുള്ള ഒരുപാട് ഗിഫ്റ്റ്.
2: മൈജി ഓണം, മാസ് ഓണം സീസൺ 4 പറയുന്നതിൽ മാത്രമല്ല നൽകുന്നതിലും ട്രാൻസ്പെറൻസി.
3: ബിജു തിരുമലയുടെ വരികൾക്ക് ഔസേപ്പച്ചന്റെ സംഗീതത്തിൽ ചിത്ര പാടിയ ഗാനം ചിത്രം കാക്കോത്തിക്കാവിലെ അപ്പൂപ്പൻ താടികൾ.

0: ടി വി വാങ്ങിച്ചാൽ BMW പരകരുത്.
1: അതെങ്ങനെ?
0: മൈ ജി ഓണം മാസ് ഓണം ബമ്പർ പ്രൈസ് BMW ആയിരക്കണക്കിന് സമ്മാനങ്ങൾ വേറെയും. മൈ ജി ഓണം മാസ് ഓണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈ ജി.
2: ഇനി വയലാർ ശരചന്ദ്ര വർമ്മയുടെ രചനയ്ക്ക് ഷാൻ റഹ്മാന്റെ സംഗീതം, മധു ബാലകൃഷ്ണനും വൃന്ദ ഷമീക്കും പാടിയത്. ചിത്രം വെളിപാടിന്റെ പുസ്തകം.

സൂരജ് സന്തോഷും നീലാരാജൻ പാടിയ ഗാനം, ചിത്രം വാഴ ടു. ഈ ഗാനത്തിന്റെ വരികൾ ബി കെ ഹരിനാരായണൻ, സംഗീതം പർവതീഷ് പ്രദീപ്.

ഇനി പത്മിനി എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. ഈ ഗാനത്തിൻ്റെ വരികൾ ടിറ്റോ പി തങ്കച്ചൻ, സംഗീതം ജേക്സ് ബിജോയ്, പാടിയത് ലിബിൻസ് കറിയയും അശ്വിൻ വിജയനും.

0: നമുക്കുള്ള ഡെസേർട്ട് വന്നു, പക്ഷെ നമ്മുടെ ചാമ്പ്യൻ ഇനിയും വന്നില്ല.
1: ബിൽ കൊടുക്കും മുമ്പ് വരില്ലേ?
2: സോ ഗേൾസ്, എന്താ ഇവിടെ പ്രശ്നം?
3: ബില്ലാണ് പ്രശ്നം.
0: നിന്റെ കാർഡ് താ.
4: RBI പറയുന്നു, നിങ്ങളുടെ പിൻ, OTP, CVV അല്ലെങ്കിൽ ഇന്റർനെറ്റ് ബാങ്കിംഗ് പാസ്വേഡ് ആർക്കും നൽകരുത്. ഓൺലൈൻ ബാങ്കിംഗ് നിങ്ങളുടെ കമ്പ്യൂട്ടർ, മൊബൈൽ പിന്നെ സെക്യൂർ നെറ്റ്വർക്കിൽ നിന്ന് മാത്രം നടത്തൂ. ഇത് തീറ്റ മത്സരമായിരുന്നു. RBI പറയുന്നു, അറിവ് നേടൂ, അത് പ്രാവർത്തികമാക്കൂ.

0: ആകാശവാണി മൻ കി ബാത് അഥവാ മനസ്സു പറയുന്നത് എന്ന പരിപാടിയിൽ ഇന്ന് രാവിലെ 11 മണിക്ക് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി രാജ്യത്തെ ജനങ്ങളോട് സംസാരിച്ചതിന്റെ മലയാള പരിഭാഷ ഇപ്പോൾ കേൾക്കാം.
1: എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, നമസ്കാരം. മൻ കി ബാത്തിന്റെ ഈ പുതിയ അധ്യായത്തിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി ഞാൻ സ്വാഗതം ചെയ്യുന്നു. പുതിയ സംരംഭങ്ങളെ മുന്നിലെത്തിക്കുന്ന ഒരു വേദിയാണ് ഇതെന്ന് നിങ്ങൾക്കെല്ലാം അറിയാം. ജനങ്ങളുടെ ഇന്നവേറ്റീവ് ഐഡിയാസിനെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുന്നു. ഇവയിൽ എത്രയോ ഐഡിയകളുടെ പിന്നിൽ ആളുകൾ അവരുടെ ജീവിതത്തിലെ അക്ഷീണമായ ഊർജം ചെലവഴിച്ചിട്ടുണ്ടാകും. സുഹൃത്തുക്കളെ, കുറച്ചു കാലം മുമ്പ് സോഷ്യൽ മീഡിയയിൽ ആരോ ഇങ്ങനെ എഴുതിയിരുന്നു, ആഷാഢി ഏകാദശിയുടെ പുണ്യ അവസരത്തിൽ ചരിത്രത്തെ രസകരമാക്കാനുള്ള എന്റെ ശ്രമത്തിന് തുടക്കം കുറിക്കുകയാണ് എന്നറിയിക്കുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. തുടർന്ന് അദ്ദേഹം പറഞ്ഞു, ഈ ഐഡിയ വളരെ സിമ്പിളാണ്. നിങ്ങൾ ഈ വെബ്സൈറ്റിൽ പോയി ഏതെങ്കിലും ഒരു വർഷം തിരഞ്ഞെടുക്കുക. ആ സമയത്ത് ഭാരതത്തിന്റെ ഏത് ഭാഗത്ത് ആരുടെ ഭരണമായിരുന്നു എന്ന് ഇവിടെ എളുപ്പത്തിൽ മനസ്സിലാക്കാം. എനിക്കും ഇത് വളരെ രസകരമായി തോന്നി. ഇതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കണമെന്ന് ഞാൻ വിചാരിച്ചു. മുംബൈയിൽ താമസിക്കുന്ന കൃഷ്ണ ശേഷാദ്രിയാണ് ഈ പ്രവർത്തനം നടത്തിയത് എന്ന് എനിക്ക് മനസ്സിലായി. രസകരമായ കാര്യമെന്തെന്നാൽ, കൃഷ്ണ വെബ്സൈറ്റിന് നൽകിയ പേരും വളരെ സിമ്പിളാണ്: www.bharatrajya.com. അദ്ദേഹം നടത്തിയ ഈ ശ്രമത്തെക്കുറിച്ചുള്ള വിവരം നിങ്ങളിലേക്കും തീർച്ചയായും എത്തണം. അതുകൊണ്ട് കൃഷ്ണയോട് നേരിട്ട് സംസാരിച്ചാലോ എന്ന് ഞാൻ വിചാരിച്ചു. സുഹൃത്തുക്കളെ, കൃഷ്ണ നമ്മളോടൊപ്പം ഫോണിൽ ചേരുകയാണ്. കൃഷ്ണ, നമസ്കാരം.
2: നമസ്കാരം സർ. നമസ്കാരം.
1: സഹോദര, നിങ്ങൾ ടെക്കിന്റെ ലോകത്തിൽ നിന്നുള്ള ആളുമല്ല, ഹിസ്റ്ററി ടീച്ചറുമല്ലെന്ന് എനിക്ക് മനസ്സിലായി. എന്നിട്ടും നിങ്ങൾ ടെക്നോളജി ഉപയോഗിച്ച് ഹിസ്റ്ററിയുടെ ഒരു സൈറ്റ് ഉണ്ടാക്കി. അതുകൊണ്ട് ഇതെല്ലാം എങ്ങനെ സംഭവിച്ചു എന്നറിയാൻ എനിക്ക് വലിയ ആകാംക്ഷയുണ്ട്.
2: നന്ദി സർ. അങ്ങയോട് സംസാരിക്കാൻ കഴിയുന്നത് വളരെ വലിയ ഭാഗ്യമാണ്. സർ, എന്നെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ഞാനൊരു എഞ്ചിനീയർ ആയിരുന്നു. പിന്നീട് MBA ചെയ്തു. തുടർന്ന് മാർക്കറ്റിംഗ് ഫീൽഡിലേക്ക് പോയി. എന്നാൽ ഇതെല്ലാം ചെയ്യുമ്പോഴും കുട്ടിക്കാലം മുതൽ തന്നെ എനിക്ക് ചരിത്രത്തിൽ വളരെ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. ഐ ആൾവേസ് വാണ്ടഡ് ടു ഡു സംതിങ് ഓൺ ഹിസ്റ്ററി, ഹൗ ടു മേക്ക് ഇറ്റ് ഇൻട്രസ്റ്റിംഗ്. ഹിസ്റ്ററി നമ്മൾ പഠിപ്പിക്കുന്ന രീതിയിൽ വളരെ ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവരാനും വലിയ മാറ്റങ്ങൾ വരുത്താനും ഹിസ്റ്ററിയെ ഒരു കഥയാക്കി ആളുകളിലേക്ക് എത്തിക്കാനും കഴിയുമെന്ന് എനിക്ക് തോന്നിയിരുന്നു.
1: കൃഷ്ണ, ഭാരത ചരിത്രത്തിലെ ഏത് വശത്തെക്കുറിച്ചാണ് ആളുകൾ കൂടുതൽ അറിയണമെന്ന് നിങ്ങൾക്ക് തോന്നിയത്?
2: സർ, നമ്മുടെ സ്കൂളുകളിലും കോളേജുകളിലും ഇന്ത്യൻ ചരിത്രം പഠിപ്പിക്കുന്ന രീതി നോക്കിയാൽ ഒരു എംപയറിന്റെ അല്ലെങ്കിൽ ഒരു കിങ്ഡമിന്റെ കാഴ്ചപ്പാടിൽ നിന്നാണ് അത് പഠിപ്പിക്കുന്നത്. ആ എംപയേഴ്സിന് ഡിസ്പ്രൊപ്പോർഷണേറ്റ് അറ്റൻഷൻ നൽകുന്നു. അതിന്റെ ഭാഗമായി നമ്മുടെ മറ്റ് നിരവധി സാമ്രാജ്യങ്ങളെക്കുറിച്ച്, മഹത്തായ സാമ്രാജ്യങ്ങളായ ചോളാസ്, പല്ലവാസ്, കർക്കോട്ട ഡൈനാസ്റ്റി, കുറഞ്ഞത് 600 വർഷത്തോളം അസമിൽ തങ്ങളുടെ സംസ്കാരവും വാല്യൂ സിസ്റ്റംസും നിലനിർത്തിയ അഹോംസ്, ഇവയെക്കുറിച്ചൊന്നും നമുക്കറിയില്ല. അതുകൊണ്ട് ഇത്തരം മഹത്തായ സാമ്രാജ്യങ്ങളെയും ആളുകൾക്ക് പരിചയപ്പെടുത്തുന്ന ഒരു സൈറ്റ് ഉണ്ടാക്കണമെന്ന് ഞാൻ വിചാരിച്ചു.
1: കൃഷ്ണ, നിങ്ങൾ ഇത്രയും കഠിനാധ്വാനം ചെയ്യുന്നു, അതുകൊണ്ട് ഞാനൊരു ഹൈപ്പോത്തറ്റിക്കൽ ചോദ്യം ചോദിക്കാം. ഇന്ത്യൻ ഹിസ്റ്ററിയിലെ ഏതെങ്കിലും 3 പേരുമായി സംസാരിക്കാൻ അവസരം ലഭിച്ചാൽ ആരോടാണ് സംസാരിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുക? എന്തുകൊണ്ട്?
2: അതെ സർ, ഞാൻ ആദ്യം രാജരാജ ചോളനോടോ രാജേന്ദ്ര ചോളനോടോ സംസാരിക്കും. ചോള സാമ്രാജ്യത്തിലെ ഏറ്റവും പവർഫുളും ഇമ്പോർട്ടൻ്റുമായ രാജാക്കന്മാരിൽപ്പെട്ടവരായിരുന്നു അവർ. അവർക്ക് ബൃഹദീശ്വര ക്ഷേത്രം, ഗംഗൈകൊണ്ട ചോളപുരം പോലെയുള്ള വലിയ ശിവക്ഷേത്രങ്ങൾ നിർമ്മിക്കാനുള്ള വിഷൻ എങ്ങനെ ലഭിച്ചു, ആ വിഷൻ എവിടെ നിന്ന് വന്നു, പ്ലാനിംഗ് എങ്ങനെ നടത്തി, അടുത്ത 1000മോ 2000മോ വർഷത്തേക്കും മറ്റുള്ളവരെ പ്രചോദിപ്പിക്കാൻ കഴിയുന്ന ഒന്നൊന്ന് നിർമ്മിച്ചു പോകണമെന്ന് അവർക്ക് എങ്ങനെ തോന്നി, ഇതെല്ലാം അവരിൽ നിന്നറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. രണ്ടാമത്തെ പേഴ്സണാലിറ്റി എന്റെ അഭിപ്രായത്തിൽ ഇന്ത്യൻ ഹിസ്റ്ററിയിലെ വളരെ അണ്ടർ റേറ്റഡ് പേഴ്സണാലിറ്റിയാണ് സർ. അദ്ദേഹത്തിന്റെ പേര് ഹേമു. ഭാരത ചരിത്രത്തിൽ അദ്ദേഹത്തെക്കുറിച്ച് നാം 2-3 വരികളാണ് വായിക്കുന്നത്. എന്നാൽ ഹേമു ഒരു കോമൺ മാൻ ആയിരുന്നു, ഒരു സാധാരണ മനുഷ്യനായിരുന്നു, ഒരു വ്യാപാരിയായിരുന്നു, നമുക്കറിയില്ല. അവിടെ നിന്ന് അദ്ദേഹം ഒരു എംപയർ കെട്ടിപ്പടുത്തു. അദ്ദേഹം നോട്ട് ഓൺലി ഒരു എംപയർ ബിൽഡർ, ഒരു മിലിറ്ററി തിങ്കറും മിലിറ്ററി ജീനിയസും ആയിരുന്നു. തന്റെ കരിയറിൽ അദ്ദേഹം 23 യുദ്ധങ്ങൾ നടത്തി. അതിൽ 22 യുദ്ധങ്ങളും വിജയിച്ചു. അദ്ദേഹത്തിന്റെ തോട്ട് പ്രോസസ് എങ്ങനെയായിരുന്നു? ഒരു സാധാരണ മനുഷ്യനിൽ നിന്ന് എങ്ങനെ ഇത്ര വലിയ രാജാവായി? അദ്ദേഹത്തിന്റെ ആ ജേണി അറിയാൻ എനിക്ക് വളരെ താല്പര്യമുണ്ട് സാർ. മൂന്നാമത്തേത് വളരെ ഇൻട്രസ്റ്റിംഗ് പേഴ്സണാലിറ്റിയാണ്. ഇറ്റ്സ് എ വുമൺ ത്രിഭുവന മഹാദേവി. ഒഡീഷയിൽ ഒരു കിങ്ഡം ഉണ്ടായിരുന്നു, അതിൻ്റെ പേര് ഹൗമകാര ഡൈനാസ്റ്റി. അവരുടെ കഥയും വളരെ രസകരമാണ്. ഏകദേശം 800-ൽ അവരുടെ നൈബർ ആയിരുന്ന പാല എംപയർ അവരുടെ എംപയറിനെ ആക്രമിച്ചു. അവരുടെ രാജാവും അതായത് അവരുടെ ഹസ്ബൻഡും ആ യുദ്ധത്തിൽ വീരമൃത്യു വരിച്ചു. അതിൻ്റെ ഫലമായി ആ എംപയർ വളരെ ചെറുതായി മാറി. അതിലെ സർദാർമാരും ലീഡേഴ്സും എംപയർ വിട്ടുപോകാൻ തുടങ്ങി. അപ്പോൾ ഈ ലേഡി ത്രിഭുവന മഹാദേവി ഭരണത്തിൻ്റെ ചുമതല ഏറ്റെടുത്തു. ആൻഡ് ഷീ ബിക്കം വൺ ഓഫ് ദ ഫസ്റ്റ് ഇൻഡിപെൻഡൻറ്റ് റൂളേഴ്സ് ഇൻ ദ ഹിസ്റ്ററി ഓഫ് ഇന്ത്യ. അവർ സർക്കാരിനെ നോട്ട് ഓൺലി സ്റ്റെബിലൈസ് ചെയ്തു, മറിച്ച് അതിനെ അത്രയും പവർഫുള്ളാക്കി. അടുത്ത 100 വർഷത്തോളം കലിംഗയിലും ആ പ്രദേശത്തും അവർ ഭരിച്ചു. സോ ദീസ് ആർ 3 ഇൻട്രസ്റ്റിംഗ് പേഴ്സണാലിറ്റീസ് ഹൂം ഐ വുഡ് ലൈക്ക് ടു മീറ്റ് ഇൻ ഹിസ്റ്ററി സാർ.
1: കൃഷ്ണ, ഇപ്പോൾ നിങ്ങൾ ചരിത്രത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് പോലെ തോന്നുന്നുണ്ടല്ലോ. നിങ്ങൾ പൂർണ്ണമായും ചരിത്രത്തിൽ മുങ്ങിക്കഴിഞ്ഞു. നോക്കൂ, ഞാനും വലിയ ആകാംക്ഷയോടെ നിങ്ങളുടെ സൈറ്റ് കണ്ടിട്ടുണ്ട്. നിങ്ങളുടെ സൈറ്റിൽ എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയത് ആളുകൾക്ക് കറക്ഷൻസും സജഷൻസും നൽകാൻ കഴിയുന്ന ഒരു ടാബ് ഉണ്ടെന്നതാണ്. ഇത്തരത്തിലുള്ള കൺസ്ട്രക്റ്റീവ് ഫീഡ്ബാക്കിന് ഓപ്പണായിരിക്കുക എന്നത് തന്നെ വളരെ വലിയ കാര്യമാണ്. ആളുകളിൽ നിന്ന് നിങ്ങൾക്ക് സജഷൻസ് ലഭിക്കാൻ തുടങ്ങിയോ? അവയിൽ നിങ്ങൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്?
2: അതെ സർ, ആളുകളിൽ നിന്ന് ധാരാളം സജഷൻസ് വരുന്നു. സജഷൻസ് രണ്ട് തരത്തിലാണ് വരുന്നത്. ഒന്നാമത്തേത് കറക്ഷൻ സജസ്റ്റ് ചെയ്യുന്നവരാണ്. ഈ പ്രദേശത്ത് ഈ ടൈമിൽ ഈ രാജ്യത്ത് ഈ രാജാവായിരുന്നു, അല്ലെങ്കിൽ ഈ ടൈമിൽ ഈ യുദ്ധം നടന്നു തുടങ്ങിയ സജഷൻസ്.

0: രണ്ടാമത്തേത് വെബ്സൈറ്റിൽ ഈ ഫീച്ചർ കൂടി ചേർക്കാം, ആ ഫീച്ചർ കൂടി ചേർക്കാം എന്ന തരത്തിലുള്ള സജഷൻസ് ആണ്. അതിനാൽ രണ്ട് തരത്തിലുള്ള സജഷൻസും ഞങ്ങൾക്ക് ലഭിക്കുന്നു. ഉദാഹരണത്തിന്, ഈ പ്രദേശത്ത് ഈ രാജാവാണ് ഈ ടൈമിൽ ഭരിച്ചതെന്നൊരു സജഷൻ വന്നാൽ ഞങ്ങൾ ആ സജഷൻ പരിഗണിക്കും, നമ്മുടെ സോഴ്സസ് പരിശോധിക്കും. ഒരാൾ സജഷൻ നൽകിയിരുന്നു, നിങ്ങൾ ഇന്ത്യ കാണിച്ചിട്ടുണ്ടല്ലോ, പ്രദേശത്തിൻ്റെ ലെവലും കാണിക്കാൻ കഴിയുമെങ്കിൽ കൂടുതൽ നല്ലതായിരിക്കും എന്ന്. ഞങ്ങൾ ആ ഫീച്ചർ ഇംപ്ലിമെൻറ്റ് ചെയ്തു. പിന്നീട് മറ്റൊരു ഫീച്ചർ ഉണ്ടായിരുന്നു, കുട്ടികളിലേക്കും എത്തിക്കാൻ വേണ്ടി. അതിൽ എല്ലാ എംപ്ലോയികളുടെയും ഡേറ്റ സ്റ്റാറ്റിസ്റ്റിക്സ് നൽകി ഒരു ട്രംപ് കാർഡ് പോലൊന്ന് ഞങ്ങൾ ഉണ്ടാക്കിയിരുന്നു. ഒരാൾ സജഷൻ നൽകി അതൊരു സ്ഥലത്ത് കൊണ്ടുവരൂ, അങ്ങനെ എല്ലാവർക്കും ഡൗൺലോഡ് ചെയ്ത് ഷെയർ ചെയ്യാൻ കഴിയുമെന്ന്. ആ ഫീച്ചറും ഞങ്ങൾ ഇംപ്ലിമെൻ്റ് ചെയ്യുകയാണ്. ഞങ്ങൾ തെറ്റുകൾ വരുത്തും എന്നത് മനസ്സിലാക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഞങ്ങൾ സർവജ്ഞരല്ല. അത് മനസ്സിലാക്കിയിട്ടാണ് കറക്ഷൻ്റെ ടാബ് ഞങ്ങൾ സ്ഥാപിച്ചത്. ഇത് നമ്മളെല്ലാവരുടെയും സൈറ്റാകണം. കൂടാതെ എല്ലാവരുടെയും കോൺട്രിബ്യൂഷൻസ് അനുസരിച്ച് മുന്നോട്ട് പോയി അടുത്ത കുറച്ച് വർഷങ്ങളോളം ചരിത്രത്തെ ഒരു രസകരമായ സബ്ജക്റ്റ് ആക്കുന്ന ഒരു സൈറ്റ് നമുക്ക് നിർമ്മിക്കണം.
1: കൃഷ്ണ, നിങ്ങൾ ശരിക്കും വളരെ വലിയൊരു കാര്യമാണ് ചെയ്തത്. ഹിസ്റ്ററിക്ക് പുറമേ നിങ്ങൾക്ക് പല ഹോബീസും ഉണ്ടായിരിക്കുമല്ലോ, വേറെയും പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവുമല്ലോ.
0: അതെ. ഇല്ല സാർ, ഞങ്ങൾ കുറച്ച് ബോറിംഗ് ടൈപ്പ് ആളുകളാണ് സാർ. ഞങ്ങൾക്ക് ടെക്നോളജിയിൽ വളരെ താല്പര്യമുണ്ട്, ചരിത്രത്തിലും താല്പര്യമുണ്ട്. ഇപ്പോൾ ടെക്നോളജിയും ചരിത്രവും ഒന്നിച്ചപ്പോൾ ദിവസം മുഴുവൻ അതിൽ തന്നെയാണ് ഞങ്ങൾ മുഴുകിയിരിക്കുന്നത്.
1: ശരി കൃഷ്ണ, എന്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ. നിങ്ങൾ ഒരു നല്ല തുടക്കമാണ് നടത്തിയിരിക്കുന്നത്. നിങ്ങളുടെ പ്രവർത്തന രീതിയും ആളുകളെ കൂടുതൽ ബന്ധിപ്പിക്കുന്ന തരത്തിലുള്ളതാണ്. ഇത് വിജയിക്കുമെന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. എന്റെ ഭാഗത്തു നിന്നും നിങ്ങൾക്ക് എല്ലാ ഭാവുകങ്ങളും. സുഹൃത്തുക്കളെ, കൃഷ്ണയുടെ ഈ ശ്രമം ചരിത്ര വിദ്യാർത്ഥികളെ മാത്രമല്ല, നമ്മളെല്ലാവരെയും നമ്മുടെ ഭൂതകാലത്തെ രസകരമായ രീതിയിൽ അറിയാൻ സഹായിക്കും. നിങ്ങൾക്കും ഇത്തരം ശ്രമങ്ങളെക്കുറിച്ച് അറിവുണ്ടെങ്കിൽ അത് തീർച്ചയായും

ഇത്. സുഹൃത്തുക്കളെ, ലഹരി അടിമത്തം ഒരാളെ മാത്രം അതിൻ്റെ പിടിയിലാക്കുന്നില്ല, അതിൻ്റെ ദുഷ്ഫലങ്ങൾ മുഴുവൻ കുടുംബവും സമൂഹവും അനുഭവിക്കേണ്ടി വരുന്നു. ഡ്രഗ്സിനെതിരെ മറ്റുള്ളവരെ ബോധവൽക്കരിക്കുകയും ലഹരി അടിമത്തത്തിനെതിരെ പോരാടുന്ന ആളുകളെ സഹായിക്കാൻ മുന്നോട്ട് വരികയും ചെയ്യുന്നവരെ ഞാൻ അഭിനന്ദിക്കുന്നു. ലഹരിമുക്ത ഭാരതത്തിനായി നിങ്ങൾക്ക് ഒരു പവർഫുൾ സ്ലോഗൻ ഉണ്ടാക്കാമോ? നമ്മുടെ യങ് മ്യൂസിഷ്യൻസ് ഡ്രഗ് ഫ്രീ ലൈഫിന്റെ മെസ്സേജുള്ള സോങ്സ് ഉണ്ടാക്കാമോ? സ്റ്റുഡൻസിനും തിയേറ്റർ ഗ്രൂപ്പ്സിനും ഡ്രഗ്സിന്റെ അപകടങ്ങൾക്കൊപ്പം അതിൽ നിന്നും പുറത്തു കിടക്കാനുള്ള വഴിയും ഉൾപ്പെടുന്ന ഹൃദയസ്പർശിയായ ഷോർട്ട് പ്ലേസ് എഴുതാമോ? നമ്മുടെ രാജ്യത്ത് മികച്ച കണ്ടന്റ് ക്രിയേറ്റേഴ്സിന് കുറവില്ല. സമൂഹത്തിന് ഈ

തീർച്ചയായും ഷെയർ ചെയ്യുക. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, ഓഗസ്റ്റ് മാസത്തിൽ എല്ലായിടത്തും ദേശഭക്തിയുടെ വിവിധ വർണ്ണങ്ങൾ നാം കണ്ടു. ഈ സമയത്ത് ഓരോ വ്യക്തിയുടെയും മനസ്സിലെ രാഷ്ട്രസ്നേഹത്തിന്റെ വികാരം കൂടുതൽ ശക്തമാകുന്നു. നാഷണൽ ഹാൻഡ്ലൂം ഡേ മുതൽ ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തിന്റെ വാർഷികവും വിഭജന വിഭീഷിക സ്മൃതി ദിവസവും വരെ ഈ മാസത്തെ പ്രത്യേകതയുള്ളതാക്കുന്നു. സ്വാതന്ത്ര്യദിനവും നാഷണൽ സ്പേസ് ഡേയും ഓരോ ഭാരതീയനിലും അഭിമാനം നിറയ്ക്കുന്ന അവസരങ്ങളാണ്. ഹർ ഘർ തിരംഗ അഭിയാൻ ഈ വികാരത്തെ കൂടുതൽ ശക്തമാക്കുന്നു. വന്ദേമാതരം 150 വർഷം പൂർത്തിയാക്കുന്നതോടെ ഈ വർഷം കൂടുതൽ പ്രത്യേകതയുള്ളതായി മാറിയിരിക്കുന്നു. ഇത്തവണ 8 കോടിയിലധികം തിരംഗ സെൽഫികൾ അപ്ലോഡ് ചെയ്യപ്പെട്ടു. ത്രിവർണ പതാകയുടെ ഈ ഉത്സവം ഭാരതത്തിൽ മാത്രം പരിമിതമായില്ല. ഈ വർഷം സൂര്യപഥ് തിരംഗയിലൂടെ നമ്മുടെ ത്രിവർണ പതാക ആഗോളതലത്തിലുള്ള ഒരു അതുല്യ യാത്രയ്ക്ക് പുറപ്പെട്ടു. ഫിജിയിലെ സുവയിൽ സൂര്യന്റെ ആദ്യ കിരണത്തോടൊപ്പം ത്രിവർണ പതാക ഉയർത്തപ്പെട്ടു. അതിനുശേഷം ഏഷ്യ, ആഫ്രിക്ക, യൂറോപ്പ്, പിന്നെ അമേരിക്കയിലെ സാൻഫ്രാൻസിസ്കോ വരെ ഇന്ത്യൻ മിഷൻസ് ആൻഡ് പോസ്റ്റുകളിൽ ത്രിവർണ പതാക പാറി. ഈ കാഴ്ചകൾ എത്ര അത്ഭുതകരമായിരുന്നിരിക്കുമെന്ന് നിങ്ങൾക്ക് സങ്കല്പിക്കാവുന്നതേയുള്ളൂ. ലോകമെമ്പാടും സൂര്യൻ ഉദിച്ചുയർന്നു പൊങ്ങുന്നതിനനുസരിച്ച് ത്രിവർണ പതാകയും പാറിക്കൊണ്ടിരുന്നു. ഇത്തരം ശ്രമങ്ങൾ സമൂഹത്തെ ഒരൊറ്റ നൂലിൽ കോർക്കുന്നു. ഇവയിലൂടെ രാജ്യത്തോടുള്ള നമ്മുടെ ബന്ധവും കൂടുതൽ ഗഹനമാകുന്നു. ഈ ശ്രമങ്ങളിൽ പങ്കെടുത്ത എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, നമ്മുടെ നഗരങ്ങളുടെയും പട്ടണങ്ങളുടെയും തെരുവുകളിൽ ദിവസവും രാവിലെ മുതൽ വൈകുന്നേരം വരെ ലക്ഷക്കണക്കിന് സ്ത്രീകൾ തങ്ങളുടെ ജോലികളിൽ ഏർപ്പെട്ടിരിക്കുന്നു. ഒരാൾ പച്ചക്കറി വിൽക്കുന്നു, ഒരാൾ പഴം, മറ്റൊരാൾ ചായക്കട നടത്തുന്നു, മറ്റൊരാൾ പൂക്കൾ, വിളക്കുകൾ, പൂജാ സാമഗ്രികൾ എന്നിവ വിൽക്കുന്നു. പലപ്പോഴും കുറച്ച് മൂലധനത്തിന്റെ കുറവ് മാത്രമാണ് അവരുടെ ബിസിനസ്സുകൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് തടസ്സമാകുന്നത്. എന്നാലിപ്പോൾ ഇത്തരം ലക്ഷക്കണക്കിന് അമ്മമാർക്കും സഹോദരിമാർക്കും PM സ്വനിധി പദ്ധതി പുതിയ ശക്തി നൽകുകയാണ്. സ്ത്രീ ശാക്തീകരണത്തിന്റെ ഈ വശത്തെക്കുറിച്ച് വേണ്ടത്ര ചർച്ച നടക്കുന്നില്ല. PM സ്വനിധി പദ്ധതിയുടെ ഗുണഭോക്താക്കളിൽ ഏകദേശം 46% സ്ത്രീകളാണ്. അതായത് രാജ്യത്തുടനീളം ഏകദേശം 35 ലക്ഷം സ്ത്രീകൾ ഈ പദ്ധതിയുമായി ചേർന്ന് അവരുടെ ബിസിനസ്സുകൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. സുഹൃത്തുക്കളെ, ഗാസിയാബാദിലെ ബബിത ശർമ്മ ഇതിന്റെ ഉത്തമ ഉദാഹരണമാണ്. ബബിത പൂജാ സാമഗ്രികളുടെ ഒരു ചെറിയ സ്റ്റാൾ നടത്തിയിരുന്നു. പൂക്കൾ, വിളക്കുകൾ, അഗർബത്തി, നാളികേരം തുടങ്ങിയവ വിൽക്കുന്നതിലൂടെ അവർ കുടുംബത്തിന്റെ ഉപജീവനത്തിൽ പങ്കുചേർന്നിരുന്നു. കഠിനാധ്വാനം വളരെ ഉണ്ടായിരുന്നു. എന്നാൽ ബിസിനസ് വികസിപ്പിക്കാൻ മൂലധനം ആവശ്യമായിരുന്നു. PM സ്വനിധിയിൽ നിന്ന് അവർക്ക് സാമ്പത്തിക സഹായം ലഭിച്ചു. അവർ തന്റെ സ്റ്റാളിൽ സാധനങ്ങൾ വർദ്ധിപ്പിച്ച് ബിസിനസ് വിപുലീകരിച്ചു. ഉപഭോക്താക്കൾ വർദ്ധിച്ചു, വരുമാനം വർദ്ധിച്ചു. ക്രമേണ റോഡരികിലെ അവരുടെ ചെറിയ സ്റ്റാൾ ഒരു കടയായി മാറി. സുഹൃത്തുക്കളെ, ബംഗളൂരുവിലെ TS നിങ്കമ്മയുടെ ഉദാഹരണവും വളരെ പ്രചോദനകരമാണ്. നിങ്കമ്മയും അവരുടെ ഭർത്താവും ചേർന്ന് ഇഡ്ഡലി, ദോശ, സാമ്പാർ എന്നിവ വിൽക്കുന്ന ചെറിയൊരു ബിസിനസ് ആരംഭിച്ചു. ബിസിനസ് മുന്നോട്ടു പോയി. എന്നാൽ അത് വികസിപ്പിക്കാൻ മൂലധനം ആവശ്യമായിരുന്നു. നിങ്കമ്മയ്ക്കും

സ്ത്രീയുടെ ആത്മവിശ്വാസവും കൂടുതൽ ശക്തമാകുന്നു. ഇതാണ് സ്ത്രീ ശാക്തീകരണത്തിന്റെ ജീവസുറ്റ രൂപം. തെരുവോരത്തും പാതയോരത്തും ചെറിയ വ്യാപാരങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന എല്ലാ സഹോദരിമാർക്കും അവരുടെ ഉജ്ജ്വലമായ ഭാവിക്കായി ഞാൻ ആശംസകൾ നേരുന്നു. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, ശുചിത്വത്തിന് അതിൻ്റെതായ സവിശേഷതയുണ്ട്. ഒരു സ്ഥലത്തെ വൃത്തിയായി സൂക്ഷിക്കാനുള്ള പ്രതിജ്ഞ അവിടെയുള്ള ആളുകളുടെ പ്രതിജ്ഞയായി മാറുമ്പോൾ മാറ്റം ശുചീകരണത്തിൽ മാത്രം പരിമിതപ്പെടുന്നില്ല, അതിലൂടെ ആ സ്ഥലത്തിൻ്റെ മുഖമുദ്ര തന്നെ മാറുന്നു. രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ശുചിത്വത്തിനായി നടക്കുന്ന ഇത്തരം ശ്രമങ്ങൾ നമ്മെ നിരന്തരം പ്രചോദിപ്പിക്കുന്നു. ഉത്തർപ്രദേശിലെ റാംപൂരിൽ പട്വായി എന്നൊരു ഗ്രാമമുണ്ട്. അവിടെ ആകാശ്, റോഹൻ എന്ന രണ്ട് സുഹൃത്തുക്കൾ തങ്ങളുടെ ചുറ്റുപാടുകൾ മാലിന്യത്താൽ നിറഞ്ഞിരിക്കുന്നതായി കണ്ടു. പിന്നെ എന്താണ് സംഭവിച്ചത്? ആകാശും രോഹനും ബാഗുകളെടുത്ത് ശുചീകരണത്തിനായി ഇറങ്ങി. ക്രമേണ മറ്റു യുവാക്കളും അവരോടൊപ്പം ചേരാൻ തുടങ്ങി. ഒരു ടീം രൂപപ്പെട്ടു. അതിന്റെ പേര് ക്ലീനപ്പ് പട്വായി. ഈ യുവാക്കൾ ഇതുവരെ 4 ഗംഗാഘാട്ടുകൾ വൃത്തിയാക്കി. 1 ടണ്ണിലധികം പ്ലാസ്റ്റിക് മാലിന്യം നീക്കം ചെയ്തു. നിരവധി കുളങ്ങളും പൊതുസ്ഥലങ്ങളും അവർ വൃത്തിയാക്കി. സുഹൃത്തുക്കളെ, ഇത്തവണ അമർനാഥ് യാത്രയിലും ശുചിത്വത്തിൻ്റെയും ജനപങ്കാളിത്തത്തിൻ്റെയും ഇതുപോലൊരു പ്രചോദനകരമായ ചിത്രം കാണാനായി. ദുഷ്കരമായ പാതകളിൽ ആയിരക്കണക്കിന് ശുചീകരണ പ്രവർത്തകർ രാവും പകലും സേവനത്തിൽ ഏർപ്പെട്ടിരുന്നു. ഈ വർഷത്തെ യാത്രക്കിടെ 400 മെട്രിക് ടണ്ണിലധികം മാലിന്യം കളക്ട് ചെയ്യുകയും പ്രോസസ് ചെയ്യുകയും ചെയ്തു. ഈ ശ്രമത്തിലെ ഒരു കാര്യം എനിക്ക് പ്രത്യേകമായി ഇഷ്ടപ്പെട്ടു. ശുചീകരണ പ്രവർത്തനങ്ങളിൽ തീർത്ഥാടകരും പങ്കാളികളായി. 16,000-ൽ അധികം യാത്രക്കാർ ശുചിത്വത്തിനുള്ള പ്രതിജ്ഞ എടുത്തു. 10,000-ൽ അധികം യാത്രക്കാർക്ക് റെസ്പോൺസിബിൾ യാത്രി സർട്ടിഫിക്കറ്റും നൽകി. ഇവിടെ വളരെ വ്യത്യസ്തമായ ഒരു പരീക്ഷണവും നടന്നു. യാത്രയിൽ കുതിരകളുടെയും കോവർകഴുതകളുടെയും ചാണകം ബയോഗ്യാസാക്കി മാറ്റുകയും അതേ ക്ലീൻ എനർജി ഉപയോഗിച്ച് സ്വച്ഛജ്യോത് തെളിയിക്കുകയും ചെയ്തു. അങ്ങനെ ബാബ ബർഫാനിയുടെ ഈ പുണ്യയാത്ര ശുചിത്വത്തിൻ്റെയും സേവനത്തിൻ്റെയും ഭക്തിയുടെയും ഒരു രൂപമായി മാറി. സുഹൃത്തുക്കളെ, നമ്മുടെ ഗ്രാമങ്ങളായാലും നഗരങ്ങളായാലും നമ്മുടെ നദികളായാലും തീർത്ഥാടന കേന്ദ്രങ്ങളായാലും അവയുടെ ഐഡന്റിറ്റി നമ്മുടെ പെരുമാറ്റത്തിലൂടെയും രൂപപ്പെടുന്നു. ശുചിത്വം ഈ പെരുമാറ്റത്തിൻ്റെ ഭാഗമാകുമ്പോൾ ആ സ്ഥലത്തിൻ്റെ ഭംഗി വർദ്ധിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, ചിലപ്പോൾ നമ്മുടെ ഒരു ചെറിയ ഹോബി ജീവിതത്തിൽ ഒരു വലിയ സാധ്യതയിലേക്കുള്ള വഴി തുറക്കുന്നു. നാഗാലാൻഡിലെ ഭേക് ജില്ലയിലെ വേസാലു പുരോയുടെ യാത്രയും ഇതുപോലെയാണ്. വേസാലു ഒരു കർഷക കുടുംബത്തിലാണ് വളർന്നത്. കുട്ടിക്കാലം മുതൽ മാതാപിതാക്കൾ കൃഷി ചെയ്യുന്നത് അവർ കണ്ടിരുന്നു. പൂക്കളോടും അവർക്ക് വലിയ ഇഷ്ടമുണ്ടായിരുന്നു. 2021 ഈ ഹോബിയോടൊപ്പം ചെറിയ തോതിൽ പൂക്കൾ കൃഷി ചെയ്യാൻ അവർ ആരംഭിച്ചു. ക്രമേണ അതിലൊരു സാധ്യത അവർ കാണാൻ തുടങ്ങി. വിവാഹങ്ങളായാലും മറ്റു ഉത്സവങ്ങളായാലും പൂക്കൾക്ക് എപ്പോഴും ആവശ്യകതയുണ്ടെന്ന് അവർ കണ്ടു. തൻ്റെ ഈ ഹോബി മുന്നോട്ടു കൊണ്ടുപോകാൻ വേസാലു തീരുമാനിച്ചു. ഈ യാത്രയിൽ പ്രാദേശിക കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ നിന്ന്

വഴി തുറക്കുമെന്നാണ്. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, നമ്മുടെ ചുറ്റും ഇത്തരത്തിലുള്ള നിരവധി ആളുകളുണ്ട്. അവർ ഒരു ചെറിയ ശ്രമം ആരംഭിക്കുകയും നോക്കി നിൽക്കുന്നതിനിടെ അവരുടെ ശ്രമം നിരവധി ആളുകളുടെ ജീവിതത്തിൽ മാറ്റത്തിനുള്ള വഴിയാവുകയും ചെയ്യുന്നു. ഒഡീഷയിലെ ദേബ്രിഗഡിൽ ധോഡരോ കുസും എന്നൊരു ഗ്രാമമുണ്ട്. കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് വരെ ഈ ഗ്രാമത്തിലെ മൈഥിലി ഭുയെ ഏതാണ്ട് എല്ലാ ദിവസവും കാട്ടിലേക്ക് പോകുമായിരുന്നു. ചിലപ്പോൾ വിറകെടുക്കാൻ, ചിലപ്പോൾ ഇലിപ്പയോ കരിമരത്തിന്റെ ഇലയോ ശേഖരിക്കാൻ, ചിലപ്പോൾ മുളയുടെ തളിരുകളും മറ്റ് വനോൽപ്പന്നങ്ങളും കൊണ്ടുവരാൻ. അവർക്കും അവിടെയുള്ള നിരവധി കുടുംബങ്ങൾക്കും ആവശ്യമായ പല കാര്യങ്ങളും ഈ കാട്ടിൽ നിന്നായിരുന്നു ലഭിച്ചിരുന്നത്. എന്നാൽ പിന്നീട് മൈഥിലി ദേബ്രിഗഡ് എക്കോ ടൂറിസവുമായി ചേർന്നു. അതോടെ കാടുമായുള്ള അവരുടെ ബന്ധം ഒരു പുതിയ ദിശയിലേക്ക് മാറി. ഇപ്പോൾ കാടിന്റെ സംരക്ഷണവും അവരുടെ ഉപജീവനത്തിനുള്ള ഒരു മാർഗമായി മാറി. സുഹൃത്തുക്കളെ, മൈഥിലിയുടെ ജീവിതത്തിൽ വന്ന ഈ മാറ്റം മറ്റ് സ്ത്രീകളെയും പ്രചോദിപ്പിച്ചു. ഇന്ന് 60-ൽ അധികം സ്ത്രീകൾ കാടിന്റെ സംരക്ഷണത്തിൽ പങ്കാളികളായിട്ടുണ്ട്. ചിലർ വന്യജീവികളുടെ സംരക്ഷണത്തിന് ചുമതല വഹിക്കുന്നു. ചിലർ പുൽമേടുകളുടെ വികസനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ചില സ്ത്രീകൾ ഇക്കോ ടൂറിസം ആക്ടിവിറ്റീസിന് സംഭാവന നൽകുന്നു. സുഹൃത്തുക്കളെ, മൈഥിലിയും ദേബ്രിഗഡിലെ ഈ സഹോദരിമാരും പ്രകൃതിയെ സംരക്ഷിക്കാനും അതോടൊപ്പം ജീവിതത്തിൽ സമൃദ്ധി കൈവരിക്കാനും കഴിയുമെന്ന് തെളിയിച്ചിരിക്കുന്നു. ഈ സഹോദരിമാരുടെ ശ്രമം നമുക്കെല്ലാവർക്കും വലിയ പ്രചോദനമാണ്. സുഹൃത്തുക്കളെ, ഇന്ന് നമ്മുടെ പെൺമക്കളുടെ സ്വപ്നങ്ങളുടെ പറക്കൽ ഭൂമിയിൽ നിന്ന് ബഹിരാകാശത്തേക്ക് എത്തുകയാണ്. ഇത്തരത്തിലുള്ള സ്വപ്നങ്ങൾ കാണുന്ന ലോകമെമ്പാടുമുള്ള ആയിരക്കണക്കിന് പെൺകുട്ടികളെ ഭാരതം ഒരുമിച്ച് കൂട്ടുകയാണെന്നറിഞ്ഞാൽ നിങ്ങൾക്ക് അഭിമാനം തോന്നും. ഈ ശ്രമത്തിന്റെ പേര് മിഷൻ ശക്തി സാറ്റ്. ഇതിലൂടെ 108 രാജ്യങ്ങളിലെ 12,000 വിദ്യാർത്ഥിനികൾക്ക് സാറ്റലൈറ്റ് ടെക്നോളജി പഠിക്കാനും ഇന്നൊവേഷൻ മേഖലയിൽ മുന്നേറാനും അവസരം ലഭിക്കുന്നു. ഓഗസ്റ്റ് 23 നാഷണൽ സ്പേസ് ഡേയിൽ ഉത്തർപ്രദേശിലെ ഗ്രേറ്റർ നോയിഡയിൽ ഈ മിഷന്റെ മനോഹരമായൊരു ചിത്രം കാണാനായി. ഗൗതം ബുദ്ധായി യൂണിവേഴ്സിറ്റിയിൽ മിഷൻ ശക്തിസാറ്റിന്റെ 2ാം ഘട്ടം ആരംഭിച്ചു. ഈ അവസരത്തിൽ വിവിധ രാജ്യങ്ങളിൽ നിന്നും ഭാരതത്തിൽ നിന്നും എത്തിയ ഏകദേശം 100 വിദ്യാർത്ഥിനികൾ ഒരുമിച്ച് ഒത്തുകൂടി. ഭാരതത്തിന്റെ വിദൂര പ്രദേശങ്ങളിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥിനികളും ഇതിൽ പങ്കെടുക്കുന്നു. ഈ ശ്രമത്തിന്റെ ലക്ഷ്യവും വളരെ പ്രത്യേകതയുള്ളതാണ്. പൂർണമായും വിദ്യാർത്ഥിനികളുടെ പങ്കാളിത്തത്തോടെ തയ്യാറാക്കുന്ന ഒരു സാറ്റലൈറ്റിനെ മൂണിന്റെ ഓർബിറ്റിലേക്ക് അയക്കാനുള്ള തയ്യാറെടുപ്പാണ് നടക്കുന്നത്. സുഹൃത്തുക്കളെ, ഇവരിൽ നിരവധി വിദ്യാർത്ഥിനികൾ വരുംകാലത്ത് സയൻസ്, ടെക്നോളജി, ഇന്നവേഷൻ എന്നീ മേഖലകളിൽ തങ്ങളുടെ വ്യക്തിത്വം സ്ഥാപിക്കുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, ഇന്നത്തെ കാലത്ത് അവക്കാഡോ പഴത്തിന് വലിയ പ്രചാരമാണ്. മുമ്പ് ഈ പഴത്തെക്കുറിച്ച് വളരെ കുറച്ച് ആളുകൾക്കേ അറിയുമായിരുന്നുള്ളൂ. അതിന്റെ വാല്യൂവും ഡിമാൻഡും രണ്ടും കുറവായിരുന്നു. എന്നാൽ ഇന്ന് ഡൈനിങ് ടേബിളിൽ ഇത് ധാരാളമായി കാണപ്പെടുന്നു. ഇന്നിത് ഹെൽത്തിനും പ്രീമിയം മാർക്കറ്റിനും പ്രിയങ്കരമായി മാറിയിരിക്കുന്നു. നമ്മുടെ കർഷക സഹോദരന്മാർക്കും സഹോദരിമാർക്കും ഇത് വളരെ സഹായകരമാണ്. ആന്ധ്രാപ്രദേശിലെ കടപ്പയിലെ വരദരാജിന്റെ ഉദാഹരണം ഇത് സൂചിപ്പിക്കുന്നു. നിരവധി വർഷങ്ങളായി അദ്ദേഹം തന്റെ വയലിൽ തക്കാളിയും വാഴയും കൃഷി ചെയ്തു വരികയായിരുന്നു. ഒരു ദിവസം സുഹൃത്തുക്കളുടെ ഫാമിൽ അവക്കാഡോ കൃഷി ചെയ്യുന്നത് അദ്ദേഹം കണ്ടു. അതിനുശേഷം യൂട്യൂബിൽ നിന്ന് ഇതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിച്ചു. ഇതുവരെ ഏകദേശം 4 ടൺ അവക്കാഡോ ഉൽപ്പാദിപ്പിച്ചിട്ടുണ്ട്. ഇന്ന് അദ്ദേഹം നേരിട്ട് പ്രാദേശിക കടകളിലേക്ക് ഇത് സപ്ലൈ ചെയ്യുന്നു. പുതിയ വിള, ശാസ്ത്രീയ ഉപദേശം, നേരിട്ടുള്ള മാർക്കറ്റിംഗ് എന്നിവയിലൂടെ അദ്ദേഹത്തിന്റെ ചെറിയ ഫാമിന്റെ വരുമാനം പൂർണമായും മാറിമറിഞ്ഞു. തമിഴ്നാട്ടിലെ കൊടൈക്കനാലിലെ കർഷകനായ ചന്ദ്രശേഖരൻ 1/2 ഹെക്ടർ സ്ഥലത്ത് അവക്കാഡോ കൃഷി ആരംഭിച്ചു. അദ്ദേഹത്തിന് ഇതിന് നല്ല വില ലഭിക്കുകയും വരുമാനം വർദ്ധിക്കുകയും ചെയ്യുന്നു. കർണാടകയിലെ ചിക്കമംഗളൂരുവിലെ ചില കർഷക സഹോദരന്മാരും സഹോദരിമാരും കോഫി പ്ലാന്റേഷന്റെ ഇടയിൽ അവക്കാഡോ നട്ടിട്ടുണ്ട്. ഇതിലൂടെ കോഫിക്കും കുരുമുളകിനും പുറമെ അധിക വരുമാനവും അവർക്ക് ലഭിക്കുന്നു. സുഹൃത്തുക്കളെ, നഗരങ്ങളിലെ റെസ്റ്റോറൻറ്റുകളിൽ നാം പലപ്പോഴും അവക്കാഡോ ടോസ്റ്റിനെ കുറിച്ച് കേൾക്കാറുണ്ട്. എന്നാൽ ഇതേ അവക്കാഡോയിലൂടെ നമ്മുടെ ഇന്നൊവേറ്റീവ് കർഷകർ വരുമാനം നേടാനുള്ള ഒരു പുതിയ റെസിപ്പി കണ്ടെത്തിയിരിക്കുന്നു. അതായത്, നമ്മുടെ രാജ്യത്തെ അവക്കാഡോ കൊണ്ട് നിങ്ങളുടെ ടോസ്റ്റിന്റെ രുചിയും വർദ്ധിച്ചു, കർഷകരുടെ വരുമാനവും വർദ്ധിച്ചു. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, ഏതാ

0: ദിവസങ്ങൾക്കുള്ളിൽ സെപ്റ്റംബർ 3 മഹാനടൻ ഉത്തംകുമാറിന്റെ ജന്മശതാബ്ദി നാം ആഘോഷിക്കും. സുഹൃത്തുക്കളെ, ഉത്തംകുമാർ ഒരു വെർസറ്റൈൽ ആക്ടറായിരുന്നു. തന്റെ അഭിനയത്തിലൂടെ അദ്ദേഹം ജനങ്ങളുടെ ഹൃദയങ്ങളിൽ ഇടം നേടി. ഫിലിം ലവേഴ്സിന്റെ അഭിപ്രായത്തിൽ സത്യജിത് റേ, നായക്, ദ ഹീറോ എന്ന സിനിമയുടെ മുഴുവൻ സ്ക്രിപ്റ്റും ഉത്തംകുമാറിനെ മനസ്സിൽ കണ്ടാണ് എഴുതിയത്. സത്യജിത് റേ പറഞ്ഞിരുന്നത് അദ്ദേഹത്തിൽ ഡിഗ്നിറ്റിക്കൊപ്പം അത്ഭുതകരമായ ഇമോഷണൽ ഡെപ്തും ഉണ്ടായിരുന്നു എന്നാണ്. കഥാപാത്രത്തെ ജീവസുറ്റതാക്കാൻ അദ്ദേഹം വളരെയധികം കഠിനാധ്വാനം ചെയ്യുമായിരുന്നു. ഉത്തംകുമാർ സ്വാഭാവികതയ്ക്കൊപ്പം ഫിലാൻത്രോപ്പിക്കും പേരുകേട്ടയാളായിരുന്നു. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നിന്ന് ഒരിക്കലും തോൽവി സമ്മതിക്കരുത് എന്ന മറ്റൊരു വലിയ പാഠവും നമുക്ക് ലഭിക്കുന്നു. അദ്ദേഹത്തിന്റെ ആദ്യകാല സിനിമകൾ പലതും വിജയിച്ചില്ല. എന്നാൽ അദ്ദേഹം തന്റെ ജോലിയിൽ ഫോക്കസ് നിലനിർത്തി. അതിന്റെ ഫലമായാണ് അദ്ദേഹം ഇത്രയും ഉയർച്ച നേടിയത്. സുഹൃത്തുക്കളെ, ഞാൻ കൊൽക്കത്തയിൽ റോഡ് ഷോ നടത്തിയപ്പോൾ ഉത്തംകുമാറിന്റെ വീടിന്റെ മുന്നിലൂടെയും കടന്നുപോയത് എനിക്ക് ഓർമ്മയുണ്ട്. അവിടെ ഒരാൾ അദ്ദേഹത്തിന്റെ ഒരു ചിത്രവും എനിക്ക് സമ്മാനിച്ചിരുന്നു. മഹാനടൻ ഉത്തംകുമാറിന് ഞാൻ ഒരിക്കൽ കൂടി ആദരാഞ്ജലി അർപ്പിക്കുന്നു. അദ്ദേഹം എന്നും നമ്മുടെ എല്ലാവരുടെയും ഹൃദയങ്ങളിൽ വിരാജിക്കും. മഹാനായക് ഉത്തംകുമാർ ചിരോദിൻ മാനുഷ്യർ ഹൃദയേ രാജ്കോർ ബേൻ. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, നമ്മുടെ ഉത്സവങ്ങളും ആഘോഷങ്ങളും നമ്മുടെ പാരമ്പര്യങ്ങളോടൊപ്പം പരസ്പരം കണ്ടുമുട്ടാനുള്ള അവസരവും നമുക്ക് നൽകുന്നു. വരും ദിവസങ്ങളിൽ നാം ഇനിയും നിരവധി പ്രധാനപ്പെട്ട ഉത്സവങ്ങൾ ആഘോഷിക്കാൻ പോവുകയാണ്. സെപ്റ്റംബർ 4 ജന്മാഷ്ടമിയുടെ പുണ്യോത്സവമാണ്. സെപ്റ്റംബറിൽ തന്നെ നാം വിശ്വകർമ്മ പൂജയും ആഘോഷിക്കും. ഈ അവസരത്തിൽ നമ്മുടെ ചുറ്റുമുള്ള കരകൗശല തൊഴിലാളികളെയും ശില്പികളെയും വിശ്വകർമ്മ സുഹൃത്തുക്കളെയും ആദരിക്കണം. ഏതാനും മാസങ്ങൾക്ക് ശേഷം ദീപാവലിയും വരാനിരിക്കുകയാണ്. അതിന്റെ തയ്യാറെടുപ്പുകളും ആരംഭിച്ചിരിക്കുന്നു. ഉത്സവങ്ങളുടെ ഈ കാലത്ത് ഞാൻ വീണ്ടും നിങ്ങളോട് വോക്കൽ ഫോർ ലോക്കൽ എന്ന അഭ്യർത്ഥന ആവർത്തിക്കുകയാണ്. വോക്കൽ ഫോർ ലോക്കൽ എന്നതിൻ്റെ അർത്ഥം മൺവിളക്കുകൾ വാങ്ങുക എന്നത് മാത്രമല്ല, അതിൻ്റെ വിഷൻ വളരെ വലുതാണ്. നമ്മുടെ വീട്ടിലേക്ക് എന്ത് സാധനം വാങ്ങിയാലും അത് ഭാരതത്തിൽ നിർമ്മിച്ചതാണോ എന്ന് തീർച്ചയായും നോക്കണം. ഭാരതം സ്വയം പര്യാപ്തമാകാനുള്ള വഴി ഭാരതത്തിൽ നിർമ്മിച്ച വസ്തുക്കളിൽ അഭിമാനം കൊള്ളുന്നതിലൂടെയാണ് കൂടുതൽ വിശാലമാവുക. ഈ സന്ദേശം പരമാവധി ആളുകളിലേക്ക് എത്തിക്കുന്നതും നമ്മുടെ ഉത്തരവാദിത്തമാണ്. നമ്മുടെ ക്രിയേറ്റീവ് വേൾഡിലെ സഹപ്രവർത്തകർക്കും ഇൻഫ്ലുവൻസേഴ്സിനും സെലിബ്രിറ്റീസിനും ഇതിൽ വളരെ വലിയ പങ്കുണ്ട്. നിങ്ങൾ സ്വയം വോക്കൽ ഫോർ ലോക്കൽ സ്വീകരിക്കുകയും മറ്റുള്ളവരെയും അതിലേക്ക് പ്രേരിപ്പിക്കുകയും ചെയ്യണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. സുഹൃത്തുക്കളെ, നിങ്ങളുടെ ചുറ്റിലും ചെറിയ ചെറിയ ശ്രമങ്ങളിലൂടെ സമൂഹത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്ന നിരവധി ആളുകളുണ്ടാകും. മൻ കി ബാത്തിലേക്ക് അവരെക്കുറിച്ച് തീർച്ചയായും എഴുതുക. നിങ്ങളയക്കുന്ന അനുഭവം രാജ്യത്തിൻ്റെ ഏതെങ്കിലും കോണിലുള്ള ഒരാൾക്ക് പുതിയൊരു പ്രചോദനമായി മാറിയേക്കാം. നിങ്ങളുടെ അനുഭവങ്ങൾക്കും സജഷൻസിനും വേണ്ടി ഞാൻ കാത്തിരിക്കുന്നു. വളരെ വളരെ നന്ദി. നമസ്കാരം.
1: മൻ കി ബാത് അഥവാ മനസ്സ് പറയുന്നത് എന്ന പരിപാടിയിൽ ഇന്ന് രാവിലെ 11 പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി രാജ്യത്തെ ജനങ്ങളോട് സംസാരിച്ചതിന്റെ മലയാള പരിഭാഷയാണ് കേട്ടത്.

0: മായാമുദ്രകൾ,
1: കാലത്തെ മറികടക്കുന്ന പുസ്തകങ്ങളിലൂടെ ഒരു യാത്ര.
2: നാളെ രാത്രി 7:35 മായാമുദ്രകളിൽ
3: കുട്ടിക്കൃഷ്ണ മാരാരുടെ ഭാരത പര്യടനം. രചന ഡോക്ടർ അജയപുരം ജ്യോതിഷ് കുമാർ.
0: മായാമുദ്രകൾ എല്ലാ തിങ്കളാഴ്ചയും രാത്രി 7:35.

0: ഇനി പരിപാടിയിൽ ഗ്രാമോദ്യോഗ് വികാസ് യോജനയെക്കുറിച്ച് അറിയാം.
1: ഖാദി ഗ്രാമോദ്യോഗ് വികാസ യോജനയുടെ രണ്ട് ഘടകങ്ങളിൽ ഒന്നാണ് ഗ്രാമോദ്യോഗ് വികാസ് യോജന. ഇന്ത്യയുടെ വടക്കു കിഴക്കൻ ഭാഗത്ത് ഉൾപ്പെടെ 4 പൈലറ്റ് പ്രൊജക്ടുകളായാണ് ഇത് നടപ്പിലാക്കുന്നത്. ഈ പദ്ധതി പ്രകാരം ഗ്രാമങ്ങളിലും ചെറുപട്ടണങ്ങളിലും 500 അധിക തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടും. ഗ്രാമവ്യവസായങ്ങൾക്ക് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയും. ഗ്രാമവ്യവസായങ്ങൾ പുരോഗമിക്കുന്നതിലൂടെ ഗ്രാമീണ മേഖലയിൽ ധാരാളം തൊഴിലവസരങ്ങൾ ഉണ്ടാകുകയും ഇതുവഴി ഗ്രാമങ്ങളിലെ തൊഴിലില്ലായ്മ കുറയുന്നതിനും സഹായിക്കുന്നു. അതോടൊപ്പം തന്നെ ഗ്രാമീണ മേഖലകളുടെ മൊത്തത്തിലുള്ള വികസനത്തിന് ഗ്രാമവ്യവസായങ്ങൾ സംഭാവന ചെയ്യുന്നു. ചെറുകിട സംരംഭങ്ങൾ സ്ഥാപിക്കുന്നതിലൂടെ പ്രാദേശിക സാമ്പത്തിക പ്രവർത്തനങ്ങൾ സൃഷ്ടിക്കുന്നതിനും അതുവഴി നഗരങ്ങളിലേക്കുള്ള ജനങ്ങളുടെ കുടിയേറ്റം കുറയ്ക്കുന്നതിനും നഗരങ്ങളിലെ ജനസംഖ്യാ കേന്ദ്രീകരണം തടയുന്നതിനും സഹായിക്കുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ദാരിദ്ര്യ നിർമ്മാർജ്ജനമാണ്. ഗ്രാമീണ സമൂഹങ്ങൾക്ക് വരുമാനമുണ്ടാക്കി അവിടെ ദാരിദ്ര്യം കുറയ്ക്കുകയും ഉപജീവന മാർഗം നൽകുകയും ചെയ്യുന്നു. സംരംഭകത്വവും സ്വയം തൊഴിലും പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ ഗ്രാമവ്യവസായങ്ങൾ വ്യക്തികളുടെ സാമൂഹിക സാമ്പത്തിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്താൻ അവരെ പ്രാപ്തരാക്കുന്നു. പ്രധാനമായും 3 പ്രവർത്തനങ്ങളാണ് ഗ്രാമോദ്യോഗ് വികാസ യോജനയുടെ കീഴിലുള്ളത്. 1. കളിമൺ പാത്ര നിർമ്മാണം. ഈ പദ്ധതി പ്രകാരം പല വിധത്തിലുള്ള പരിശീലനങ്ങൾ ഗ്രാമീണ ജനതയ്ക്ക് നൽകുന്നു. 18-55 ഇടയിൽ പ്രായമുള്ളവർക്കാണ് അവസരം. മുൻപ് ഈ മേഖലയിൽ പ്രവർത്തിച്ചിട്ടില്ലാത്തവർക്കും പരിശീലനത്തിലൂടെ ഈ മേഖലയിലേക്ക് കടന്നുവരാൻ സാധിക്കുന്നു. മറ്റൊരു വ്യവസായമാണ് തേനീച്ച വളർത്തൽ. 18-55 ഇടയിൽ പ്രായമുള്ള അംഗീകരിക്കപ്പെട്ട തിരിച്ചറിയൽ രേഖയോടുകൂടി ഇതിന്റെ പരിശീലനത്തിനായി അപേക്ഷിക്കാവുന്നതാണ്. ഈ പദ്ധതി പ്രകാരം ഒരു കുടുംബത്തിൽ നിന്ന് ഒരാൾക്ക് 10 തേനീച്ചക്കൂടുകൾ വീതം ലഭിക്കുന്നു. ഒപ്പം തേനീച്ച വളർത്തലിനുള്ള സാമഗ്രികളും ലഭിക്കുന്നു. മറ്റൊരു വ്യവസായമാണ് അഗർബത്തി വ്യവസായം വികസിപ്പിക്കുകയും അതുവഴി ഈ മേഖലയിൽ ജോലി ചെയ്യുന്ന കരകൌശല തൊഴിലാളികൾക്ക് ആവശ്യമായ പരിശീലനം, യന്ത്രങ്ങൾ, അസംസ്കൃത വസ്തുക്കൾ മുതലായവ ഈ പദ്ധതിയിലൂടെ ലഭിക്കുന്നു. ഗ്രാമങ്ങളിൽ പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും ആഭ്യന്തര അഗർബത്തി വ്യവസായത്തെ മൊത്തത്തിൽ വികസിപ്പിക്കുകയും അതുവഴി അഗർബത്തിയുടെ ഇറക്കുമതി കുറയ്ക്കുകയും ചെയ്യാൻ ഈ പദ്ധതിയിലൂടെ സാധിക്കും. കരകൌശല തൊഴിലാളികളെ സഹായിക്കുക എന്ന ലക്ഷ്യത്തോടെ ഓരോ ചെറു സംഘത്തിനും നിർമ്മാണ യന്ത്രങ്ങളും മിക്സിംഗ് മെഷീനുകളും നൽകുകയും കരകൌശല വിദഗ്ധർക്ക് ആവശ്യമായ പരിശീലനം ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് കമ്മീഷൻ വഴി നൽകുകയും ചെയ്യുന്നു. സംസ്ഥാന ഖാദി ഗ്രാമ വ്യവസായ ബോർഡുകളിൽ ഈ പദ്ധതിക്കുള്ള പരിശീലനങ്ങൾക്കായി അപേക്ഷിക്കാവുന്നതാണ്.
0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഗ്രാമോദ്യോഗ് വികാസ് യോജനയെക്കുറിച്ചാണ്.
2: പദ്ധതികൾ ജനനന്മയ്ക്ക്.

0: നമുക്കുള്ള ഡെസേർട്ട് വന്നു, പക്ഷെ നമ്മുടെ ചാമ്പ്യൻ ഇനിയും വന്നില്ല.
1: ബിൽ കൊടുക്കും മുമ്പ് വരില്ലേ?
2: സോ ഗേൾസ്, എന്താ ഇവിടെ പ്രശ്നം? ബില്ലാണ് പ്രശ്നം.
0: നിന്റെ കാർഡ് എന്താ?
2: RBI പറയുന്നു, നിങ്ങളുടെ പിൻ, OTP, CVV അല്ലെങ്കിൽ ഇന്റർനെറ്റ് ബാങ്കിംഗ് പാസ്വേഡ് ആർക്കും നൽകരുത്. ഓൺലൈൻ ബാങ്കിംഗ് നിങ്ങളുടെ കമ്പ്യൂട്ടർ, മൊബൈൽ പിന്നെ സെക്യൂർ നെറ്റ്വർക്കിൽ നിന്ന് മാത്രം നടത്തൂ. ഇത് തീറ്റ മത്സരമായിരുന്നു. RBI പറയുന്നു, അറിവ് നേടൂ, അത് പ്രാവർത്തികമാക്കൂ.

0: സമയം 8 മണി കഴിഞ്ഞ് 54 മിനിറ്റും 57 സെക്കൻഡും. ഇനി വാർത്താ ബുള്ളറ്റിൻ കേൾക്കാം.
1: ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് അനിൽകുമാർ. ന്യൂഡൽഹിയിൽ നാളെ നടക്കുന്ന നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ടെക്നോളജിയുടെ സംയുക്ത ബിരുദദാന ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു പങ്കെടുക്കും. രാജ്യത്തുടനീളമുള്ള 18 NIFT ക്യാമ്പസുകളിൽ നിന്നും ബിരുദം നേടിയ വിദ്യാർത്ഥികൾ ചടങ്ങിന് സാക്ഷ്യം വഹിക്കും. കേരളത്തിന്റെ സമ്പന്നമായ സാംസ്കാരിക പൈതൃകവും പാരമ്പര്യവും രാജ്യത്തിനാകെ അഭിമാനകരമാണെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. പമ്പാ നദിയിലെ ആവേശപ്പെരുമയായ ആറന്മുള ഉത്രട്ടാതി വള്ളംകളി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഉത്രട്ടാതി ജലമേളയിൽ എ ബാച്ച് ഫൈനൽ മത്സരത്തിൽ മേലുകര പള്ളിയൂടം 1st സ്ഥാനം നേടി. ബി ബാച്ച് ഫൈനലിൽ കോറ്റാത്തൂർ കൈതക്കോടി പള്ളിയൂടം മന്നം ട്രോഫി നേടി. സംസ്ഥാന ഓണം വാരാഘോഷത്തിന് തിരുവനന്തപുരത്ത് സമാപനം. നഗരവീഥികളിൽ ആഘോഷപൊലിമയുടെ വർണ്ണവിസ്മയം തീർത്ത ഓണം വാരാഘോഷത്തിന്റെ സമാപന ഘോഷയാത്ര ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ഹർലേക്കർ, മുഖ്യമന്ത്രി വി ഡി സതീശൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ലക്ഷദ്വീപ് സന്ദർശനത്തിന്റെ ഭാഗമായി ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ നാളെ അഗത്തി ദ്വീപിലെത്തും. അഗത്തി സ്കൂൾ സ്റ്റേഡിയത്തിലെ ഔദ്യോഗിക ചടങ്ങിൽ ഉപരാഷ്ട്രപതി പങ്കെടുക്കും. കേന്ദ്ര ഫിഷറീസ് മന്ത്രാലയം ആവിഷ്കരിക്കുന്ന മിഷൻ രംഗീൻ മച്ലി 2031 കർമ്മ പദ്ധതികൾക്കും ഉപരാഷ്ട്രപതി തുടക്കം കുറിക്കും. ഔദ്യോഗിക പരിപാടികൾക്ക് ശേഷം നാളെ ഉച്ചയോടെ ഉപരാഷ്ട്രപതി അഗത്തിയിൽ നിന്ന് കൊച്ചിയിലേക്ക് തിരിക്കും. ഇന്ത്യയും ഉസ്ബെക്കിസ്ഥാനും തമ്മിലുള്ള ബന്ധം സമഗ്ര തന്ത്രപരമായ പങ്കാളിത്തം എന്ന തലത്തിലേക്ക് ഉയരുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. താഷ്കെന്റിൽ പ്രസിഡന്റ് ഷവ്കത്ത് മിർസിയോയേവുമായി പ്രധാനമന്ത്രി ഉന്നതതല കൂടിക്കാഴ്ച നടത്തി. സന്ദർശനവേളയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഉസ്ബെക്കിസ്ഥാന്റെ പരമോന്നത ബഹുമതിയായ ഓർഡർ ഓഫ് ഒലി ദരാജിലി ദസ്ലിക് സമ്മാനിച്ചു. ഉസ്ബെക്കിസ്ഥാൻ സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കിർഗിസ്ഥാനിലേക്ക് തിരിക്കും. ബിഷ്കെക്കിൽ SEO അംഗരാജ്യങ്ങളിലെ

0: ദുരിതാശ്വാസ സാമഗ്രികൾ നേപ്പാളിന് കൈമാറി. 230 അടി നീളമുള്ള മോഡുലാർ സ്റ്റീൽ പാലം സ്ഥാപിക്കുന്നതിനുള്ള ഉപകരണങ്ങളുമായി 16 ട്രക്കുകളും നേപ്പാളിലെത്തിയതായി കാഠ്മണ്ഡുവിലെ ഇന്ത്യൻ എംബസി അറിയിച്ചു. ലഹരിയുടെ ദൂഷ്യഫലങ്ങൾ ഒരാളെ മാത്രം ബാധിക്കുന്നതല്ലെന്നും കുടുംബവും സമൂഹവും ഒന്നടങ്കം അനുഭവിക്കേണ്ടി വരുന്നതായും പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൻ കി ബാത്തിന്റെ 137-ാം പതിപ്പിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു അദ്ദേഹം. ലഹരിക്കെതിരെ നശാമുക്ത യുവ ഫോർ വികസിത് ഭാരത് ക്യാമ്പയിൻ രാജ്യത്തുടനീളം പുരോഗമിച്ചു വരുന്നതായും പ്രധാനമന്ത്രി പറഞ്ഞു. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള തീരദേശ ജില്ലകളിൽ നാളെ രാത്രി വരെ കടലാക്രമണത്തിന് സാധ്യതയെന്ന് മുന്നറിയിപ്പ്. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. ബാറുകളിൽ നിന്നും അനധികൃതമായി പണവും മദ്യവും കൈപ്പറ്റിയ സംഭവത്തിൽ കോട്ടയം ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ എസ് അശോക് കുമാർ ഉൾപ്പെടെ 7 ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ. മന്ത്രി എം ലിജുവിന്റെ നിർദ്ദേശപ്രകാരമാണ് എക്സൈസ് കമ്മീഷണർ സീറാം സാംബശിവ റാവു സസ്പെൻഷൻ ഉത്തരവ് പുറത്തിറക്കിയത്. സംസ്ഥാനത്തെ അംഗനവാടി കുട്ടികളുടെ സമഗ്ര ആരോഗ്യ സംരക്ഷണം ഉറപ്പാക്കുന്നതിനായി വനിതാ ശിശുവികസന വകുപ്പും ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പും സംയുക്തമായി നടപ്പിലാക്കുന്ന ബാല്യസ്പന്ദനം പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം 2 സെപ്റ്റംബർ മന്ത്രി ബിന്ദു കൃഷ്ണ തിരുവനന്തപുരത്ത് നിർവഹിക്കും. അംഗനവാടി കുട്ടികളുടെ ത്രൈമാസ ആരോഗ്യ പരിശോധനാ പദ്ധതിയാണ് ബാല്യസ്പന്ദനം. വനിതാ T20 ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ ടോസ് നേടിയ തായ്ലന്റ് ഇന്ത്യയെ ബാറ്റിംഗിന് അയച്ചു. ദുബായ് അന്താരാഷ്ട്ര ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലാണ് മത്സരം. ഹർമൻപ്രീത് കൌറാണ് ഇന്ത്യയെ നയിക്കുന്നത്. പ്രധാനമന്ത്രി മുദ്രാ യോജന പ്രകാരം വളരെ കുറഞ്ഞ പലിശ നിരക്കിൽ വായ്പ അനുവദിച്ചതായി ഓൺലൈനിൽ പ്രചരിക്കുന്ന കത്ത് വ്യാജമെന്ന് കേന്ദ്ര സർക്കാർ. ഇത്തരം സന്ദേശങ്ങളിൽ തെറ്റിദ്ധരിക്കപ്പെടരുതെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം അറിയിച്ചു. നമ്മുടെ പെൺമക്കളുടെ സ്വപ്നങ്ങൾ ഭൂമിയിൽ നിന്ന് ബഹിരാകാശം വരെ എത്തിയതായി പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പറഞ്ഞു. അത്തരത്തിൽ സ്വപ്നങ്ങൾ കാണുന്ന ലോകമെമ്പാടുമുള്ള ആയിരക്കണക്കിന് പെൺകുട്ടികളെ ഇന്ത്യ ഒരുമിച്ച് കൂട്ടുകയാണെന്നും ശക്തിസാറ്റ് ദൌത്യത്തെക്കുറിച്ച് പരാമർശിച്ചുകൊണ്ട് അദ്ദേഹം വ്യക്തമാക്കി. 108 രാജ്യങ്ങളിലെ 12,000 വിദ്യാർത്ഥിനികൾക്ക് ഇതിലൂടെ സാറ്റലൈറ്റ് സാങ്കേതികവിദ്യ പഠിക്കാനും ഇന്നൊവേഷൻ രംഗത്ത് മുന്നേറാനും ഇതിലൂടെ അവസരം ലഭിക്കുന്നുവെന്ന് ശ്രീ മോദി അറിയിച്ചു. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: ആകാശവാണി. ഇപ്പോൾ ഒരു ചലച്ചിത്രഗാനം കേൾക്കാം. ഷിബു ചക്രവർത്തിയുടെ വരികൾക്ക് ഔസേപ്പച്ചൻ സംഗീതം നൽകി. യേശുദാസും ചിത്രയും പാടിയത്. ചിത്രം 'അന്ന'.

0: ആകാശവാണി ഉപരാഷ്ട്രപതി ശ്രീ സി പി രാധാകൃഷ്ണൻ ഇന്ന് കേരളത്തിലെ വിവിധയിടങ്ങളിൽ പങ്കെടുത്ത ചടങ്ങുകളുടെ റിപ്പോർട്ട്.
1: ആലപ്പുഴയിൽ കേരള കൗമുദിയുടെ 115 വാർഷികാഘോഷ ചടങ്ങ് ഉപരാഷ്ട്രപതി ശ്രീ സി പി രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ആലപ്പുഴയിലെ ലിയോ 13 ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇന്ന് രാവിലെ 10 നടന്ന ചടങ്ങിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ, ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോൺ, SNDP ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ തുടങ്ങിയവർ പങ്കെടുത്തു. കേരള കൗമുദി ചീഫ് എഡിറ്റർ ദീപു രവി സ്വാഗതമാശംസിച്ചു. മാറുന്ന മാധ്യമലോകത്ത് വിശ്വാസ്യതയും മാധ്യമധാർമ്മികതയും കാത്തുസൂക്ഷിക്കേണ്ടതിന്റെ പ്രാധാന്യം ഉദ്ഘാടന പ്രസംഗത്തിൽ ഉപരാഷ്ട്രപതി ചൂണ്ടിക്കാട്ടി. ഉപരാഷ്ട്രപതി ശ്രീ സി പി രാധാകൃഷ്ണന്റെ ഉദ്ഘാടന പ്രസംഗം.
2: ഞാൻ ഭാരതമാതാവിന്റെ പുണ്യപാദങ്ങളെ തൊട്ട് വന്ദിക്കുന്നു. Today on the occasion of the 150th anniversary celebrations of Kerala Kaumudi, the dignitary sharing the dais with me, our honorable governor of Keralam and Tamil Nadu, Sriman Rajendra Vishwanath.

0: SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെ ചടങ്ങിൽ ആദരിച്ചു. തുടർന്ന് വിദ്യാഭ്യാസം, സാമൂഹ്യ പ്രവർത്തനം, മാധ്യമം, വ്യവസായം, ആരോഗ്യം, ടൂറിസം തുടങ്ങി വിവിധ മേഖലകളിൽ ശ്രദ്ധേയമായ സംഭാവനകൾ നൽകിയവർക്ക് കേരള കൗമുദി എക്സലൻസ് പുരസ്കാരങ്ങളും ഉപരാഷ്ട്രപതി സമ്മാനിച്ചു. തുടർന്ന് ഇന്നുച്ചയ്ക്ക് ആറന്മുള ഉത്രട്ടാതി ജലമേള ഉപരാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്തു. ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിന് സമീപം സത്രക്കടവിൽ നടന്ന ചടങ്ങിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ, പത്തനംതിട്ട MP ആന്റോ ആന്റണി, ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല, ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി റോജി എം ജോൺ, ജലവിഭവ വകുപ്പ് മന്ത്രി മോൻസ് ജോസഫ്, ആറന്മുള MLA അബിൻ വർക്കി തുടങ്ങിയവർ പങ്കെടുത്തു. ആറന്മുള പള്ളിയോട സമിതി സേവാസംഘം പ്രസിഡന്റ് സാംബദേവൻ കെ ചടങ്ങിന് സ്വാഗതമാശംസിച്ചു. ഉപരാഷ്ട്രപതി നിലവിളക്ക് കൊളുത്തി സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു.
1: ഞാൻ ഭാരത മാതാവിന്റെ പുണ്യ പൊർപാദങ്ങളെ തൊട്ടു വന്ദിക്കുന്നു. ഓൺ ദി ജോയസ് ഒക്കേഷൻ ഓഫ് ദി ആറന്മുള ഉത്തരട്ടാതി വള്ളംകളി ഫെസ്റ്റിവൽ, ദി ഡിഗ്നിറ്റീസ് ഓൺ ദി ഡയാസ് വിത്ത് മീ അവർ ഓണറബിൾ ഗവർണർ ഓഫ് കേരളം ആൻഡ് തമിഴ്നാടു ശ്രീ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർജി, മൈ ഗുഡ് ഓൾഡ് ഫ്രണ്ട് ആൻഡ് ദി ഹോം മിനിസ്റ്റർ ഓഫ് കേരളം ശ്രീമാൻ രമേശ് ചെന്നിത്തലജി, ദി യങ് ആൻഡ് ഡൈനമിക് മിനിസ്റ്റർ ഫോർ ഹയർ എഡ്യൂക്കേഷൻ ഇൻ ഗവൺമെന്റ് ഓഫ് കേരളം ശ്രീ റോജി എം ജോൺജി, ഓണറബിൾ മിനിസ്റ്റർ ഓഫ് വാട്ടർ റിസോഴ്സസ് കേരളം അവർ ബിലോവ്ഡ് മോൻസ് ജോസഫ് ജി, മെമ്പർ ഓഫ് ദ പാർലമെന്റ് ഓഫ് അവർ പത്തനംതിട്ട കോൺസ്റ്റിറ്റ്യൻസി അവർ ബിലോവ്ഡ് ശ്രീ ആന്റോ ആന്റണി ജി, മെമ്പർ ഓഫ് ലെജിസ്ലേറ്റീവ് അസംബ്ലി ഓഫ് ആറന്മുള ശ്രീമാൻ അബിൻ വർഗേജി, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ നമസ്കാരം. എല്ലാവർക്കും എൻ്റെ ഓണാശംസകൾ. ഐ വാസ് ടോൾഡ് ബൈ രമേശ് ചെന്നിത്തലജി ദി റെസ്റ്റ് ഓഫ് ദ കേരള ഓണം ഹാസ് ബീൻ സെലിബ്രേറ്റഡ് 2-3 days ബിഫോർ, ബട്ട് ഫോർ ആറന്മുള ദി ഓണം ഈസ് കമ്പൈൻഡ് വിത്ത് ദിസ് ബോട്ട് ഫെസ്റ്റിവൽ. That is great, and I am very much proud about our brothers and sisters who are organizing this great festival, and this festival is continuously organized for more than 100 years. That itself shows that whatever may be our lifestyle will get changed, but we are here to save our traditions. That is the greatness that I am seeing in front of my eyes. And one more thing I want to share with you. In the recent session of Rajya Sabha, the name Kerala has been corrected as per our tradition as Keralam. And as the chairman of Rajya Sabha, I had the privilege of presiding over the passage of the state renaming bill during the recently concluded session. And I have seen cutting across the party, all the Kerala MPs of Rajya Sabha were enthusiastically participating it, and I have seen a very happiness in their faces. We celebrated the Onam festival last week, and on this auspicious occasion I extend my warmest greetings and best wishes to each one of you, and pray that your lives are filled with happiness, prosperity and harmony. This Aranmula Uttaratadi Vallamgali festival associated with Onam celebrations is a glorious symbol of Kerala's rich cultural heritage, devotion and timeless tradition. That is the reason no other state in this country is being called as the God's own country. There is one single state in the whole of the nation that is God's country, that is Keralam, that we all are proud of it. Aranmula globally occupies a unique place and is known for its ancient Sri Parthasarathi temple, believed to be constructed around 1800 years before. The famous Aranmula Kannadi, which has a GI tag, is made here. It is Kannadi, but it is not Kannadi, but it is a metal. That metal becomes Kannadi. That is the greatness of our Aranmula mirror. Its unique place in the cultural identity of Keralam reminds us of the need to protect and promote our traditional arts, crafts and knowledge.

0: We have all this tremendous rich culture in our state. I have been always telling others that our Kerala has a big cultural heritage, very rich culture, and this whole culture has to be followed by the rest of our country. And that what I see today here is the same cultural heritage, same cultural richness. So that richness, that culture has to be maintained. My request to the government of Kerala that this festival should be developed in a tourism way. This can be given a status of tourism, and all other people from our country and other parts of the world can be invited for this particular function, not only because there are other races are there, but this type of function that propounds, that propagates our culture, which is this particular, I was told, that function is for more than 600 years it is happening here. The so rich is our tradition. So this has to be brought before our country, before the world.
1: തുടർന്ന് ഉപരാഷ്ട്രപതി വെള്ളപതാക വീശി ജലമേളയ്ക്ക് തുടക്കം കുറിച്ചു. എ ബാച്ചിലെ 35 പള്ളിയോടങ്ങളും ബി ബാച്ചിലെ 16 പള്ളിയോടങ്ങളും അടക്കം 51 പള്ളിയോടങ്ങളാണ് പമ്പാനദിയിലെ ജലമേളയിൽ അണിനിരന്നത്.
2: തുടർന്ന് വൈകിട്ട് തിരുവനന്തപുരത്തെത്തിയ ഉപരാഷ്ട്രപതി ശ്രീ സി പി രാധാകൃഷ്ണൻ സംസ്ഥാന ടൂറിസം വകുപ്പിന്റെ നേതൃത്വത്തിൽ നടത്തിയ ഓണം വാരാഘോഷത്തിന്റെ സമാപനത്തിന്റെ ഭാഗമായുള്ള സാംസ്കാരിക ഘോഷയാത്ര ഫ്ളാഗ് ഓഫ് ചെയ്തു. സംസ്ഥാന ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ, മുഖ്യമന്ത്രി വി ഡി സതീശൻ, നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, മന്ത്രിമാരായ പി സി വിഷ്ണുനാഥ്, കെ മുരളീധരൻ, സി പി ജോൺ, ബിന്ദുകൃഷ്ണ, റോജി എം ജോൺ, കെ എ തുളസി, മേയർ വി വി രാജേഷ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ദ്വിദിന സന്ദർശനത്തിനായി കേരളത്തിലെത്തിയ ഉപരാഷ്ട്രപതി ശ്രീ സി പി രാധാകൃഷ്ണൻ ഇന്ന് പങ്കെടുത്ത ചടങ്ങുകളുടെ റിപ്പോർട്ടാണ് ഇതുവരെ കേട്ടത്. ഉപരാഷ്ട്രപതി നാളെ പങ്കെടുക്കുന്ന ചടങ്ങുകളുടെ റിപ്പോർട്ട് രാത്രി 9:30 കേൾക്കാം.
3: ഇപ്പോൾ വുമൻസ് ഏഷ്യ കപ്പ് T20 ക്രിക്കറ്റ് ടൂർണമെന്റ് 2026 ദുബായ് ഇന്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ വെച്ച് ഇന്ത്യയും തായ്ലാന്റും തമ്മിൽ നടക്കുന്ന മത്സരത്തിന്റെ തത്സമയ വിവരണം തുടരുന്നു. ന്യൂസ് ഓൺ എയർ ആപ്പിൽ പരിപാടികൾ തുടരും.

ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് കുടമാളൂർ കെ ജനാർദ്ദനൻ പുല്ലാങ്കുഴലിൽ വായിച്ച കൃതികൾ, നാഞ്ചിൽ എ ആർ അരുൾ മൃദംഗം, കോട്ടയം ഉണ്ണികൃഷ്ണൻ ഘടം.

ആകാശവാണി അനന്തപുരി എഫ് എം 101.9 ഇപ്പോൾ നിശാസുരഭി. നിശാസുരഭിയിൽ ആദ്യ ഗാനം ഒ എൻ വി കുറുപ്പിന്റെ രചന, രവീന്ദ്രന്റെ സംഗീതത്തിൽ ചിത്ര പാടിയത്. ചിത്രം രാജശില്പി.

ഇനി ദലീമ പാടിയ ഗാനം കേൾക്കാം. ഈ ഗാനത്തിന്റെ വരികൾ ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ജോൺസൺ, ചിത്രം നീ വരുവോളം.

നിശാസുരഭേലിനി വഴിയോര കാഴ്ചകൾ എന്ന ചിത്രത്തിന് വേണ്ടി ഉണ്ണിമേനോനും ചിത്രയും പാടിയ ഗാനം. ഈ ഗാനം രചിച്ചത് ഷിബു ചക്രവർത്തി, സംഗീതം SP വെങ്കടേഷ്.

ഇനി യേശുദാസൻ ചിത്രയും പാടിയ ഗാനം. ഈ ഗാനത്തിൻ്റെ വരികൾ കാവാലം നാരായണ പണിക്കർ, ഈണം നൽകിയത് എം ജി രാധാകൃഷ്ണൻ. ചിത്രം സർവകലാശാല.

നിശാസുരഭിയിൽ അവസാനമായൊരു ഗാനം കൂടി കേൾക്കാം. ബിജു തിരുമലയുടെ വരികൾക്ക് ഓസിയപ്പച്ചൻ്റെ സംഗീതം. ചിത്ര പാടിയത് ചിത്രം ആചാര്യൻ.

നിശാസുരഭി ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാ ശ്രോതാക്കൾക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് ഇന്ന് നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് മീര.

0: പഠിപ്പോരും ക്രിയാവാൻ തന്നെ ദുർലഭൻ. ധർമ്മം അറിയുന്നവരും പറയുന്നവരും ധാരാളം. ധർമ്മഗ്രന്ഥങ്ങളാണെങ്കിൽ സുലഭം. ധർമ്മത്തെപ്പറ്റി കേൾക്കുന്നവരും പഠിക്കുന്നവരും അനവധി. പക്ഷേ ധർമ്മം ആചരിക്കുന്നവർ അമ്പേ ദുർലഭം. ജീവിതമൂല്യങ്ങളുടെ അടിസ്ഥാന ഘടകങ്ങൾ രണ്ടാണ്, സത്യവും ധർമ്മവും. മറ്റെല്ലാ മൂല്യങ്ങളും അതിലൊതുങ്ങും. സത്യമില്ലാത്ത സ്നേഹവും ധർമ്മമില്ലാത്ത ദയയും എന്തിനു കൊള്ളാം? ഏതിനും അടിസ്ഥാനം സത്യവും ധർമ്മവും തന്നെ. അതുകൊണ്ടാണ് ശ്രുതി സത്യം വദ ധർമ്മം ചര, നീ സത്യം തന്നെ പറയണം, നീ ധർമ്മം തന്നെ ആചരിക്കണം എന്നനുശാസിക്കുന്നത്. ആ അനുശാസനം പ്രാണനുതുല്യം പരിരക്ഷിച്ചു പോന്ന മഹാപുരുഷന്മാർ മാത്രമല്ല, വെറും സാധാരണക്കാർ പോലും നമ്മുടെ നാട്ടിൽ സുലഭമായിരുന്നു. ഇന്ന് പലരും കാഴ്ചയിൽ മാത്രം യോഗ്യൻ, കാമ്പിൽ വ്യത്യസ്തൻ എന്ന് കാണാം. ചെടിയിൽ വിരിയുന്ന പൂക്കളും പ്ലാസ്റ്റിക്കിൽ വിടർന്ന പൂക്കളും തമ്മിൽ തിരിച്ചറിയാൻ നമുക്ക് ബുദ്ധിമുട്ട്. എങ്കിലും തുമ്പികൾക്ക് ഒരു പ്രയാസവുമില്ല. പക്ഷേ നമ്മൾ തുമ്പികളല്ലോ. പൂജാമുറിയിൽ പോലും നമുക്കിന്ന് സംശയിക്കേണ്ടി വരുന്നു, തനിപ്പൂക്കളാണോ പ്ലാസ്റ്റിക് പൂക്കളാണോ എന്ന്. ഈ അവസ്ഥാവിശേഷം എങ്ങനെ വന്നുകൂടി? കള്ളക്കടത്ത് പ്രമാണി തലയ്ക്കുമേൽ സ്വർണലിപിയിലെഴുതിയ ബോർഡ് തൂക്കുന്നു, സത്യം വദ ധർമ്മം ചര എന്ന്. അത് കണ്ട് ചെറുമകൻ ചോദിക്കുന്നു, അപ്പുപ്പനെന്തിനായി ഈ ബോർഡ് ഇങ്ങനെ വെച്ചിരിക്കുന്നത് എന്ന്. ഉത്തരം, തലയ്ക്ക് മുകളിൽ ഇരിക്കുന്നത് കൊണ്ട് ഞാനത് കാണാറില്ല കുഞ്ഞേ, അത് മറ്റുള്ളവർക്ക് കാണാനാണ് എന്ന്. നമ്മുടെ മഹനീയങ്ങളായ പല മുദ്രാവാക്യങ്ങളുടെയും ഗതി അതായിട്ടുണ്ട്. അഹിംസ, ത്യാഗം, സേവനം തുടങ്ങിയ ഏതും നാം ഇന്ന് തലയ്ക്ക് മുകളിൽ തൂക്കിയിരിക്കുന്നു, നമുക്ക് വേണ്ടിയല്ല, അന്യർക്കു വേണ്ടി. ത്രികരണശുദ്ധി എന്ന് പണ്ട് പറയുമായിരുന്നു. വിചാരം, വാക്ക്, പ്രവൃത്തി ഇവയുടെ പൊരുത്തത്തെയാണ് ത്രികരണശുദ്ധി എന്ന് പറയുന്നത്. ദശരഥൻ കൈകേകിക്ക് കൊടുത്ത വരവാഗ്ദാനം ആരെയും സാക്ഷ്യപ്പെടുത്തിയായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അനായാസം ദശരഥന് ആ വാഗ്ദാനം നിഷേധിക്കാമായിരുന്നു. ശക്തി ഉപയോഗിച്ച് രാമാഭിഷേകം നടത്തുകയുമാകാമായിരുന്നു. പക്ഷേ ദശരഥൻ്റെ ത്രികരണശുദ്ധി അതിനനുവദിച്ചില്ല. സ്വന്തം പ്രാണൻ്റെ ബലിദാനം കൊണ്ട് തന്നെ ദശരഥൻ ആ ത്രികരണശുദ്ധി പാലിച്ചു. ദശരഥൻ ഇന്ന് ജീവിച്ചിരുന്നെങ്കിലോ, ശതാഭിഷേകവും ശതാബ്ദിയും കൊണ്ടാടി സുഖമായി ജീവിക്കുമായിരുന്നു. പക്ഷേ ഒരു കാര്യം, ആ ദശരഥനെ കൗസല്യ പോലും ഓർക്കുമായിരുന്നില്ല. പിന്നല്ലേ നാം ഓർക്കുക, ഭൂരിപക്ഷത്തിന് പ്രാധാന്യമേറുന്ന ജനാധിപത്യത്തിൽ വിചാരവും വാക്കും പ്രവൃത്തിയും തമ്മിലുള്ള പൊരുത്തം അതിപ്രധാനമാണ്. ത്രികരണശുദ്ധിയാണ് ജനാധിപത്യത്തിൻ്റെ നങ്കൂരം. ഇന്ന് തൊഴിലാളികൾക്ക് മാത്രമല്ല, ജീവിതത്തിൻ്റെ എല്ലാ തുറകളിൽപ്പെട്ടവർക്കും സംഘടനകളുണ്ട്. അതിൻ്റേതായ ശക്തിയുണ്ട്. ആ സംഘടനകൾക്കെല്ലാം അടിസ്ഥാന പ്രമാണങ്ങളുണ്ട്. അതെല്ലാം ഉദാത്തമായ ധർമ്മസംഹിതകളുമാണ്. അവയുടെ നേതാക്കന്മാരെല്ലാം ഒന്നാന്തരം പ്രഭാഷകന്മാരാണ്. പ്രഭാഷണങ്ങളെല്ലാം തന്നെ ധർമാധിഷ്ഠിതങ്ങളുമാണ്. എന്നിട്ടുമെൻ്റെ സമൂഹം അനുദിനം ജീർണിച്ചുകൊണ്ടേയിരിക്കുന്നത്? അഴിമതി, വെട്ടിപ്പ്, സംഘർഷം, സംഘട്ടനം എന്നീ പദങ്ങൾക്ക് ആവർത്തിച്ച് അച്ചുനിരത്താൻ അച്ചില്ലാതെ വന്നിരിക്കുന്നു. അതിനെന്താണ് കാരണം? ധർമ്മമനുഷ്ഠിക്കുന്നവർക്ക് ദാരിദ്ര്യം, എല്ലാ അർത്ഥത്തിലും ദാരിദ്ര്യം. ഒരു മഹാത്മാവ് വെള്ളത്തിൽ കിടന്ന് പിടയുന്ന ഒരു തേളിനെ കരയ്ക്ക് പിടിച്ചിടാൻ ശ്രമിച്ചു. കയ്യിലെടുത്തതും തേള് കൈക്ക് കുത്തി. കുത്തുകൊണ്ട് പിടഞ്ഞ കയ്യിൽ നിന്നും തേള് കുതറി വെള്ളത്തിൽ വീണു. വീണ്ടും രക്ഷിക്കാൻ നോക്കി, അപ്പോഴും തേള് കുത്തി. നാലഞ്ചു പ്രാവശ്യത്തെ ശ്രമം കൊണ്ട് ആ മഹാത്മാവ് തേളിനെ കരയ്ക്കെടുത്തിട്ടു. കണ്ടു നിന്നയാൾ ചോദിച്ചു, വീണ്ടും വീണ്ടും തേള് കുത്തിയിട്ടും അങ്ങെന്താണ് വീണ്ടും വീണ്ടും അതിനെ രക്ഷിക്കാൻ ശ്രമിച്ചത്? മഹാത്മാവ് പറഞ്ഞു, കുത്തുകയെന്നത് തേളിൻ്റെ ശീലം. ആ ശീലം അതിനുപേക്ഷിക്കാൻ വയ്യ. ആപത്തിൽപ്പെട്ടവരെ രക്ഷിക്കുക എന്നതാണ് എൻ്റെ ശീലം. ഞാനെന്തിന് അതുപേക്ഷിക്കണം? ശീലം, സ്വഭാവം എന്നൊക്കെ പറയുന്നത് വിചാരവും വാക്കും പ്രവൃത്തിയും തമ്മിലുള്ള പൊരുത്തത്തെയാണ്. അതിനാണ് ഇന്ന് ക്ഷാമം. അതാണിന്നത്തെ ഗുരുതരമായ പ്രശ്നം. ധർമ്മവക്താക്കളുണ്ടേറെ, ധാരാളം പുസ്തകങ്ങളും, കേൾക്കുവോരും പഠിപ്പോരും, ക്രിയാവാൻ തന്നെ ദുർലഭൻ.
1: പ്രൊഫസർ കെ വി ദേവ് അവതരിപ്പിച്ച സുഭാഷിതമാണ് ശ്രോതാക്കൾ കേട്ടത്.

0: സമയം 11 മണി കഴിഞ്ഞ് 4 മിനിറ്റും 55 സെക്കൻഡും. ഇനി ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ
1: This is Akashvani. The news read by Reshma Tiwari.